ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 വൈശാഖം 16, കൊല്ലവർഷം 1201 മേടം 23, 2026 മെയ് 6 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:34. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. ഇപ്പോൾ സുഭാഷിതം അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിക്കുന്നു.
1: പടന്തോ നാമാനി പ്രമദബരസിന്ധോ നിപതിദാഹസ്മരന്തോ രൂപം ദേവരദ കഥയെന്തോ ഗുണകഥ ചരന്തോ ഏ വ്യക്തസ്ത്വയി ഖലൂരമന്ദേ പരം മമൂന്നഹം തന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഗുരുവായൂരപ്പൻ്റെ ഭക്തനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച നാരായണീയം 3-ാം ദശകത്തിലെ ഭക്തിപ്രാർത്ഥനയാണിത്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ രൂപം സദാസമയവും മനസ്സിൽ ധ്യാനിക്കുകയും നാമകീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന ഭക്തമനസ്സുകൾക്ക് അഭീഷ്ടവരങ്ങൾ നൽകുന്ന ബ്രഹ്മസ്വരൂപമായ ഭഗവാനെ ഞാൻ വണങ്ങുന്നു. അങ്ങയുടെ അനുഗ്രഹകടാക്ഷം നേടിയ പരമഭക്തരുടെ സൗഭാഗ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ജന്മസുഹൃതം ഒന്നുകൊണ്ട് മാത്രമാണ് അത് സാധിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യജന്മമെടുക്കുന്ന ഏതൊരാൾക്കും ആനന്ദസാഗരനും സ്നേഹസാഗരനും കൃപാസാഗരനുമായ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ മുഴുകി ജീവിക്കാൻ ഇടവരുന്നതിൽ കവിഞ്ഞൊരു അനുഗ്രഹവും സാധിക്കാനില്ല. ഭഗവാനെ ആശ്രയിച്ച് ഇവിടെ ഭജനമിരിക്കുന്ന എനിക്കും അതിനുള്ള ഭാഗ്യവും കൃപാകടാക്ഷങ്ങളും ആരോഗ്യവും തരണയെന്ന് നാരായണീയ രചനയിലൂടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. വേദവ്യാസ വിരചിതമായ ശ്രീ മഹാഭാഗവതം കഥ 100 ദശകങ്ങളും 1000-ലധികം ശ്ലോകങ്ങളിലൂടെ വിവരിക്കുന്നതാണ് നാരായണീയം. ഭക്തിരസപ്രധാനമായ മൂലം ഭാഗവതം പ്രഥമസ്കന്ധം മുതൽ ദ്വാദശസ്കന്ധത്തിലെ മാർക്കണ്ഡേയ ചരിതം വരെയുള്ള ഭാഗം നാരായണീയത്തിൽ ഉൾപ്പെടുന്നു.

0: ഉൾപ്പെടുത്തിയെങ്കിലും അതിനിടയിലുള്ള ഒരു പ്രധാന ഭാഗം പട്ടുതിരിപ്പാട് അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കിയതാവാം. അത് ഏകാദശ സ്കന്ധത്തിലെ ഭഗവാന്റെ സ്വർഗാരോഹണമാണ്. ഭഗവാൻ ഒരിക്കലും പരമഭക്തരായ നമ്മളെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. സാക്ഷാൽ ഗുരുഭവനപുരിയിൽ തന്നെയുണ്ട്. തൻ്റെ മുന്നിലെത്തുന്ന ഭക്തരെ കാണുകയും അവരുടെ സങ്കടങ്ങൾ പറയാതെ തന്നെ അറിഞ്ഞ് ഭക്തർക്ക് അനുഗ്രഹമേകി വാഴുകയാണ്. മേൽപ്പത്തൂരിൻ്റെ നിർവ്യാജ ഭക്തിയാണ് അദ്ദേഹത്തിന് പിടിപെട്ട വാദരോഗ ശമനത്തിന് ഭഗവാന്റെ അടുത്ത് എത്തിച്ചത്. അതൊരു നിമിത്തമായിരുന്നു. കാര്യവും കാരണവും ഭഗവാൻ തന്നെയാണ് നിശ്ചയിക്കുന്നത്. നാരായണീയം എന്ന മഹത്തായ കൃതി രചിക്കുവാൻ യോഗ്യതയുള്ള ആളിനെ തന്നെയാണ് ഭഗവാൻ കണ്ടെത്തിയത്. അതിനുള്ള കാരണമായിരുന്നു പട്ടതിരിയുടെ വാദരോഗം. മേൽപ്പത്തൂരിന് വാദരോഗം വന്നത് യാദൃശ്ചികമല്ല, അറിഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത മഹാത്യാഗമാണ്. തൃക്കണ്ടിയൂർ അച്യുത പിഷാരടിയുടെ അരുമശിഷ്യനും കൂടിയായിരുന്നു മേൽപ്പത്തൂർ വിവാഹം കഴിച്ചത്. ഗുരുവിൻ്റെ ചെറുമകളെ തന്നെയായിരുന്നു. കാലകർമ്മദോഷങ്ങളാൽ പിഷാരടിക്ക് വാദരോഗം പിടിപെട്ടു. ചികിത്സകളൊന്നും ഫലിക്കാതെ വന്നപ്പോൾ സ്വന്തം ജാതകദോഷം കണ്ടെത്താൻ സ്വയം കവിട നിരത്തിയപ്പോൾ കണ്ട ജന്മാന്തര കർമ്മദോഷങ്ങളെ അകറ്റാൻ തിലഹവനവും സുഹൃദഹോമങ്ങളും കർമ്മവിഭാഗദാനവും നടത്താൻ നിശ്ചയിച്ചു. വാദരോഗം മാറ്റുവാൻ അതേ വഴിയുണ്ടായിരുന്നുള്ളൂ. ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന പിഷാരടിക്ക് വേണ്ടി അനന്തരവനായ മേൽപ്പത്തൂരിൻ്റെ മേൽനോട്ടത്തിൽ കർമ്മങ്ങൾ ചെയ്തു. എന്നാൽ കർമ്മവിഭാഗദാനം പരിസമാപ്തിയിൽ ദാനം വാങ്ങുവാൻ ആരും തയ്യാറായില്ല. ദാനം വാങ്ങുന്നയാൾ ശുദ്ധ ബ്രഹ്മജ്ഞാനി അല്ലെങ്കിൽ കൊടുക്കുന്നയാളിൻ്റെ പാപം മുഴുവൻ വാങ്ങുന്നയാളിൽ പതിക്കും. സ്വന്തം മാതുലിൻ്റെ ദുരവസ്ഥ അറിഞ്ഞ ഭട്ടതിരി ദാനം ഏറ്റുവാങ്ങി. തുടർന്ന് പിറ്റേന്ന് മുതൽ പിഷാരടിയുടെ വാദരോഗം ശമിക്കുകയും ഭട്ടതിരിയിലേക്ക് വാദരോഗ ലക്ഷണങ്ങൾ കണ്ടു. ഓരോ ദിവസവും രോഗം മൂർച്ഛിച്ചു വന്നു. ചികിത്സകളൊന്നും ഫലിക്കാതെ വന്നപ്പോഴാണ് ഗുരുവായൂർ ഭജനമിരിക്കാൻ തീരുമാനിച്ചത്. മേൽപ്പത്തൂരിൻ്റെ സമകാലികനായിരുന്ന എഴുത്തച്ഛൻ ഉപദേശിച്ചു, ഭാഗവത കഥകൾ എഴുതുമ്പോൾ മത്സ്യം തൊട്ട് കൂട്ടണം. ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് തൻ്റെ രോഗശമനത്തിനായി നിത്യവും ഭജനവും പ്രാർത്ഥനകളുമായി അതോടൊപ്പം ഭാഗവതത്തെ ആധാരമാക്കി ഓരോ ദിവസവും ഓരോ ദശകങ്ങൾ 10 ശ്ലോകങ്ങൾ വീതം ഭഗവത് വർണ്ണനകളായി നാരായണീയം രചിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും രോഗം കടുപ്പത്തിലേക്ക് വരികയും ദശകം 99 രോഗം പരമകാഷ്ഠയിലുമെത്തി. ഇനിയും എൻ്റെ ഭക്തനെ കഷ്ടപ്പെടുത്തേണ്ട, എൻ്റെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുന്നതിനാൽ ഒടുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ചേതോമോഹനമായ തിരുസ്വരൂപം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് ദർശനമേകി വിളങ്ങി ശ്രീലകത്ത് നിറഞ്ഞു നിന്നു. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തൻ്റെ സകലവിധമായ ശാരീരിക അവശതകളും ഭഗവാൻ നേരിട്ട് ഏറ്റെടുത്ത് പരമഭക്തനായ ഭട്ടതിരിക്ക് ദർശനം നൽകി അനുഗ്രഹിച്ചപ്പോൾ താൻ കണ്ട ഭഗവാന്റെ ദിവ്യ കോമള രൂപമാണ് 100 സകല ഭക്തർക്കും മനസ്സിൽ ദർശിക്കാനായി അഗ്രേവശ്യാമി തേജോ നിബിടതരകളായ ആവലീലോപനീയം എന്ന ആദ്യ ശ്ലോകത്തിലൂടെ തുടങ്ങിയ കേശാധിപാദ വർണ്ണന.
1: അരവിന്ദൻ കാണിച്ചുകുളങ്ങര അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ബി ജെ പി സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കത്തിലാണ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. ഭവാനിപൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ടി എം സി നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഴുവൻ വോട്ടെണ്ണൽ പ്രക്രിയയും കമ്മീഷന്റെ നിയമങ്ങളും ചട്ടങ്ങളും കർശനമായി പാലിച്ചാണ് നടത്തിയതെന്ന് സൌത്ത് കൊൽക്കത്ത ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. മോദിയെ നേതാവായി ലഭിച്ചത് ഇന്ത്യയുടെ ഭാഗ്യമാണെന്ന് ട്രംപ് പറഞ്ഞതായും വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2 എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ തുടങ്ങിയവ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിദേശ രാജ്യങ്ങളിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിനായി ബേപ്പൂർ ഹാർബറിൽ സ്ഥാപിച്ച ക്യൂബൈസ് യന്ത്രം അപകടാവസ്ഥയിലാണെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പരിശോധിച്ച് 2 റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി അടിമാലി വാളറ കമ്പി ലൈനിൽ കാട്ടാന ചരിഞ്ഞു. വൈദ്യുതാഘാതമേറ്റാണ് ആന ചരിഞ്ഞതെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന പ്രാഥമിക വിവരം. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തോൽപ്പിച്ചു. ഡൽഹി ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ മറികടന്നു. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

അനന്തപുരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലടി, കെ സി കേശവപിള്ളയുടെ ഉറവ് എന്ന കവിത ആലാപനം ഡോക്ടർ ബി അരുന്ധതി, ഉദയഗീതം ബോംബെ സിസ്റ്റേഴ്സ് പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് കരുണസായി മനോയാനം, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും ഗ്രാമകേരളം. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജോലാസ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 9. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 12 അക്ഷരച്ചപ്പ്, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം അക്ഷരച്ചപ്പ് തുടരും. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി, മാറുന്ന സമൂഹവും പാരന്റിംഗ് രീതികളും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി, പ്രതിസന്ധികളെ അതിജീവിച്ച സംരംഭകയായ രമാകുമാരിയുമായുള്ള അഭിമുഖം. 12:20, 12:50, 1:02, 2:02 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, അപസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു. 2:45 തമിഴ് ചലച്ചിത്രഗാന പരിപാടി തിരയിപ്പൂക്കൾ. 3 മണിക്ക് സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം. 3:45 സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്. 4 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:02 നമസ്തേ അനന്തപുരിയിൽ ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നല്ല മലയാളം. 5:40 കരുണാസായി മനോയാനം. 5:45 സ്പോൺസർ പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, ജൈവ കർഷകയായ ശ്രീജ എം എസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 9 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 8:02 സംഗീതസുധ, ബി രാജമയ്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10 മണിക്ക് മൊഴിയാമൊരു കഥ, 10:30 നിശാസനവി, 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. അനന്തപുരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.1 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്തേ അനന്തപുരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ ഒപ്പമുള്ളത് ആര്യ പ്രസന്നൻ. നമുക്ക് ആദ്യം കേൾക്കാം.
1: ഉഷമലരിയിൽ ഇന്ന് കെ.സി. കേശവപിള്ളയുടെ കവിത ഉറവ് പാരായണം ചെയ്യുന്നത് ഡോക്ടർ ബി. അരുന്ധതി.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കെ സി കേശവപിള്ളയുടെ കവിത ഉറവ്, പാരായണം ചെയ്തത് ഡോക്ടർ ബി അരുന്ധതി. നമസ്തേ അനന്തപുരിയിൽ ഇനി ഉദയഗീതം. ബോംബെ സിസ്റ്റേഴ്സ് പാടിയ മഹിഷാസുര മർദ്ദിനി സ്തോത്രം.

കുലകുവലയ മണ്ഡല മൗലി മിലദ്ബകുലാലി കുലേ ജയ ജയ ഹേ മഹിഷാസുര മർദ്ദിനി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രഭാതഭേരിയിൽ ആദ്യം പത്രവൃത്താന്തം. പശ്ചിമബംഗാളിൽ നടന്നത് വോട്ട് കൊള്ളയാണെന്നും താൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കില്ലെന്നും മമതാ ബാനർജി. തമിഴ്നാട്ടിൽ എതിർമുന്നണികളിലെ ചെറുകക്ഷികളുടെ പിന്തുണയോടെ മന്ത്രിസഭയുണ്ടാക്കാൻ തമിഴക വെട്രി കഴകം ശ്രമം തുടങ്ങി. സൈബർ തട്ടിപ്പുകളെയും ഡിജിറ്റൽ നിരീക്ഷണത്തെയും കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ടിന് ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരായ ആർ.കെ. ആനന്ദിനും സുബർണ ശർമ്മയ്ക്കും യുഎസിലെ പുലിസ്റ്റർ സമ്മാനം. റിപ്പോർട്ടിംഗ് ആൻഡ് കമന്ററി വിഭാഗത്തിലാണ് ഇവരുടെ നേട്ടം. മാധ്യമരംഗത്തെ മികവിനുള്ള ഏറ്റവും ഉയർന്ന പുരസ്കാരമാണിത്. പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ബേക്കറികളും അടച്ചിടും. 24 മണിക്കൂറാണ് സമരം. ഓൺലൈൻ ഭക്ഷണ വിതരണവും നിർത്തിവയ്ക്കും. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34-ൽ നിന്ന് 38-ആയി ഉയർത്താൻ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയാണിത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ 2020 റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യൻ ടീം. ഇന്നലെ നടന്ന ഐപിഎൽ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ്.
1: തിരക്കേറിയ കേരള ജീവിതത്തിന്റെ അദൃശ്യമായ ഒരു നട്ടലാണ് റെസ്റ്റോറന്റ് കാറ്ററിംഗ് മേഖല. തട്ടുകടയെ ആശ്രയിക്കുന്നവർ മുതൽ ഗംഭീര സദ്യ വരെ, ഇവിടെ ഭക്ഷണം വെറും ഉപഭോഗ വസ്തുവല്ല, രുചി സംസ്കാരത്തിന്റെയും അതിജീവനത്തിന്റെയും തുടർച്ചയാണ്. എന്നാൽ ഇന്ന് വെല്ലുവിളികളുടെ ഒരു പരമ്പര ഈ വ്യവസായത്തെ പിടിച്ചുലച്ചിരിക്കുന്നു. അത് ബിസിനസ് ഉടമകളെ മാത്രമല്ല, സമൂഹത്തിന്റെ ദൈനംദിന താളത്തെയും തെറ്റിക്കുന്നു. ടീമേക്കറും ഷെഫുമായ ഗൗതം.
2: ഞങ്ങൾക്ക് വിറകടുപ്പിലേക്ക് ട്രൈ ചെയ്യാൻ വിറകടുപ്പിലേക്ക് ട്രൈ ചെയ്തപ്പോഴേ ഗ്യാസിന് വില പിന്നെ വന്ന് ഗ്യാസിന് വില കൂടി. ഓട്ടോമാറ്റിക് ആയിട്ട് റോ മെറ്റീരിയൽസിന് വില കൂടി. റോ മെറ്റീരിയൽസിന് വില കൂടി കഴിഞ്ഞാൽ നമ്മൾ വില കൂട്ടേണ്ടി വരും. ഒരു ഫുഡിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ റോ മെറ്റീരിയൽസ് ഒന്ന്, രണ്ടാമത് അതിന്റെ ഹീറ്റ്, അതായത് ചൂട്. അരമണിക്കൂർ കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന സാധനം നമ്മൾ ഗ്യാസ് കുറച്ചിട്ട് നമ്മളത് 1 മണിക്കൂർ കൊണ്ട് ചെയ്തെടുക്കേണ്ട അവസ്ഥയിലേക്ക്. അതിന്റെ ടൈം കൺസെപ്റ്റ് അത് മാറിയില്ലേ.
1: ഹോട്ടലുകളുടെയും കാറ്ററിംഗ് യൂണിറ്റുകളുടെയും ജീവനാഡിയായ LPGയുടെ ക്ഷാമവും കുത്തനെയുള്ള വിലക്കയറ്റവുമാണ് ഈ തടസ്സത്തിന്റെ കാതൽ. പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവ് കാരണം കേരളത്തിലുടനീളമുള്ള റെസ്റ്റോറന്റുകളിൽ ഗണ്യമായ എണ്ണം പ്രവർത്തനം കുറയ്ക്കുകയോ താൽക്കാലികമായി അടച്ചുപൂട്ടുകയോ ചെയ്തു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു.
3: ചായ പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ചില ഹോട്ടലുകൾ പ്രവർത്തിക്കുമ്പോൾ ചിലയിടത്ത് ഊൺ ഒഴിവാക്കുന്നു.
1: കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ.
3: അങ്ങനെ ഇഷ്ടപ്പെട്ട പല മെനു ഒഴിവാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ഭക്ഷണ വിതരണ മേഖല നിലവിൽ പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 20-25% ഹോട്ടലുകൾ ഇപ്പോഴും പ്രവർത്തന സജ്ജമായിട്ടില്ല. പാചകവാതക ദൗർലഭ്യവും ഒപ്പം തന്നെ ഭക്ഷണ വിതരണ മേഖല അടക്കമുള്ള തൊഴിൽ മേഖല ഒരു പരിധിവരെ ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടത്തോടെ ഇവിടുത്തെ തൊഴിലാളികൾ മടങ്ങിപ്പോവുകയും വലിയൊരു തൊഴിൽ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ODI ബാങ്ക് ലോൺ അടക്കമുള്ളവ അടക്കേണ്ടത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലൈസൻസ്, ലേബർ ലൈസൻസ് എല്ലാം പുതുക്കേണ്ടത്, നമുക്ക് അധികമായിട്ട് 50% സാമ്പത്തികം കണ്ടുപിടിക്കേണ്ടതുമായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്.
4: ആ ഘട്ടത്തിൽ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ ഹോട്ടലുകാർ വളരെ ശക്തമായ ഒരു ശ്രമം നടത്തുമ്പോൾ കൂലിമേൽ കുരു എന്ന പോലെ പെട്രോളിയം കമ്പനിക്കാരും May 1 മുതൽ 1000 രൂപയോളം ഒരു കുറ്റി ഗ്യാസിന് വില വർദ്ധിപ്പിക്കുമ്പോൾ അത് ഇവിടുത്തെ സാധാരണ ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആ രീതിയിലൊരു വില വർധനവ് നമ്മുടെ ഹോട്ടലുകളിൽ സാധിക്കില്ല. ഒരു ചായക്ക് 2 രൂപ പോലും വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന സമൂഹമുള്ള നമ്മുടെ നാട്ടില് ഞങ്ങൾ എങ്ങനെയാണ് 50%, 60% വില വർദ്ധിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകത്തില്ല. ഈ ഒരു അവസ്ഥയിൽ കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രിയും മറ്റും നമ്മൾ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്, അടിയന്തരമായിട്ട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പ്രതിഷേധ സൂചകമായിട്ട് ഇന്നു മുതൽ May 6 പ്രതിഷേധാത്മകമായിട്ട് ഒരു സമരം നടത്തുവാനും അതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് കടകൾ അടച്ചിട്ട് സമരം ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരായിത്തീരും.
1: ഇന്ധന പ്രതിസന്ധി ഒറ്റപ്പെട്ട ഒരു പ്രതിഭാസമല്ല, മറിച്ച് വലിയ ആഗോള പ്രതിസന്ധികളുടെ ഒരു പ്രതിഫലനമാണ്. പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും വിതരണ റൂട്ടുകളിലെ പരിമിതികളും LPG ലഭ്യതയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്.
5: ഇവിടുത്തെ ഹോട്ടലിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഗ്യാസ് ഭയങ്കര ഷോർട്ടേജ് ആണ്.
1: മുംബൈ അന്ധേരിയിൽ നിന്നുള്ള ഹോട്ടൽ സൂപ്പർവൈസർ സിദ്ധാർത്ഥൻ.
5: പിന്നെ ഞങ്ങളുടെ ഏരിയയിലേക്ക് പൈപ്പ് കണക്ഷൻ ഇല്ല, മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും ഗ്യാസ് കണക്ഷൻ പൈപ്പ് കണക്ഷൻ ഉണ്ട്. ഇരട്ടി വില കൊടുത്തിട്ടാണ് ഇപ്പൊ ഗ്യാസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുകിട ഹോട്ടലുകളെല്ലാം വില കൂട്ടിയിട്ടുണ്ട്. ഇവിടെ അത് ചെയ്തിട്ടില്ല.
1: മധുരയിൽ റെസ്റ്റോറന്റ് നടത്തുന്ന ആബിത്ത്
6: 1800 വാങ്ങുന്നത് ഇപ്പൊ 5000 കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അത് ഡെയിലി 4 ഗ്യാസ് വരുന്നത് ഇപ്പൊ 1-2 ഗ്യാസ് വരെ കിട്ടാനില്ല. ഐറ്റംസ് ചുരുക്കിയിട്ടാണ് ഇപ്പൊ ഹോട്ടൽ റൺ ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് എങ്ങനെയെന്ന് അറിയില്ല, കട റൺ ചെയ്യാൻ പറ്റോ ഇല്ലയോ. ക്യാഷ് എല്ലാം റോൾ എല്ലാം ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കട പൂട്ടാൻ പറ്റില്ലല്ലോ. നമ്മള് 4000-5000 പർച്ചേസ് ചെയ്യുന്ന അതേ സമയം 15,000 രൂപ നമുക്ക് ഡെയിലി ഏകദേശം 8,000 രൂപയോളം നമുക്ക് എക്സ്ട്രാ വരും. അതായത് മാസം 2,40,000 വ്യത്യാസം വരും.
1: കോയമ്പത്തൂരിലെ ഒരു റെസ്റ്റോറന്റ് സൂപ്പർവൈസർ അഷ്റഫ്:
7: ഗ്യാസിനൊക്കെ ഇറക്കി വില കൊടുക്കണമെങ്കിൽ ചെറിയ രീതിയിൽ കൂടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ള രക്ഷയില്ലല്ലോ. പിന്നെ ഒന്നാമത് നമുക്കിത് പെട്ടെന്ന് ക്ലോസ് ചെയ്ത് ഇടാൻ പറ്റില്ല. ഇത്രയും പണിക്കാര്, പിന്നെ ഒരു പണിക്കാരൊക്കെ തട്ടിമുട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ വിഷമം. പിന്നെ മറ്റേ ഞങ്ങളിവിടെ വെച്ചാൽ ഇപ്പോഴും മറ്റേ വിറകിന്റെ ഒരു അടുപ്പുണ്ടല്ലോ, റോക്കറ്റ് അടുപ്പ്, പിന്നെ അങ്ങനെയൊക്കെ കൂടി അങ്ങ് പോകുന്നു.
1: നിലനിൽപ്പിനായി പല സ്ഥാപനങ്ങളും മെനുവിലെ വൈവിധ്യം കുറയ്ക്കാൻ നിർബന്ധിതരായിട്ടുണ്ട്. സ്ഥിരമായ സേവനം ഉറപ്പാക്കാൻ കഴിയാത്തതുകൊണ്ട് ഉപഭോക്താക്കളുടെ വിശ്വാസം കുറഞ്ഞുവെന്ന് കടയുടമകൾ ആവലാതിപ്പെടുന്നു.
8: സിലിണ്ടർ പോലും നമുക്കിപ്പോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അപ്പൊ ആദ്യത്തേതിനേക്കാളും ഒന്നുകൂടെ ക്രൈസിസ് വർദ്ധിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: എറണാകുളത്ത് നിന്നുള്ള കടയുടമ ആൽഫിൻ:
8: സ്റ്റാഫിന്റെ ഭയങ്കര ഷോർട്ടേജ്, സാധനങ്ങളുടെ ഭയങ്കര വിലക്കയറ്റം, പാഴ്സൽ

0: കണ്ടെയ്നർ, നമ്മൾ ബിരിയാണി ഒക്കെ പാക്ക് ചെയ്യുന്ന കണ്ടെയ്നറിന് 10 രൂപയാണ് ഒരു കണ്ടെയ്നറിൽ തന്നെ കൂടിയിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലോണ് ചിട്ടികൾ അങ്ങനെ ഡെയിലി ഇറങ്ങിപ്പോകുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഗ്യാസിന്റെ ഷോർട്ടേജ് വന്നപ്പം ഐറ്റങ്ങൾ ഒരുപാട് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഷവർമ പോലുള്ള ഗ്യാസ് നിർബന്ധമായിട്ടും വേണ്ട കുറെ ഐറ്റംസ് ഉണ്ടല്ലോ, ഐറ്റങ്ങൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. നൂഡിൽസ് അങ്ങനെ, അപ്പൊ ഗ്യാസിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതനുസരിച്ച് സെയിൽസിലെ വ്യത്യാസം വന്നിട്ടുണ്ട്, ഡിക്രീസ് വന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇത്രയും സ്റ്റാഫിനെ നമുക്ക് പറഞ്ഞുവിടാമല്ലോ, നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു ബേർഡൻ ആയിട്ട് തലയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അതൊരു പഴയ സ്ഥിതിയിലേക്ക് പോയാൽ പോലും ഇതിന്റെ ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. അത് ഓവർകം ചെയ്ത് വരാൻ ഒത്തിരി ടൈം എടുക്കും.
1: എൽ പി ജി ക്ഷാമത്തിനിടയിൽ കേരളത്തിലുടനീളം കരിയുടെയും വിറകിന്റെയും ആവശ്യം ഏറെയിട്ടുണ്ട്. എന്നാൽ ഈ മാറ്റം കൊണ്ടുവരുന്ന സങ്കീർണതകൾ ചില്ലറയല്ല.
2: അൽഫാം, തന്തൂരി റൊട്ടി, കബാബ്, അതേപോലെ ചിക്കൻ ടിക്ക, ഇങ്ങനത്തെ ഈ തുർക്കീസ് ഡിഷും, അതേപോലെ നമുക്ക് അറേബ്യൻ അൽഫാമിനും വേണ്ടിയിട്ടാണ് നമുക്ക് സാധാരണ ഗതിയിൽ നമുക്ക് ചാർക്കോളിന്റെ ഉപയോഗം.
1: ചാർക്കോൾ ഡീലർ റഫീഖ്:
2: നമ്മളെ ഏരിയയിലൊക്കെ ഏകദേശം 40% ഹോട്ടൽ ക്ലോസ് ആണ്. നിവർത്തില്ലാത്ത കുറച്ച് ഹോട്ടലുകളിൽ വെറും അൽഫാം മന്തി മാത്രം വെച്ചിട്ട് ഇപ്പൊ ഒരുപാട് ഹോട്ടലുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് കരി ഇപ്പൊ സാധാരണ നിലയിൽ ഒരു 20% കച്ചവടം കുറവാണ്. വിറകിന് ഡിമാൻഡ് ആണ്. വിറക് വന്നപ്പോ വിറകൊണ്ടാണ് ഇപ്പൊ ഏകദേശം പൊറോട്ടയും അതേപോലെ നമ്മളെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ വിറകിന് ക്ഷാമമാണ്. അപ്പൊ ഈ വിറകിന് ക്ഷാമവും ഗ്യാസിന് ക്ഷാമവും ആകുമ്പോൾ ഹോട്ടലുകാരും മാക്സിമം അവർ കൺട്രോൾ ചെയ്യും. കച്ചവടമുള്ള സമയത്ത് മാത്രം ഇവര് ഗ്രിൽ ചെയ്യാനും ചാർക്കോൾ കരിന്റെ ഉപയോഗം. നമ്മളെ സംബന്ധിച്ച് ഇപ്പം കച്ചവടം കുറവാണ്.
1: മലപ്പുറത്ത് നിന്നുള്ള വിറക് വ്യാപാരി ഇംതിയാസ്:
3: ഗ്യാസ് കിട്ടാത്ത അവസ്ഥ വരുന്നതുകൊണ്ട് നമുക്ക് വിറകിന് അത്യാവശ്യം ക്ഷാമം വരുന്ന സാഹചര്യമാണുള്ളത്. സ്ഥാപനത്തിലേക്ക് വിറക് കിട്ടുന്നില്ല. അത്രയല്ല, നല്ല റേറ്റുമാണ് വരുന്നത്. 1500 രൂപ അല്ലെങ്കിൽ 2500 രൂപ റേറ്റിലായിരുന്നു നമ്മൾ ടെണ്ണിന് വാങ്ങിയിരുന്നത്. ഇന്ന് അത് 5000 വരെ ഹെവി റേറ്റ് ആയിട്ടാണ് ഇപ്പൊ അധികരിച്ചിട്ടുള്ളത്.
1: ഉയർന്ന ഇന്ധനക്ഷമതയും കുറച്ച് പുകയും മാത്രമുള്ള റോക്കറ്റ് സ്റ്റൗ പോലുള്ള ഇതര പാചക സാങ്കേതിക വിദ്യകളെ കുറിച്ച് ചർച്ചകൾ ഏറി വരികയാണ്.
4: ഞാനിപ്പോ എൽ പി ജി ക്ഷാമമൊക്കെ വന്നതുകൊണ്ട് ഒരു റോക്കറ്റ് സ്റ്റൗ ഒരെണ്ണം മാനുഫാക്ചറിങ് ചെയ്ത് ഇപ്പോ ഹോട്ടൽ മേഖലയിൽ ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കുന്നുണ്ട്.
1: മൂന്നാറിൽ നിന്നുള്ള സംരംഭകൻ സുരേഷ്:
4: ഇത് 200 ഗ്രാം വിറകുണ്ടെങ്കിൽ ഒരു 5 പേർക്കുള്ള കറി ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു 15-20 മിനിറ്റ് മതി. 40 മിനിറ്റും കൊണ്ട് എല്ലാ പരിപാടിയും തീർത്തെടുത്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ബ്ലോവർ സിസ്റ്റത്തിലാണ് ഇത് റൺ ചെയ്യുന്നത്. ഈ ബ്ലോവർ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ഒരു ബാറ്ററി ഇൻബിൽറ്റ് ആയിട്ട് ഒരു ചാർജിങ് സംവിധാനം കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 3 മണിക്കൂർ ചാർജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 14 മണിക്കൂർ ബാക്കപ്പ് കിട്ടുന്നതാണ്. പോർട്ടബിൾ ടൈപ്പുമാണ്. പിന്നെ ഗ്യാസിനെ സംബന്ധിച്ച് ഗ്യാസ് നമുക്കിപ്പോ ഒരു 14 കിലോ kg സ്റ്റൗവിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തൊരു 150 കിലോ വിറക് മതി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ സ്മോക്ക് എന്ന് പറയുന്ന സാധനം തീരെ വരില്ല, കാരണം ബ്ലോവർ ഫുൾ ടൈം പ്രവർത്തിക്കുന്നുണ്ട്. ഓക്സിജൻ ശരിക്കും കിട്തും. 2000 RPM തൊട്ട് 7000 RPM നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. 7000 RPM ഇടുമ്പോൾ നമുക്ക് ഗ്യാസിന്റെ ഈക്വൽ തന്നെ നിൽക്കുന്നത്.
1: എൽ പി ജി വിതരണത്തിൽ സ്ഥിരത കൈവരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും തൊഴിലാളികൾ കുറഞ്ഞതും ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സിന്റെ വിശ്വാസം ദുർബലമായതും ഈ മേഖലയുടെ തിരിച്ചുവരവ് മന്ദഗതിയിലാക്കുമെന്ന് കരുതുന്നു.
5: ഈ റെസ്ട്രിക്ഷൻസ് കസ്റ്റമേഴ്സിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുകയോ ഇല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അവർക്ക് പറ്റിയിരുന്നില്ല.
1: ഓൾ ഇന്ത്യ എൽ പി ജി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷൻ കേരള സർക്കിൾ ജനറൽ സെക്രട്ടറി സനൽ കുമാർ:
5: അപ്പൊ അതിന്റെ ഫലമായിട്ട് പാനിക് ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രക്രിയ ഉണ്ട്. അതായത് ഗ്യാസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നേരത്തെ ബുക്ക് ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിനെയാണ് പാനിക് ബുക്കിംഗ് എന്ന് പറയുന്നത്. ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു സിലിണ്ടർ ഞങ്ങൾ അങ്ങ് ബുക്ക് ചെയ്തേക്കെ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ ഓൾ ഇന്ത്യ ബുക്കിംഗ് എല്ലാവരും വന്നപ്പോൾ ഒരൊറ്റ പോയിന്റിലേക്കാണ് ഈ ബുക്കിംഗ് മുഴുവൻ പോകുന്നത്. 35 ലക്ഷം ആവറേജ് ബുക്കിംഗ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ അത് 75 ലക്ഷം ആയിട്ട് വരും. അതാണ് സോഫ്റ്റ്വെയർ പെട്ടെന്ന് ക്രംബിൾ ആവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ഇത്രയും ഒരുമിച്ചുള്ള ഹിറ്റ്സ് സോഫ്റ്റ്വെയറിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതാണ് ആദ്യത്തെ ഇനീഷ്യൽ പീരീഡിൽ ബുക്കിംഗ് കയറുന്നില്ല എന്നുള്ള പരാതി കസ്റ്റമേഴ്സിന് ഉണ്ടായത്. അത് തീർച്ചയായിട്ടും ഈ പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ഒരു അപര്യാപ്തതയാണ്, ഒരു ഇന്നഡിക്വസിയാണ്. അവർ നേരത്തെ ഇ കോമേഴ്സിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ എന്ന നിലയിൽ ഇത് ഡെവലപ്പ് ചെയ്തപ്പം ഇങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് അതിൽ കൊണ്ടുവന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു പോരായ്മ തന്നെയാണ്. അതാണ് ആദ്യത്തെ ഒരു 2-3 ആഴ്ച ജനങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ മുഴുവൻ വട്ടം ചുറ്റിയത് ആ ഒരു സമ്പ്രദായത്തിലാണ്. അപ്പൊ ഇതിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത് ഈ ആൾക്കാർ മുഴുവൻ തന്നെ ഞങ്ങളുടെ ഓഫീസിലേക്ക് വരാൻ തുടങ്ങി. കാരണം ഈ സിസ്റ്റത്തിലെ ആകെപ്പാടെ എൽ പി ജി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ ആ പാടുള്ള ഒരു വിസിബിൾ ഫേസ് എന്ന് പറയുന്നത് ഈ എൽ പി ജി ഡിസ്ട്രിബ്യൂഷൻ ഏജൻസിയും അവിടുത്തെ സ്റ്റാഫും മാത്രമാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ സിസ്റ്റത്തിന്റെ മുഴുവൻ വെയിറ്റും 1-ഓ 2-ഓ അല്ലെങ്കിൽ 3-ഓ 4-ഓ വ്യക്തികളുടെ തോളിലേക്ക് വന്ന് വീണു. അതാണ് ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഉടനെ പരിഹരിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾക്ക് ആവശ്യമുള്ള മുഴുവൻ എൽ പി ജിയും ഖത്തറിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് 90% ഓഫ് അവർ ഇമ്പോർട്ട്സ് ഖത്തറിൽ നിന്നാണ് വന്നത്. അപ്പൊ ഖത്തറിന്റെ നാച്ചുറൽ ഗ്യാസ് എക്സ്പോർട്ട് ടെർമിനൽ മുഴുവൻ അവർ ബോംബ് ചെയ്ത് നശിപ്പിച്ചു. ഇറാൻ ഇനി അത് തന്നെ 4 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. ഇനി ആ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഇനി പുനർനിർമ്മിക്കാനായിട്ട് 4 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എൽ പി ജി ഷോർട്ടേജ് ഒരു 2-3 വർഷത്തേക്കൊക്കെ കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അർജന്റീനയിൽ നിന്നൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അർജന്റീന എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉള്ളതിന്റെ 5 ഇരട്ടി ദൂരമുണ്ട് അർജന്റീനയിലേക്ക് പോകാനായി. അർജന്റീനയിൽ നിന്ന് എൽ പി ജി കൊണ്ട് മാത്രമേ എൽ പി ജിക്ക് കോസ്റ്റ് കൂടും, ഷിപ്പിംഗ് ചാർജസ് കൂടും. അമേരിക്കയിൽ നിന്ന് യു എസ് നിന്ന് കുറച്ച് വരുന്നുണ്ട്, അർജന്റീനയിൽ നിന്ന് വരുന്നുണ്ട്, അൾജീരിയയിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടുന്ന് ഒരു സിംഗിൾ പോയിന്റ് ആയിട്ടുള്ള ഒരു പർച്ചേസിനുള്ള സൗകര്യം ഖത്തർ പോലെ വേറൊരിടവും ഉണ്ടായിരുന്നില്ല.
1: ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തെ അമിതമായി ആശ്രയിക്കുന്നതും ഊർജ്ജ വൈവിധ്യവൽക്കരണത്തിന്റെ അഭാവവും ആകസ്മിക സാഹചര്യങ്ങളിൽ അവശ്യ സേവന സാധനങ്ങൾക്കായുള്ള ആസൂത്രണത്തിന്റെ അഭാവവും ഈ പ്രതിസന്ധി തുറന്നു കാട്ടുന്നു. തട്ടുകടകളിൽ മുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ വരെ തിങ്ങിനിറഞ്ഞ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഭക്ഷ്യവ്യവസായത്തെ എങ്ങനെ പിന്തുണയ്ക്കുകയും നിലനിർത്തുകയും ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനം അത്യാവശ്യമാണ്. കാരണം ഇത് വെറും വ്യവസായം മാത്രമല്ല, പലർക്കും ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഉപാധി അത്രേ.
6: നമസ്തേ. അനന്തപുരിയിൽ പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ ഇതേ സമയം.
7: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
8: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
9: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
6: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് ബിജെപി ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ബിജെപി സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കത്തിലാണ്. ഡെസ്ക് റിപ്പോർട്ട്.
2: രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പശ്ചിമബംഗാളിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി ഇന്നലെ പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ടു തട്ടിപ്പും ഉണ്ടായെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും ആരോപിച്ചാണ് മമത മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന മമതയുടെ നിലപാടിനെ ബിജെപി രൂക്ഷമായി വിമർശിച്ചു. നിയമസഭയുടെ കാലാവധി നാളെ അവസാനിക്കുമെന്നും അതിനുശേഷം അവർ രാജിവെച്ചാലും ഇല്ലെങ്കിലും ആരും സഭയിൽ അംഗമായി തുടരില്ലെന്നും ബിജെപി വ്യക്തമാക്കി. സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നതിലും ജനാധിപത്യത്തെ പരിഹസിക്കുന്നതിലും മമതാ ബാനർജി വിജയിക്കില്ലെന്ന് ബിജെപി നേതാവ് ബിമൽ ശങ്കർ നന്ദ ആകാശവാണിയോട് പറഞ്ഞു. ഇത്തരം സാഹചര്യത്തെ നേരിടാൻ ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
1: പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു. സൈന്യം കൊൽക്കത്തയിൽ പ്രവേശിച്ചുവെന്നും ജനങ്ങൾ അവരെ തടഞ്ഞുവെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരിക്കേറ്റുവെന്നും കൊൽക്കത്തയിലെ വിദേശ എംബസികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടുവെന്നും വീഡിയോയിൽ അവകാശപ്പെടുന്നത് തെറ്റായ പ്രചാരണമാണെന്നും പിഐബി അറിയിച്ചു. ജനങ്ങൾ ഇത്തരം പ്രചാരണങ്ങൾ ഔദ്യോഗിക ഗവൺമെന്റ് സ്രോതസ്സുകൾ വഴി സ്ഥിരീകരിക്കണമെന്നും ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലുകളും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രസിഡന്റും വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ ടോലാമിനെ സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലെ ബഹുമുഖ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്കും അടുത്ത 2 നടത്താനിരിക്കുന്ന ഇടപെടലുകൾക്കും ടോലാം കാത്തിരിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുഎഇ എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലെ 33 നിന്ന് 37 വർദ്ധിപ്പിക്കാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ പരുത്തി മേഖലയിലെ തടസ്സങ്ങൾ, വളർച്ചാ ഇടിവ്, ഗുണനിലവാര ആശങ്കകൾ എന്നിവ പരിഹരിക്കുന്നതിന് 5,600 കോടി രൂപയിലധികം ചെലവ് വരുന്ന കപാസ് കാന്തി പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഗവൺമെന്റിന്റെ ഫാം ടു ഫൈബർ ടു ഫാക്ടറി ടു ഫാഷൻ ടു ഫോറിൻ എന്ന 5-5 ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതിയെന്നും ഇത് പരുത്തി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അടിയന്തര ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം 5.0, സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ 2 സെമി കണ്ടക്ടർ പദ്ധതികൾ എന്നിവയ്ക്ക് കൂടി കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടത്തും. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിന് അധ്യക്ഷനാകും. രാജ്യത്തെ 33 സൈനിക സ്കൂളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സമ്മേളനം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ഇന്നലെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഫോർ ജോയിന്റ് വാർഫെയർ സ്റ്റഡീസുമായി സഹകരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫാണ് സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. മതിനയക്കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ടതിനെതിരെ സിബിഐ കേസിൽ ആം ആദ്മി പാർട്ടി നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, ദുർഗേഷ് പഥക് എന്നിവർക്ക് മുതിർന്ന അഭിഭാഷകരെ അമിക്കസ് ക്യൂറിയായി നിയമിക്കുമെന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. വിചാരണ കോടതി വിധിയെ ചോദ്യം ചെയ്ത് സിബിഐ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ച ജസ്റ്റിസ് ശർമ്മ അമിക്കസ് ക്യൂറിയായി ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ വിഷയത്തിൽ മുന്നോട്ടു പോകുന്നത് ഉചിതമാണെന്ന് നിരീക്ഷിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജ് യാത്രയ്ക്ക് തുടക്കമായി. 300-ലേറെ തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഫാക്കി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായ വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം.

ബിൾസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. ഡൽഹി ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ മറികടന്നു. അർദ്ധ സെഞ്ചുറിയുമായി സഞ്ജു സാംസണാണ് ടീമിന് വിജയമൊരുക്കിയത്. 52 പന്തിൽ 87 റൺസെടുത്ത് സഞ്ജു ടോപ് സ്കോററായി. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ FC മുംബൈ സിറ്റി FCയെ തോൽപ്പിച്ചു. മുംബൈയിൽ 1-2 ജയം. ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. കേരള പ്രീമിയർ ലീഗിന്റെ സൂപ്പർ 8-ൽ കാലിക്കറ്റ് FC ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8-ന് ഗോൾഡൻ ത്രെഡ്സ് FCയാണ് കാലിക്കറ്റ് നേരിടുക. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയിടങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. അതേസമയം ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം മേഖലയായ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ ഇന്നലെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എസ്റ്റേറ്റ് ഓഫീസിന് സമീപത്തെ മാനേജറുടെ ബംഗ്ലാവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും മരം വീണ് തകർന്നു. മലയോര മേഖലയിലുണ്ടായ ശക്തമായ കാറ്റിൽ 500 റബ്ബർ മരങ്ങളാണ് നിലം പൊത്തിയത്. ബംഗളൂരുവിൽ നിന്നും MDMA വരികയായിരുന്ന രണ്ടുപേർ കോഴിക്കോട്ട് പിടിയിലായി. പയ്യാനക്കൽ സ്വദേശി സർജാസ്, വെള്ളയിൽ സ്വദേശി ഹാഷിം എന്നിവരെയാണ് 38 ഗ്രാം MDMA പോലീസ് പിടികൂടിയത്. അതിനിടെ പൂവാട്ടുപറമ്പിൽ MDMA ഉപയോഗിക്കുന്നതിനിടെ ആന കുഴിക്കര സ്വദേശി ജംഷീദ് കൂന്താലെ എന്നയാളെയും അറസ്റ്റ് ചെയ്തു. എറണാകുളത്തിനും കായംകുളത്തിനുമിടയിൽ കോട്ടയം വഴി സർവീസ് നടത്തേണ്ട 3 പ്രധാന ട്രെയിനുകൾ ഇന്ന് ആലപ്പുഴ വഴി തിരിച്ചുവിടുമെന്ന് റെയിൽവേ അറിയിച്ചു. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ കാൽനട പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നതിനാലാണിത്. മംഗളൂരു തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്, രാമേശ്വരം തിരുവനന്തപുരം അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് രാജ്യറാണി എക്സ്പ്രസ് എന്നിവയാണ് ആലപ്പുഴ വഴി തിരിച്ചുവിടുക. നഴ്സസ് വാരാഘോഷത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ADM P അഖിൽ നിർവഹിച്ചു. ഈ മാസം 12 വരെ നടത്തുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി കലാ കായിക പരിപാടികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. പശ്ചിമബംഗാളിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് BJP ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2-ാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. ആനന്ദപുരി തുടരുന്നു. തുടർക്കഥ എന്ന ചിത്രത്തിലെ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനത്തിലേക്ക് ONV കുറുപ്പിന്റെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം.

0: നമസ്തേ അനന്തപുരിയിൽ ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണ്. ചോദ്യം ഇതാണ്, തമിഴ്നാട്ടിലെ ട്യൂത്തിക്കോറിൻ വിമാനത്താവളത്തിന്റെ പുതിയ പേരെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി, തമിഴ്നാട്ടിലെ ട്യൂത്തിക്കോറിൻ വിമാനത്താവളത്തിന്റെ പുതിയ പേരെന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കാം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം.
1: കാർഷിക മേഖല വാർത്തകൾ. കായംകുളം കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിന്റെ കായംകുളം പ്രാദേശിക കേന്ദ്രത്തിൽ പട്ടികജാതി വിഭാഗക്കാർക്ക് വിവിധ വിഷയങ്ങളിൽ സ്റ്റൈപ്പൻഡോടുകൂടി 8 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനം നൽകുന്നു.

0: കാർഷിക സാങ്കേതിക വിദ്യകളിലുള്ള സംരംഭകത്വ പരിശീലനത്തിന് 7 ഒഴിവുകളുണ്ട്. യോഗ്യത +2. പ്രതിമാസ സ്റ്റൈപ്പൻഡ് 15,000 രൂപ. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെ. രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും നിർദ്ദിഷ്ട മാനദണ്ഡ പ്രകാരം ഈ മാസം 7 രാവിലെ 9 മണിക്ക് കായംകുളം CPCRIയിൽ നടത്തുന്ന എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. മുൻവർഷങ്ങളിൽ പട്ടികജാതി വിഭാഗക്കാർക്കായി നടത്തിയ പരിശീലനത്തിൽ പങ്കെടുത്തവർ ഈ പരിശീലനങ്ങൾക്ക് അർഹരല്ല. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0479244210. നമ്പർ ഒരിക്കൽ കൂടി: 0479244210. കർഷകരുടെ തോട്ടങ്ങളിലെ മണ്ണ് സാമ്പിൾ പരിശോധിച്ച് തയ്യാറാക്കുന്ന മണ്ണാരോഗ്യ കാർഡുകൾ കർഷകർക്ക് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാൻ സഹായകമാണ്. കൃഷിഭവനുകളുമായി സഹകരിച്ച് മണ്ണ് പര്യവേക്ഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിലെയും ബ്ലോക്കുകളിലെയും മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിനുകൾ നടത്തുന്നു. തിരുവനന്തപുരത്ത് പാറോട്ടുകോണത്ത് കേന്ദ്ര മണ്ണ് വിശകലന ലാബിനോട് ചേർന്ന് വകുപ്പിന്റെ നേതൃത്വത്തിൽ സോയിൽ സർവേ വിഭാഗത്തിന് ഒരു മികച്ച മണ്ണ് പ്രദർശനശാലയുണ്ട്. മണ്ണിനെ അറിയാം മൊബൈലിലൂടെ എന്ന മൊബൈൽ ആപ്പ് വഴി നമ്മുടെ മണ്ണിന്റെ പോഷകനില വേഗത്തിൽ അറിയുവാനും സാധിക്കും. ഇതുകൂടാതെ മണ്ണ് പര്യവേക്ഷണ വകുപ്പിന് സഞ്ചരിക്കുന്ന ഒരു മണ്ണ് പരിശോധന ലബോറട്ടറിയുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0471254177. മലപ്പുറം തവനൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ സന്തുലിത വളപ്രയോഗവും കമ്പോസ്റ്റിംഗും എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന ക്ലാസ് ഈ മാസം 8-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4:30 വരെ നടത്തുന്നു. താൽപര്യമുള്ളവർ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുൻപ് 8547193685 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 50 സീറ്റുകൾ മാത്രമുള്ളതിനാൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയിലെ ഈ പഠന കേന്ദ്രം കാഡ് ഉപയോഗിച്ചുള്ള ലാൻഡ്സ്കേപ്പ് ഡിസൈനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഈ മാസം 11 മുതൽ 15 വരെ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5 മണിവരെ പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കുന്നു. വിശദ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0478245865 8547837256 9495 9435 കായംകുളം കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിന്റെ കായംകുളം പ്രാദേശിക കേന്ദ്രത്തിൽ പട്ടികവർഗ വിഭാഗക്കാർക്ക് കാർഷിക സാങ്കേതിക വിദ്യകളിലെ നൈപുണ്യ വികസനത്തിനായി 15,000 രൂപ പ്രതിമാസ സ്റ്റൈപ്പൻഡോടുകൂടി 8 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനം നൽകുന്നു. 3 ഒഴിവുകളുണ്ട്. +2 പാസ്സായവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18 മുതൽ 40 വയസ്സുവരെ. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും ഈ മാസം 8 രാവിലെ 9 മണിക്ക് കായംകുളം CPCRIയിൽ നടത്തുന്ന എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും കായികക്ഷമതാ പരിശോധനയുടെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. മുൻവർഷങ്ങളിൽ പട്ടികവർഗ വിഭാഗക്കാർക്കായി നടത്തിയ പരിശീലനത്തിൽ പങ്കെടുത്തവർ ഈ പരിശീലനത്തിന് അർഹരല്ല. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 7. വിളിക്കേണ്ട ഫോൺ നമ്പർ 0479244210. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: റഫീഖ് അഹമ്മദ് വരികൾ എഴുതി അഫ്സൽ യൂസഫ് ഈണമിട്ട് ബോംബെ മാർച്ച് 12 എന്ന ചിത്രത്തിൽ സോനു നിഗം, ഗണേഷ് സുന്ദരം എന്നിവർ പാടിയ ഗാനമിതാണ്.

ചരിത്രത്തിൽ ഇന്ന് മനോവിശ്ലേഷണ ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് 1856 മെയ് 6 ജനിച്ചത്. മനുഷ്യ മനസ്സിന്റെ അബോധ തലങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം നടത്തിയ പഠനങ്ങൾ മനഃശാസ്ത്ര രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. മനുഷ്യന്റെ പെരുമാറ്റത്തിന് പിന്നിലെ മാനസിക പ്രേരണകളെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് അദ്ദേഹം ലോകത്തിന് നൽകി. 1939 സെപ്റ്റംബർ 23 ഈ വിഖ്യാത ശാസ്ത്രജ്ഞൻ അന്തരിച്ചത്. മനുഷ്യ സാധ്യമാകില്ലെന്ന് ലോകം കരുതിയിരുന്ന ഒരു റെക്കോർഡ് 1954 മെയ് 6 റോജൻ ബാനിസ്റ്റർ തകർത്തു. 1 ദൂരം 4 താഴെ സമയം കൊണ്ട് ഓടിത്തീർത്ത ആദ്യ വ്യക്തിയായി അദ്ദേഹം മാറി. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ വെച്ചായിരുന്നു 3:59.4 അദ്ദേഹം ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. കായിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മുഹൂർത്തങ്ങളിൽ ഒന്നായി ഇത് ഇന്നും കണക്കാക്കപ്പെടുന്നു. കഠിനാധ്വാനത്തിലൂടെ ഏത് വലിയ ലക്ഷ്യവും നേടാമെന്ന് അദ്ദേഹം ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന ചാനൽ ടണൽ 1994 മെയ് 6 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ്വ മിത്രാങ്ങും ചേർന്നാണ് ഈ എഞ്ചിനീയറിംഗ് അത്ഭുതം ലോകത്തിന് തുറന്നുകൊടുത്തത്. ഇംഗ്ലീഷ് ചാനലിനടിയിലൂടെയുള്ള ഈ തുരങ്കം രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള യാത്രയും വ്യാപാരവും അതീവ ലളിതമാക്കി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽ

0: നടിയിലെ തുരങ്കങ്ങളിൽ ഒന്നാണിത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്ത് തെളിയിച്ച ഒരു നിർമ്മിതിയാണിത്. ഹോളിവുഡിലെ വിഖ്യാത നടനും സംവിധായകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ജോർജ് ക്ലൂണി 1961 May 6 ജനിച്ചത്. 2 ഓസ്കാർ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖ നേതാവും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവുമായ മോത്തിലാൽ നെഹ്റു 1861 May 6 ജനിച്ചത്. കോൺഗ്രസ് അധ്യക്ഷനായി 2 സേവനമനുഷ്ഠിച്ച അദ്ദേഹം നെഹ്റു റിപ്പോർട്ടിലൂടെ ഇന്ത്യയുടെ ഭരണഘടനാ തത്വങ്ങൾക്ക് അടിത്തറ പാകി. അഭിഭാഷകൻ എന്ന നിലയിൽ വലിയ പ്രശസ്തി നേടിയ അദ്ദേഹം പിന്നീട് തന്റെ സമ്പത്തും ജീവിതവും രാജ്യത്തിനായി ഉഴിഞ്ഞുവെച്ചു. സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. 1931 February 6 അദ്ദേഹം അന്തരിച്ചത്. മുംബൈ ഭീകരാക്രമണ കേസിലെ ഏകപ്രതിയായിരുന്ന അജ്മൽ കസബിന് പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ചത് 2010 May 6. പിന്നീട് 2012 അദ്ദേഹത്തെ തൂക്കിലേറ്റി. 2008 ആ ഭീകരാക്രമണത്തിൽ 100 പേർ കൊല്ലപ്പെട്ട കേസിന്റെ വിധി രാജ്യത്തിന് നീതി ലഭ്യമാക്കുന്നതായിരുന്നു. ഭാരതീയ നിയമവ്യവസ്ഥയുടെ കരുത്തും സുതാര്യതയും ഈ വിധിയിലൂടെ ലോകം ദർശിച്ചു. ആധുനിക ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ സുരക്ഷാ വെല്ലുവിളിയുടെ നിയമപരമായ പരിസമാപ്തിയായിരുന്നു ഇത്.
1: ചരിത്രത്തിൽ ഇന്ന്.

0: ഒരറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496553321. മറ്റൊരു നമ്പർ 9496593321. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
4: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
5: ആയുരാരോഗ്യത്തിൽ ഇന്ന് ജങ്ക് ഫുഡ്സും ജീവിതശൈലീ രോഗങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ സുനി മേരി വർഗീസ് സംസാരിക്കുന്നു.
6: ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ വെല്ലുവിളിയിലൊന്നാണ് ജങ്ക് ഫുഡ്സിന്റെ അമിത ഉപയോഗവും അതുവഴി ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളും. വേഗത്തിൽ തയ്യാറാക്കാവുന്നതും രുചികരവുമായ ഭക്ഷണങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ നെട്ടോട്ടം ആരോഗ്യകരമായ ഒരു തലമുറയെ രോഗികളാക്കി മാറ്റേണ്ടി വരികയാണ്. നാവിനെ സന്തോഷിപ്പിക്കുക, ശരീരത്തെ നശിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ഭക്ഷണ സംസ്കാരം. ജങ്ക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉപയോഗശൂന്യമായി കളയുന്ന വസ്തു എന്നതാണ്. വളരെ ഉയർന്ന തോതിൽ കലോറി അടങ്ങിയതും ഉയർന്ന അളവിൽ പഞ്ചസാര, ഉപ്പ്, പൂരിത കൊഴുപ്പ് അഥവാ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്നിവ അടങ്ങിയതും, എന്നാൽ വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ, നാരുകൾ തുടങ്ങിയ പോഷകങ്ങൾ തീരെ കുറഞ്ഞതുമായ ഭക്ഷണമാണ് ജങ്ക് ഫുഡ്സ് എന്ന് വിളിക്കുന്നത്. പിസ്സ, ബർഗർ, ചിപ്സ്, ശീതളപാനീയങ്ങൾ, മൈദ ചേർത്ത പലഹാരങ്ങൾ എന്നിവ ഇതിൽ പ്രധാനമാണ്. ആകർഷകമായ നിറവും രുചിയും നൽകുന്നതിനായി ഇവയിൽ ചേർക്കുന്ന കൃത്രിമ രാസവസ്തുക്കൾ ശരീരത്തിന് ഏറെ ദോഷം ചെയ്യുന്നതാണ്. ജങ്ക് ഫുഡ് ഒരിക്കലും വയറ് നിറഞ്ഞു എന്ന തോന്നൽ ഉണ്ടാക്കുന്നതേയില്ല. ആയതിനാൽ നമ്മൾ ആവശ്യത്തിലധികം കഴിക്കുന്നു. തെറ്റായ ഭക്ഷണക്രമവും വ്യായാമമില്ലായ്മയും കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ജങ്ക് ഫുഡ്സ്

0: ഇതിന്റെ ഉപയോഗം ഇവയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ജങ്ക് ഫുഡ്സിലെ ഉയർന്ന കലോറിയും കൊഴുപ്പും ശരീരഭാരം അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കുന്നു. ഇത് മറ്റു പല രോഗങ്ങളുടെയും പ്രവേശന കവാടമാണ്. പ്രമേഹം, മധുര പലഹാരങ്ങളുടെയും മൈദ വിഭവങ്ങളുടെയും അമിത ഉപയോഗം രക്തത്തിലെ ഇൻസുലിന്റെ അളവിനെ ബാധിക്കുകയും ടൈപ്പ് 2 പ്രമേഹത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഹൃദ്രോഗങ്ങൾ, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളിലെ ട്രാൻസ് ഫാറ്റ് രക്തക്കുഴലിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു. ഇത് ഉയർന്ന രക്തസമ്മർദ്ദത്തിനും ഹൃദയാഘാതത്തിനും വഴിതെളിക്കുന്നു. ദഹന പ്രശ്നങ്ങൾ, നാരുകൾ കുറഞ്ഞ ആഹാരം, മലബന്ധം, ഗ്യാസ് ട്രബിൾ തുടങ്ങിയ ദഹന സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ജങ്ക് ഫുഡ്സിന് ഏറ്റവും വലിയ ഇരകൾ ഇന്നത്തെ കുട്ടികളാണ്. പരസ്യങ്ങളുടെ സ്വാധീനത്താൽ പോഷക സമൃദ്ധമായി വീട്ടിലെ ഭക്ഷണത്തെക്കാൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് പുറത്തെ ഭക്ഷണങ്ങളാണ്. ഇത് കുട്ടികളിൽ ഏകാഗ്രത കുറയ്ക്കുവാനും അലസതയ്ക്കും കുട്ടിക്കാലത്തെ അമിതവണ്ണത്തിനും കാരണമാകുന്നു. ആരോഗ്യം സംരക്ഷിക്കുക എന്നത് വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി വീട്ടിൽ പാചകം ചെയ്യുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന് പ്രാധാന്യം നൽകുക. ജങ്ക് ഫുഡ്സിന് പകരമായി സാലഡുകൾ, പഴങ്ങൾ, നട്സ് എന്നിവ ശീലമാക്കുക. ശീതളപാനീയങ്ങൾ ഒഴിവാക്കുക. പഞ്ചസാര അടങ്ങിയ കോളകൾക്ക് പകരം സംഭാരം, കരിക്കിൻ വെള്ളം, ശുദ്ധജലം എന്നിവ കുടിക്കുക. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുന്നത് ശരീരത്തിലെ അനാവശ്യ കലോറി ഇരിച്ചു കളയുവാൻ സഹായിക്കും. ഭക്ഷണം ആസ്വദിക്കുന്നതിന് മാത്രമുള്ളതല്ല, മറിച്ച് ശരീരത്തിന്റെ നിലനിൽപ്പിനുള്ള ഇന്ധനമാണ്. നാവിലെ രുചിയേക്കാൾ ശരീരത്തിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്ന ഒരു സംസ്കാരം നാം വളർത്തിയെടുക്കണം. ജങ്ക് ഫുഡ് സംസ്കാരത്തോട് വിട പറഞ്ഞ് ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ പിന്തുടർന്നാൽ മാത്രമേ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ജങ്ക് ഫുഡ്സും ജീവിതശൈലി രോഗങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സുനി മേരി വർഗീസ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട, മണ്ണന്തല.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: ഗാനരചന പി ഭാസ്കരൻ, സംഗീതം നൽകിയത് എം എസ് ബാബുരാജ്. തറവാട്ടമ്മ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 28 83 856.
2: മനോയാനം.
3: തിരക്കേറിയ ഒരു മാളിലോ ഉത്സവപ്പറമ്പിലോ വെച്ച് പെട്ടെന്നൊരു നിമിഷം നിങ്ങളുടെ കുഞ്ഞ് കൺമുന്നിലൊന്ന് മറയുന്നത് സങ്കല്പിച്ചു നോക്കൂ. ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചും ലോകം തകിടം മറിയുന്ന നിമിഷമാണത്. ഇത്തരം സാഹചര്യങ്ങളിൽ നാം പണ്ട് പഠിച്ചു വച്ചിട്ടുള്ള പല ഉപദേശങ്ങളും ഫലപ്രദമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. തിരക്കുള്ള ഒരിടത്തു വെച്ച് കുഞ്ഞ് അമ്മേ എന്ന് വിളിച്ചു കരഞ്ഞാൽ അവിടെയുള്ള ഡസൻ കണക്കിന് അമ്മമാർ തലതിരിക്കുമെങ്കിലും തന്റെ കുഞ്ഞാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടുതന്നെ പരമ്പരാഗതമായ ചില ശീലങ്ങൾ മാറ്റി കുട്ടികളെ കൂടുതൽ ഫലപ്രദമായ രീതികൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു അപകടമുണ്ടാകുമ്പോൾ കുട്ടി പേടിച്ച് മറഞ്ഞു നിൽക്കുകയോ ലക്ഷ്യമില്ലാതെ ഓടുകയോ ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ടുതന്നെ അമ്മേ എന്ന് വിളിക്കുന്നതിന് പകരം സ്വന്തം അമ്മയുടെയും അച്ഛന്റെയും മുഴുവൻ പേര് ഉറക്കെ വിളിച്ചു പറയാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. ഒരു ആൾക്കൂട്ടത്തിൽ ഒരാൾ തന്റെ പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്രദ്ധ മറ്റൊന്നിനും ലഭിക്കില്ല. ഇത് കുട്ടിയെ തിരിച്ചറിയുന്നതിന് എളുപ്പമാക്കും. അതുപോലെ തന്നെ പേടിച്ചു നിൽക്കാതെ സഹായത്തിനായി ആരോടാണ് ചോദിക്കേണ്ടതെന്ന് കുട്ടികൾക്ക് കൃത്യമായ ധാരണ നൽകണം. യൂണിഫോം ധരിച്ച സുരക്ഷാ ജീവനക്കാരെയോ കടകളിലെ കൌണ്ടറിലിരിക്കുന്ന ജീവനക്കാരെയോ കണ്ടെത്താൻ അവരോട് പറയണം. ഇതിലും ഒക്കെ ഏറെ പ്രായോഗികമായ മറ്റൊരു വഴികൂടെ പറയാം. കുട്ടികളുള്ള മറ്റൊരു അമ്മയെ കണ്ടെത്തി സഹായം ചോദിക്കുക എന്നതാണ്. സാധാരണഗതിയിൽ മറ്റൊരു അമ്മ കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളെ വീട്ടിലിരുത്തി പേടിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം നൽകുകയാണ് വേണ്ടത്. അമ്മയെ കാണാതായാൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അവരുടെ പക്കലുണ്ടായിരിക്കണം. അതിനായി ശാന്തമായ സമയങ്ങളിൽ കുട്ടികളെക്കൊണ്ട് ഇത് പരിശീലിക്കണം. അവർ നിൽക്കുന്ന സ്ഥലത്തുനിന്നും അധികം ദൂരേക്കു മാറാതെ ഒരു നിശ്ചിത സ്ഥലത്ത്, ഉദാഹരണത്തിന് അവസാനമായി കണ്ടുമുട്ടിയ കടയുടെ മുന്നിൽ, അങ്ങനെ എവിടെയെങ്കിലും നിൽക്കാൻ പഠിപ്പിക്കണം. കുട്ടികളുടെ പോക്കറ്റിലോ ബാഗിലോ അച്ഛന്റെയോ അമ്മയുടെയോ ഫോൺ നമ്പർ അടങ്ങിയ ഒരു ചെറിയ കാർഡ് വയ്ക്കുന്നതും വലിയ സഹായമാകും. മറ്റൊരു പ്രധാന തന്ത്രമാണ് ലൗഡ് കോൾ ഔട്ട് എന്നത്. അതായത് കുഞ്ഞിനെ കാണാതായാൽ ഉടൻ തന്നെ മാതാപിതാക്കൾ നിശബ്ദമായി തിരയാതെ കുഞ്ഞിന്റെ പേരും അവൻ അല്ലെങ്കിൽ അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറവും അടയാളങ്ങളും ഉറക്കെ വിളിച്ചു പറയണം. ചുവന്ന ഷർട്ട് ധരിച്ച 4 വയസ്സുള്ള രാഹുലിനെ കാണാനില്ല എന്ന് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വച്ച് വിളിച്ചു പറയുന്നത് അത് കേൾക്കുന്നവർ പെട്ടെന്ന് ജാഗ്രതയുള്ളവരാവുകയും കുഞ്ഞിനെ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ലജ്ജയോ മടിയോ വിചാരിച്ച് നിശബ്ദമായി തിരയുന്നത് സമയം നഷ്ടപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ.

0: സാങ്കേതിക വിദ്യകളുടെ സഹായവും ഇന്ന് നമുക്ക് ലഭ്യമാണ്. സ്മാർട്ട് വാച്ചുകളോ GPS ട്രാക്കറുകളോ കുട്ടികളുടെ പക്കലുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നത് എളുപ്പമാകും. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി കുട്ടിക്ക് നമ്മൾ നൽകുന്ന മാനസികമായ ധൈര്യമാണ് പ്രധാനം. അമ്മ വരും, അതുവരെ നീ സുരക്ഷിതനായിരിക്കണം അല്ലെങ്കിൽ സുരക്ഷിതയായിരിക്കണം എന്ന ബോധം കുട്ടികളിൽ ഉണ്ടാക്കണം. കുട്ടികളെ സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തരാക്കുന്നത് അവരിൽ ഭയമല്ല, മറിച്ച് ഉത്തരവാദിത്ത ബോധമാണ് ഉണ്ടാക്കുന്നത്. ഭയത്തെ അറിവുകൊണ്ട് നേരിടാം. ഓരോ നിമിഷവും ജാഗ്രതയോടെയും കരുതലോടെയും ഇരിക്കുന്നതുവഴി നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി എന്നും നിലനിർത്താൻ നമുക്ക് സാധിക്കും. ആ സാധാരണ നിമിഷങ്ങളിൽ നാം നൽകുന്ന ഈ പാഠങ്ങൾ ഒരുപക്ഷെ ഒരു അസാധാരണ സാഹചര്യത്തിൽ അവരുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
2: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ MRT നെ വാങ്ങും.
4: അതേട്ടാ,
3: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
4: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
3: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
1: അയ്യപ്പനും കോശയും ഈ ചിത്രത്തിൽ കോട്ടയ്ക്കൽ മധു പാടിയ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ജേക്സ് ബിജോയുടെ സംഗീതം.

0: തൊഴിൽ ദർശനം.
1: വിവിധ കാറ്റഗറികളിലായി PSC വിജ്ഞാപനം. കാറ്റഗറി നമ്പർ 21/2026 ഇലക്ട്രിസിറ്റി വർക്കർ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്. ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിൽ: തിരുവനന്തപുരം 101, കൊല്ലം 49, പത്തനംതിട്ട 24, ആലപ്പുഴ 70, കോട്ടയം 64, ഇടുക്കി 96, എറണാകുളം 139, തൃശൂർ 62, പാലക്കാട് 68, മലപ്പുറം 64, കോഴിക്കോട് 117, വയനാട് 26, കണ്ണൂർ 73, കാസർഗോഡ് 32. പ്രായപരിധി 18-40 വയസ്സിനും ഇടയിൽ. യോഗ്യതകൾ: SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം. കൂടാതെ ഇലക്ട്രീഷ്യൻ, വയർമാൻ ട്രേഡിലുള്ള 2 വർഷത്തെ സർക്കാർ അംഗീകൃത നാഷണൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ്. കാറ്റഗറി നമ്പർ 20/2026 ജൂനിയർ അസിസ്റ്റന്റ്, കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ്. ഒഴിവുകളുടെ എണ്ണം 10. പ്രായപരിധി 18-40 വയസ്സിനും ഇടയിൽ. യോഗ്യതകൾ: ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കുറഞ്ഞത് 6 മാസം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 3. പാലക്കാടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അനലോഗ് എഞ്ചിനീയറുടെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2 ഒഴിവുണ്ട്. യോഗ്യത: ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷനിലുള്ള BTech, MTech, BSc, MSc അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 31 വയസ്സ് കവിയരുത്. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC ST OBC വിഭാഗക്കാർക്കും നിയമാനുസൃത ഇളവ് ഉണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 7. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iitpkd.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.iitpkd.ac.in. കോഴിക്കോടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സീനിയർ പ്രോഗ്രാം ലീഡ്, ജൂനിയർ ലൈബ്രറി പ്രൊഫഷണൽ അസിസ്റ്റന്റ്, ലൈബ്രറി അറ്റൻഡന്റ്, റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 8 ഒഴിവുണ്ട്. സീനിയർ പ്രോഗ്രാം ലീഡ്, ഡിജിറ്റൽ ലേണിംഗ്, ഒഴിവ് 1. യോഗ്യത: ബിരുദാനന്തര ബിരുദം, MBA, PG, BM. ബന്ധപ്പെട്ട മേഖലയിൽ 8 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 40 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 8. ജൂനിയർ ലൈബ്രറി പ്രൊഫഷണൽ അസിസ്റ്റന്റ്, ഒഴിവ് 3. യോഗ്യത: ലൈബ്രറി സയൻസിലുള്ള ബിരുദാനന്തര ബിരുദവും ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യവും. യോഗ്യത 2022-23-24 നേടിയതായിരിക്കണം. പ്രായം 30 വയസ്സ് കവിയരുത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 10. ലൈബ്രറി അറ്റൻഡന്റ്, ഒഴിവ് 2. യോഗ്യത: +2 ജയം അല്ലെങ്കിൽ തത്തുല്യം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 14. റിസർച്ച് അസിസ്റ്റന്റ്, ഒഴിവ് 2. യോഗ്യത: MA കൾച്ചറൽ സ്റ്റഡീസ്, മീഡിയ സ്റ്റഡീസ്, ജോഗ്രഫി, ആന്ത്രപ്പോളജി, എൻവയോൺമെന്റൽ സ്റ്റഡീസ് അല്ലെങ്കിൽ MBA, ബിരുദാനന്തര ബിരുദം, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അനുബന്ധ വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 14. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iimk.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iimk.ac.in.
0: തൊഴിൽ ദർശനം.
2: MG ശ്രീകുമാർ, ബിജു നാരായണൻ, റിമി ടോമി എന്നിവർ ബോഡിഗാർഡ് എന്ന ചിത്രത്തിൽ പാടിയ ഗാനം, അനിൽ പനച്ചൂരാന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ ജയശ്രീ പാടിയ ഗാനം ചിത്രം ചുമട് താങ്ങി. വരികളെഴുതിയത് പി ഭാസ്കരൻ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് എ ബി രഘുനാഥൻ നായർ.
5: എഴുത്തിൽ ചില പദങ്ങളുടെ സങ്കുചിത രൂപം സ്വീകരിക്കാറുണ്ടെങ്കിലും വാമൊഴിയിൽ പൂർണ്ണ രൂപമേ ഉപയോഗിക്കാറുള്ളൂ. ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് ഉദാഹരിച്ചാൽ ഇത് കുറെ കൂടി വ്യക്തമാകും. കുറേ കാര്യങ്ങൾ എണ്ണിപ്പറയാനുണ്ടാകുമ്പോൾ അവയിൽ ഏതാനും എണ്ണം മാത്രം പറഞ്ഞ ശേഷം മുതലായവ, ആദിയായവ, മറ്റും എന്നൊക്കെ അർത്ഥം വരുന്ന എക്സെറ്റ്

0: ഇലക്ട്ര എന്ന പദത്തിൻ്റെ സങ്കുചിത രൂപമായ ETC എന്നെഴുതുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ വാമൊഴിയിൽ ETC എന്നല്ല എറ്റ്സെട്ര എന്ന് തന്നെയാണ് പ്രയോഗിക്കുക. മലയാളത്തിൽ നിന്ന് അളവിനെ സംബന്ധിക്കുന്ന ചതുരശ്ര മീറ്റർ എന്ന പ്രയോഗം ഉദാഹരിക്കാം. വരമൊഴിയിൽ അതിൻ്റെ സങ്കുചിത രൂപമായ ച മീ എന്നാണ് എഴുതുന്നത്. എന്നാൽ സംസാരിക്കുമ്പോൾ നമ്മൾ ച മീ എന്ന് പറയുന്നില്ല. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഇംഗ്ലീഷിൽ ഒരു വിഷയം ഉദാഹരിച്ച് കാട്ടുന്നതിന് ഫോർ എക്സാമ്പിൾ എന്നെഴുതിയിട്ട് ഉദാഹരണം നൽകുകയാണ് ചെയ്യുന്നത്. വരമൊഴിയിൽ എക്സംബ്ലി ഗ്രാഷ്യ എന്ന ലാറ്റിൻ പദത്തിൻ്റെ സങ്കുചിത രൂപമായ EG എന്ന് പ്രയോഗിക്കും. വാമൊഴിയിലാകട്ടെ EG എന്നല്ല ഫോർ എക്സാമ്പിൾ എന്നോ ഫോർ ഇൻസ്റ്റൻസ് എന്നോ ആണ് പറയുക. ഈ രീതി തന്നെയാണ് മലയാളവും പിന്തുടരുന്നത്. എഴുത്തിൽ ഉദാഹരണത്തിന് എന്നെഴുതുന്നതിന് പകരം അതിൻ്റെ സങ്കുചിത രൂപമായ ഉദാ എന്നെഴുതും. എന്നാൽ സംസാരിക്കുമ്പോൾ ആരും ഉദാ എന്ന് പറയുന്നില്ല. മലയാളത്തിൽ വരമൊഴിയിൽ പ്രയോഗിക്കാത്തതും വാമൊഴിയിൽ പറയുന്നതുമായ കുറേ പദങ്ങളുണ്ട്. എപ്പം എന്നൊരു ഗ്രാമ്യപദം ആരെങ്കിലും എഴുത്തിൽ ഉപയോഗിക്കുമെന്ന് കരുതുന്നില്ല. അതുതന്നെയാണ് ഇപ്പം എന്ന പദത്തിൻ്റെ കാര്യവും. നിങ്ങൾ എപ്പം വന്നു എന്ന ചോദ്യത്തിന് ഇപ്പം വന്നേയുള്ളൂ എന്ന ഉത്തരം പ്രതീക്ഷിക്കാം. എപ്പോൾ, ഇപ്പോൾ എന്നീ പദങ്ങളുടെ പ്രാകൃത രൂപങ്ങളാണ് എപ്പവും ഇപ്പവും. അപ്പോൾ എന്നതിന് അപ്പം എന്നും പറയും. പക്ഷേ എഴുത്തിൽ അപ്പോൾ എന്നേ വരൂ. അതേപടി എന്നതിന് അപ്പടി എന്ന് പറയും. ഇതിന് അപ്പിടി എന്ന പാഠഭേദവുമുണ്ട്. എമ്പുരാൻ എന്നൊരു പ്രയോഗമുണ്ട്. എൻ്റെ നാഥൻ എന്നും എംബ്രാൻ എന്നുമുള്ള പ്രയോഗങ്ങൾക്ക് പഴയ മലയാളത്തിൽ എമ്പുരാൻ എന്ന് പറഞ്ഞിരുന്നു. എന്മാൻ എന്നൊരു പ്രയോഗവും പഴയ മലയാളത്തിലുണ്ടായിരുന്നു. എന്നു പറയാൻ എന്നതിൻ്റെ പ്രാകൃത രൂപമാണത്. ആചാരമല്ലെന്മാൻ എന്തുമൂലം എന്ന് ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ആചാരമല്ലെന്ന് പറയാൻ എന്തടിസ്ഥാനമാണുള്ളത് എന്നാണ് ചെറുശ്ശേരി ഉദ്ദേശിച്ചിരിക്കുന്നത്. നളചരിതത്തിൽ ഉണ്ണായി വാര്യർ ഈ പദം അതിമനോഹരമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാണാം. കുണ്ടിനത്തിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ് ദമയന്തി. നളൻ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാനുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ദമയന്തി സുദേവബ്രാഹ്മണനെ ഋതുവർണ്ണ രാജധാനിയിലേക്ക് അയക്കുന്നു. ഋതുവർണ്ണ രാജധാനിയിലെത്തിയിട്ട് താൻ എന്തു പറയുമെന്ന് സുദേവൻ ദമയന്തിയോട് പറയുന്നതാണ് സന്ദർഭം. ആളയച്ചിട്ടുണ്ടന്മാനില്ല ഇല്ലന്മാനില്ല, നീളനിന്നു വന്നു കളിയല്ല. ആളകമ്പടികളോടും മേളവാദ്യ ഘോഷത്തോടും വാളുമാടമ്പുള്ളോരെത്തി വേളി നാളെ എന്നും ചൊല്ലാം. ആളയച്ചന്വേഷിച്ചതിൽ നളനുണ്ടെന്നോ ഇല്ലെന്നോ പറയാനാവില്ല എന്നാണ് ഉണ്ടന്മാനില്ല ഇല്ലന്മാനില്ല എന്ന പ്രയോഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആശയം. പരിവാരങ്ങളോടും മേളവാദ്യ ഘോഷങ്ങളോടും കൂടി രാജാക്കന്മാരെത്തിക്കഴിഞ്ഞു. നാളെയാണ് വേളി എന്നുകൂടി പറയാമെന്ന് സുദേവൻ അറിയിക്കുന്നു.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് AB രഘുനാഥൻ നായർ.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി ആനന്ദപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിളിൽ ഏജൻസീസിൽ ACകൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
4: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: സത്യം പറഞ്ഞാൽ വിശ്വസിക്കുവോ എന്ന ചിത്രത്തിൽ സിത്താര പാടിയത് സുരേഷ് ഹരിയുടെ വരികൾക്ക് വിശ്വജിത്തിന്റെ സംഗീതം.

0: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
1: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് BBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
0: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
2: ഒരു മെക്സിക്കൻ അപാരത എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയത് റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് മണികണ്ഠൻ അയ്യപ്പയുടെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരും പ്രധാന വാർത്തകൾക്ക് ശേഷം. ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പശ്ചിമബംഗാളിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 ബിജെപി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ പരുത്തി മേഖലയിലെ തടസ്സങ്ങൾ, വളർച്ചാ ഇടിവ്, ഗുണനിലവാര ആശങ്കകൾ എന്നിവ പരിഹരിക്കുന്നതിന് 5,600 കോടി രൂപയിലധികം ചെലവ് വരുന്ന കപാസ് കാന്തി പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ന്യൂഡൽഹിയിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സമ്മേളനം സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഫോർ ജോയിന്റ് വാർഫെയർ സ്റ്റഡീസുമായി സഹകരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫാണ് സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജ് യാത്രയ്ക്ക് തുടക്കമായി. 300-ലേറെ തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് പുറപ്പെട്ടു. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം മേഖലയായ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ ഇന്നലെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എസ്റ്റേറ്റ് ഓഫീസിന് സമീപത്തെ മാനേജറുടെ ബംഗ്ലാവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും മരം വീണ് തകർന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, തമിഴ്നാട്ടിലെ ട്യൂട്ടികോറിൻ വിമാനത്താവളത്തിന്റെ പുതിയ പേരെന്താണ്? ശരിയുത്തരം തൂത്തുക്കുടി വിമാനത്താവളം. ശരിയുത്തരം ഒരിക്കൽ കൂടി, തൂത്തുക്കുടി വിമാനത്താവളം. 1992 തൂത്തുക്കുടി ജില്ലയിലെ വാഗൈക്കുളത്ത് നിലവിൽ വന്ന ഈ വിമാനത്താവളം തുടക്കകാലം മുതൽക്ക് ട്യൂട്ടികോറിൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പേര് മാറ്റത്തിന് കേന്ദ്ര അംഗീകാരം ലഭിച്ചതോടെ ദേശീയ അന്തർദേശീയ വ്യോമയാന രേഖകളിൽ ഔദ്യോഗികമായി പുതിയ പേര് അംഗീകരിക്കപ്പെടും. നമസ്തേ അനന്തപുരിയിൽ മറ്റൊരു ചോദ്യമെത്തും നാളെ രാവിലെ 7 മണിക്ക്. മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം കേൾക്കാം. ടിറ്റോ പി തങ്കച്ചന്റെ വരികൾക്ക് ജെയ്ക്സ് ബിജോയാണ് ഈണം നൽകിയത്.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: നമസ്തേ അനന്തപുരിയിൽ, ഇനി കാലം സാക്ഷി.
5: അക്കാമ ചെറിയാൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരവനിത, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്ന അക്കാമ ചെറിയാൻ 1909 February 14 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ ജനിച്ചു. കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവർ എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ നിന്ന് ബിരുദം നേടി. തുടർന്ന് കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി ജോലി നോക്കി. ഉത്തരവാദിത്വ ഭരണത്തിനായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നടത്തിയ പോരാട്ടങ്ങളിൽ ആകൃഷ്ടയായ അവർ സംഘടനയുടെ ഭാഗമായി പ്രക്ഷോഭ രംഗത്തേക്കിറങ്ങി. 1938 നിരോധനാജ്ഞ ലംഘിച്ച് കവടിയാർ കൊട്ടാരത്തിലേക്ക് നടന്ന ചരിത്ര പ്രസിദ്ധമായ മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാനായിരുന്നു. 1939 അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. 1948 മുതൽ 1951 തിരുവിതാംകൂർ നിയമസഭയിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട് അംഗമായി സേവനമനുഷ്ഠിച്ചു. 1967 സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച ശേഷം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പെൻഷൻ ഉപദേശക സമിതിയിൽ അംഗമായി പ്രവർത്തിച്ചു. ജീവിതം ഒരു സമരം എന്ന ആത്മകഥയും അവർ എഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരം വെള്ളയമ്പലത്ത് അക്കാമ ചെറിയാന്റെ സ്മരണാർത്ഥം പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിലെ ഉജ്ജ്വല വ്യക്തിത്വമായ അക്കാമ ചെറിയാൻ 1982 May 5 അന്തരിച്ചു.
6: കാലം സാക്ഷി.
5: കാലം സാക്ഷിയിൽ ഇന്ന് അക്കാമ ചെറിയാന്റെ ശബ്ദം.
7: 114 തുലാം 7 വെളിച്ച് ആയപ്പോഴത്തേക്ക് ശുഭ്ര ഖദർവസ്ത്രധാരികളും ഗാന്ധി തുപ്പിയും ധരിച്ച ആയിരക്കണക്കിന് വോളണ്ടിയർമാർ തിരുവനന്തപുരം പട്ടണത്തിലേക്ക് ഒഴുകി വന്നു. 12 പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ഞാനും എൻ്റെ സഹോദരി റോസമ്മയും എൻ്റെ സഹോദരൻ വർക്കിയും ഒന്നിച്ച് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് തീവണ്ടി മാർഗം മധുര വഴി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്ക് തമ്പാനൂർ മൈതാനം ഞരന്നുവീടുമായിരുന്നു. ജനങ്ങളോട് ഒരു ചെറു പ്രസംഗം ചെയ്ത ശേഷം പ്രസംഗത്തിൻ്റെ ചുരുക്കം ഇതായിരുന്നു: മഹാരാജാവിനെ കാണുവാൻ നാം ജാഥയായി കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. നേതാക്കന്മാരെ വിമുക്തരാക്കിയതുകൊണ്ട് മാത്രം നാം തൃപ്തിപ്പെടുന്നില്ല. പരിപൂർണ ഉത്തരവാദിത്വ ഭരണമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമുക്ക് ജാഥയായി കൊട്ടാരത്തിലേക്ക് നീങ്ങാം. അങ്ങനെ ഞങ്ങൾ വെട്ടിമുറിച്ച കോട്ടവാതുക്കളിലേക്ക് നീങ്ങി. അവിടെ ആ ഗേറ്റിൽ ചെന്നപ്പോൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു, ഉദ്ദേശം അറിയിച്ചു. 10 മറുപടി പറയാമെന്ന് പറഞ്ഞ് അവരുള്ളിലേക്ക് പോയി. അപ്പോഴാണ് പട്ടാള മേധാവിയായ കേണൽ വാട്ട്കിസ് കിഴക്കേ കോട്ടവാതുക്കൽ നിന്ന് നടന്ന് എൻ്റെ അടുത്ത് വന്നത്. മഹാരാജാവിനെ കാണാൻ പോവുകയാണെന്നും ഞങ്ങളുടെ ഉദ്ദേശം രാജാവിനെ അറിയിക്കാമെന്നും അദ്ദേഹം ഏറ്റു. അങ്ങനെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ പട്ടാള ലോറി ജനങ്ങൾക്കിടയിലേക്ക് കയറി വന്നു. വോളണ്ടിയർമാർ കവിഴ്ന്നു കിടന്ന് പ്രവേശനത്തെ തടഞ്ഞു. ലോറി ഇവരുടെ പുറത്തുകൂടി ഓടിക്കുമെന്നുള്ള നിലയായി. എല്ലാവരും വളരെ ഉത്കണ്ഠാഭരിതരായി വേദനയോടുകൂടി നോക്കി നിന്നു. പക്ഷേ ആ ലോറി അവിടെ നിന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് വാട്ട്കിസ് ഇറങ്ങി വരുന്നത്. വാട്ട്കിസ് ഇറങ്ങി വന്ന് പറഞ്ഞു, മഹാരാജാവിനെ കാണാൻ നിവൃത്തിയില്ല, മുൻകൂട്ടി അപേക്ഷ കൊടുത്ത് അതിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ട് മാത്രമേ രാജാവിനെ കാണാൻ നിവൃത്തിയുള്ളൂ. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ വലത്തുവശത്ത് തൂക്കിയിരുന്ന ആ റിവോൾവറിൽ കൈവച്ചുകൊണ്ട് പിരിഞ്ഞു പോയില്ലെങ്കിൽ എന്ന നിലയ്ക്ക് ഐ ഷൂട്ട് ദ ക്രൗഡ് ആൻഡ് ഡിസ്പേഴ്സ് ദം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ

0: പറഞ്ഞു, ഐ ആം ലീഡിങ് ദം, ഷൂട്ട് മീ ഫസ്റ്റ് ആൻഡ് ദെൻ ഷൂട്ട് മൈ വോളണ്ടിയേഴ്സ്. അപ്പോൾ അയാളുടെ കൈ റിവോൾവറിൽ നിന്ന് എടുത്തിട്ട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വളരെ മര്യാദയോടുകൂടി അതേക്ക് കയറിപ്പോയി.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് അക്കാമ ചിറയന്റെ ശബ്ദം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: അതിഭീകര കാമുകൻ എന്ന ചിത്രത്തിൽ ഫെജോ പാടിയത് ഹേക്കാർത്തിയുടെ വരികൾ, ബിപിൻ അശോകിന്റെ സംഗീതം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് ആൻഡ് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഗ്രാമകേരളം പടിയിറങ്ങുന്ന എള്ള കൃഷി.
5: മലയാളികളുടെ കാർഷിക സംസ്കാരത്തിൽ പഴയകാലം മുതൽ പ്രാധാന്യമർഹിക്കുന്ന എള്ള് കൃഷി പടിയിറങ്ങുന്ന കാലത്തിലാണ് നാം ഇന്നുള്ളത്. വിരിപ്പൂ നിലങ്ങളിൽ കന്നിക്കൊയ്ത്തും മകരക്കൊയ്ത്തും കഴിഞ്ഞ് മകരം മുതൽ മേടം വരെയുള്ള മാസങ്ങളിൽ പാടങ്ങൾ തരിശായി ഇടാതെ നടത്തി

0: ഇരുന്ന എള്ളു കൃഷി പാടത്തെ ഹരിതാഭമാക്കിയിരുന്നു. പഴമക്കാർ എള്ളു കൃഷിയുടെ കഥകളെപ്പറ്റി ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ അക്കാലത്തെ ബാല്യകാല സ്മരണകളാണ് മനസ്സിൽ ഓടിയെത്തുന്നത്. മകരക്കൊയ്ത്തിന് ശേഷം കച്ചികൾ നിറഞ്ഞ പാടം ഉഴുതുമറിച്ച് വൃത്തിയാക്കുന്നു. കച്ചിക്കുറ്റികൾ ചെറിയ പട്ടിക കഷ്ണം കൊണ്ട് തട്ടിച്ചുടച്ച് കൂട്ടിയിട്ട് കത്തിക്കുന്നു. പിന്നീട് ഈ ചാരം പാടത്ത് നിരത്തുന്നു. ഇങ്ങനെയുള്ള പാടത്താണ് എള്ളു കൃഷിക്ക് തുടക്കമിടുന്നത്. പൂട്ടിയിളക്കിയിട്ടിരിക്കുന്ന പാടങ്ങളിൽ എള്ളു വിതറും. നല്ല നനവുള്ള പാടങ്ങളിൽ എള്ളിനോടൊപ്പം ധാരാളം കളകളും കിളിർത്തു വരാറുണ്ട്. ഇവയൊക്കെ പറിച്ചു കളയുന്നത് കുടുംബാംഗങ്ങളെല്ലാം ചേർന്നാണ്. മിക്കപ്പോഴും വെയിലാറുന്ന സായാഹ്നങ്ങളിലാണിത് നടത്തിപ്പോരുന്നത്. എള്ളിനോടൊപ്പം വളരുന്ന കളകൾക്ക് ഏതാണ്ട് എള്ളിന്റെ അത്ര രൂപസാദൃശ്യമാണുള്ളത്. അവയെ ഇടിത്തൂമ്പ എന്ന് വിളിക്കുന്ന ചെറിയ തൂമ്പ കൊണ്ട് കിളച്ചു മാറ്റുന്നതിന് പ്രത്യേകം പരിചയമുണ്ടായിരിക്കണമെന്നുണ്ട്. കൂടുതൽ പാടങ്ങളുള്ളവർ തൊഴിലാളികളെ നിർത്തി രാവിലെ മുതൽ കിളപ്പിക്കുന്നു. ഏതാണ്ട് വൈകുന്നേരമാകുന്നതോടെ എള്ളു ചെടികൾ മാത്രമാകുന്നു. കളകളുടെ തൈകൾ പാടത്ത് കിടന്ന് നല്ല സൂര്യപ്രകാശത്താൽ ഉണങ്ങിക്കരിയുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ മകരത്തിലെ മഞ്ഞുതുള്ളികൾ നിറഞ്ഞ എള്ളിൻ ചെടികളിലെ ഇലകളിൽ ചാരവും നന്നായി ഉണക്കിയ ചാണകപ്പൊടിയും പൊടിമണലും കൂട്ടിച്ചേർത്ത് വാരി വിതറി ഇലകളിലൂടെയുള്ള പോഷണത്തിന് കളമൊരുക്കുന്നു. പിന്നീട് എള്ളിന്റെ വളർച്ചയുടെ കാലഘട്ടമാകുന്നു. ആഴ്ചകൾക്കുള്ളിൽ വളരെ വേഗത്തിൽ വളരുന്ന പാടത്തിലൂടെ ഗ്രാമീണർ നെടുകയും കുറുകയും സഞ്ചരിക്കുന്ന പാതകൾ രൂപം കൊള്ളുന്നു. വെള്ളമില്ലാത്ത പാടത്തുകൂടി കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എള്ളിൻ ചെടികൾ വകഞ്ഞു മാറ്റി സഞ്ചരിക്കുന്നതും രസകരമായ കാഴ്ചകളായി ഓർമ്മകളിൽ അവശേഷിക്കുന്നു. എള്ളിൽ ഏഴുവഴി, നെല്ലിന് നാലുവഴി എന്ന പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്. നല്ല വളക്കൂറുള്ള പ്രദേശങ്ങളിൽ ഒരാൾ പൊക്കത്തിൽ ശാഖോപശാഖകളോടെ ഇവ വളർന്നു നിൽക്കുന്നത് കാണാൻ തന്നെ കൗതുകമേറും. കാറ്റുവന്നാൽ ഒരേ ദിശയിൽ ഇവ വളഞ്ഞു നിന്ന് നിവരുന്നതും കാണാം. വളർച്ച പകുതിയാകുമ്പോൾ മുതൽ എള്ളിൻ ചെടികളിൽ തൂവെള്ളപ്പൂക്കൾ നിറയുന്നു. വളരെ മൃദുലമായ ദളപുടങ്ങളുള്ള ഇവയെ കവികൾ സുന്ദരിമാരുടെ നാസികയോട് ഉപമിക്കാറുണ്ട്. എള്ളിൻപാടത്തുകൂടിയുള്ള കുറുക്കു വഴികളിൽ പതുങ്ങിയിരുന്ന് കള്ളനും പോലീസും കളി കുട്ടികളുടെ വിനോദമായിരുന്നു. ചെടികളുടെ പൂക്കാലത്ത് വിവിധ നിറങ്ങളിലുള്ള ശലഭങ്ങൾ കൊണ്ട് നിറയുന്ന പാടത്ത് അവയെ കണ്ട് ആസ്വദിക്കുന്നതിനും ധാരാളം കുസൃതി കുരുന്നുകൾ അവിടെ ചെന്നെത്താറുണ്ട്. പൂക്കാലം കഴിയുന്നതോടെ ചെടികളുടെ ഇലകളോട് ചേർന്ന തണ്ടിൽ എള്ളിൻ കായ്കൾ നിറയുന്നു. ആഴ്ചകൾക്കുള്ളിൽ എള്ളിൻ ചെടികളിൽ നിറയുന്ന കായ്കൾക്ക് മൂപ്പെത്തുന്നു. വിളഞ്ഞ എള്ളിൻ കായ്കൾ ചുവട്ടിൽ നിന്നും ചൂടുകൊണ്ട് പൊട്ടി വിടരുന്നതോടെ എള്ള് പാടത്തുനിന്നും പറിച്ചെടുത്ത് കുടഞ്ഞ് തഴപ്പായിലിട്ട് ഉണക്കുന്നു. ഇങ്ങനെ ഉണക്കുന്നതിനു മുൻപായി ഒന്ന് രണ്ട് ദിവസം അവ കെട്ടുകളാക്കി പാടത്തുനിന്നും കൊണ്ടുവന്ന് സംഭരിക്കുന്നു. രണ്ട് ദിവസത്തിനുള്ളിൽ ഇലകൾ തല്ലി കുടഞ്ഞെടുക്കുന്നു. അതിനുശേഷമാണ് ഉണക്കുന്നത്. ഇതൊക്കെ കർഷക കുടുംബങ്ങളിലെ ആബാലവൃദ്ധം ജനങ്ങളുടെ സഹകരണത്തോടെയാണ് നടത്തിവന്നത്. ഇങ്ങനെ കാർഷിക വൃത്തിയുടെ മഹത്വം പുതിയ തലമുറയ്ക്ക് പഴമക്കാർ പകർന്നുകൊടുക്കുകയും ചെയ്യുമായിരുന്നു. ചെടികളുടെ ചുവട്ടിൽ നിന്നും ഏറ്റവും തുടമുള്ളതും വിളഞ്ഞതുമായ എള്ളാണ് കിട്ടുന്നതെങ്കിലും മുകളറ്റത്തുനിന്നും അത്ര വിളയാത്ത എള്ള് ഉണങ്ങി പൂവലാകുന്നു. ആദ്യ ദിവസത്തെ ഉണക്കുകളിൽ തലയെള്ളും പിന്നീട് പൂവലെള്ളുമാണ് കിട്ടുന്നത്. തലയെള്ളുകൊണ്ടാണ് പോഷക സമൃദ്ധമായ എള്ളുണ്ടയും മറ്റുമുണ്ടാക്കുന്നത്. ശർക്കര വഴറ്റി എള്ളും ചേർത്തുണ്ടാക്കുന്ന ഈ പലഹാരം കുട്ടികൾക്ക് വൈകുന്നേരത്തെ വേളകളിൽ വിശിഷ്ട ഭോജ്യമായിരുന്നു. തലയെള്ളിന്റെ ഒരു ഭാഗം നന്നായി ഉണക്കി ചക്കിലിട്ടാട്ടി എള്ളെണ്ണ ഉൽപ്പാദിപ്പിച്ചിരുന്നതിൽ ഈ പ്രദേശങ്ങൾ മുൻപന്തിയിലായിരുന്നു. ഓണാട്ടുകര എള്ള് ലോക പ്രശസ്തമാണ്. എന്നാൽ രണ്ടു മൂന്ന് പതിറ്റാണ്ടുകളിലായി ഹരിപ്പാടിനടുത്തുള്ള ചേപ്പാട് കേന്ദ്രമാക്കിയുള്ള എള്ളിൻ കൃഷിപ്പാടങ്ങളൊക്കെ അപ്രത്യക്ഷമായത് ഓണാട്ടുകര എള്ളിന്റെ ഉൽപ്പാദനത്തിൽ കാര്യമായ ഇടിവുണ്ടാക്കിയിരിക്കുന്നു. മറ്റു കൃഷികളെ പ്രോത്സാഹിപ്പിക്കുന്നതുപോലെ എള്ളു കൃഷിക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്നത് ദുഃഖകരമായ സത്യമാണ്. എള്ളെണ്ണ ആരോഗ്യപ്രദമായതിനാൽ ഗാർഹിക ആവശ്യത്തിനും ആയുർവേദ മരുന്നുകൾക്കും ലേപനങ്ങൾക്കുമൊക്കെ ഏറെ ആവശ്യമുണ്ട്. എള്ളിന്റെ കാർഷിക സംസ്കാരവും മൂല്യവുമൊക്കെ പ്രചരണം നൽകി നെൽകൃഷി പോലെ പ്രോത്സാഹനം നൽകിയെങ്കിൽ മാത്രമേ ഈ പൂർവകാല മഹിമ നമുക്ക് വീണ്ടെടുക്കുവാനാവുകയുള്ളൂ.
1: പടിയിറങ്ങുന്ന എള്ളു കൃഷി, രചന സുരേഷ് മണ്ണാറശാല.
2: നമുക്ക് ചുറ്റും തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിലെ മോണ്ടിസോറി സ്കൂളിൽ 11 മാസത്തെ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ ഹെഡ്മിസ്ട്രസ് കം ടീച്ചർ, നഴ്സറി ആന്റ് KG ടീച്ചർ, ആയ എന്നീ തസ്തികകളിലേക്ക് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. നഴ്സറി ആന്റ് KG ടീച്ചർ തസ്തികയിൽ മെട്രിക്കുലേഷൻ പാസായി നഴ്സറി ട്രെയിനിംഗ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് യോഗ്യത ഉള്ളവർക്ക് മുൻഗണന. JPT യോഗ്യതയോ പരിശീലനം നേടിയ ബിരുദ ബിരുദാനന്തര യോഗ്യതയോ ഉള്ളവർക്കോ ആണ് രണ്ടാമത് മുൻഗണന. ഈ രണ്ട് വിഭാഗം ഉദ്യോഗാർത്ഥികളുടെയും അഭാവത്തിൽ മതിയായ നഴ്സറി അധ്യാപന പരിചയമുള്ള ബിരുദധാരികളെയും മെട്രിക്കുലേഷൻ യോഗ്യതയുള്ളവരെയും പരിഗണിച്ചേക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസത്തിന്റെയും തൊഴിൽ പരിചയത്തിന്റെയും സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റ് ചെയ്ത കോപ്പികളും ആധാർ മൊബൈൽ നമ്പർ എന്നിവയും സഹിതം അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട വിലാസം DIGP GC CRPF പള്ളിപ്പുറം, തിരുവനന്തപുരം 695316. നാളെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കാം. 0471-275-2617. നമ്പർ ഒരിക്കൽ കൂടി 0471-275-2617. ജല അതോറിറ്റിയുടെ വെള്ളയമ്പലം ജലശുദ്ധീകരണശാലയിൽ ശുചീകരണം നടക്കുന്നതിനാൽ 13-ും 14-ും കുര്യാത്തി സെക്ഷൻ പരിധിയിൽ ജലവിതരണം മുടങ്ങും. തമ്പാനൂർ, ഫോർട്ട്, ശ്രീവരാഹം, ചാല, വലിയശാല, മണക്കാട്, ആറ്റുകാൽ, വള്ളക്കടവ്, വലിയതുറ, ചാക്ക, കമലേശ്വരം, കളിപ്പാൻകുളം, പെരുന്താന്നി വാർഡുകളിലും പാറ്റൂർ സെക്ഷനിൽ ശ്രീകണ്ഠേശ്വരം, പാൽക്കുളങ്ങര വാർഡുകളിലും ശുദ്ധജല വിതരണം ഭാഗികമായി തടസ്സപ്പെടും. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. 2026-27 അധ്യയന വർഷത്തെ MBA പ്രവേശനത്തിനുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയായ കേരള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്രവേശന പരീക്ഷയ്ക്ക് ഈ മാസം 10-ന് വൈകിട്ട് 5 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.cee.kerala.gov.in. ആക്കുളം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ പുതിയ അധ്യയന വർഷത്തിൽ +1 കോമേഴ്സ് സ്ട്രീമിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഈ മാസം 11-ന് മുൻപ് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471-244-1266. നമ്പർ ഒരിക്കൽ കൂടി 0471-244-1266. കേട്ടത് നമുക്ക് ചുറ്റും.
3: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ഷിബു പുലർക്കാഴ്ചയുടെ സംഗീതത്തിൽ അമൽ ജോസ് വെടിക്കെട്ട് എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് കേട്ടത്.
1: നാളെ ശാസ്ത്രലോകത്തിൽ കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
2: പാശ്ചാത്യ ലോകത്ത് ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും കലനഗണിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തുന്നതിന് 300 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആധുനിക ഗണിതശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗണിത വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു. കേവലം സൈദ്ധാന്തികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം കൃത്യമായ നിരീക്ഷണങ്ങളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വളർന്ന ഒരു ശാസ്ത്രീയ ജ്ഞാനവ്യവസ്ഥയായിരുന്നു ഇത്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
4: ബുധൻ ഉച്ചയ്ക്ക് 12:40
3: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
6: ഷോറൂം സന്ദർശിക്കൂ.
7: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
8: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
9: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
11: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: ഒന്നുകൊണ്ടും മാസ്റ്റർക്ക് ഒരു പോരായ്മയില്ല. ആ തറവാട്ടമ്മ ഒന്ന് നിർത്തി. മാസ്റ്റർ ചെവി കൂർപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ എന്താണ് ഞാൻ പറയേണ്ടത്? എന്തു പറഞ്ഞാലും എനിക്ക് അലൗഹ്യമുണ്ടാവില്ല. അതുകൊണ്ടാണ് എനിക്ക് ഏറെ സങ്കടം. ഇതൊരു പഴയ തറവാട്. മുഖം നോക്കിയാൽ പോരാ, കുലവും നോക്കണം എന്നാണ് പഴയ ആളുകളും പറയാറ്. തെറ്റോ ശരിയോ ഇപ്പോ വെച്ചിട്ട് അതൊക്കെ അങ്ങ് മാറ്റാനും പ്രയാസം. പറയാൻ നന്നേ സങ്കടമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പുരുഷന്മാരാവുമ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹം തോന്നലും ചോദിക്കലുമൊക്കെ സാധാരണയാണ്. അതിലൊന്നും തെറ്റില്ല. പക്ഷെ ഒരു കുടുംബത്തിൽ എന്തെല്ലാം മർമ്മം നോക്കണം! ബന്ധുക്കളും സിൽബന്ധികളും. ഏ ശരിയാണ്, ഇതിലും നല്ലൊരാളെ അവൾക്ക് കിട്ടില്ല. എനിക്കറിയാം. അങ്ങനെയൊന്നും പറഞ്ഞൂടാ. പറയാം, സ്വത്തുണ്ടാവേയിരിക്കും. സ്വഭാവം, അത് വില കൊടുത്താൽ കിട്ടില്ലല്ലോ. ഒരു നെടുവീർപ്പോടെ ആ അമ്മ തുടർന്നു. എന്ത് ചെയ്യാം? ഏതായാലും അലോഹ്യം തോന്നരുത്. ആ ഏടങ്ങോട്ട് മറിക്കൂ. ആ ഏട് മാത്രമല്ല, അതിനോടനുബന്ധിച്ച പല ഏടുകളും മറിക്കണമെന്നായി മാസ്റ്റർക്ക്. അന്നു രാത്രി മുഴുവൻ ആലോചിച്ചു. ഇനി അവിടെ നിൽക്കുക സാധ്യമല്ല. പ്രഥമാനുരാഗത്തിന്റെ ശ്മശാനത്തിൽ വീട് കെട്ടി പാർക്കാൻ വയ്യ. ഒരു മാസത്തിനുള്ളിൽ അയാൾ അവിടെ നിന്ന് കെട്ടുകെട്ടി. മാസ്റ്റർ എന്തിനാ പോണേ? കുഞ്ചുകുട്ടിയമ്മ ചോദിച്ചു. വേറെ ഒരു സ്കൂളിൽ ജോലി കിട്ടും, ശമ്പളവും കുറച്ച് ജാസ്തി, പിന്നെ പട്ടണം അടുത്തായതുകൊണ്ട് ട്യൂഷൻ കിട്ടിയെന്നും വരും. സമ്പാദ്യം അധികരിക്കുമെന്ന് വെച്ചാൽ പോണം. പക്ഷേ ഞങ്ങളെ മറക്കരുത്. ഞങ്ങളും മറക്കില്ല. ഇത് മാസ്റ്ററുടെ വീടാണ്. അതെനിക്കറിഞ്ഞൂടെ. മാസ്റ്റർ പടിക്കിലേക്ക് നീങ്ങി. തുടുത്ത മുഖവുമായി സൂര്യൻ പടിഞ്ഞാട്ടിറങ്ങുകയാണ്. ഇരുട്ടിന് ഒഴുകിക്കൂടുവാനുള്ള വഴിച്ചാലുകൾ പോലെ നിഴലുകൾ കിഴക്കോട്ട് നീളുന്നു. ഭൂമി മുറിഞ്ഞു മുറിഞ്ഞു കിടക്കുന്നു എന്ന് മാസ്റ്റർക്ക് തോന്നി. ആകെ മൂകം. അയാൾ പടിക്കൽ നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി. പോക്കുവെയിലിൽ മുങ്ങിക്കൊണ്ട് ഒരാൾ വീട്ടിന്റെ പിൻപുറത്ത് നിൽക്കുന്നുണ്ട്. നനഞ്ഞ 2 കൺകോണുകൾ, അവ എഴുത്താണി തലപ്പുകൾ പോലെ അയാളുടെ ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങി. അവിടെ എന്തൊക്കെയോ എഴുതി വയ്ക്കുകയും ചെയ്തു. മാസ്റ്റർ തലതാഴ്ത്തി. ഒരൊറ്റ നടത്തം, ഒരു പന്നിപ്പാച്ചിൽ. ഹാവൂ ഗുരുവായൂരപ്പാ! അടുത്തുനിന്ന് പുറപ്പെട്ട ഈ ഞരക്കം മാസ്റ്ററെ വർത്തമാനകാലത്തിലേക്ക് പിടിച്ചെടുത്തു. അയാൾ ആ സ്ത്രീയെ ആകെയൊന്നു നോക്കി. ആ കുഞ്ചുകുട്ടിയാണോ ഇത്? എത്താറായി! ആ വെളിച്ചം കാണുന്നതാണ് വീട്. അവർ വേച്ചു വേച്ചു നടന്നു. ചുറ്റും ഇരുട്ട്. പ്രപഞ്ചം ഒരു കരിക്കട്ട പോലെയായിരിക്കുന്നു. അതിന്മേലൂടെ 2 ആത്മാക്കൾ അരിച്ചുപോയി. അവർ പടികടന്നു. ആ സ്ത്രീ നിന്ന് കിതച്ചു. മാസ്റ്റർ ഉറക്കെ വിളിച്ചു, മാധവി, വാതിലൊന്ന് തുറക്കൂ. ശ്രീത്വമുള്ള ഒരു തറവാട്ടമ്മ വന്ന് വാതിൽ തുറന്നു. ഇതാ ഇവരെ അങ്ങോട്ട് പിടിച്ചോളൂ. പറയാം, അങ്ങോട്ട് അകത്തേക്ക് കിടത്തു. ആ സ്ത്രീ ആകെയൊന്ന് നോക്കി. എന്നിട്ട് കുഞ്ചുകുട്ടിയമ്മയെ താങ്ങി അകത്തേക്ക് കൊണ്ടുപോയി. ഒരു നിമിഷത്തിനുള്ളിൽ അകത്തു നിന്നൊരു കൽപ്പനയും കേട്ടു. എടി പെണ്ണേ, വടക്കേലെ ഭാർഗവിയമ്മയെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കേ. മണ്ണെണ്ണ വിളക്കുമായി ഒരു പെൺകുട്ടി വടക്കു വശത്തേക്ക് നീങ്ങി. വഴിയെ ഒരു 4-5 പെണ്ണുങ്ങളും, നീങ്ങലും പരുങ്ങലും ഞരക്കങ്ങളും. ഇതിനിടയിൽ മാധവിയമ്മ ഉമ്മറത്തേക്ക് ഓടിയെത്തി. പതിഞ്ഞ സ്വരത്തിൽ ഭർത്താവിനോട് ചോദിച്ചു, ആരാ? വലിയടത്തെയായിരുന്നു, നിരത്തിൽ കിടക്കുന്നു. എന്റെ ഈശ്വരന്മാരെ, കണ്ടുകൊണ്ടു പോരാനാവൂ. ഏതായാലും ഒക്കെ കഴിയട്ടെ. വീണ്ടും ഞരക്കം, വിതുമ്മിക്കരച്ചിൽ. മാധവിയമ്മ അകത്തേക്കോടി. മാസ്റ്റർ ഉമ്മറത്തുലാത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, ഈശ്വര.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 8 കഴിഞ്ഞ് 35 മിനിറ്റ്.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: പ്രിയ ശ്രോതാക്കളെ, തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് സ്വാഗതം. നല്ല സൗഹൃദങ്ങൾ മനുഷ്യജീവിതത്തിൽ എന്നും ഒരു മുതൽക്കൂട്ടാണ്. സന്തോഷങ്ങളിൽ ഒപ്പം ചിരിച്ചും സങ്കടങ്ങളിൽ കണ്ണുനീർ തുടച്ചും വീണുപോകുമ്പോൾ കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്ന സുഹൃത്ത് ബന്ധങ്ങളിലെ ഊഷ്മളതയെ പ്രകീർത്തിക്കുന്ന ചില ഗാനങ്ങൾ ഇന്ന് കേൾക്കാം. മായാവി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ജി വേണുഗോപാലും പാടിയ ഗാനമാണ് ആദ്യം. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താരൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് വൃത്തം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം മിക്കി ജി മേയറുടെ സംഗീതത്തിൽ അജയ് സത്യൻ പാടിയ ഗാനം. ചിത്രം ഹാപ്പി ഡേയ്സ്. വരികളെഴുതിയത് രാജീവ് ആലുങ്കൽ.

0: സുഹൃത്ത് ബന്ധങ്ങളിലെ ഊഷ്മളതയെ പ്രകീർത്തിക്കുന്ന ചില ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന് കേട്ടത്. മറ്റൊരു വിഷയവുമായി നമസ്തേ അനന്തപുരിയിൽ ഈ പരിപാടി വീണ്ടുമെത്തും നാളെ രാവിലെ 8:35.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
0: ആകാശവാണി അനന്തപുരി FM 101.9.
2: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
3: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
4: ഇന്നീ പരിപാടിയിൽ അനന്താസനത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ.
5: യോഗാസനങ്ങൾ ചെയ്തു തുടങ്ങുന്നവർ പ്രാരംഭത്തിൽ വളരെ ലളിതമായ ആസനങ്ങളാണ് പരിശീലിച്ച് തുടങ്ങേണ്ടത്. നിന്നും ഇരുന്നും മലർന്നുകിടന്നും നിവർന്നുകിടന്നും ചെയ്യാവുന്ന ആസനങ്ങളുണ്ട്. എല്ലാ രീതിയിലും ചെയ്യാവുന്ന ലളിതമായ ആസനങ്ങൾ മനസ്സിലാക്കി ശരീരത്തിന് യോജിച്ച ആസനങ്ങൾ ഇത്തരത്തിലുള്ളവർ തിരഞ്ഞെടുക്കണം. തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയതാണ് അനന്താസനം. ബാല്യകാലത്ത് കുട്ടികൾ ഒരു വശത്തേക്ക് ചരിഞ്ഞുകിടന്നിട്ട് കൈകൊണ്ട് കാൽപാദങ്ങൾ പിടിക്കുന്നതും മുഖത്തോടടിപ്പിച്ച് കിടക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാകും. വളരെ ലാഘവത്തോടെയാണ് കുട്ടികൾ ഇത് ചെയ്യുന്നതും ഇത് കാണുമ്പോൾ നമുക്കും നല്ല സന്തോഷമായിരിക്കും തോന്നുന്നത്. ഇതിന്റെ മറ്റൊരു രൂപമാണ് യോഗയിലെ അനന്താസനം. ഇപ്രകാരം സ്ഥിതി ചെയ്യുമ്പോൾ അനന്താശയനത്തോട് സമാനത തോന്നുന്നതുകൊണ്ടാകാം അനന്താസനം എന്ന പേര് സിദ്ധിച്ചത്. ഇനി അനന്താസനം ചെയ്യുന്ന വിധം പരിചയപ്പെടാം. യോഗ മാറ്റിലോ കട്ടിയായുള്ള വിരിപ്പിലോ ഇടതുവശത്തേക്ക് ചരിഞ്ഞ് കിടക്കുക. കാലുകൾ രണ്ടും നീട്ടിവെച്ച് വല

0: ഇടതുകാൽ ഇടതുകാലിന് മുകളിലേക്ക് മുട്ടുമടങ്ങാതെ കാലുകൾ നീട്ടിക്കിടക്കുക. ഇടത് കൈമുട്ട് മടക്കി ഇടത് ചെവിയോട് ചേർത്ത് തലയിണ പോലെ തലയ്ക്കടിയിൽ വയ്ക്കുക. വലത് കൈമുട്ട് മടക്കി ഇടത് നെഞ്ചിനോട് ചേർത്ത് തറയിൽ പതിച്ചു വയ്ക്കുക. ശേഷം ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം വലതുകാൽ മുട്ടും മടക്കാതെ കഴിയുന്നത്ര മേലേക്ക് ഉയർത്തുക. സാധിക്കുമെങ്കിൽ സാധാരണ ശ്വാസം വിട്ടുകൊണ്ട് വലതുകാൽ തിരികെ കൊണ്ടുവരിക. ഇതുപോലെ 4-5 തവണ ആവർത്തിക്കാം. പിന്നെ വലതുവശത്ത് ഇതേ രീതിയിൽ ചരിഞ്ഞുകിടന്ന് ഇടതുകാൽ ഇതുപോലെ ഉയർത്തി ചെയ്യാവുന്നതാണ്. തുടക്കത്തിൽ വണ്ണം കൂടിയവർക്ക് പ്രയാസമായാലും തുടരെയുള്ള പരിശീലനം കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. തുടക്കത്തിൽ കാൽ ഉയർത്തുന്നത് കഴിയുന്നത്ര മതിയാകും. തുടർ പരിശീലനത്തിൽ അതാത് വശത്തെ കൈവിരലുകൾ കൊണ്ട് കാൽപാദങ്ങളിലോ കാൽവിരലുകളിലോ പിടിച്ച് ആ സ്ഥിതിയിൽ തന്നെ അല്പസമയം തുടരാൻ ശ്രമിക്കണം. ശേഷം മലർന്നുകിടന്ന് ശവാസനത്തിലോ കമഴ്ന്നുകിടന്ന് മകരാസനത്തിലോ സൗകര്യം പോലെ വിശ്രമിക്കാം. ഈ ആസനം യോഗയിലെ തുടക്കക്കാർക്കും അമിതവണ്ണമുള്ളവർക്കും പ്രായമുള്ളവർക്കും ലളിതമായി ചെയ്യാൻ കഴിയും. ഇത് ചെയ്യുന്നതുകൊണ്ട് ഇടുപ്പു മുതൽ കാലുകൾ വരെയുള്ള പേശികൾക്ക് അയവ് കൈവന്ന് ശക്തമാവുകയും രക്തസഞ്ചാരം കൂടുകയും ചെയ്യുന്നു. അരക്കെട്ട് ബലപ്പെടുകയും ഒതുങ്ങി ഭംഗിയുള്ളതും ആകുന്നു. രാവിലെ ഉണർന്നെണീക്കുമ്പോൾ നല്ല കട്ടിയുള്ള മെത്തയാണെങ്കിൽ കിടക്കയിൽ കിടന്നുപോലും ഈ ആസനം ചെയ്യാൻ കഴിയും. അരക്കെട്ടിലെയും തുടകളിലെയും വണ്ണം കുറയുന്നു. കാലിലെ ഞരമ്പ് തടിക്കലിന് ഈ ആസനം ഫലപ്രദമാണ്.
1: അനന്താസനത്തിന്റെ ഗുണങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
4: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
3: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
5: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
6: പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
8: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
11: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
12: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
11: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
1: റഫീഖ് അഹമ്മദ് എഴുതി, ബിജുബാലി ഇണമിട്ട് ഷഹബാസ് അമൻ പാടിയ ഗാനം. ചിത്രം ദൈവത്തിന്റെ സ്വന്തം തേറ്റസ്.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
5: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
8: നമസ്തേ. അനന്തപുരിയിൽ ഒരു ഗാനം കൂടി, തേജാഭായ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൽ ബെന്നി ദയാലും റിമി ടോമിയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് ദീപക് ദേവ്.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയുടെ പ്രഭാത അധ്യായം പൂർണ്ണമാകുകയാണ്. സായാഹ്നാധ്യായം എത്തും വൈകുന്നേരം 5-2. ഈ പരിപാടിയിൽ ഇന്നൊപ്പമുണ്ടായിരുന്നത് ആര്യ പ്രസന്നൻ. ഏവർക്കും ശുഭദിനാശംസകൾ.

സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് കേൾക്കാം 1981 മുതൽ 1990 വരെ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം കാട്ടുപോത്ത് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം നൽകിയത് ജെറി അമൽദേവ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
5: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
4: 12 കോടി രൂപയുടെ വിഷു ബമ്പർ. നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
6: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
7: ഗാനരചന പി ഭാസ്കരൻ, സംഗീതം നൽകിയത് ജി ദേവരാജൻ. ഒടുക്കം തുടക്കം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമിതാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: യേശുദാസ് കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിൽ പാടിയത് ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: മലയാളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: നാളെ ശാസ്ത്രലോകത്തിൽ കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
2: പാശ്ചാത്യ ലോകത്ത് ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും കലനഗണിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തുന്നതിന് 300 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആധുനിക ഗണിതശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗണിത വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു. കേവലം സൈദ്ധാന്തികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം കൃത്യമായ നിരീക്ഷണങ്ങളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വളർന്ന ഒരു ശാസ്ത്രീയ ജ്ഞാനവ്യവസ്ഥയായിരുന്നു ഇത്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
6: ഗാനഭാരത്തിൽ ഒരു ഗാനം കൂടി. തച്ചോളി തങ്കപ്പൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം നൽകിയത് രവീന്ദ്രൻ.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അദ്ദേഹത്തെ സന്ദർശിക്കും. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം. അമൃത്സറിലെ ഖാസ കന്റോൺമെന്റിന് സമീപം ഇന്നലെ രാത്രി സ്ഫോടനമുണ്ടായി. ആളപായമില്ല. സംഭവസ്ഥലത്ത് സുരക്ഷാ ഏജൻസികളും ഫോറൻസിക് വിദഗ്ധരും പരിശോധന തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞതിനാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. മാർച്ച് 15 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെയാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലുകളും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുൾപ്പെടെ ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം മേഖലയായ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ ഇന്നലെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എസ്റ്റേറ്റ് ഓഫീസിന് സമീപത്തെ മാനേജറുടെ ബംഗ്ലാവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും മരം വീണ് തകർന്നു. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. വൈകിട്ട് 6:30 ഉദ്ഘാടന ചിത്രമായ സ്പാനിഷ് സിനിമ ആൻഡ് ഔട്ട് ഓഫ് ദി കാബിൻ പ്രദർശിപ്പിക്കും. ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ എഫ്സി മുംബൈ സിറ്റി എഫ്സിയെ തോൽപ്പിച്ചു. മുംബൈയിൽ 1-2 ഗോളുകൾക്കാണ് ജയം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

0: ഇത് ആകാശവാണി ആനന്ദപ്രിയ എഫ് എം 101.9.
1: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തു നിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ടു താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: ലാവട്ടം തന്ന നാട്ടുകാരി നാടൻ പെണ്ണി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അക്ഷരച്ചെപ്പ് ആരംഭിച്ചാലോ?
2: തുടങ്ങാം.
1: കളങ്ങളെല്ലാം വരച്ച് പാട്ടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്കുകൾ കണ്ടുപിടിച്ച് അവരുടെ വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കാത്തിരിക്കുകയാവും അല്ലേ?
2: അതെ.
1: എന്നാ പിന്നെ താമസിക്കണ്ട, തുടങ്ങിയാലോ?
2: തുടങ്ങാം.
1: ഇന്ന് അക്ഷരച്ചെപ്പിലെ ആദ്യത്തെ വാക്ക് പറയാം. പതിവ് പോലെ ഇടത്തുനിന്നും വലത്തോട്ടാണ് ആദ്യത്തെ വാക്ക് എഴുതേണ്ടത്. 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കാണ് ആദ്യത്തേത്.
2: ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4, 5 കളങ്ങൾ പൂരിപ്പിക്കേണ്ട 5 അക്ഷരമുള്ള ഒരു വാക്ക്.
1: ആ വാക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് സൂചനയും കൂടെ പറയണ്ടേ?
2: വേണം.
1: സൂചന ഇതാണ്: ഉള്ളിലെ അല്ലെങ്കിൽ ആത്മാവിലെ ചിന്തകൾ, വികാരം, പറച്ചിൽ, ഇവയെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു.
2: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഉള്ളിലെ അല്ലെങ്കിൽ ആത്മാവിലെ ചിന്തകൾ, വികാരം, പറച്ചിൽ, ഇവയെ ഒക്കെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ വാക്ക് കിട്ടുമായിരിക്കും അല്ലേ?
2: അതെ,
1: തീർച്ചയായിട്ടും ഈ വാക്ക് ഈ പാട്ടിനുള്ളിലുണ്ട്. പാട്ട് ശ്രദ്ധയോടെ കേട്ടുകൊള്ളൂ, കേട്ടിട്ട് വാക്ക് കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതിക്കൊള്ളൂ.

0: അടുത്ത വാക്ക് ഇടത്തു നിന്നും വലത്തോട്ട് തന്നെയാണ്. 23, 24, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
1: ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് 23, 24, 25 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്. ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനയും കൂടി നമുക്ക് പറയണ്ടേ?
0: വേണം,
1: പറഞ്ഞോളൂ.
0: ഈ വാക്കിന്റെ പ്രധാന അർത്ഥം പാത്രം എന്നാണ്. കൂടാതെ വിഭജിക്കൽ, പങ്കനുഭവിക്കൽ, ഇരിപ്പിടം അല്ലെങ്കിൽ ഒരാൾക്ക് അർഹമായത് എന്നീ അർത്ഥങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം പാത്രം എന്നാണ്. കൂടാതെ വിഭജിക്കൽ, പങ്കനുഭവിക്കൽ, ഇരിപ്പിടം അല്ലെങ്കിൽ ഒരാൾക്ക് അർഹമായത് എന്നീ അർത്ഥങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കുന്നു.
0: ഇനി അടുത്തത് ഒരു പാട്ട് കൊടുക്കാം.
1: പാട്ടിനകത്തും അവർക്കുള്ള പങ്ക് ഉണ്ടാവും അല്ലേ?
0: ഉണ്ട്.

0: ഇടത്തുനിന്ന് വലത്തോട്ട് രണ്ട് വാക്കുകൾ നാം പൂരിപ്പിച്ചു കഴിഞ്ഞു. പൂരിപ്പിച്ചതിന്റെ സന്തോഷത്തിൽ അടുത്ത വാക്ക് പറഞ്ഞാലോ? അടുത്ത വാക്ക് വലത്തുനിന്ന് ഇടത്തോട്ടാണ് കേട്ടോ. 9, 8, 7 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ളതാണ്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്, വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 9, 8, 7 എന്നീ കളങ്ങളിലാണ് ഈ വാക്ക് പൂരിപ്പിക്കേണ്ടത്.
0: എന്നാൽ ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി കേട്ടുകൊള്ളൂ. ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വയലുകളിലെ കണ്ടങ്ങളെ വേർതിരിക്കുന്ന നീളത്തിലുള്ള മൺതിട്ട എന്നതാണ്. അതിർത്തി, ഉയർത്തിയ തിട്ട, അണക്കെട്ട് അല്ലെങ്കിൽ പരിധി എന്നൊക്കെ ഇതിനർത്ഥം വരുന്നു. കൃഷിയിടങ്ങളിൽ വെള്ളം തടഞ്ഞു നിർത്താനും നടന്നു പോകാനും ഇത് ഉപയോഗിക്കുന്നു.
1: സൂചനകൾ ഒത്തിരിയുണ്ട് അല്ലേ?
0: അതെ. എന്നാലും വലിയ പ്രയാസമില്ലാത്ത സൂചനയാണ്. പെട്ടെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഒരു വാക്കാണ് ഇതെന്ന് തോന്നുന്നു.
1: എങ്കിലും ഒരിക്കൽ കൂടി സൂചന പറയാം. ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വയലുകളിലെ കണ്ടങ്ങളെ വേർതിരിക്കുന്ന നീളത്തിലുള്ള മൺതിട്ടയാണ്. അതിർത്തി, ഉയർത്തിയ തിട്ട, അണക്കെട്ട് അല്ലെങ്കിൽ പരിധി എന്നൊക്കെ ഇതിന് അർത്ഥം വരുന്നുണ്ട്. കൃഷിയിടങ്ങളിൽ വെള്ളം തടഞ്ഞു നിർത്താനും നടന്നു പോകാനും ഇത് ഉപയോഗിക്കാറുണ്ട്.
0: അപ്പോൾ പരിധിയില്ലാത്ത സന്തോഷത്തിനായി ഈ പാട്ടുകൂടി കേട്ടോളൂ. ഈ പാട്ടിൽ ഈ വാക്കുണ്ട്.

0: അടുത്ത വാക്കും വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ്. 13, 12, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
1: വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് ഇനി 13, 12, 11 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതേണ്ട വാക്ക്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം മൃദുവായ, സൗമ്യമായ, കോമളമായ അല്ലെങ്കിൽ വളരെ മെത്തപ്പുള്ള എന്നൊക്കെയാണ്. സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ വാക്ക് പ്രധാനമായും ആർദ്രത, ദയ, സൗമ്യത എന്നീ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു.
1: കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമില്ലാത്ത ഒരു വാക്കാണ്. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം മൃദുവായ, സൗമ്യമായ, കോമളമായ അല്ലെങ്കിൽ മെത്തപ്പുള്ള എന്നാണ്. സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ വാക്ക് പ്രധാനമായും ആർദ്രത, ദയ, സൗമ്യത എന്നീ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു.
0: അപ്പോൾ കോമളമായ ഈ വാക്ക് ഈ പാട്ടിലുണ്ടോ?
1: കോമളമായ ഈ വാക്ക് സൗമ്യമായ ഈ പാട്ടിൽ തന്നെയുണ്ട്.
0: അവർ കണ്ടുപിടിക്കട്ടെ.
1: അതെ.

0: മധുവചനം.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30
5: പ്രായോജകർ.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: വലത്തുനിന്നും ഇടത്തോട്ട് ഒരു വാക്കുകൂടി ഉണ്ട് കേട്ടോ. വലത്തുനിന്നും ഇടത്തോട്ട് 19, 18, 17 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കാണ്.
8: വലത്തുനിന്നും ഇടത്തോട്ട് 19, 18, 17 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
7: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഒത്തുചേരൽ, കൂടിച്ചേരൽ. രണ്ടോ അതിലധികമോ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നദികൾ, ഒന്നിക്കുന്ന സ്ഥലത്തെയോ പ്രക്രിയയെയോ ആണ് ഈ വാക്ക് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ആളുകൾ ഒന്നിച്ചുകൂടുന്ന പരിപാടിയെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
8: സൂചനകൾ ഒരിക്കൽ കൂടി പറയട്ടെ. ഈ വാക്കിന്റെ അർത്ഥം ഒത്തുചേരൽ, കൂടിച്ചേരൽ എന്നൊക്കെയാണ്. രണ്ടോ അതിലധികമോ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നദികൾ ഒന്നിക്കുന്ന സ്ഥലത്തെയോ പ്രക്രിയയോ ആണ് ഈ വാക്കുകൊണ്ട് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ആളുകൾ ഒന്നിച്ചുകൂടുന്ന പരിപാടിയെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
7: വാക്കുകൾ കൂടിച്ചേരുന്ന പാട്ട് നമുക്ക് കേട്ടാലോ?
8: കേൾക്കാം.

0: അക്ഷരച്ചപ്പ് തുടർന്ന് കേൾക്കാം. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം. ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം ഇന്നത്തെ സ്വർണ്ണവില. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 195 രൂപ വർദ്ധിച്ച് 13,870 രൂപ നിരക്കിലും പവന് 1,560 രൂപ വർദ്ധിച്ച് 110,960 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം ഇന്നത്തെ സ്വർണ്ണവില.
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: അക്ഷരച്ചപ്പ് തുടരുന്നു.
9: ഇനി മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്. മുകളിൽ നിന്നും താഴേക്ക് രണ്ട് വാക്കുകളുണ്ട്. അതിൽ ആദ്യത്തെ വാക്ക് ശ്രദ്ധിച്ചോളൂ. 1, 6, 11 എന്നീ 3 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
10: മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 1, 6, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
9: ഈ വാക്ക് കണ്ടുപിടിക്കാൻ സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം മന്ദമായി ചലിക്കുന്ന, ഇളകുന്ന, ചാഞ്ചല്യം അല്ലെങ്കിൽ വിറകൊള്ളുന്ന എന്നൊക്കെയാണ്. ഇത് പ്രധാനമായും മന്ദമായ ചലനത്തെ സൂചിപ്പിക്കുന്നു. പ്രകൃതിയിലെ മെല്ലെയുള്ള ചലനങ്ങളെ വർണ്ണിക്കാൻ മലയാള സാഹിത്യത്തിൽ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം, മന്ദം വീശുന്ന കാറ്റ്. സൂചനകൾ കേട്ടുവല്ലോ, ഒരിക്കൽ കൂടി പറയാം.
10: ഈ വാക്കിന്റെ അർത്ഥം മന്ദമായി ചലിക്കുന്ന, ഇളകുന്ന, ചാഞ്ചല്യം അല്ലെങ്കിൽ വിറകൊള്ളുന്ന എന്നൊക്കെയാണ്. ഇത് പ്രധാനമായും മന്ദമായ ചലനത്തെ സൂചിപ്പിക്കുന്നു. പ്രകൃതിയിലെ മെല്ലെയുള്ള ചലനങ്ങളെ വർണ്ണിക്കാൻ മലയാള സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. ഉദാഹരണമായി, മന്ദം വീശുന്ന കാറ്റ്.
9: അപ്പോൾ ഈ സൂചനകളെല്ലാം ചേർത്ത് ഈ പാട്ട് കൂടി കേൾക്കുമ്പോൾ പതുക്കെ പതുക്കെ വാക്ക് പിടികിട്ടുമായിരിക്കും അല്ലേ?
10: പതുക്കെ പതുക്കെ വാക്ക് മന്ദമായി അവരുടെ മനസ്സിലേക്ക് വരും.
9: അതെ അതെ അതെ, പാട്ട് കേട്ടുകൊള്ളൂ, വാക്ക് എഴുതിക്കൊള്ളൂ.

0: മുകളിൽ നിന്നും താഴേക്കുള്ള വാക്കാണ് ഇനി.
1: 4, 9, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: മുകളിൽ നിന്നും താഴേക്ക് 4, 9, 11 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: സൂചനകൾ കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം സൗന്ദര്യം, മനോഹാരിത, അഴക്, ചന്തം അല്ലെങ്കിൽ ആകർഷകത്വം എന്നൊക്കെയാണ്. ഇത് ശരീരത്തിന്റെ ഭംഗിയെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു. കാണാൻ ഭംഗിയുള്ളത് എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കുന്നു.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം അല്ലേ?
1: അതെ,
0: ശ്രദ്ധിച്ചോളൂ. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം സൗന്ദര്യം, മനോഹാരിത, അഴക്, ചന്തം അല്ലെങ്കിൽ ആകർഷകത്വം എന്നാണ്. ഇത് ശരീരത്തിന്റെ ഭംഗിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. കാണാൻ ഭംഗിയുള്ളത് എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: അപ്പോൾ ഗാനം കേട്ടോളൂ. ഈ ഗാനത്തിൽ നിന്നും ആ വാക്ക് കണ്ടുപിടിച്ച് പൂരിപ്പിച്ചോളൂ.

0: മുകളിൽ നിന്ന് താഴേക്കുള്ള രണ്ട് വാക്കുകൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള വാക്കുകളാണ്. അതിലെ ആദ്യത്തെ വാക്ക് 22, 17 എന്നീ കളങ്ങൾ പൂരിപ്പിക്കാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: താഴെ നിന്നും മുകളിലേക്ക് 22, 17 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ആ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പൂവ്, പുഷ്പം, മലർ എന്നൊക്കെയാണ്. സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ വാക്ക് അലർ, മനോഹരമായത് എന്നീ അർത്ഥങ്ങളിലും ഉപയോഗിക്കാറുണ്ട്.
1: ഈ വാക്കിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്.
0: എന്താണ് പ്രത്യേകത?
1: ചിലരുടെയൊക്കെ പേരായിട്ടും ഈ വാക്ക് ഉപയോഗിക്കാറില്ലേ?
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പൂവ്, പുഷ്പം, മലർ എന്നൊക്കെയാണ്. സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ വാക്ക് അലർ, മനോഹരമായത് എന്നീ അർത്ഥങ്ങളിലും ഉപയോഗിക്കാറുണ്ട്.
0: ഈ പാട്ടിൽ ഈ പേരുണ്ട്. പാട്ട് കേട്ട് ആ വാക്ക് കണ്ടുപിടിച്ചുകൊള്ളൂ.

0: താഴെ നിന്നും മുകളിലേക്ക് തന്നെയുള്ള വാക്കാണ് 20, 15, 10, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ് 4 അക്ഷരങ്ങളുണ്ട്.
1: താഴെ നിന്നും മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ് 20, 15, 10, 5 എന്നീ കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
0: സൂചനകൾ പറയട്ടെ. ഈ വാക്കിന്റെ അർത്ഥം കുടത്തിനുള്ളിൽ വെച്ചിരിക്കുന്ന വിളക്ക് എന്നാണ്. പുറത്തേക്ക് പ്രകാശം നൽകാത്ത, ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അറിവിനെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഉള്ളിൽ പ്രകാശമുണ്ട് എങ്കിലും പുറം ലോകത്തിന് അത് പ്രയോജനപ്പെടുന്നില്ല എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. കുടത്തിനുള്ളിൽ വെച്ചിരിക്കുന്ന വിളക്ക് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. പുറത്തേക്ക് പ്രകാശം നൽകാത്ത, ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അറിവിനെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഉള്ളിൽ പ്രകാശമുണ്ടെങ്കിലും പുറം ലോകത്തിന് അത് പ്രയോജനപ്പെടുന്നില്ല എന്നുകൂടി ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കാറുണ്ട്.
0: ഈ ഗാനത്തിൽ ആ വാക്കുണ്ട്.

0: അടുത്ത വാക്ക് ശ്രദ്ധിച്ചുകൊള്ളൂ. താഴെ നിന്ന് മുകളിലേക്കുള്ള അവസാനത്തെ വാക്കാണ് ഇന്നത്തെ അക്ഷര ചെപ്പിലെയും അവസാനത്തെ വാക്കാണ് കേട്ടോ. 21, 16 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: താഴെ നിന്ന് മുകളിലേക്കാണ് 21, 16 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി കേട്ടുകൊള്ളൂ. ഈ വാക്കിന് മലയാളത്തിൽ പ്രധാനമായും കുഴൽ അല്ലെങ്കിൽ പൊള്ളയായ തണ്ട് എന്നൊക്കെയാണ് അർത്ഥം.
1: ഒരിക്കൽ കൂടി കേട്ടോളൂ സൂചന. ഈ വാക്കിന് പ്രധാനമായും മലയാളത്തിൽ കുഴൽ അല്ലെങ്കിൽ പൊള്ളയായ തണ്ട് എന്നാണ് അർത്ഥം.
0: അപ്പോൾ പാട്ട് കേട്ടുകൊള്ളൂ. പാട്ടിനകത്തും ആ വാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ.
2: അടുത്തതായി നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ ശരിയുത്തരങ്ങൾ കേൾക്കാം.
3: കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇടത്തു നിന്നും വലത്തോട്ട് എഴുതാനുള്ള ആദ്യത്തെ വാക്ക്, 7, 8, 9 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഹർഷം.
2: ഇടത്തു നിന്നും വലത്തോട്ട് 12, 13, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് താടനം.
3: ഇടത്തു നിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു. 21, 22, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മഞ്ചീരം.
2: അടുത്ത വാക്ക് വലത്തു നിന്നും ഇടത്തോട്ടായിരുന്നു എഴുതേണ്ടത്. 4, 3, 2, 1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന

0: ഹതാശ.
1: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു. 5, 10, 15 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് രാഗിലം.
0: അവസാനമായി പൂരിപ്പിക്കേണ്ടിയിരുന്ന വാക്ക് താഴെ നിന്നും മുകളിലേക്കായിരുന്നു. 25, 20, 15 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കോകിലം. നമുക്കിവിടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടും കത്തുകളായിട്ടും ഒത്തിരി ശരിയുത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ശരിയുത്തരങ്ങളിൽ നിന്നും ഒരു വിജയിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയി ഗോപിക ബി എസ്, തിരുവനന്തപുരം ബാലരാമപുരത്തുള്ള ഗോപികയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
0: ഗോപിക നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: നമസ്കാരം, എന്റെ പേര് ഗോപിക എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്ത് താമസിക്കുന്നു. വീട്ടിൽ അച്ഛൻ അമ്മ അനിയത്തി ആണുള്ളത്. അച്ഛൻ കൂലിപ്പണിയാണ്, അമ്മ ഹൗസ് വൈഫ്, അനിയത്തി പ്ലസ് ടുവിൽ പഠിക്കുന്നു. ഞാൻ ബി എഡ് വിദ്യാർത്ഥിനിയാണ്. 5ാം ക്ലാസ് മുതലേ എന്റെ അമ്മയോടൊപ്പം അക്ഷരച്ചെപ്പ് കേൾക്കുമായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ള പ്രോഗ്രാമാണ്. എങ്കിലും പോസ്റ്റ് കാർഡ് വഴിയൊന്നും അയച്ചിട്ടില്ല. ഇപ്പോ വാട്സപ്പിലൂടെ അയക്കാം എന്ന് വന്നേ പിന്നെയാണ് അയച്ചു തുടങ്ങിയത്. ഇപ്പൊ എന്നെ വിജയിയായിട്ട് തെരഞ്ഞെടുത്തതിൽ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. എനിക്ക് ആകാശവാണിയിൽ അക്ഷരച്ചെപ്പ് വളരെയധികം ഇഷ്ടമുള്ള പ്രോഗ്രാമാണ്. ഗാനോപഹാരം അല്ലാതെ ചലച്ചിത്ര ഗീതങ്ങൾ തുടങ്ങിയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. എനിക്ക് ഇന്ന് ആകാശവാണിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മാനത്തെ വെള്ളി ഗാനിച്ച കൊട്ടാരം എന്ന സോങ്ങാണ്.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ദേവിക.
0: അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.
2: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: രാജ്യത്ത് ഫോസിൽ ഇന്ധനത്തിന് പകരം മികച്ച മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമഗ്ര ഗവേഷണം പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ ഓട്ടോമൊബൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് IBCA ഉച്ചകോടി 2026 ലോഗോയുടെയും വെബ്സൈറ്റിന്റെയും പ്രകാശന ചടങ്ങിൽ അധ്യക്ഷനാകും. ന്യൂഡൽഹിയിലെ ഇന്ദിരാ പര്യാവരൺ ഭവനിലാണ് പരിപാടി. ആഗോള ഊർജ്ജ മേഖലയിലെ സുപ്രധാന ജലപാതയായ ഹോർമൂസ് കടലിടുക്കിലെ US സൈനിക നീക്കം പ്രതിരോധ നടപടിയെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിന് പ്രോജക്ട് ഫ്രീഡം ദൌത്യം ആരംഭിച്ചത് സുരക്ഷാശ്രമമായി മാത്രമാണെന്നും റൂബിയോ പറഞ്ഞു. കേരളത്തിലും പശ്ചിമബംഗാളിലും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നണികളുടെ തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജ്ജിതമാക്കി UDF. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 വിജയം നേടിയ UDF നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം മന്ത്രിസഭ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. AICC നിയോഗിക്കുന്ന നിരീക്ഷകർ സംസ്ഥാനത്തെ നിയുക്ത MLA മാരെ നേരിൽ കണ്ട് അവരുടെ നിലപാട് സമാഹരിക്കുമെന്ന് കോൺഗ്രസ് MP ജബി മേത്തർ. മുഖ്യമന്ത്രി ആരാകണമെന്നതടക്കം കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ അറിഞ്ഞ ശേഷമായിരിക്കും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനമെന്നും ജബി മേത്തർ തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്വർണവില വർദ്ധിച്ചു. പവന് 1560 രൂപ കൂടി 1,10,960 രൂപയായി. 13,870 രൂപയാണ് ഗ്രാമിന്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 12 മണിക്ക്.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
5: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
4: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
4: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: ഏവിയേഷൻ രംഗത്തെ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നം
8: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, DBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
7: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.

0: സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ആകാശവാണി. ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321 അല്ലെങ്കിൽ 9495655321. മറ്റൊരു നമ്പർ കൂടി 9495956321. സ്റ്റുഡിയോയിൽ ഡോക്ടർ മൃദുല നായർ ബിക്കൊപ്പം MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നമുക്കിവിടെ ആരംഭിക്കാം. ഈ വർഷത്തെ മാതൃദിനം വരുന്നത് May 10 സൺഡേയാണ്. മാതൃത്വത്തിൻ്റെ സ്നേഹവും കരുതലും ത്യാഗവും ആഘോഷിക്കുന്ന ഈ വേളയിൽ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പരിപാടിയിലൂടെ നമ്മൾ അല്പം വ്യത്യസ്തമായി എന്നാൽ ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. കാലം മാറുകയാണ്, ഒപ്പം മാതൃത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പാരന്റിംഗ് രീതികളും മാറുന്നുണ്ട്. ഇന്നത്തെ വേഗതയാർന്ന ലോകത്ത് കരിയറും കുടുംബവും കുട്ടികളുടെ വളർച്ചയും എല്ലാം ഒരേ സമയം ബാലൻസ് ചെയ്യുമ്പോൾ ഒരു രക്ഷിതാവ് നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾ എത്ര വലുതാണ്. ഡിജിറ്റൽ യുഗത്തിലെ വെല്ലുവിളികൾക്കിടയിൽ കുട്ടികളുമായി എങ്ങനെ നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാം. പെർഫെക്റ്റ് പാരന്റ് എന്ന സമ്മർദ്ദത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നീ വിഷയങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ ഉത്തരങ്ങൾ തേടാനാണെന്ന് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും MG കോളേജ് മുൻ പ്രിൻസിപ്പലുമായ ഡോക്ടർ മൃദുല നായർ ബി കൂടെയുണ്ട്. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 12 മണി വരെ ഈ പരിപാടിയിലൂടെ ചോദിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9495655631. ഇനിയൊരു നമ്പർ കൂടെയുണ്ട്, 9496596321. ഇന്നത്തെ മാറുന്ന കാലത്ത് നമ്മുടെ മാനസികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം, അതായത് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ സ്ട്രെസ് ലെവൽ എങ്ങനെ കുറയ്ക്കാം, പുതിയ തലമുറയെ കരുതലോടെ എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് സംസാരിക്കാം. സ്വാഗതം മേഡം.
2: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. എൻ്റെ ഇന്നത്തെ ദിവസ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് പുതിയ മാറുന്ന കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും അതെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം.
1: ഇപ്പോൾ കുടുംബം എന്നതൊരു ടീമാണല്ലോ, അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും കുട്ടികളെ വളർത്തുന്നതിൽ ഒരേപോലെ തന്നെ പ്രാധാന്യവും ഉത്തരവാദിത്വവും ഒക്കെ ഉണ്ടെങ്കിലും മിക്കവാറും പാരൻറ്റിങ്ങിൻ്റെ ഒരു ഭാരം മിക്കവാറും വഹിക്കേണ്ടി വരുന്നത് അമ്മ തന്നെയായിരിക്കും. ഇപ്പോൾ ജോലിക്ക് പോകേണ്ട സാഹചര്യമുണ്ട്, ജോലിസ്ഥലത്തെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ പല പല ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ കൂടുതൽ ഭാരം മിക്കവാറും അമ്മയുടെ ചുമലിൽ തന്നെയായിരിക്കും. അപ്പോൾ മുന്നത്തെ കാലത്ത് അപേക്ഷിച്ച് ഇന്നത്തെ മാതൃത്വത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: തീർച്ചയായിട്ടും ഇതൊരു നല്ല ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ആശ ചോദിച്ചിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിലാണെങ്കിലും അമ്മ എന്ന വാക്കിന് വെറും രണ്ടക്ഷരത്തിൽ കൊള്ളുന്ന ഒരു വ്യാപ്തിയല്ല ഉള്ളത്. ഈ അമ്മയിൽ ചുറ്റിപ്പറ്റിയാണ് ഓരോ കുടുംബവും നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും. തീർച്ചയായിട്ടും അച്ഛനും കുടുംബത്തിൽ താമസിക്കുന്ന

0: മറ്റെല്ലാവർക്കും തുല്യ പ്രാധാന്യമുണ്ടെങ്കിലും ഒരു കുട്ടി നന്നായാലും ചീത്തയായാലും, പ്രത്യേകിച്ച് ചീത്തയായാലും ഉടനെ പറയും വളർത്തു ദോഷം, അതും പ്രത്യേകിച്ച് അമ്മമാരുടെ വളർത്തു ദോഷം. സോ അങ്ങനെ വരുമ്പോൾ പഴയകാല അമ്മമാരെക്കാളും കൂടുതൽ പുതിയ കാലഘട്ടത്തിലെ അമ്മമാർ എല്ലാ കാര്യവും അയ്യോ അത് എൻ്റെ തെറ്റുകൊണ്ടാണോ സംഭവിച്ചത് എന്ന ഒരു ഗിൽറ്റി ഫീലിങ്ങോടുകൂടി ജീവിക്കേണ്ടി വരുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ അമ്മമാർക്കാണ് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഏത് കാലഘട്ടത്തിലും ആകട്ടെ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ജനിക്കാനായിട്ട് 9 മാസം തീർച്ചയായിട്ടും എടുക്കുമല്ലോ മനുഷ്യ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു കുഞ്ഞ് വരികയല്ല. ഈ 9 മാസക്കാലം ദൈവം അറിഞ്ഞു തന്നെയാണ് 9 മാസം ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് കുഞ്ഞ് വളരുന്ന കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ വളരുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന ശാരീരിക മാനസിക വ്യത്യാസങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് അച്ഛനാകുന്ന ആ ഒരു പുരുഷൻ്റെ, കുടുംബനാഥൻ്റെ, അയാളും ഈ 9 മാസം കൊണ്ട് വെറും ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഫ്രീ ബേർഡ് എന്ന നിലയിൽ ജീവിച്ചിരിക്കുന്ന ആ വ്യക്തിയും പതുക്കെ പതുക്കെ അച്ഛൻ്റെ റോളിലോട്ട് ആ വ്യക്തിയും വളർന്നു വരേണ്ടതുണ്ട്. പിന്നെ അതിന് ചുറ്റും നിൽക്കുന്ന അമ്മുമ്മ അപ്പൂപ്പൻ അങ്ങനെ പറഞ്ഞ കുറച്ച് പേര്. പക്ഷേ എത്രയൊക്കെ കുടുംബത്തിലെ മറ്റുള്ളവർ നമ്മളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഉണ്ടെങ്കിലും ഈ കുട്ടി എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കരുതലും വിശ്വാസവും സ്നേഹവും എല്ലാം അറിഞ്ഞു തന്നെ വളരേണ്ട ഒരു കുട്ടിയായതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധം വളരെ നല്ലതായിരിക്കണം എന്നേ എനിക്ക് പറയാൻ ഉള്ളൂ.
1: മാഡം, നമുക്ക് ഒരു കോളുണ്ട്, വിഷയത്തിലോട്ട് കോളിന് ശേഷം തിരികെ തരാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് അച്യുതൻ രാജീവൻ എന്നാണ്.
1: എവിടെ നിന്നാണ്, സ്ഥലം കൂടെ പറയണേ.
2: ഓക്കെ,
1: സംസാരിച്ചോളൂ.
0: ഹലോ, പറഞ്ഞോളൂ.
2: നമസ്കാരം മാഡം.
0: നമസ്തേ.
2: ഞാൻ ചോദിക്കാൻ കാരണം പാരന്റിങ് രീതികൾ മാറി വരുന്നു എന്ന് പറഞ്ഞിട്ട്, പാരന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോ അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോ ഒരു 6 മാസം പ്രായമുള്ള കുട്ടിയെ നമ്മൾ കൃഷിയിലൊക്കെ ആക്കിയിട്ടാണല്ലോ പോകുന്നത് പൊതുവെ.
0: അതെ.
2: അപ്പൊ അങ്ങനെ വരുമ്പോ പഴയ രീതിയിലുള്ള ഇപ്പൊ മാതാവിന്റെ സ്നേഹം, പരിപാലനം, ശ്രദ്ധ, കെയർ ആദ്യം ഇപ്പോഴത്തെ കൃഷിയിൽ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഒരു 5 10 അല്ലെങ്കിൽ 10 15 കുട്ടികളെയൊക്കെ നോക്കുന്ന കൃഷികൾ ഉണ്ടെങ്കിൽ ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ അപ്പൊ അവിടുത്തെ ആയമാർക്ക് ഈ കുട്ടികൾക്ക് അമ്മ കൊടുക്കുന്ന അതേ സ്നേഹവും ഇതും, എന്നുവെച്ചാൽ അവർക്ക് ആഹാരം കൊടുക്കുന്ന ഇതല്ലാതെ രീതിയിലുള്ള പരിപാലനങ്ങൾ കുട്ടിക്ക് ലഭ്യമല്ലാതെ പോകുന്ന ഒരു അവസരമാണിപ്പോ. അപ്പൊ അതിന് നമുക്ക് അങ്ങനെ ഒരു ചേഞ്ച്, ഒരു വ്യത്യാസം ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നും. പലരും ഇങ്ങനെ ആക്കിയിട്ട് പോകുന്നു. അപ്പൊ അത് അത് ആ വ്യത്യാസത്തിന് ഈ പഴയ രീതിയും തമ്മില് മാഡം എങ്ങനെ കാണുന്നു, അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ?
0: ഓക്കെ, താങ്കൾ ചോദിച്ചില്ല പരിഹാരമുണ്ടോ, രണ്ടാമത്തെ ദോഷമുണ്ടോ. ഇപ്പൊ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. ഇപ്പം ഈ കുഞ്ഞിനെ കൃഷിയിലാക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് നിസ്സഹായാവസ്ഥയിലാണ് അമ്മ കുഞ്ഞിനെ കൃഷിയിലാക്കുന്നത്, കാരണം അമ്മയ്ക്ക് ജോലിക്ക് പോകണം. ഇപ്പം സാമ്പത്തിക ശേഷിയുള്ള വീടുകളിലെ അമ്മമാർക്കാണെങ്കിൽ, അതായത് അച്ഛൻ്റെ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റും, പിന്നെ മറ്റ് റിസോഴ്സസും കൂടി ഉണ്ടെങ്കിൽ അമ്മ ലോസ് ഓഫ് പേയിൽ 1 വർഷം വരെ അമ്മയ്ക്ക് ലീവ് എടുത്ത് നിൽക്കാൻ പറ്റും. അത് ഒരു കാര്യം. രണ്ട്, കുടുംബത്തിലെ മറ്റ് വ്യക്തികൾ, അതായത് ഭർത്താവിൻ്റെ സൈഡിലെയോ ഭാര്യയുടെ സൈഡിലോ അച്ഛനമ്മമാർക്ക് വന്ന് സഹായിക്കാം, അത് അവരുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ കരുതരുത്. പക്ഷെ അവർക്ക് വന്ന് ഒരു 3 മാസം മാറി മാറിയൊക്കെ നിന്ന് നക്കട്ടെ, നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഗ്രാൻഡ് ഡോട്ടറാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് സണ്ണാണ്, നമുക്ക് സഹായിക്കാൻ പറ്റും. പക്ഷെ കേരളത്തിൽ ആണെങ്കിൽ ഇത് നടക്കൂ. ഇപ്പം നമ്മുടെ ഈ അച്ഛനും ഈ കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ വിദേശത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാൻഡ് പാരൻസിനും ചിലപ്പോൾ അതുവരെ പോകാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിൽ ഒരു സെർവൻറ്റിൻ്റെ കൂടെ കുഞ്ഞിനെ നിർത്തുന്ന കൊണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ സുരക്ഷിതമാണ് കൃഷിയിൽ കൊണ്ടാക്കുന്നത്. അവിടെ അറ്റ്ലീസ്റ്റ് മറ്റ് കുഞ്ഞുങ്ങളെയെങ്കിലും ഈ കുഞ്ഞു വാവയ്ക്ക് കാണാൻ സാധിക്കും. മറ്റേത് വീട്ടിൽ ഈ ഒരു സ്ത്രീ അവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് കൂടും, അല്ലെങ്കിൽ നമ്മൾ ക്യാമറ വെച്ച് സദാ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതപ്പം ഓഫീസിലിരിക്കുന്ന അമ്മയ്ക്ക് ഓഫീസിലെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല.

0: അത് കൂടുതൽ പ്രശ്നമാകും. അപ്പോൾ അത് പിന്നെ ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അമ്മ വളർത്തേണ്ട സമയത്ത് അമ്മ വളർത്താതിരുന്നുള്ള ദോഷമില്ലേ. പിന്നെ വേറൊരു സംഗതിയുണ്ട്, എത്രയോ നന്നായിട്ട് അമ്മമാർ കൂടെ ഇരുന്ന് വളർത്തി കഴിഞ്ഞിട്ടും പിള്ളേർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ വന്നു കഴിയുമ്പോൾ അവിടെയുള്ള ഇടപെടലുകൾ കാരണം എത്രയോ പേര് തെറ്റിപ്പോയിട്ടുണ്ടല്ലേ. അപ്പം നമ്മളങ്ങനെ ആദി പിടിക്കണ്ട കേട്ടോ, കാരണം നിവൃത്തികേട് കൊണ്ടാണ് ഒരമ്മ ഒരച്ഛൻ കുഞ്ഞിനെ കൃഷിയിലാക്കുന്നത്. അപ്പം ആ നമ്മൾ ഒരു ഒരിക്കലും ഒരു കുറ്റബോധത്തോടുകൂടി അങ്ങനെ വളർത്താൻ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റൂല. സത്യം അതേ പറ്റുള്ളൂ. പിന്നെ കൊച്ചു കുഞ്ഞ് വർത്തമാനം പറയുന്ന സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ, കൃഷി എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിനോട് നമ്മുടെ ഭാഷയിൽ സംസാരിച്ച് അവരവിടെ ഉപദ്രവിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ കൃഷി എന്ന് വന്നു കഴിയുമ്പോൾ കുഞ്ഞ് സദാ മൂകനും അല്ലെങ്കിൽ വിഷാദത്തോടു കൂടിയിരിക്കുകയും സദാ ക്ഷീണം കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ ശ്രദ്ധിക്കണം, കാരണം അവർ വേറെ എന്തോ രീതിയിൽ അവിടെ ഡീല് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ മറ്റു കുഞ്ഞുങ്ങൾ പോകുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ അവരുടെ പാരൻസുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു കൃഷിയിലോട്ട് ആക്കാൻ പാടുള്ളൂ. അല്ലാതെ കൃഷിയിൽ വിടുന്നത് തെറ്റൊന്നുമല്ല കേട്ടോ, കാരണം സാഹചര്യം അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്യണ്ടേ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, ഇന്നത്തെ കാലത്ത് പെർഫെക്റ്റ് പാരൻ്റ് ആകണമെന്ന സമ്മർദ്ദം പല ആൾക്കാരിലും കാണുന്നുണ്ടല്ലോ, അപ്പോൾ അത് മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കാം?
0: തീർച്ചയായിട്ടും ഒന്ന് പറയട്ടെ, ഞാൻ എനിക്ക് രണ്ട് മക്കളാണുള്ളത്, മുതിർന്ന രണ്ട് മക്കൾ. എനിക്ക് ഞാൻ 60+ ഏജിലുള്ള ഒരു വ്യക്തിയുമാണ്. ഞാൻ എത്രയോ കുട്ടികളെ പഠിപ്പിച്ച് വെളിയിലിറക്കിയ ആളാണ്, പക്ഷേ എനിക്കൊരിക്കലും അറിയാൻ പറ്റില്ല ഞാൻ പെർഫെക്റ്റ് ആണോ. അല്ല, അങ്ങനെ ഒരു പെർഫെക്റ്റ് അമ്മ അല്ലെങ്കിൽ പെർഫെക്റ്റ് അച്ഛൻ പെർഫെക്റ്റ് കുട്ടി ഇത് മിത്താണ്. ഇത് സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലോ ഒരു കഥാപാത്രം മാത്രമാണ്. അങ്ങനെ ഒരു ഒരു കുറ്റബോധം വേണ്ട. ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് പറയാറുണ്ട്, മാം എന്ത് നല്ല ടീച്ചർ, എനിക്ക് ചിരി വരാറുണ്ട്. എൻ്റെ മക്കളോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ പറയും അമ്മ അമ്മ അത്ര നല്ല അമ്മയൊന്നുമല്ല. അപ്പം ഇതാണ് യാഥാർത്ഥ്യം. എത്ര സൈക്കോളജിസ്റ്റ് ആണെങ്കിലും എന്തായിക്കോട്ടെ, 100% നമുക്ക് നല്ല അമ്മയാവാൻ പറ്റില്ല, കാരണം നമ്മളും മനുഷ്യരാണ്. പിന്നെ എന്നെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ചാനലിൽ അഭിനയിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വളരെ നല്ല അമ്മയായിട്ട് മക്കളെന്ത് പറഞ്ഞാലും വളരെ ക്ഷമയോടുകൂടെ കേട്ടിരിക്കും. പക്ഷേ യഥാർത്ഥ ലൈഫിൽ എന്താണ്, പ്രത്യേകിച്ചും ഞാനൊക്കെ ജോലിക്ക് പോകുമ്പോഴുള്ള ആ ഒരു സ്ട്രെസ്സല്ല ഇന്നത്തെ അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ സ്ട്രെസ്സ്. പ്രത്യേകിച്ച് നിങ്ങളെ നോക്കിക്കൊള്ളൂ, IT ഫീൽഡിലുള്ളവരുടെയൊക്കെ ഒരു സ്ട്രെസ് എന്താണ്, ഒരു കറക്റ്റ് ടൈമിലൊന്നുമല്ല അവർ അവരുടെ വർക്ക്. ചിലർ രാവിലെ 5 മണിക്ക് വർക്ക് തുടങ്ങി എത്ര 2 മണിക്ക് 3 മണിക്ക് തീരും, ചിലർ ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങി രാത്രി 10 മണിക്ക് തീരും. അപ്പോൾ ഈ പകലത്തെ സമയം കുട്ടി ആക്റ്റീവ് ആയിരിക്കുന്ന സമയം ചിലപ്പോൾ അമ്മ ജോലിയിലായിരിക്കും, അത് ജോലിയിലായിരിക്കും. അത് കഴിഞ്ഞ് അമ്മ റിലാക്സ്ഡ് ആകുമ്പോഴത്തേക്കും ദേ കുട്ടി ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ടൊക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ അതിനനുസരിച്ച് പൊരുത്തപ്പെടുന്നുണ്ട്, അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ കുഞ്ഞുങ്ങളെ ചീത്തയാക്കുന്നത് നമ്മൾ പാരൻസും നമ്മുടെ ചുറ്റിലുള്ള അമ്മുമ്മ അപ്പൂപ്പന്മാർ തന്നെയാണ്. അയ്യോ അമ്മ അടുത്തില്ലാത്തല്ലേ, നമ്മൾ കുറേ അങ്ങ് ക്ഷമിച്ചു കൊടുത്തേക്കാം, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അമ്മുമ്മ എപ്പോഴാണോ അമ്മയുടെ റോള് എടുത്ത് കുഞ്ഞിനെ നോക്കുന്നത്, അപ്പം നല്ല രീതിയിൽ റെസ്പോൺസിബിളായിട്ട് കുഞ്ഞിനെ ഗൈഡ് ചെയ്യാനായിട്ട് ഈ അമ്മുമ്മ തീർച്ചയായിട്ടും ഏറ്റെടുത്തേ പറ്റൂ. അല്ലാതെ ആ സമയത്ത് അമ്മുമ്മ റോള് എടുത്ത് എന്ത് കാര്യത്തിനും വിട്ടുവീഴ്ച നടത്തിയാൽ പിന്നെ യാതൊരു ഫലവും ഇല്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ പഴയ പോലെയല്ല, കോവിഡിന് ശേഷമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ്. സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ അവർ പറയും ഭയങ്കരമായിട്ട് ഇമ്പൾസീവാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നു, സാധനം എടുത്തെറിയുന്നു. എനിക്കും വിഷമം തോന്നാറുണ്ട്, ഈ കുഞ്ഞുങ്ങളൊക്കെ കോളേജിലൊക്കെ എത്തുമ്പോൾ എന്തായിരിക്കും സ്ഥിതിയല്ലേ. നമ്മുടെ ചുറ്റിലും ഇങ്ങനെ ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ സൂപ്പർ മോം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല കേട്ടോ, അത് സിനിമയിൽ മാത്രമാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരമ്മയും വിഷമിക്കാനേ ഇല്ല.
1: ഓക്കെ മാഡം, നമുക്ക് അടുത്ത കോളേജിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഓക്കെ, സംസാരിച്ചോളൂ.
0: നമസ്തേ.
2: പുതിയ തലമുറ എന്ന് പറയും, പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ വളർന്നു വന്ന് കുറച്ചുനാൾ കഴിയുമ്പോൾ അവർക്ക് വിവാഹ പ്രായമൊക്കെ എത്തി കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ സ്വന്തം തള്ളയും തന്തിയനെയൊക്കെ മറക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? വളർത്തു ദോഷമാണോ അതോ അവരുടെ സ്വഭാവ ദോഷമാണോ?
0: രണ്ടും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സമൂഹത്തിലല്ലേ അവർ ജീവിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ളവരെല്ലാം നമുക്കെല്ലാവർക്കും പരസ്പരം അറിയാം അല്ലേ. ഒരു കുടുംബത്തിലെ ഒരു കുട്ടി സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ വഴിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും അറിയാം, ആ ഇന്ന ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ മോളാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവരന്ന് ആ കുട്ടിയോട് ചെന്ന കാര്യങ്ങൾ അന്വേഷിക്കും. ഇന്ന് അപ്പുറത്ത് ഇപ്പുറത്തെ വീട്ടിൽ ആൾക്കാർക്ക് അവർ മിണ്ടാൻ സമയമില്ലാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമില്ല. എന്തിനാണ് അപ്പുറത്തെ അങ്കിൾ എൻ്റെ കാര്യം അന്വേഷിക്കുന്നത്, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ആ ഒരു രീതിയിലോട്ട് ചുരുങ്ങി. പിന്നെ പഴയ കാലത്ത് നെയ്ബേഴ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ കുഞ്ഞുങ്ങളെക്കുറിച്ച് കുട്ടികളെക്കുറിച്ച് തെറ്റ് പറഞ്ഞാൽ നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കും. ഇന്നത്തെ കാലത്ത് ഞാൻ അധ്യാപക ഇതിലിരുന്നുകൊണ്ട് പറയട്ടെ, ഇന്നത്തെ കാലത്ത് ഒരു പി ടി എ മീറ്റിംഗ് വരുമ്പോൾ സ്കൂളിലാണെങ്കിലും ടീച്ചർ രഹസ്യമായിട്ട് കുട്ടിയുടെ അച്ഛനെയോ അമ്മയോ വിളിച്ച് നോക്കൂ, കുട്ടിയിൽ കറക്റ്റ് ചെയ്യേണ്ട ചില പ്രത്യേകതകളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ദേഷ്യത്തിൽ പറയും, പ്രത്യേകിച്ച് അമ്മമാർ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛന്മാർ പിന്നെ മിണ്ടാതിരിക്കുന്നതാണ്, വളരെ കുറച്ച് അച്ഛന്മാർ പി ടി എ മീറ്റിംഗിൽ പോകാറുള്ളൂ, അതുകൊണ്ടായിരിക്കും അവർ മിണ്ടായിരിക്കും. ഈ അമ്മമാരാണല്ലോ എവിടെയും അവർ തന്നെ പോകണം, പോയി വായന കേൾക്കുമ്പോൾ അവർ തിരിച്ച് റിയാക്ട് ചെയ്യും, ടീച്ചർ പഠിപ്പിച്ചാൽ മാത്രം മതി എൻ്റെ കുട്ടിയുടെ കാര്യം നോക്കണ്ട. അപ്പോൾ ഒരു മാതൃസ്നേഹം ഒഴുകുന്നുകൊണ്ട് അവർ ചെയ്തു പോകുന്നതായിരിക്കും, അവർക്ക് കേൾക്കാനുള്ള മടിയുണ്ടായിരിക്കും. പക്ഷേ ഒരു ടീച്ചർക്കും ഒരമ്മയ്ക്കും കൂടെ ചേർന്ന് ഒരു ജോയിൻ്റ് എഫേർട്ടായിട്ട് ഈ കുട്ടിയെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴൊന്നും നമ്മളത് അതിനും ശ്രമിക്കുന്നില്ല. പിന്നെ ഒരു ഇപ്പോൾ തന്നെ ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിച്ചു വെച്ചു, അത് പ്രിൻസിപ്പലിൻ്റെ കയ്യിലെത്തി, ഉടനെ അത് ചോദിക്കാൻ വേണ്ടി കുറച്ച് രാഷ്ട്രീയക്കാരും അച്ഛനും കുറേ വലിയ ആൾക്കാർ ചെന്നാണ് കുട്ടിയുടെ മുമ്പ് വെച്ച് ആ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയത്. പിന്നെ എങ്ങനെ കുട്ടിക്ക് മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? പണ്ട് അങ്ങനെയാണോ? പണ്ട് നമ്മുടെ അധ്യാപകനൊരു കുട്ടിയെ അടിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്താ പറയുന്നത്, ആ സാറേ രണ്ടടി കൂടെ കൊടുത്തേക്ക് കേട്ടോ എന്ന് പറയും. അപ്പോൾ അവിടെ അടിയുടെ പേടിയല്ല, അതൊരു നമുക്കതൊരു മോശമായിട്ട് തോന്നാറേയില്ല. പഴയ കാലത്ത് എല്ലാവരും ഒന്ന് ആലോചിച്ചൊക്കെ, ഒന്നെങ്കിൽ പഠിക്കാത്തതിന് അല്ലെങ്കിൽ കുസൃതിക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെയെങ്കിലും പേരിൽ വഴക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മളിൽ ആരാണ് ഓടിപ്പോയി മരിക്കാൻ പോയത്, ഇല്ലേ ഇല്ല. ഇന്നങ്ങനെയല്ല, അച്ഛൻ വഴക്ക് പറയില്ല, അമ്മ വഴക്ക് പറയില്ല, അപ്പൂപ്പിനും അമ്മമ്മയും പിന്നെ വഴക്ക് പറയാൻ പറ്റുകയില്ല, അവർ പറയുകയില്ല. ആരും വഴക്ക് പറയാതെ ഒരു ബബിളിൽ ജീവിപ്പിച്ച് കൊണ്ടുവരുന്ന ഈ കുട്ടികൾ, കാരണം എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ പാരൻസും പറയുന്നത് എൻ്റെ മോൻ മെടുക്കനാണ്, എൻ്റെ മോൾ മെടുക്കിയാണ്. ശരിയാണ്, പണ്ട് പറയില്ലേ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ആയിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെയും മക്കൾ മിടുക്കരും മിടുക്കികളും ആകണം. പഠിത്തം മാത്രമല്ല വേണ്ടത്, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിച്ച് പോകണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, അതാകട്ടെ പുതിയ തലമുറയിലുള്ളത്. ഇപ്പോൾ ഈ സമ്മർ ക്യാമ്പ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, ഞാൻ 2-3 സമ്മർ ക്യാമ്പിലൊക്കെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ പോയി. അപ്പോൾ അവർ എനിക്ക് വിഷമം തോന്നിയ കാര്യം, അവർക്ക് അടങ്ങി ഒരു 15 മിനിറ്റ് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഓരോ 10 മിനിറ്റ് ഇടയിലും അവരെ എണീപ്പിക്കുന്നു, ഓടാൻ പറയുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ വിഷമം തോന്നി, കാരണം മൊബൈലിലാണെങ്കിലും ഷോർട്സും ഇതും കണ്ട് കണ്ട് കുട്ടികളുടെ സ്പാൻ ഓഫ് അറ്റൻഷനൊക്കെ കുറഞ്ഞു പോയി. അത് മാറ്റിയെടുക്കാനാണ് ഈ വർഷം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിൽ അധ്യാപകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ 5 മണിക്കൂറും പഠനത്തിന് മാറ്റിവെക്കാതെ 1 മണിക്കൂറൊന്നും അവരെ കളിപ്പിക്കാമോ സ്കൂളിൽ? നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും. ആ 1 മണിക്കൂർ അവർ തിമിർത്ത് കളിക്കട്ടെ, ഷർട്ട് ചെളിയായിക്കൊള്ളട്ടെ, പാൻറ് ചെളിയാവട്ടെ, എന്നാലേ അവർ കളിക്കട്ടെ, അതായിരിക്കണം ചെയ്യാൻ. അല്ലാതെ ഒരുമാതിരി കാലത്തെ നമ്മൾ സ്കൂളിൽ വിടുന്ന അതേപോലെ കുട്ടി ഒരു മുടി പോലും മുടിച്ചുരുൾ പോലും അനങ്ങാതെ തിരിച്ച് വീട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളർത്തിയെടുക്കല്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ കുട്ടിയുടെ ദോഷം എന്ന് ഞാൻ പറഞ്ഞില്ല, വളർത്തു ദോഷം എന്നൊരിക്കലും പറയണ്ട. ഒരച്ഛനും അമ്മയും നമ്മുടെ മക്കൾ ചീത്തയാവാൻ വേണ്ടി വളർത്താറില്ല. പിന്നെ സ്നേഹം കൂടുതൽ

0: കാരണം ചില ഇത് ചെയ്യും. അപ്പം തെറ്റ് ചൂണ്ടിക്കാണിച്ച് ആദ്യമേ അടിക്കണം ഇടിക്കണം എന്നൊന്നും അല്ല പറയേണ്ടത്. നമ്മൾ ആദ്യമേ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു, അത് അവർ ചെയ്യുന്നില്ല, നമ്മൾ ശബ്ദം ഉയർത്തുന്നു. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരേ രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ഒരു നോട്ടം മതി, ചിലർക്ക് ഒന്ന് ഉറക്കെ സംസാരിക്കണം, ചിലർക്ക് ഫിസിക്കലി ഒരു ചെറിയ ഒന്ന് ഒരു കൊട്ട് കൊടുത്താലേ ശരിയാവുള്ളൂ. ഇപ്പം ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ച് വീട്ടിലെ മക്കളെയൊക്കെ വലിയ വലിയ വടിയെടുത്ത് അടിച്ചേക്കരുത് കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കഴിയുന്നത് കുട്ടികളുടെ കൂടെ നമുക്ക് സംസാരിക്കാനുള്ള സമയം ഉണ്ടാക്കിയെടുക്കുക. മുതിർന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുട്ടിക്കാലത്തെ നമുക്ക് ചെയ്യാൻ പറ്റും. എൽ കെ ജിയിലും യു കെ ജിയിലും ഒക്കെ പോയി തുടക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ പഠിപ്പിച്ചു എന്നല്ല ചോദിക്കേണ്ടത്. മോൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ മോളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, ടീച്ചർ എന്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അതിനുശേഷം നമുക്ക് പഠനത്തിലോട്ട് വരാം. അപ്പോൾ അങ്ങനെ ആവട്ടെ ഈ വർഷത്തെ പുതിയ അക്കാഡമിക് ഇയർ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, കുട്ടികളോട് നോ പറയേണ്ടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികളുടെ പ്രതികരണത്തെ ഭയന്ന് നമ്മളത് മിക്കവാറും സമയങ്ങളിൽ നോ പറയാറില്ല. അത് എങ്ങനെയാണ് നമുക്ക് ശാന്തമായി കുട്ടികളോട് നോ പറയാനായിട്ട് പഠിപ്പിക്കാൻ പറ്റുക, അല്ലെങ്കിൽ പാരൻസിനും അതെ, അതെങ്ങനെയാണ് ആ നോയെ നോയായിട്ട് തന്നെ കുട്ടികൾ മനസ്സിലാക്കി എടുക്കുന്നത്?
0: പൊതുവേ കണ്ടുവരുന്ന ഒരു ശീലം, ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ അമ്മമാരെ വെച്ചിട്ടാണ്, ചെറുപ്പക്കാരെ, പഴയ കാലത്തെ അമ്മമാരെ അല്ല. അവരാണെങ്കിൽ ഉറക്ക ചീത്തയൊക്കെ പറഞ്ഞ് രണ്ടടിയൊക്കെ പൊട്ടിക്കും. അതിലൊന്നും അപ്പുറത്തുള്ളവൻ വീട്ടുകാർക്ക് ഇപ്പുറത്തുള്ള വീട്ടുകാരൊന്നും ബോധർ ചെയ്യാൻ പോവില്ല. പക്ഷെ ഇപ്പോഴ് അമ്മമാർ തന്നെ, ഇപ്പം അച്ഛൻ അമ്മയോട്, അതേ ചെറുപ്പക്കാരായ ദമ്പതിമാരിൽ ഹസ്ബൻഡ് ഭാര്യയോട് നോ പറഞ്ഞ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല, ഭാര്യ ഭർത്താവിനോട് നോ പറഞ്ഞ ഭർത്താവിനും ഇഷ്ടപ്പെടില്ല. അപ്പം ഇത് കണ്ടാണ് കുഞ്ഞു വാവ വളരുന്നത്. അപ്പോൾ പിന്നെ കുട്ടി, ഇപ്പോൾ എല്ലാവരും റീൽസ് അല്ലേ, ഷോർട്സ് എടുക്കും. കുഞ്ഞുങ്ങൾക്കൊരു പ്രൈവസി ഇല്ല. കുഞ്ഞ് മൂത്രമൊഴിക്കുന്നതും ബാക്കി ചെയ്യുന്നതും എല്ലാം റീൽസ് എടുത്ത് അതങ്ങോട്ട് പ്രദർശിപ്പിക്കുകയാണ് യൂട്യൂബിലിട്ട്. അപ്പോൾ എല്ലാവരും ഇത് കാണും. എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രൈവറ്റ് നിമിഷങ്ങൾ നമ്മളിങ്ങനെ പ്രദർശിപ്പിക്കുന്നത്? പിന്നെ വെളിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ, പ്രത്യേകിച്ച് സിനിമാ തിയേറ്ററിൽ വെളിയിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ, ഒരു കല്യാണത്തിന്, ഒരു മരണത്തിന്, ഇതിനൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക. ഒരു മരണസ്ഥലത്ത് എല്ലാവരും കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ കുഞ്ഞ് അലറി വിളിക്കുമ്പോൾ, അതിനെ ഒന്നുകിൽ ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറ്റാൻ ശ്രമിക്കണം. ഇത് അത് ചെയ്യാതെ ഉടനെ അമ്മൂമ്മ കൊച്ചിനെ എടുത്തിട്ട് പറയും, ഇത് അപ്പൻ്റെ വാശിയാണ് മോന് കിട്ടിയിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ ആ കുട്ടിക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ കുഞ്ഞ് മനസ്സിലാക്കിയത്, ഓ, ഞാനിത് ചെയ്യുന്നത് എന്തോ വലിയ കാര്യമാണ്. അപ്പോൾ അവനത് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരുടെ മുമ്പ് വെച്ച് കുട്ടികൾ ചീത്ത പറയുകയോ തർക്കുത്തരം പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ, ഒന്നുകിൽ നമ്മളത് ആദ്യമൊക്കെ ഇഗ്നോർ ചെയ്യുക, മൈൻഡ് ചെയ്യാതിരിക്കും, അതങ്ങ് നിർത്തും. ഇത് അതിന് പകരം അവൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്ത് കൊടുക്കുക. പല കുഞ്ഞുങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഉടനെ അവർക്ക് തന്നെ ഫോട്ടോ എടുക്കണം. 3-4 വയസ്സായ കുട്ടികളാണ് മൊബൈലും പിടിച്ച് ഫ്രണ്ടിൽ നിൽക്കുന്നത്. സത്യം പറയുമ്പോൾ ഇറിറ്റേറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ മിണ്ടാതിരിക്കും. കാലം മാറി, ഈ രക്ഷിതാക്കളുടെ മുഖത്തെ ആനന്ദ നിർവൃതി കണ്ടാൽ ഇവരെല്ലാം ഭാവിയിലെ വീഡിയോഗ്രാഫേഴ്സായി മാറുമെന്ന് നമുക്ക് തോന്നും. കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യാം. അത് ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ ആവശ്യമില്ലാതെ ഗാഡ്ജറ്റ്സ് അവർക്ക് കൊടുത്തിട്ട് പിന്നീടൊരു അബദ്ധം പറ്റിക്കഴിയുമ്പോൾ അവരിൽ നിന്നത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ അവർ വയലൻ്റ് ആകും. അപ്പം നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ സ്നേഹത്തോടു കൂടി തന്നെ നോ പറയുക. അതും ചിലതൊക്കെ നമുക്ക് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പുതിയ വീട് പാലികാച്ചിൽ നമ്മൾ പോയി, അവിടെയാണെങ്കിൽ അവർ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വീട്ടിൽ കയറുമ്പോഴേ ചെടിയാണ് എല്ലാവരും വെച്ചിട്ടുള്ളത്. ഈ ചെടികൾക്കൊക്കെ അന്യായ വിലയാണെന്ന് എല്ലാവർക്കും അറിയാം, ചെടി സ്നേഹികൾക്കറിയാം. നമ്മുടെ കുഞ്ഞ്, നമ്മുടെ ഓമന കുഞ്ഞ് ഓടുകയാണെന്ന് ഓരോ ഇല പറിക്കുമ്പോൾ എന്ത് തോന്നും? നിങ്ങൾക്കത് കൗതുകമാണ്. പക്ഷെ ചെടി മേടിച്ച് വെച്ചവൻ്റെ ചങ്കാണ് പൊടിയുന്നത്. അപ്പോൾ ദയവീത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറാതിരിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ അത് അച്ഛൻ്റെയും അമ്മയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?

0: ചട്ടപ്പുഴ ഉദയകുമാർ കൃഷ്ണപുരം.
1: ആ സംസാരിച്ചോളൂ. നമസ്തേ, പറയൂ.
0: ആ സാറേ, ഞാൻ ആലപ്പുഴ ഉദയകുമാർ കൃഷ്ണപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്നൊരു സംശയം എന്ന് പറയുന്നത്, ഈ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ എന്തെങ്കിലുമൊക്കെ ഈ അഞ്ചു ആറ് മാസമാണല്ലോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പം, ഒരു 15 വയസ്സ് കഴിയുമ്പോൾ ഒരു ദോഷമല്ലേ കുഞ്ഞുങ്ങൾക്ക്? ഒരു സംശയമാതെ
1: തീർച്ചയായിട്ടും.
0: അതായത് മാതാപിതാക്കൾ ഫ്രണ്ട്ഷിപ്പോടെ ഇരിക്കണമെന്നാണ് പഴക്കം പറയാതെ എന്റെ ഒരു ഉപദേശം. എന്താണ് ആദ്യം പറഞ്ഞ ചോദ്യം, മൊബൈൽ ഫോണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണോ?
1: അത് തീർച്ചയായിട്ടും നല്ലതല്ല. നമ്മൾ തന്നെ എത്ര പ്രായമായാലും സദാസമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ. നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. താങ്കൾക്ക് എത്ര പ്രായമാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് 60 വയസ്സിന് മുകളിലാണ്. എനിക്കിപ്പോഴും അപ്പം നമ്മൾക്കൊക്കെ ഇപ്പോഴും 12x12 എന്ന് പറഞ്ഞാൽ നമ്മൾ ചടപടാന്ന് 144 എന്ന് പറയും. നമ്മുടെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല, അവർക്ക് മൊബൈൽ ഞെക്കണം അല്ലേ. ഏത് കാര്യവും നമ്മളൊക്കെ പേപ്പർ വായിച്ചാണ് പല കാര്യങ്ങളും അറിയുന്നത്. ഇവരങ്ങനെയല്ല, ഉടനെ ഗൂഗിളിൽ തപ്പാൻ പോവും. എന്നിട്ട് അമ്മയ്ക്കൊന്നും അറിഞ്ഞൂടാ, അച്ഛനൊന്നും അറിഞ്ഞൂടാ. ഉടനെ ഈ
0: പലയിടത്തും ചെല്ലുമ്പോഴും കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കും, എന്നാലും കളിക്കാനും ഒക്കെ. ഞാൻ അപ്പൊ തന്നെ പറയാം, മൊബൈൽ മാറ്റി ഓഫ് ചെയ്യാൻ പറയാം. കാരണം ഇങ്ങനെ കൊടുക്കരുത്, 15 വയസ്സ് കൊടുക്കരുത്, പലയിടത്തും ചെന്ന് പറയും. ഇഷ്ടപ്പെടത്തില്ല,
1: പക്ഷെ നമ്മളിത് പറഞ്ഞ് ഇഷ്ടപ്പെടില്ല. നമ്മളിത് പറഞ്ഞ അപ്പൊ എന്തിനാണ് നമ്മൾ മിണ്ടാതിരുന്ന നമുക്ക് കൊള്ളാം? പ്രത്യേകിച്ച് ഗ്രാൻഡ് ചിൽഡ്രൻ്റെ കാര്യത്തിൽ ഇടപെടാതിരുന്നാൽ നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹം വരും. ഈ ഗ്രാൻഡ് ചിൽഡ്രൻ തന്നെ പറയും, തന്ത വൈബെന്നോ എന്തൊക്കെയോ ആണ് അവർ സ്വന്തം അച്ഛനെ വിളിക്കുക. 5 വയസ്സുള്ള കുട്ടി അത് കേട്ടിട്ട് ഈ തന്ത വൈബ് അച്ഛൻ ഭയങ്കര ഹാപ്പി. അവൻ ഫ്രണ്ട്സിനോട് പറയും, അയാൾ, എൻ്റെ പ്രായത്തിൽ ഞാനിതൊന്നും വിളിച്ചിട്ടില്ല, സി എന്നെ മോൻ എന്തൊക്കെയാ വിളിക്കുന്നത്. ഇപ്പൊ കാലം മാറി.
0: സത്യം പറഞ്ഞാൽ ഈ 15 വയസ്സ് വരെ യാതൊരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കരുതെന്നാണ് എന്റെ ഒരു ഉപദേശങ്ങൾ.
1: അതെ, പക്ഷേ കോവിഡ് വന്നോടുകൂടി എല്ലാം താളം തെറ്റിയില്ലേ? പഠനം മൊബൈലിൽ കൂടിയായി. തിരിച്ച് കോവിഡ് മാറി 6 വർഷമായി. എന്നാലും ഇപ്പോഴും സ്കൂളുകളിലും കോളേജുകളിലാണെങ്കിൽ പോലും എന്താണ് ഈ അസൈൻമെൻ്റ് മൊബൈലിൽ കൂടെ, നോട്ട്സ് മൊബൈൽ, അതങ്ങ് നിർത്തണം. അത് വിദ്യാഭ്യാസ, അതെ തീർച്ചയായിട്ടും. ഇനി ഈ പുതിയ അക്കാഡമിക് ഇയറിലെങ്കിലും ഓരോ സ്കൂളിലെ പ്രിൻസിപ്പൽമാരും ടീച്ചേഴ്സും ചേർന്ന്, അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകരെല്ലാം രക്ഷിതാക്കളെയൊക്കെ കൂടെ വിളിച്ച് നമ്മളൊരു ജോയിൻ്റ് ആയിട്ടുള്ളൊരു എഫേർട്ടിൽ, മൊബൈലിൽ കൂടെയുള്ള പഠിത്തം വേണ്ട, വായിച്ച് പഠിക്കട്ടെ.
0: ആ പറഞ്ഞു, ഇരുന്നിട്ട് പിള്ളേർ മൊബൈൽ തോന്നും. പക്ഷെ ഞാൻ നമ്മളപ്പൊ ചിന്തിക്കുന്ന ഒരു പോയിന്റ്, അപ്പൊ പിന്നെ കാണുന്ന കടപ്പുറത്ത് കാണുന്ന വേറെ രീതികളാണ്. കാരണം സത്യം പറഞ്ഞാൽ നമ്മളുടെ മക്കളെ പോലെ മനസ്സും എടുത്ത് പോകും അത് കാണുമ്പോൾ.
1: അത് ശരിയാണ്. പിന്നെ പല സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ആ പിള്ളേരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ നമ്മളെ പറയും സോഷ്യൽ പോലീസിങ് ആണെന്നൊക്കെ പറയും. അപ്പം അങ്ങനെയല്ല. പിന്നെ ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ട, ഒരു വീട്ടിൽ പല, ഇപ്പം എൻ്റെ കുട്ടി ചീത്തയാവുന്നവരെ ഞാൻ പറയും, ഓ അങ്ങേരുടെ മകൾ ചീത്തയായത്, മക്കൾ ചീത്തയായത് അവരുടെ വീട്ടുകാരുടെ വളർത്തു ദോഷം. അങ്ങനെയല്ല, ഇപ്പോഴത്തെ കൂട്ടുകാർ, കൂട്ടുകെട്ട്, സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിങ്. ഇപ്പോൾ ഒരു ആഹാരം കഴിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, ഉടനെ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യില്ലെങ്കിൽ ആഹാരം തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല. പണ്ടൊക്കെ നമ്മൾ എന്ത് കഴിച്ചു എന്നുള്ളത് നമ്മൾ കാണിക്കില്ല അല്ലേ, മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യുമോ? അപ്പം പൈസ ഉള്ളവർ പൊതുവെ അതങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ശരാശരി സാമ്പത്തികം ഉള്ളവരാണ് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ആ ഫുഡിൻ്റെ ഫുൾ എടുത്തിട്ട് അങ്ങോട്ട് പ്രദർശിപ്പിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് മേടിക്കാൻ കഴിവില്ലാത്ത എത്രയോ പേര് കാണും, കൊച്ചു കുട്ടികൾ തൊട്ട്. അപ്പോൾ അവർക്കൊരുപാട് ദേഷ്യം സ്വന്തം രക്ഷിതാക്കളോടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് കാര്യം ചെയ്തും അവർ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെയൊക്കെ പ്രശ്നം അല്ല. അപ്പോൾ അതിനെ രക്ഷിതാക്കൾ നിസ്സഹായരാണ്. അവർ പിന്നെ അവരും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഓരോ കാര്യം ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇതാ കോളേജ് സ്കൂൾ തുടക്കുകയല്ലേ, എല്ലാ കടകളിലും കുട്ടികൾ പോയാൽ ബ്രാൻഡഡ് നോക്കി ബാഗ് എടുക്കും. അത് ബ്രാൻഡഡ് വേണമെന്നൊന്നും ഇല്ല, പഠിക്കാനായിട്ട്. കാരണം ഈ ബാഗ് മേടിക്കൽ എല്ലാ വർഷത്തെയും ഒരു അനുഷ്ഠാന കർമ്മം തന്നെയാണ്. അപ്പോൾ ഒരു

0: വർഷം മാത്രം ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാഗ് മതി. അപ്പം തീർച്ചയായിട്ടും വിളിച്ചതിന് നന്ദി. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നന്നായി വളരട്ടെ, അല്ലെങ്കിൽ ആപത്തുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം.
1: അപ്പോൾ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ വിവരസാങ്കേതിക വിദ്യയിലുണ്ടായ മുന്നേറ്റം നമുക്ക് അറിവ് നേടാനും മറ്റ് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ അത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ആണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും അത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നില്ല. പഠനത്തിന് സഹായിക്കുന്ന രീതിയിൽ അത്തരം വികാസങ്ങളുടെ മുന്നേറ്റം നല്ലത് തന്നെയാണ്. പക്ഷേ അത് വളരെ ജുഡീഷ്യസ് ആയിട്ട് പ്രായോഗിക ബുദ്ധിയോടെ വളരെ വിവേകത്തോടെ ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നല്ലേ മാഡം?
0: തീർച്ചയായിട്ടും നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ ആരാണ് ചീത്തയായി ഉപയോഗിക്കുന്നത്? ചില വ്യക്തികൾ വളരെ സജസ്റ്റബിളാണ്, അവരാണ് തെറ്റിപ്പോകുന്നത്. അപ്പം നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട്, പ്രത്യേകിച്ച് ഞാൻ പറയാം, ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഉപയോഗിച്ചോളൂ, കാരണം നമ്മൾക്ക് അതിൽ പിന്നെ നമുക്ക് കോട്ടങ്ങൾ വരാൻ ഒന്നുമില്ല. പക്ഷേ പഠിക്കുന്ന പ്രായത്തിൽ കൂടുതൽ ടൈം മൊബൈൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്യാൻ പറ്റാതെയാകും.
2: മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ എം ജി കോളേജ് മുൻ പ്രിൻസിപ്പളും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നടക്കുകയാണ്. ഇതിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496553321. മറ്റൊരു നമ്പർ കൂടി 9496593321.
1: ഇപ്പോൾ നമുക്ക് പരിപാടി തുടരാം. ചില പാരൻസ് എങ്കിലും ഓവർ പാരൻറ്റിങ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്നുള്ള രീതിയിൽ വളരെ അധികമായിട്ട് കുട്ടികളെ സംരക്ഷിച്ച് നിർത്താറുണ്ട്. എന്ത് കാണിച്ചാലും എൻ്റെ മകനാണ് മകളാണ് എന്നതുകൊണ്ട് ഞാനത് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥയാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അത് കുട്ടികളുടെ സ്വാശ്രയത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നൊന്ന് പറയാമോ?
0: അത് ക്വസ്റ്റിനെ തന്നെ നമുക്കറിയാം. ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യേണ്ട പല കാര്യങ്ങളും, അല്ലെങ്കിൽ കുട്ടി എന്ന നിലയിൽ ഞാൻ പഠിച്ചെടുക്കേണ്ട പല കാര്യങ്ങളും ഞാൻ പഠിക്കുന്നില്ല. ഒരു വയസ്സുള്ള കുഞ്ഞ്, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു കുഞ്ഞു ബാബ ജനിച്ചിട്ട് 3 മാസത്തിൽ അവൻ്റെ ആദ്യത്തെ മൈൽ സ്റ്റോണായ കമന്ന് വീഴും, അല്ലേ? ആ കമന്ന് വീഴുമ്പോൾ നമ്മളല്ലേ ആ 3 മാസമായോ കുഞ്ഞ് കമന്നോ എന്ന് ചോദിക്കും. അത് ജീവിതത്തിലെ ആദ്യത്തെ മൈൽ സ്റ്റോണാണ്. അങ്ങനെ പല മൈൽ സ്റ്റോണുകളുണ്ട്. അപ്പോൾ 1 വയസ്സ് വരെ കുഞ്ഞ് നടക്കുന്നു, വർത്തമാനം പറയാൻ തുടങ്ങുന്നു, അതൊക്കെ ഓക്കെ. പിന്നീട് 2 വയസ്സ് 3 വയസ്സ്, ഈ 2 വയസ്സിനും 3 വയസ്സിനും ഇടയ്ക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് നിർബന്ധമായിട്ട് കുഞ്ഞ് പഠിച്ചിരിക്കണം. അപ്പോൾ അത് പഠിപ്പിച്ചെടുക്കേണ്ടത് രക്ഷിതാക്കളുടെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു ഇത് നോക്കൂ, 5 വയസ്സായ കുട്ടിയെ വരെ ഡയപ്പർ ഇട്ടാണ് അവർ വളർത്തുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് പിന്നെ അത് ടോയ്ലറ്റ് ട്രെയിനിങ് പഠിക്കുന്നത്? 1 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ ഈ നാപ്കിൻ മാറ്റുക, പ്രത്യേകിച്ച് ഈ ഡയപ്പർ എന്നുള്ള ആ വൃത്തിയായിട്ട് ഇതങ്ങ് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഡയപ്പറിൽ തന്നെ മൂത്രം ഒഴിച്ച് ബാക്കിയും കൂടെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ വളരുന്ന ഒരു കുട്ടി പിന്നെ ജീവിതത്തിൽ മുതിരുമ്പോഴും അവനവൻ്റെ ശരീരത്തിൽ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ യാതൊരുവിധ വൃത്തികേടും തോന്നില്ല. കാരണം അവനെ അങ്ങനെയാണ് ശീലിപ്പിച്ച് വന്നത്. അപ്പം ദയവേത് അമ്മമാരുടെ ശ്രദ്ധയ്ക്ക്, എത്ര തിരക്കാണെങ്കിലും പഴയ അമ്മമാരെയൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിയതല്ലേ. അപ്പോൾ 1 വയസ്സ് വരെ മാത്രമേ നിങ്ങൾ ഈ ഡയപ്പർ ഇട്ട് കുട്ടികളെ വളർത്താവൂ. അത് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് ടോയ്ലറ്റിലൊക്കെ പോകാനായിട്ട് പറയാൻ പഠിച്ചിരിക്കണം. അത് എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടെയും ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ അവൻ ചെയ്തിരിക്കും. പിന്നെ 2 വയസ്സ് തൊട്ട് 3 വയസ്സുള്ള സമയത്താണ് നമ്മൾ പ്ലേ സ്കൂളിൽ വിടും. അപ്പോൾ ഇത് പഠിച്ചിരുന്നാൽ പ്ലേ സ്കൂളിൽ വിടുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കാനും എളുപ്പമാണ്. പിന്നെ നമ്മൾ 4 വയസ്സ് അല്ലെങ്കിൽ ലോവർ കെ ജി, അപ്പർ കെ ജി, ഈ എൽ കെ ജി യു കെ ജി പോകുമ്പോൾ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും കുട്ടി പഠിച്ചിരിക്കണം. തന്നെത്താനെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ അവനവൻ്റെ ഭക്ഷണം കുറേശ്ശെയാണെങ്കിലും കഴിക്കാൻ കുട്ടി പഠിക്കട്ടെ. ആദ്യമൊക്കെ താഴെ വീഴുമായിരിക്കും, പക്ഷെ അവൻ പഠിച്ചിരിക്കണം. എല്ലാം പെർഫെക്റ്റ് ആവണമെന്നൊന്നും വിചാരിക്കേണ്ട, ദേഹത്തൊക്കെ വീഴ്ത്തും, പക്ഷെ അവനെ അത് പഠിപ്പിച്ചിരിക്കണം. അങ്ങനെ ഓരോ സ്റ്റേജിൽ പഠിച്ച് പഠിച്ച് വരുമ്പോൾ 10 വയസ്സ് 10-ാമത്തെ വയസ്സിൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ, പെൺകുട്ടികൾ പ്രത്യേകിച്ച് 8 വയസ്സും 9 വയസ്സിലും സെക്ഷ്വലി മെച്യൂർ ആവുന്നുണ്ട്, പീരീഡ്സ് വരുന്നുണ്ട്. എന്നാലും

0: അവരെ കുട്ടിയായിട്ട് കരുതി അമ്മമാർ അവരുടെ അടിവസ്ത്രങ്ങൾ നനച്ചു കൊടുക്കുന്ന ഒരു പ്രവണത കാണുന്നത് വളരെ സങ്കടം തന്നെയാണ്. പഴയകാലത്ത് അങ്ങനെയൊന്നും ചെയ്യൂല. എന്നാണോ നമ്മൾ പ്രായപൂർത്തിയായത് അന്ന് തൊട്ട് നമ്മുടെ അടിവസ്ത്രങ്ങൾ, അത് ആണായാലും പെണ്ണായാലും, അത് തീർച്ചയായിട്ടും അവരത് അഭ്യസിച്ചിരിക്കണം. ഇതത് ചെയ്യുന്നില്ല. അപ്പോൾ അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കുട്ടിയെ പഠിപ്പിച്ചെടുക്കേണ്ട ചുമതല വീട്ടിൽ നിന്നാണ്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ പഠനത്തെ മാത്രം ചുറ്റിപ്പറ്റി അവൻ ക്ലാസ് ഫസ്റ്റ് ആണ്, പക്ഷെ അവന് വീട്ടിൽ അവൻ്റെ ആഹാരം കഴിച്ച പ്ലേറ്റ് കഴുകാൻ അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഇങ്ങനെ വളർന്ന് നന്നായിട്ട് റാങ്ക് മേടിച്ച് പഠിച്ചു, ഉടനെ ജോലി കിട്ടി. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ കല്യാണം കഴിപ്പിക്കണം. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവർ ഭാര്യയും ഭർത്താവും പ്രത്യേകം താമസിക്കുമ്പോൾ എൻ്റെ മകൾക്ക്, എൻ്റെ മകന് ഒരു വീട് മാനേജ് ചെയ്യാൻ അറിയോ? ഇല്ല. വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിടുന്നു. അവിടെ ചായ ഉണ്ടാക്കാൻ അറിയില്ല, അത് ഭാര്യ ഉണ്ടാക്കണം എന്ന് മാത്രമേ, അതല്ല ഞാൻ പറയുന്നത്, ഭർത്താവും അത് ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണം. പിന്നെ അല്ലാതെ എന്താണ് കല്യാണ ജീവിതം, വിവാഹ ജീവിതം, അല്ലെങ്കിൽ കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അത് സാമ്പത്തികമാകാം, നമ്മുടെ അടുക്കളക്കാരിയാകാം, ഇമോഷണൽ സപ്പോർട്ട്, ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചെറിയ രീതിയിൽ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഒറ്റ കുട്ടിയായിട്ട് വളരുമ്പോൾ ഇതൊന്നും പഠിച്ചെടുക്കാതെ അവസാനം വരെ അമ്മ തള്ളി തള്ളി തള്ളി കൊണ്ടു കിടന്ന് മകനെയും മകളെയും വളർത്തിയെടുക്കുന്നു. അങ്ങനെയുള്ളവരാണ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തകർന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെത്താനെ ചെയ്യിപ്പിക്കൂ. ഇനി ഈ അക്കാദമിക് ഇയർ എങ്കിലും കുഞ്ഞ് സ്കൂളിലോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സുകാരൻ്റെ ആദ്യത്തെ ഒരാഴ്ച മാത്രമേ നിങ്ങൾ കൂടെ ബുക്കൊക്കെ എടുത്ത് വയ്ക്കാൻ പാടുള്ളൂ. പിന്നെ ടൈം ടേബിൾ എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ച് കൂടെ നിന്ന് ബുക്ക് എടുപ്പിച്ച് വയ്ക്കുക. ഒരു ദിവസമൊക്കെ മറക്കും, അതൊക്കെ സാധാരണമാണ്. സ്കൂൾ ടീച്ചേഴ്സും അത് മനസ്സിലാക്കട്ടെ, കുഞ്ഞുങ്ങൾ ഒന്നോ രണ്ടോ ദിവസം മറക്കാം. അത് പിന്നെ റിപ്പീറ്റഡായിട്ട് തെറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ അത് എന്താ പറയുന്നത്, പിറകെ നടന്ന് മോണിറ്റർ ചെയ്യണം. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ, ഞാൻ ബുദ്ധിമാന്യെന്നൊന്നും അല്ല പറയുന്നത്, ചെറിയ ഒരു സ്ലോ ഒരു പ്രോസസ്സായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തന്നെത്താനേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ ചെയ്യട്ടെ.
1: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്? ഓക്കെ, സംസാരിച്ചോളൂ, സ്വാഗതം.
0: നമസ്തേ, പറയൂ.
2: നമുക്ക്, ഞാൻ ഒരു പഴയ പട്ടാളക്കാരനാണ്. എന്റെ വിഷയം എന്റെ കൊച്ചുമക്കളുടെ കാര്യമാണ്.
0: ഓ,
2: ഞാൻ ഈ വെക്കേഷനായപ്പോ കുറെ ബുക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. വെക്കേഷൻ വായിക്കണം വിചാരിച്ചു. അവര് ആദ്യം പറയുന്നത് എല്ലാം മൊബൈലിലുണ്ട്, ബുക്കിന്റെ ആവശ്യമില്ല.
0: അതെ,
2: ഞാൻ പറഞ്ഞു മക്കളെ അങ്ങനെയല്ല, ബുക്ക് വായിച്ചെങ്കിൽ മാത്രമേ മൊബൈലിനകത്ത് അത്യാവശ്യം എന്തെങ്കിലും നോക്കാനേ ഒക്കത്തുള്ളൂ. എല്ലാ മൊബൈലിനകത്ത് കാണൂ.
0: അതെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, താങ്കൾ പറഞ്ഞു താങ്കൾ പഴയ കാലത്തെ പട്ടാളക്കാരനാണ്. ഞാൻ പഴയ കാലത്തെയായാലും പുതിയ കാലത്തെയായാലും ആർമി ആൾക്കാരെ ഞാൻ സല്യൂട്ട് ചെയ്യും. എ ബിഗ് സല്യൂട്ട് ഫോർ യു സർ. കാരണം നിങ്ങളെല്ലാം വെൽ ഡിസിപ്ലിൻഡാണ്. പിന്നെ ഒരു കാര്യം സങ്കടത്തോടുകൂടി പറയാം, ഒരു ബുക്ക് വീട്ടിൽ അച്ഛനും അമ്മയും ബുക്ക് വായിക്കാറുണ്ടോ? ഇല്ലല്ലോ. പേപ്പർ വായിക്കുന്ന അച്ഛനെ കുട്ടി കണ്ടിട്ടുണ്ടോ? ഇല്ല. അച്ഛനും മൊബൈലിൽ തോണ്ടി, അമ്മയും മൊബൈലിൽ തോണ്ടി, ഒരു അടുക്കളയിൽ കയറി ഒരു സാമ്പാർ വയ്ക്കാൻ പറഞ്ഞ അമ്മ ഉടനെ യൂട്യൂബ് നോക്കിയാലേ അമ്മയ്ക്ക് സാമ്പാർ വരുള്ളൂ, അല്ലേ? അപ്പോൾ പിന്നെ കുട്ടികളെ അപ്പോൾ അത് ആദ്യമേ നമ്മൾ ബുക്ക് വായിക്കുന്നത് കണ്ടാൽ മാത്രമേ കുട്ടികൾ വായിക്കൂ. അതിന് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ അച്ഛനും അമ്മയും ഇഷ്ടമില്ലെങ്കിൽ പോലും വൈകുന്നേരങ്ങളിലോ എപ്പോഴും അരമണിക്കൂർ,
2: അല്ലപ്പോ
0: കുഞ്ഞുങ്ങള് താങ്കളുടെ കൂടെയാണോ? അല്ല, അതല്ല. അപ്പൊ ഈ കുട്ടിയുടെ രക്ഷകർത്താക്കൾ കൂടെ താമസിക്കുന്നവര് അരമണിക്കൂർ, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ ജീവിതം തുടങ്ങുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പറയുക, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടി ഹോംവർക്ക് ചെയ്യുമ്പോൾ അമ്മ എന്തെങ്കിലും ബുക്ക് വായിക്കണ കുട്ടി കാണണം. ഇത് അമ്മ മൊബൈലിൽ നോക്കിക്കൊണ്ടാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്, അത് വേണ്ട.
2: മനസ്സിലാക്കണ്ടേ
0: എന്ത് ചെയ്യാനല്ലേ, കൂടുതൽ പറഞ്ഞാൽ വലിയ വഴക്കാകും. അതുകൊണ്ട്.

0: നമ്മളും
1: ഒറ്റ ഒറ്റ ഉദാഹരണം സെക്കൻഡ്, ഞാന് ചങ്കമ്പുഴ രമണൻ എന്ന ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുത്തു.
0: അറിയാം, ഞങ്ങളൊക്കെ അത് വായിച്ചിട്ടുള്ള
1: വായിച്ചു, നല്ല രസമല്ലയോ. ഞാൻ തള്ളനാട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ നീ ഉറപ്പ് ഉറക്കൊന്ന് വായി രണ്ട് ലൈൻ, എന്നിട്ട് എന്നിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞോടെ, എന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് വായിപ്പിക്കും. കുഞ്ഞുങ്ങള് വായിക്കണ്ടേ?
0: പണ്ടൊക്കെ ബാലരമ, പൂമ്പാറ്റ, തളിര്, ട്വിങ്കിൾ, അങ്ങനെ കുറേ ബുക്സ് ഉണ്ട്. നമ്മളൊക്കെ കാത്തിരിക്കുന്നത് വെക്കേഷനായ ഇഷ്ടംപോലെ ബുക്ക് കിട്ടും. മലയാളം എന്ന് പറഞ്ഞാൽ രവിവർമ്മ അല്ല കേശവദാസിന്റെ ബുക്ക് വായിക്കണം, കൊട്ടാരത്തിൽ ശങ്കരന്റെ ഐതിഹ്യമാലകൾ, അങ്ങനെ ഓരോ മതത്തിനും ഓരോ ഇതൊക്കെയുണ്ട്. വൈകുന്നേരം സന്ധ്യയ്ക്ക് നാമം ജപമുണ്ട്. എന്തിനാണ് നാമം ജപിക്കുന്നത്? ദൈവത്തിലോട്ട് ഓടിപ്പോകാനല്ല, പ്രൊനൗൺസിയേഷൻ. അതെ, ഒരു ഒരു കൂട്ടായ്മ എന്നുള്ള ഇത്. പിന്നെ ഒരു ഏത് മതമാണെങ്കിലും നമ്മൾ ആ മതത്തിന്റെ മന്ത്രങ്ങൾ ചാൻഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് മാനസികമായിട്ടൊരു റിലാക്സേഷൻ. അത് മാത്രമല്ല അടങ്ങിയിരിക്കാൻ അല്ലേ നമ്മൾ താഴെ ചമ്മണം. ഇപ്പൊ ആരാ ഇപ്പൊ അവര് അമ്പലത്തിൽ പോട്ട് ഹായ് ബായ്, നമ്മളെ ബ്രോയാണ്, എല്ലാ ദൈവങ്ങളും ബ്രോയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ നമ്മള് ഇതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, കുട്ടികൾ വേറെ രീതിയിൽ കേൾക്കും. അതുകൊണ്ട് താങ്കളുടെ കൊച്ചുമക്കൾ നല്ല രീതിയിൽ വരട്ടെ. ആ കൊച്ചുമക്കളുടെ അമ്മയോ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ഇനിയെങ്കിലും പേപ്പറൊക്കെ വായിക്കുന്ന കുട്ടികളൊന്ന് കാണട്ടെ. അപ്പൊ എല്ലാ ആശംസകളും. താങ്ക് യു.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, ഓട്ടിസം അല്ലെങ്കിൽ ADHD പോലുള്ള പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള കുട്ടികളുടെ അമ്മമാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അത്തരം മാനസിക സമ്മർദ്ദത്തെ അതിജീവിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്തരം അമ്മമാരെ നമുക്ക് ഏത് രീതിയിലാണ് സഹായിക്കാനായിട്ട് പറ്റുക?
0: അവിടെയും അമ്മ എന്ന് പറയരുത്, കാരണം അമ്മ ഇമോഷണലി, കാരണം തൻ്റെ കുട്ടി ഓട്ടിസ്റ്റിക്കാണ് അല്ലെങ്കിൽ അറ്റൻഷൻ ഡിഫിസിറ്റ് ഡിസോർഡർ ഉണ്ടെന്ന് ഒരു ഡോക്ടർ ആദ്യമായിട്ട് പറയുമ്പോൾ അമ്മ തകരുകയാണ്. കാരണം എല്ലാവർക്കും നമ്മുടെ കുട്ടി നോർമലാകണം എന്ന ആഗ്രഹമുണ്ട്. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ കുഞ്ഞിനെ നോക്കിയിട്ട് ഹാ സുന്ദരൻ, സുന്ദരി, കാരണം ഭാവിയിൽ IAS തന്നെ എൻ്റെ കയ്യിൽ കിടക്കുന്നത്. അതി കുറഞ്ഞൊരു ജോലി നമ്മുടെ മനസ്സിലില്ല. നമ്മൾ 5-ാം ക്ലാസ് വരെ പഠിച്ചാലും നമ്മൾക്കെല്ലാം നമ്മുടെ കുട്ടി അത്ര സൂപ്പർ പഠനം. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞിനെ ഡയഗ്നോസ് ചെയ്ത് ഓട്ടിസ്റ്റിക്കാണ് അല്ലെങ്കിൽ ഈ ഒരു അസുഖം എന്ന് പറഞ്ഞത്. തകരണ്ട, കാരണം ഇപ്പോഴതിനെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ സേവനമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓട്ടിസ്റ്റിക് ബേബീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ ആ ട്രെയിനിങ് കൊടുക്കുന്ന സെൻ്ററുകളിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. അല്ലാതെ സാധാരണ രീതിയിൽ, ഇപ്പോൾ സാധാരണ സ്കൂളുകളിൽ നിങ്ങൾ വിട്ടോളൂ, പക്ഷേ മറ്റേ ഈ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയാൽ അവർ ഈ കുട്ടിയെ സ്പീച്ച്, ചില കുട്ടികൾക്ക് വർത്തമാനം പറയാൻ പറ്റില്ല, ലാംഗ്വേജിൽ ഒരു ചെറിയ പ്രശ്നം കാണും. അപ്പോൾ ഇവർ സ്പീച്ച് തെറാപ്പിയൊക്കെ കൊടുത്ത് അത് ശരിയാക്കി എടുക്കും. നല്ല ക്ഷമ വേണ്ടുന്ന ഒരു സന്ദർഭമാണ് അത്. അമ്മമാർക്ക് സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്ത ചലഞ്ചാണ്. ഈ അമ്മ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നല്ല സപ്പോർട്ട് വേണം. കാരണം മറ്റുള്ളവരുടെ കുട്ടികളെല്ലാം ഓടി നടന്ന് ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മുടെ കുട്ടി ഓടുമായിരിക്കും. ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഇതുള്ള കുട്ടി കൂടുതൽ ഓട്ടക്കാരനാണ്, അവൻ അടങ്ങിയിരിക്കില്ല. അപ്പം നമ്മളവിടെ എവിടെ പോയാലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭം വരുമ്പോൾ അമ്മയെ മാത്രം ഓടാൻ വിടാതെ അച്ഛനും കൂടെ കൈകോർത്ത് പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. അച്ഛനും അമ്മയും കൈകോർത്ത് പിടിച്ച് പറയുക ഓടാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സപ്പോർട്ട് കൊടുക്കുക, ഒരു ഈ രണ്ട് സിറ്റുവേഷനിലുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന അമ്മമാർ ശാരീരികപരമായും അവർ ടയേർഡായിരിക്കും, മെൻ്റലി അവർ ഭയങ്കര.
2: പല സമയങ്ങളിലും കുഞ്ഞിന് ഇത്തരം പ്രശ്നങ്ങൾ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാഡം പറഞ്ഞ പോലെ അമ്മയുടെയും അച്ഛൻ്റെയും തുല്യമായ ഒരു സപ്പോർട്ട് വേണ്ടുന്ന സ്ഥലത്ത് മിക്കവാറും അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് അത് ചുരുങ്ങുന്നതും അല്ലെങ്കിൽ അമ്മ മാത്രം അത് ഡീൽ ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ കൂടുതലും കാണുന്നത്.
0: അതെ, ചില സിറ്റുവേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കേസിൽ ഇത് അറിഞ്ഞ ഉടൻ തന്നെ അച്ഛൻ ഇട്ടിട്ടങ്ങ് പോയി മിടുക്കൻ. ഇനി എപ്പോഴെങ്കിലും കുഞ്ഞ് ശരിയാകുമ്പോൾ അച്ഛൻ വരുമായിരിക്കും. അപ്പോൾ എനിക്കത് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ ശരിക്കു പറഞ്ഞാൽ ഇത് പോലീസിനെ റിപ്പോർട്ട് ചെയ്ത് അച്ഛന് 2 അടി ഒടിപ്പിക്കുന്ന നന്നായിരിക്കും എന്ന്. ഇത് കേട്ടോണ്ടിരിക്കുന്ന അച്ഛൻ എന്നെ ഇനി ഉപദ്രവിക്കാൻ വരട്ടെ. കാരണം ഞാനൊരു ആ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചിട്ട് പറയും, അവർ തകർന്നു പോയിരിക്കുകയാണ്. അപ്പം നമുക്കൊരു കൈത്താങ്ങുമില്ല മാനസികമായി. കാരണം രാത്രികളിൽ ഈ കുട്ടിയുടെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ആളില്ല അല്ലേ.

0: അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ്. ഇനി സ്കൂളുകളിലാകട്ടെ, ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കുട്ടിയുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സ് അതിനെ അങ്ങ് വലുതാക്കും. പി ടി എ മീറ്റിങ്ങിലൊക്കെ അമ്മ ചെല്ലുമ്പോഴത്തേക്ക് അമ്മയെ ശരിക്കും പറഞ്ഞാൽ തൊല്ലി ഉരിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുന്ന കുറേ ടീച്ചേഴ്സുണ്ട്. അപ്പം ദയവേത് അധ്യാപകരോട്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, ദയവേത് നിങ്ങളുടെ മുമ്പിൽ വരുന്ന അമ്മ നിങ്ങളെപ്പോലൊരു സ്ത്രീയാണ്, അവരൊരു ജീവനാണ്, അവർ മാനസികമായിട്ട് കൊന്ന് തിരിച്ച് വിടരുത്, അവരെങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളട്ടെ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കുട്ടിയെ സഹായിക്കാൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ഓട്ടിസ്റ്റിക് കുട്ടികളെയും ഇങ്ങനെ നേരത്തെ പറഞ്ഞ അറ്റൻഷൻ പ്രശ്നമുള്ള കുഞ്ഞുങ്ങളെയും ഡീൽ ചെയ്യുന്ന ഒരുപാട് സെൻറ്റേഴ്സ് ഇപ്പോൾ മിക്കവാറും ഉള്ള എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഒരു ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റിൻ്റെ സേവനം എടുക്കുന്നത് നല്ലതായിരിക്കും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹായ്, ഞാൻ ഷാനവാസ് ഓച്ചിറ.
1: സംസാരിച്ചോ.
0: നമസ്തേ.
2: ഹായ് ഡോക്ടർ. ഹായ് ഡോക്ടർ മാഡം. ഹായ് ഹായ്,
0: ഗുഡ് മോർണിംഗ്. ചോദിക്കൂ, ഗുഡ്
2: മോർണിംഗ്. ഞാൻ ഒരു ഗൾഫ് റിട്ടേണിയാണ്. ഒരു 6 മാസം മുമ്പ് ജോലി നഷ്ടപ്പെട്ട് വന്നതാണ്. അപ്പൊ അന്ന് ഞാൻ 2 കുട്ടികളുടെ പിതാവാണ്. 10th, ഒരു മോൻ 10th ഇപ്പൊ പാസ്സായി, ഒരു മോൻ 3rd-4th ആൺകുട്ടികളാണ്. അപ്പം എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല്, ഞങ്ങള് 6 മാസമായിട്ട് ഈ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഒരു സാമ്പത്തിക പ്രതിസന്ധി. എന്റെ ജോലി പോയിട്ടാ വന്നേ, വൈഫുമായിട്ട് ഞാൻ അത്ര സംസാരിക്കാറില്ല.
0: ഓക്കെ,
2: അപ്പൊ ഈഗോ രണ്ടുപേരും ഇത് അത് സംസാരി. അപ്പൊ അത് കുട്ടികളെ എങ്ങനെ അത് ബാധിക്കുന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം മാഡം പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു, മറ്റേ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്റെ മോനോട് പറഞ്ഞപ്പോ, അപ്പൊ അവന് 10th സൈലം എന്ന് പറഞ്ഞിട്ടുള്ള നോട്ട്സ് ഒക്കെ, അത് ഒരുപാട് അവന് ഹെൽപ്പ് ചെയ്യും. അത് ഞാനും കണ്ടോ, ഞാനിവിടെ വന്നപ്പോ അവൻ നോട്ട്സ് ഒക്കെ അത് നോക്കിയാണ് അവൻ പഠിച്ചത്. അത് അവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവനോട് ചോദിക്കുന്നത്, ഈ മൊബൈൽ ഇത് ഹെൽപ്പ് ചെയ്ത് എങ്ങനെ അപ്പൊ മൊബൈലിനെ തഴയാൻ പറ്റും, എന്തൊരു ഹെൽപ്പ് എന്നെ ചെയ്തു. ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്.
0: ആ, ഒന്ന് ഇപ്പം ഞാൻ ആദ്യം പറയട്ടെ, താങ്കൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു, എനിക്ക് ആ സിമ്പതി അല്ല, എനിക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റും. കാരണം വിദേശത്തിരുന്ന ഒരു വ്യക്തി തിരിച്ച് നാട്ടിൽ വരുമ്പോൾ, അങ്ങയുടെ ജോലി നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ തിരിച്ചു വരുമ്പോൾ മെൻ്റലി ഒരു അപ്സെറ്റാണ്, ടെൻസ്ഡാണ്. നമ്മളാകെ ഒരു ശാന്തതയില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാണ് നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്നവരും നമ്മുടെ നാട്ടുകാരും. ആഹാ, എന്നാ ഇനി പോകുന്നേ, അല്ലെ പോകുന്നില്ലേ?
2: അല്ല,
0: അല്ല, താങ്കൾ ധൈര്യമായിട്ട് വെളിയിലിറങ്ങും, എന്നിട്ട് പറയണം അല്ല എനിക്ക് ജോലി തരുമോ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ അല്ല, ഇനിയിപ്പോൾ എങ്ങനെ ജീവിക്കും, നമ്മളെന്താ അവരോട് പൈസ ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെ ഇനി വൈഫായിട്ട് എന്താണ് സ്വരച്ചേർച്ച ഇല്ലാത്ത, ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഫൈനാൻസ് അത് തന്നെ, ഭർത്താവ് പോയിട്ട് വരുമ്പോ പിന്നെ ഭാര്യയുടെ സ്ട്രെസ് എന്താ വെച്ചാൽ, ഇനി ഞാൻ എങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പില് തല ഉയർത്തും? ഞാൻ ഭാര്യയോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവ് ഒരു പെണ്ണ് കേസിൽ പെട്ട് നാട്ടിൽ വന്നതല്ല, ധൈര്യമായിട്ട് തല ഉയർത്തി നിൽക്കൂ. സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒന്നാമത് കോവിഡിന് ശേഷം ഒരുപാട് പേർക്ക് ജോലി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാര്യയോട് എനിക്ക് പറയാം, നിങ്ങളുടെ ഭർത്താവ് ജീവനോടെ തിരിച്ചെത്തി, അങ്ങനെ ഒരു പെണ്ണ് കേസിൽ പെട്ട് വന്നതല്ല, നമുക്ക് സമ്പത്ത് ഇനിയും തിരിച്ച് പിടിച്ചെടുക്കാം. അപ്പൊ കൂട്ടായ രീതിയിൽ മുന്നോട്ട് പോകൂ. കാരണം നിങ്ങളുടെ കുട്ടികളൊരു വല്ലാത്ത ഒരു ഒന്നുമല്ലാത്ത സ്റ്റേജിൽ നിൽക്കുക. നിങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൽ കൂടെ മാത്രമേ, അതും 2 ആൺകുട്ടികളാണ്, അവരെ അച്ഛനും അമ്മയും ബാക്ക് സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ സൈലം എന്നുള്ള രീതി, ആ ഒരു ആപ്പിൽ കൂടെ നിങ്ങളുടെ കുട്ടിക്ക് നോട്ട്സ് കിട്ടി, ഓക്കെ, ഞാൻ അതിനെ ഇതൊന്നും പറയുന്നില്ല. പഴയകാലത്ത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചും സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന നോട്ട്സ് വായിച്ചും ഒക്കെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഇപ്പൊ ഈ എളുപ്പ വഴിയിൽ, ആ അതെ, പിന്നെ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ കുട്ടികൾ ഒട്ടും വായിക്കുന്നില്ല. ഇപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമാണ് നടക്കുന്നത്. ഇപ്പൊ 10 കഴിഞ്ഞല്ലോ അല്ലേ, 10 കഴിഞ്ഞു, ഇനിയിപ്പോ +1, +2 അതിലും ഞാൻ,
2: അതെ.
0: അപ്പൊ അവിടെയും നമുക്കിപ്പോ തൊട്ട് കളിക്കാൻ പറ്റൂല. കുട്ടി ആ ഒരു പ്രത്യേക ട്രാക്കിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അവിടെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഇപ്പം ഞാൻ പെട്ടെന്ന് ബുക്ക് വായിക്കുമെന്ന് പറഞ്ഞാൽ കുട്ടി ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ +1 ജോയിൻ ചെയ്യുന്ന സമയം വരെ പേപ്പർ വായിക്കാനായിട്ട് മോനെ എൻകറേജ് ചെയ്യൂ. അല്ലെങ്കിൽ തൊട്ടടുത്ത് ഇപ്പം പിള്ളേർ

0: അവനിപ്പോ മാമൻ സ്വന്തമായിട്ട് ഇൻകം ഉണ്ടാക്കിക്കോളാം.
1: അത് അല്ല, അത് ഇപ്പൊ 16-17 വയസ്സല്ലേ ഉള്ളൂ. അല്ല, അപ്പൊ എനിക്ക് ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. എത്രത്തോളം ഇപ്പൊ തുടക്കത്തിലെ ഈ 16 വയസ്സിലെ സാമ്പത്തികമായിട്ട് ബാങ്ക് പൈസ ഉണ്ടാക്കാന്നൊക്കെ പറയുമ്പോ മോനെടുത്ത് പറയൂ, മോനെ നീ 18 വയസ്സ് വരും, ഒന്ന് ക്ഷമിക്കേ, അറ്റ്ലീസ്റ്റ് ഒരു തെറ്റ് ചെയ്താൽ ജയിലിൽ കയറി കിടക്കാൻ പറ്റണ്ടേ? ഇതിപ്പോ പറ്റൂല കേട്ടോ, ജൂനിയൽ ഇതിൽ കൊണ്ടിടും. അതുകൊണ്ട് മോനെടുത്ത് പറ, 18 വയസ്സ് വരെ ക്ഷമിക്കുക, ഇഷ്ടംപോലെ കൊല്ലങ്ങളുണ്ട് നമ്മുടെ മുമ്പില്. അത് ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, അപ്പൂപ്പൻ അമ്മൂമ്മ എല്ലാം യൂസ്ലെസ്, വെറും വേസ്റ്റ്. അവർക്ക് കുറച്ച് ഫ്രണ്ട്സ് എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട, മിണ്ടാതിരുന്നാ മതി. 18 വയസ്സ് കഴിഞ്ഞ് അവൻ എന്തെങ്കിലും, നമുക്ക് അറിയാലോ അവൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പൊ എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റും 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട്? പഴയ കാലത്തെ നമ്മൾ അടയ്ക്ക ബിസിനസ് ചെയ്യാനായിട്ട് ഇറങ്ങും, പക്ഷെ ആ പയ്യൻ 8-ാം ക്ലാസ് തൊട്ടേ ബാപ്പയുടെ അപ്പൻ്റെ കൂടെ അടയ്ക്ക പെറുക്കി നടന്ന് ശീലമുണ്ട്. ഇതൊന്നും ചെയ്യാതെ സ്കൂളിൽ അമ്മ തരുന്ന ചോറും കൊണ്ടുപോയി കഴിച്ച് തിരിച്ച് വന്നിട്ട് എന്ത് ബിസിനസ് ചെയ്യും? അപ്പോൾ തൽക്കാലം അതിലോട്ടൊന്നും പോകണ്ട. എന്തായാലും എനിക്ക് വളരെ ഒരു ഇത് തോന്നിയത്, ഇന്ന് വിളിച്ച എല്ലാം അച്ഛന്മാരെയും അപ്പൂപ്പന്മാരാണ്. ഒരു അമ്മയുടെ കോളിങ് ഞാൻ കേട്ടില്ല, എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. എന്നാലും വിളിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഒരു പുതിയ നല്ലൊരു അക്കാഡമിക് ഇയർ ഉണ്ടാകട്ടെ, നല്ല കുടുംബാന്തരീക്ഷം ഉണ്ടാകട്ടെ. നന്ദി.
2: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മാതൃത്വത്തെയും പാരൻറ്റിങ്ങിനെയും കുറിച്ചുള്ള നമ്മുടെ പരിപാടി ഒരുപാട് ചിന്തകൾക്ക് വക നൽകുന്നതായിരുന്നു. ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, പാരൻറ്റിങ് എന്നത് ഒരിക്കലും പെർഫെക്റ്റ് ആകേണ്ട ഒന്നല്ല, അത് സ്നേഹവും ക്ഷമയും പരസ്പരമുള്ള വളർച്ചയുമാണ്. ഇന്നത്തെ കാലത്തെ വെല്ലുവിളികൾക്കിടയിൽ ഒരു അമ്മ എന്ന നിലയിൽ സ്വന്തം മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുന്നതൊട്ടും സ്വാർത്ഥതയല്ല, മറിച്ച് അത് അത്യാവശ്യവുമാണ്. നിങ്ങൾ നന്നായിരുന്നാൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തെ നന്നായി നോക്കാൻ സാധിക്കൂ. അതുകൊണ്ട് സഹായം ചോദിക്കാനും ഇടയ്ക്കൊന്ന് വിശ്രമിക്കാനും സ്വന്തം ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്താനും മടിക്കേണ്ടതില്ല എന്നാണ് മാഡത്തോട് സംസാരിച്ചതെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങളും ഉൾക്കാഴ്ചകളും നൽകിയ ഡോക്ടർ മൃദുല നായർ ബിക്ക് നന്ദി പറയുകയാണ്. ഒപ്പം ഇത്രയും സമയം പരിപാടിയിലേക്ക് വിളിച്ച് സംശയങ്ങൾ ചോദിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. അപ്പം അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി. സ്റ്റുഡിയോയിൽ ഡോക്ടർ മൃദുല നായർ ബിക്കൊപ്പം ഉണ്ടായിരുന്നത് MS ആശ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ, തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യൻ നാവിക കപ്പൽ സുനേന മ്യാൻമറിലെ യാങ്കോൺ ഹാർബറിലെത്തി. ഇന്ത്യ മ്യാൻമർ ഉഭയകക്ഷി സമുദ്ര ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചാണ് നാവിക കപ്പൽ എത്തിയത്. മുഖ്യമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായി തീരുമാനിക്കുമെന്നും അതെല്ലാവരും അംഗീകരിക്കുമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വി ഡി സതീശൻ പറവൂരിൽ ഇന്ന് വൈകിട്ട് വിജയറാലി നടത്തും. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റി പബ്ലിക് റിലേഷൻ ഓഫീസറായി കാഴ്ച പരിമിതി നേരിടുന്ന ബി ജെ പ്രദീപ് ചുമതലയേറ്റു. രാജ്യത്ത് ആദ്യമായാണ് സർവകലാശാല PRO ആയി കാഴ്ച പരിമിതി നേരിടുന്നയാൾ നിയമിക്കപ്പെടുന്നത്. മൂന്നാർ പുഷ്പമേള ആസ്വദിക്കാൻ സഞ്ചാരികളുടെ വൻ തിരക്ക്. മൂന്നാർ ദേവികുളം റോഡിലെ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കണ്ണൂർ പട്ടുവത്ത് പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പട്ടുവം കവുങ്കലിലെ നമ്പറോൻ നാരായണിയാണ് മരിച്ചത്. മുക്കത്ത് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന മുക്കം ബട്ടൺ ഹൌസ് എന്ന കേന്ദ്രത്തിന് തീപിടിച്ചു. മുക്കം മാവൂർ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC യെ നേരിടും. രാത്രി 7:30 ന് ന്യൂഡൽഹിയിലാണ് മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 1 മണിക്ക്.

0: കൂട്ടുകാരി.
1: ഇന്ന് കൂട്ടുകാരിയിൽ പ്രതിസന്ധികളെ അതിജീവിച്ച സംരംഭകയായ രമാകുമാരിയുമായുള്ള അഭിമുഖം കേൾക്കാം.
2: ചിലര് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴായിരിക്കും നമുക്കൊരു പ്രചോദനം കിട്ടുക, ചിലരുടെ പ്രവൃത്തികളിൽ നിന്നായിരിക്കും നമുക്ക് പ്രചോദനം കിട്ടുക. ഇനി ഇതൊന്നുമല്ല, മറ്റു ചിലരാണെങ്കിൽ അവരുടെ ജീവിതം കൊണ്ട് തന്നെ നമ്മളെ പ്രചോദിപ്പിക്കാറുണ്ട്. അവരുടെ ജീവിതം ഒന്ന് ചോദിച്ചറിഞ്ഞാൽ നമുക്ക് തോന്നും, ഇതുപോലെയൊക്കെ നമുക്കും ആവാമായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഒരാളാണ് ഇന്നത്തെ നമ്മുടെ കൂട്ടുകാരി. 70-ാം വയസ്സിലും ചുറു ചുറുക്കോടെ ഓടി നടന്ന് ജോലി ചെയ്ത് സ്വന്തം സന്തോഷം കണ്ടെത്തുന്ന ബേക്കറി സംരംഭകയായ രമാകുമാരി. എത്രയോ കാലം മുമ്പ് പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ച് ITI ഒക്കെ പഠിച്ച് ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിച്ചിരുന്ന ആളാണ്. പിന്നെ എങ്ങനെയാണ് ഈ ബേക്കറി സംരംഭത്തിലേക്ക് വരുന്നത്?
3: എനിക്ക് സ്വന്തം ഒരു വരുമാനം വേണം എന്നുള്ളതാണ് എന്റെ ഒരു നിഷ്ഠ. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. അപ്പം കുടുംബത്തിൽ സാമ്പത്തികം ഉണ്ടെങ്കിലും ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു ലക്ഷണമൊക്കെ ആയിരുന്നു. അപ്പം സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ആ ഇതിൽ ഗവൺമെന്റ് ജോലിക്ക് ശ്രമിച്ചു, കിട്ടിയില്ല. അപ്പൊ പിന്നെ വിചാരിച്ചു സ്വന്തമായിട്ട് തൊഴിൽ തന്നെ ചെയ്യാം, എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമില്ല. പണ്ടൊക്കെ ഞാൻ ചർക്കയിൽ നൂലെടുക്കുമായിരുന്നു, ചുമ്മാ ഇരിക്കുന്ന ഇഷ്ടമല്ല, ഒന്നുകിൽ കൃഷി ചെയ്യുക, അതൊക്കെ ആയിരുന്നു എനിക്ക്. അപ്പം വിചാരിച്ചു പിന്നെ ബേക്കറി ബിസിനസ്സിന്റെ ഒരു ഇത് ആയിരുന്നു.
2: 1987 ബേക്കറി തുടങ്ങുന്നത്. ആ ഒരു സമയത്ത്

0: ബേക്കറി തുടങ്ങാനായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ നിന്നുള്ള, സമൂഹത്തിൽ നിന്നുള്ള ഒരു പിന്തുണ വേണം. അപ്പൊ ഇതൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു?
1: ഉണ്ടെന്ന് പറയാൻ പറ്റൂല, എന്നാ ഇല്ലെന്നല്ല. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കുക, അതാണ് എന്റെ ഏറ്റവും വലിയ ഒരു, ഞാൻ പറഞ്ഞ എനിക്കൊരു തൊഴിലും എനിക്കൊരു വരുമാനം വേണം. തൊഴിലാ വേണം അപ്പോൾ കിട്ടുമായിരുന്നു. അത് വേണ്ടെന്നുള്ളവർക്ക് സെൽഫ് എംപ്ലോയ്മെന്റിന് ലോൺ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇൻഡസ്ട്രിക്ക് 35,000 രൂപ വരെ ഉണ്ട്. അപ്പൊ ബേക്കറിക്ക് അവർ പറയുകയാണ് 20,000 മതിയല്ലോ എന്ന് പറഞ്ഞാണ് 20 സാങ്ഷൻ ചെയ്തത്. അത് വാങ്ങി എല്ലാം, ഫ്രിഡ്ജ്, ഫർണിച്ചർ, ബോർമ, ഇതെല്ലാം ഈ പൈസയിൽ നിന്ന്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ പിന്നെ ഇതായിരുന്നു. അത് പിന്നെ ചേച്ചിയുടെ ഒക്കെ എത്തി സ്വർണം വാങ്ങി വെച്ചൊക്കെയാണ് ഞാൻ ബേക്കറി തുടങ്ങിയത്.
0: ബേക്കറിയിൽ വിൽക്കാനുള്ള സാധനങ്റ്റൊക്കെ സ്വന്തമായിട്ട് തന്നെയാണോ ഉണ്ടാക്കുന്നത്?
1: അപ്പോഴും ബോർമയിൽ ജോലിക്കാരെ വിളിച്ചാണ് ഉണ്ടാക്കുന്നത്. ബോർമയുടെ അടുത്ത് ഞാൻ കൂടെ നിന്ന് കയ്യാളായിട്ടൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ വന്ന് അവരെ കൂടെ നിന്നപ്പം എല്ലാം പഠിച്ചു. ബേക്കറിയെല്ലാം എന്ന് വെച്ചാൽ ഐസിംഗ് കേക്ക്, ബർത്ത്ഡേ കേക്ക്, എല്ലാ കേക്കുകളും എനിക്കറിയാം.
0: എന്തൊക്കെയായിരുന്നു അന്ന് വിറ്റുകൊണ്ടിരുന്നത്?
1: പക്കവട, മിച്ചർ, ചിപ്സ്, ചക്കവറ്റല്, പിന്നെ കേക്ക് ഐറ്റംസ്. കേക്ക് ഐറ്റം പല ഐറ്റം ഉണ്ട്. കേക്കിൽ തന്നെ ബിസ്ക്കറ്റ് ഉണ്ട്, കേക്കിന്റെ ബിസ്ക്കറ്റുകൾ. അങ്ങനെ ഒരു ബേക്കറിയിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുമായിരുന്നു. ബേക്കറി ഐറ്റം മാത്രം അല്ലായിരുന്നു എനിക്ക്. പിന്നെ ഫാൻസി കടയൊക്കെ ഇത്ര വലിയ കടയായിരുന്നു, അതുകൊണ്ട് സ്ഥലമുള്ളത് കൊണ്ട് ഫാൻസി തുണി ഇതെല്ലാം ഞാൻ എടുത്ത് കച്ചവടം ചെയ്തു, നല്ല രീതിയിൽ നടത്തിയിരുന്നു. പിന്നെ 95 കല്യാണം, 97 മൂത്ത മോളെ പ്രസവിച്ചു, 2000 ഇളയ മോളെ പ്രസവിക്കുന്ന സമയത്ത് ക്യാൻസർ വന്ന അസുഖം. ആശുപത്രിയിലും ട്രീറ്റ്മെന്റും എല്ലാം കൂടി.
0: പ്രസവിക്കുന്ന സമയത്താണോ ക്യാൻസർ?
1: പ്രസവിക്കുന്നതിന് 1 മുമ്പെയാണ് നെഞ്ചിലും ഇങ്ങനെ ഒരു മുള കണ്ടതും. പിന്നെ ബേക്കറി പൂട്ടി. പൂട്ടിയതിന് ശേഷം പിന്നെ 2001 ഈ സാധനങ്ങളെല്ലാം വാരി വീട്ടിൽ കൊണ്ടിട്ടായി. വീട്ടിൽ നിന്നാണ് പിന്നെ ഓരോ ഐറ്റം ആയിട്ട്, ഒന്നിച്ചുണ്ടാക്കാനുള്ള സാമ്പത്തികവും ഇല്ല തന്നെ. പിന്നെ കുടുംബശ്രീയിൽ ആഴ്ചയിൽ 10 ഡിപ്പോസിറ്റ് ചെയ്യുമല്ലോ, അപ്പം ഞാൻ 2000 അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ അതിന് 2000 ഞാൻ അടച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവർ 2000 എനിക്ക് ലോൺ തന്നു. ആ 2000 വെച്ചാണ് വീണ്ടും വീട്ടിൽ കുറച്ച് മിച്ചർ, പക്കവട, ഗവർമെല്ലാം പൊടിച്ചു കഴിഞ്ഞു. വടക്കുള്ള ഇതിലായിരുന്നല്ലോ, വീട്ടിൽ വെച്ച് ഇങ്ങനെ ഇട്ട് ഞാൻ കുറച്ച് അടുത്തുള്ള കടകളിലൊക്കെ ഹസ്ബൻഡ് കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊണ്ട് കൊടുത്ത് കൊടുത്ത് പിന്നെ കുഴലപ്പം, ആന്ധ്ര മുറുക്ക്, അച്ചപ്പം, ഇങ്ങനെയൊക്കെ ഓരോരോ ഐറ്റം ആയിട്ട്. എന്തായാലും ഞാൻ ഇതിൽ നിന്നും ഒന്നും എടുക്കൂല. ഇന്നൊരു 100 വിൽക്കണമെങ്കിൽ ഒരു 100 സാധനവും വാങ്ങും വീട്ടിൽ. വാങ്ങി അതിൽ നിന്ന് എന്തെങ്കിലും ആഹാരം കഴിക്കുന്നല്ലാതെ വേറെ പൈസ കൊടുത്ത് വാങ്ങാനുള്ള ഇതൊന്നുമില്ല. നല്ല കച്ചവടം. ദിവസം അപ്പോഴൊക്കെ എന്നെ പറഞ്ഞ 10-40,000 ഡെയിലി വിൽക്കുമായിരുന്നു. പിന്നെ അപ്പോഴല്ല, 2015 പിന്നെ വണ്ടിയെടുത്തു. പിന്നെ ബിസിനസ് ഒന്നിനൊന്നും ഞാൻ കൂട്ടി കൊണ്ടുവന്നാണ്. ആട്ടുവിലാണ് പിന്നെ കൊണ്ടുപോകുന്ന സാധനം. 2008 ഞാൻ ഒരു ഓമിനി, സെക്കൻഡ് ഹാൻഡ് ഓമിനി ഓണേഴ്സ്, അതിൽ കൊണ്ടുപോകാൻ. അങ്ങനെ 2012 ഞാൻ ഓമിനി വാൻ സെയിൽസ് വണ്ടിയായിട്ട് ഒന്ന് വാങ്ങി. അപ്പൊ 2008 ഈ വണ്ടി എടുത്തപ്പോൾ തന്നെ ഞാൻ പഠിച്ചു. എനിക്ക് 50
0: 50 വയസ്സിലാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത്. അത് എന്താ ഡ്രൈവറെ വെക്കാൻ ആലോചിക്കാതെ
1: വെച്ചു? എന്നാലും നമുക്ക് ഈ സാധനങ്ങൾ, ഇത്രയും പേരൊക്കെ ജോലി ചെയ്യണേ, അപ്പോഴും ഇത്ര ജോലിക്കാരൊക്കെ ആയി. അപ്പോഴും എന്നൊരു 10-15 ജോലിക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ വീട്ടിലെത്തിക്കണം. എന്തെങ്കിലും ഒരു സാധനം കുറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത്രയും ജോലിക്കാർ നിൽക്കണം, ഒരു സാധനം കുറഞ്ഞ പണി കുറച്ച് ഇതായി പോവില്ലേ? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു സാധനം വാങ്ങി എപ്പോഴും ഡ്രൈവറിൽ അതിന് പോവും, പിന്നെ ആര് സാധനം വാങ്ങാൻ പോവും? അപ്പൊ ഞാൻ വിചാരിച്ചു പഠിച്ചാലെന്ത്?
0: പഠിക്കാൻ എളുപ്പമായിരുന്നോ ഡ്രൈവിംഗ്?
1: എനിക്ക് ഈശ്വരാധീനം കൊണ്ട് എല്ലാം മുന്നോട്ട്, പിന്നോട്ടുള്ള ചിന്തയില്ല.
0: ഒന്നിനെ ഇറങ്ങി പുറപ്പെട്ട
1: ഞാൻ ഇറങ്ങണം, ചാടിക്ക ഇറങ്ങില്ല. എന്നാലും ഞാൻ ഉടൻ തീരുമാനം എടുക്കും. ഒരു കാര്യം ആലോചിക്കാൻ എന്റെ മനസ്സിൽ തോന്നിയാൽ ഞാൻ എപ്പോഴും അത് ആലോചിച്ച് അതിനൊരു തീരുമാനമാക്കും. പിന്നെ ബാക്കിലോട്ട് പോവില്ല. ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അങ്ങനെ പഠിക്കണമെന്ന് വെച്ചു. ലേണേഴ്സ് എഴുതി 30 എന്ന ടെസ്റ്റിങ് പാസ്സായി.
0: ഒറ്റയ്ക്ക് ആദ്യം തന്നെ തനിയെ ഓടിച്ചു
1: ഓടിച്ചു. ഞാൻ ലൈസൻസ് എടുത്തതിന് ശേഷം ഞാൻ വണ്ടി സൂക്ഷിച്ചു എടുത്തു. ഫസ്റ്റ് ഇയറിലാണ് ആദ്യമൊക്കെ പോണത്, പിന്നെ സെക്കൻഡ് ഇയർ അങ്ങനെ ഉരുട്ടിക്കൊണ്ടേ പോകുള്ളായിരുന്നു ആദ്യം. എന്ന് വെച്ചാൽ നമുക്ക് ആരും കൂടെ അത്ര ഇല്ലല്ല.
0: ഇപ്പൊ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് കൊണ്ടുപോയി വിൽക്കുന്നതൊക്കെ?
1: കേക്ക് ഐറ്റംസ് ഇല്ല. പിന്നെ ഈ വേറെറിയിപ്പുണ്ടല്ലോ യുവാക്കളുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇട്ട് കൊടുക്കും. നല്ല ഓർഡർ കിട്ടണമെന്നുണ്ട്. 7 9 പലഹാരം എന്നൊക്കെ പറഞ്ഞുണ്ട് ഇട്ട് കൊടുക്കും. നല്ല സാധനം ആയതുകൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും കിട്ടും. ഒരിക്കൽ വാങ്ങണമെന്ന് വരി തന്നെ അത് പലയിടത്തും സപ്ലൈ ചെയ്യുമല്ലോ അവര് തന്നെ. അപ്പൊ ഇതെവിടെ നിന്ന് വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ നല്ല ഓർഡർ കിട്ടുന്നുണ്ട്.
0: ഇപ്പൊ ഒരുപാട് ജോലിക്കാരുണ്ടോ?
1: മൂന്ന് ജോലിക്കാരേ ഉള്ളൂ, പിന്നെ ഒരാണ് ഞാൻ, അങ്ങനെ അഞ്ചു പേരേ ഉള്ളൂ. ഞാനും ജോലി ചെയ്യണം ഇപ്പൊ. അഞ്ചു

0: വീഴേയുള്ളൂ.
1: ഇത് കുറയ്ക്കാൻ കാരണം എന്താ? 15 പേരുണ്ടായിരുന്നു 2010 എന്ന് പറഞ്ഞില്ലേ, പിന്നെ അത് കുറഞ്ഞു വന്നത് എന്തോ?
0: എന്തൊക്കെ മരിച്ചതിന് ശേഷമാണ്, അതുവരെ ഉണ്ടായിരുന്നു, 10-20 പേരൊക്കെ ഉണ്ടായിരുന്നു. കോവിഡ് സമയത്തൊക്കെ നമുക്ക് നല്ല കച്ചവടമായിരുന്നു, എല്ലാവരും വീട്ടിൽ വന്നെടുക്കുമായിരുന്നു, കടക്കറിയുടെ റൂട്ടിലുള്ളവരൊക്കെ, പിന്നെ ഞങ്ങളും കൊണ്ടു കൊടുക്കുമായിരുന്നു.
1: കൂടുതൽ ഇഷ്ടപ്പെടുന്നോണ്ടായിരിക്കും കൂടുതൽ ഓർഡർ വരുന്നത് എന്ന് പറഞ്ഞല്ലോ. എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്?
0: പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഈ ബേക്കർ സാധനമൊക്കെ സാധാരണ കൂടുതലും കടകളിൽ ഈ സ്റ്റോക്ക് ഇരുന്നിരുന്നു പോയി. ഈ എണ്ണപ്പലാരം എന്ന് പറഞ്ഞാൽ ഒരു മാസം വരെ ഇരിക്കുമെങ്കിലും ഒരാഴ്ച അതിന്റെ മണവും രുചിയും ഉണ്ടായിരിക്കും. ഒരു പലഹാരം മുറുക്കായാലും ചിലപ്പോൾ എന്തായാലും എടുത്താലും കഴിച്ചാലും ഒരാഴ്ച വരെ നല്ല ടേസ്റ്റായിരിക്കും. ഒരാഴ്ച കഴിയൊക്കെ സ്വല്പം മാറ്റം വരും. ഞങ്ങളെന്ന് വെച്ചാൽ ദിവസം കച്ചവടം ചെയ്യണം, ദിവസവും ലൈനിൽ പോണേന്. ഒരാഴ്ചയിൽ ഒരുക്കിയാണ് കടകളിൽ പോണത്. ഒരു ദിവസം ഒരു റൂട്ട് പോകും, ഒരു ദിവസം വേറൊരു റൂട്ട്, അങ്ങനെയാണ്. അപ്പം പുതിയ സാധനമാണ് നമ്മൾ കടയിൽ കൊടുക്കും. ഡാമേജ് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെടുത്തിട്ട് പുതിയ സാധനം വയ്ക്കും. അതുകൊണ്ട് വാങ്ങുന്ന സാധനം ഞങ്ങളത് കൊള്ളാം.
1: ഈ ഉണ്ടാക്കുമ്പോ എപ്പോഴെങ്കിലും ഒരു അബദ്ധം പറ്റുകയോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
0: ഇഷ്ടം പോലെ
1: എന്താ അങ്ങനെ പറ്റിയിട്ടുള്ള കാര്യങ്ങള്?
0: ചിലപ്പം പണ്ടൊക്കെ മിച്ചറൊക്കെ കുറച്ചൊന്നും അല്ലല്ലോ, കൂടുതലിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ചാക്കിലിട്ട് വെക്കുമ്പോ അപ്പോഴെനിക്ക് എണ്ണ റിമൂവ് ചെയ്യുന്ന മെഷീനിലായിരുന്നു. ഈ ചൂടോടെ തട്ടി തട്ടി വെക്കുമ്പോ അങ്ങ് ചോക്കിലങ്ങ് വെക്കും. പിന്നെയാണ് വിരവണ്ണത്. വിരവണെന്ന് വെച്ചാൽ മിച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ പല ഐറ്റം ഉണ്ട്, ഓമപ്പൊടി, കടല, ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണല്ലോ. ഇട്ട് വെച്ചാൽ 2-3 ദിവസം എനിക്ക് അങ്ങ് നീറും. രാത്രിയാവുമ്പോ ചാക്കോടെ ഇരുന്ന് നീറും. അങ്ങനെ 2 പ്രാവശ്യം വെച്ചിട്ടുണ്ട്.
1: അപ്പൊ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുമ്പോ എണ്ണയൊക്കെ മാറ്റി മാറ്റി
0: നമ്മൾ ദിവസവും ഉണ്ടാക്കുന്നല്ല. ഇന്നും ഇപ്പൊ രാത്രി എങ്ങനെ, മുമ്പേക്കെ ആണെങ്കിൽ രാത്രി 11 മണി വരെയാണ് അടുപ്പ് കത്തിക്കുന്നത്. ഇപ്പോഴാണ് 6-7 മണിയാകുമ്പോ പോകുന്നത്. അപ്പൊ ആ എണ്ണ എപ്പോഴും ചൂടായിരിക്കും പിറ്റേ ദിവസം എടുക്കുമ്പോൾ.
1: വിറകടുപ്പ് തന്നെയാണ് അല്ലേ ഉപയോഗിക്കുന്നത്?
0: ഇപ്പം വിറവടുപ്പ്, ഗ്യാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഈ മുമ്പ്, ഇപ്പം ബുദ്ധിമുട്ടല്ല, ഈ മുമ്പേയും ബുദ്ധിമുട്ട് വന്നപ്പം തന്നെ അങ്ങ് ഗ്യാസ് അങ്ങ് ക്യാൻസൽ ചെയ്ത്. അപ്പം 3 രൂപയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഗ്യാസിന്റെ കംപ്ലൈന്റ് വന്നപ്പം കിലോയ്ക്ക് 4 രൂപ.
1: ഇത് ഉണ്ടാക്കുമ്പോ നമ്മൾ ഉണ്ടാവുന്ന അബദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞു, അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പൊള്ളുന്നതോ?
0: വലുതായിട്ടില്ല, എന്നാലും ഒരിക്കൽ എന്റെ അനിയത്തിക്ക് തന്നെയാണ് ഇങ്ങനെ കണ്ണാപ്പ ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരിക്കവേ, കണ്ണാപ്പ അങ്ങ് ഊന്നങ്ങ് ചട്ടി ചട്ടി എന്ന് പറഞ്ഞാൽ മേശര എത്ര വലുതാണ്. ഈ ഊന്ന് പോയപ്പോ ഇവള് വേഗം ഇങ്ങനെ പിടിക്കാം. അപ്പൊ ഉള്ളിയെങ്കിലും ഉടനെ ചെളിയും അതും വെച്ച് പിന്നെ പോയത് അടുത്തിന് ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി.
1: സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോ നമ്മള് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പൊള്ളാതിരിക്കാനായിട്ട് എണ്ണയിലാണല്ലോ കൂടുതലും ജോലി ചെയ്യുന്നത്.
0: അല്ല, അതിനുള്ള സെറ്റപ്പ് ആണ് എല്ലാം ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുപ്പിൽ തീ കത്തണ പുറത്ത് കാണില്ല, അന്നത്തെ അത്രയ്ക്ക് അടച്ചു മൂടി ഉള്ള ഇതാണ്. പിന്നെ കുഴയ്ക്കുന്നതും എല്ലാം സെറ്റപ്പ് എല്ലാം മെഷീനാണ്, പിഴിഞ്ഞു വരുന്നത് മെഷീൻ. കൈപരിപാടി വളരെ കുറച്ചേ ഉള്ളൂ.
1: അതുകൊണ്ട് തന്നെ ജോലിക്കാര് കുറച്ചായാലും കുഴപ്പമില്ല, അങ്ങനെ ഓടിച്ചോളൂ.
0: ഇല്ല, പണ്ട് 3 അടുപ്പുണ്ടായിരുന്നു, വലിയ 3 അടുപ്പ്. അപ്പൊ ഇപ്പം 1 ദിവസം 1 അടുപ്പേ കത്തിക്കുള്ളൂ.
1: നമ്മളെപ്പോഴും മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ നമ്മൾ ആലോചിച്ചു വെച്ചിട്ട്, അതെന്തായിരിക്കും?
0: പ്രശ്നം വരുമ്പോ ഞാൻ ദൈവത്തിനെ തന്നെയാണ് എന്ന് വെച്ചാൽ, ഭഗവാൻ അറിയാതെ ഒരു കാര്യവും നടക്കൂല. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, പ്രയത്നിക്കുക, ഫലം ദൈവം തരും. അതാണ് എന്റെ വിശ്വാസം.
1: ഒരു ദിവസം എങ്ങനെയാ രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് രാത്രി കിടക്കുന്ന വരെയുള്ള കാര്യങ്ങൾ ഒന്ന് പറയൂ.
0: രാവിലെ 4 മണിക്ക് കഴിക്കും, ജയിച്ച് ഉടനെ കുളിച്ച് എനിക്ക് വീട്ടിൽ പൂജാതി കാര്യങ്ങളുണ്ട്. 5:30 ക്ഷേത്രത്തിൽ പോകും, 5:30 നട തുറക്കും, നിർമാല്യം. അത് ഞാൻ ദിവസം അതിന് മുടക്കാൻ വരത്തല്ല കഴിയണത്. ഇത്ര വൈകിയെങ്കിലും രാത്രി ജലദോഷം പണിയാന്നുണ്ട്, ഉടനെ പാരസെറ്റമോളും വിഴുങ്ങി ഇത്ര വിച്ചിട്ട് അതെല്ലാം റെഡിയാക്കി രാവിലെ ആകുമ്പോൾ ഞാൻ കഴിച്ചിരിക്കും. നിർമ്മാല്യം തൊഴുതിട്ട് വീട്ടിൽ 6:30 വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ അരിയൊക്കെ വെള്ളത്തിയിടാൻ കാണും. പണിക്കാറ് പിന്നെ പണിക്കാർ വരുമ്പോൾ 8:30 ആകും. അപ്പൊ അതിന് മുമ്പ് ഞാൻ വെള്ളത്തിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചാ അവർ വന്ന് ഒന്നെടുത്തുന്നു. പിന്നെ അവർക്ക് കാപ്പി ചോറൊക്കെ കൊടുക്കണം. അടുക്കള ജോലിയൊക്കെ ഞാൻ ഒന്നിച്ച് 2 അടുപ്പും കത്തിച്ച് വെച്ചിട്ട് പടപടാത്തില്ല. അങ്ങനെ പിന്നെ ഇറങ്ങി ഇവരെ കൂടെ നിൽക്കും ജോലിക്കാരുടെ കൂടെ.
1: ചിലര് പറയും ഈ അടുക്കളയിലെ പണി തീർന്നിട്ട് വേറൊന്നിന് സമയം കിട്ടുന്നില്ല.
0: അയ്യോ, അത് വരെ അടുക്കളയിൽ എത്ര വേണം നേരം വേണം. 2 ജോലിക്കാരും ഞാനും, 3 പേർക്കുള്ള കാപ്പി ഉണ്ടാക്കാൻ എത്ര നേരം വേണം? 3 പേർക്കുള്ള ചോറ് റൈസ് കുക്കറിൽ വെക്കും, എടുക്ക് അടുപ്പ് വെക്കും, വെച്ചിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് കാപ്പിയും കൊണ്ട് താഴെ ഇറങ്ങും. കൊണ്ട് വെച്ചിട്ട് പിന്നെ ഇത് ഇവിടെ പിന്നെ വണ്ടിക്ക് സാധനം റെഡിയാക്കി കൊടുക്കണം, എല്ലാം ഡേറ്റ് എഴുതി കൊടുക്കണം. അതെല്ലാം കൊടുത്ത് വിട്ടിട്ട് പണിക്കാരെ കൊടുത്ത് വീണ്ടും പോയിട കയറിയാണ്. റൈസ് കുക്കറൊക്കെ എല്ലാവരും എടുത്ത് വെച്ച് 6:30-7 മണിയാകുമ്പോൾ ജോലിക്കാർ പോകും. അത് കഴിഞ്ഞാലും പിന്നെ കുറച്ച് കാണും, എടുത്ത് വെച്ചിരിക്കുന്ന സാധനമെല്ലാം നമ്മൾ കവറിലാക്കണം. വെച്ചിട്ട് അത് കഴിഞ്ഞ് ഞാൻ നാവും പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത ദിനചര്യയൊക്കെ ഉണ്ട്, ഭാഗവത വായന, രാമായണം വായന, ഭഗവത് ഇതെല്ലാം വായിച്ചെടുത്ത് വരെ അതിനുമുമ്പ് ഒരുവിധമുള്ളതൊക്കെ കവർ ചെയ്യേണ്ടതെന്ന് നേരത്തെ ഞാൻ

0: ചെയ്യുമ്പോൾ തന്നെ കവർ ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകട്ടെ, 2 മണിക്കൂർ പോകട്ടെ എന്ന് വെച്ചാൽ കോവിലിന് നിർമ്മല്യത്തിനൊക്കെ പൂവുണ്ട് കൊടുക്കും. അപ്പം അപ്പോൾ വീട്ടിൽ ഉണ്ട് പൂവുണ്ട്, അതെല്ലാം പറിച്ചെടുത്ത് വെച്ച് രാത്രി ഒരു 8 മണിക്ക് പൂവെട്ടായിരുന്നു, ഒരു 10 മണിവരെ പൂവെട്ടണം. പൂവെട്ടിട്ട് പിന്നെ രാത്രി എൻ്റെ ആഹാരം ഒരു ഗ്ലാസ് പാൽ രസകദളി പഴവും കപ്പലിൻ്റെ കൂടെ ഇട്ട് അടിച്ച് കുടിക്കും കിടക്കും.
1: ടി വി സിനിമ കാണുക, അങ്ങനെ സീരിയല് കാണുക, അതിന് അതൊന്നും
0: ഇല്ല. ഫോണ് കഴിക്കും, പിന്നെ ബ്ലൂടൂത്ത് ഉണ്ട്, അതിൽ കണക്ഷൻ കൊടുത്തിരിക്കും. അപ്പം എവിടെ നിന്നാൽ എനിക്ക് കേൾക്കാം. അതിൽ ഭഗവത്ഗീത പ്രഭാഷണം ഉണ്ടല്ലോ,
1: ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ.
0: അത് മാത്രം
1: ഈ ഭക്തി, കഠിനാധ്വാനം, ആത്മവിശ്വാസം, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മുന്നോട്ട് നയിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ബാധ്യതകളൊക്കെ മാറ്റാൻ അത് സഹായിക്കട്ടെ, സംരംഭം കൂടുതലായിട്ട് മുന്നോട്ട് പോകാനും മെച്ചപ്പെടാനും ഒക്കെ ഈ 3 കാര്യങ്ങൾ കൊണ്ട് തന്നെ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും.
2: കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത് പ്രതിസന്ധികളെ അതിജീവിച്ച സംരംഭകയായ രമാകുമാരിയുമായി ഐശ്വര്യ നടത്തിയ അഭിമുഖമാണ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
7: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
8: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
11: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
12: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
0: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
4: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
3: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ. പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നടത്ത ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നടത്ത ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
5: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
6: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
7: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സ് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
6: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ? ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
8: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അനന്തഭദ്രം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, MG രാധാകൃഷ്ണന്റെ സംഗീതം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
5: വയലാർ ശരചന്ദ്ര വർമ്മയുടെ വരികൾ, വിശ്വജിത്തിന്റെ സംഗീതം. മഞ്ജരി പാടിയത് ചിത്രം വീരാളിപ്പട്ട്.

റഫീഖ് അഹമ്മദിന്റെ വരികൾ അഫ്സൽ യൂസഫിന്റെ സംഗീതം. നജിം അർഷാദും സപ്തപർണ ചക്രവർത്തിയും പാടിയത് ചിത്രം ഇമ്മാനുവേൽ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 12:50 കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
1: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
2: പ്രയോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
4: കേരളത്തിലുടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
4: ഫോൺ 9633-86333.
0: അപസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുന്നു.
5: എപ്പിലെപ്സി അഥവാ അപസ്മാരം എന്നത് മസ്തിഷ്കത്തിൽ നിന്നുള്ള വൈദ്യുത പ്രവർത്തനത്തിലുണ്ടാകുന്ന അസാധാരണമായ മാറ്റങ്ങൾ മൂലമുള്ള പുനരാവൃതമായ കട്ടവിളക്കുകളാണ് എന്നുള്ളതാണ്. അതായത് ഒരാളെ 24 മണിക്കൂറിനകത്ത് അല്ലെങ്കിൽ 2 അതിലധികമോ തവണ അതിവേഗമായ അപ്രതീക്ഷിതമായ ഇലക്ട്രിക് പാസേജുകൾ പോലെ, കട്ടവിളക്കുകൾ പോലെ ഉണ്ടാകുന്നതാണ് എപ്പിലെപ്സി എന്ന അവസ്ഥ. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിന് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ മുഴുവൻ ഭാഗവും കമ്പനം കൊണ്ട് ചലിക്കുന്ന പോലെ അല്ലെങ്കിൽ ജെർക്കിംഗ് മൂവ്മെന്റ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. കുറെ സമയം ചെറുതായി നോക്കിയിരിക്കലോ, അതായത് എങ്ങും അനങ്ങാതെ പുറത്തുള്ള സംവേദനങ്ങളുമായിട്ടൊന്നും പ്രതികരിക്കാത്ത രീതിയിൽ നോക്കിയിരിക്കലോ, പ്രതികരണമില്ലായ്മയോ മറ്റൊരു ലക്ഷണമായി കാണുന്നു. പെട്ടെന്നുള്ള കുഴയൽ, തുമ്മൽ പോലുള്ള ശബ്ദങ്ങൾ ഇവയും മറ്റൊരു ലക്ഷണമാണ്. വായിൽ നിന്ന് നുരയും പതയും ഉണ്ടാവുക, ചുണ്ടുകൾക്ക് നിറമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക, ഓർമ്മക്കുറവ്, അസ്വാഭാവികമായ പെരുമാറ്റം എന്നിവ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായി പറയുന്നു. എന്നിരുന്നാലും പ്രകടമായ രീതിയിൽ ഒരു വ്യക്തി കാണിക്കുന്ന ലക്ഷണമെന്ന് പറയുന്നത് കമ്പനം ഉണ്ടാകുന്ന രീതിയിലുള്ള മൂവ്മെന്റ്സ്, അത് ശരീരത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമോ ശരീരം മുഴുവനായിട്ടോ അത് ഉണ്ടായെന്നിരിക്കാം. ചില ആൾക്കാരിൽ പ്രത്യേകിച്ച് സിംപ്റ്റം ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു മയക്കം അനുഭവപ്പെട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന രീതിയിലായിരിക്കും ഇവ ഉണ്ടാകുക. എപ്പിലെപ്സിയുടെ കാരണങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ അതിലെ ചില കാരണങ്ങളെപ്പറ്റി വ്യക്തമാക്കാം. 1, ജന്മകാലത്തിൽ മസ്തിഷ്കം വളരുന്നതിലുള്ള തകരാറുണ്ടാവുക, അതായത് കൃത്യമായ രീതിയിലുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാകാത്ത രീതി. മസ്തിഷ്കത്തിലെ രക്തസ്രാവം, ട്യൂമർ അഥവാ ക്യാൻസർ ഉണ്ടാകുന്ന അവസ്ഥ അല്ലെങ്കിൽ അണുബാധ, ഇവയെല്ലാം മറ്റൊരു കാരണമാണ്. തലയ്ക്കുണ്ടാകുന്ന പരിക്ക്, അത് തുടർച്ചയായി തലയ്ക്ക് പരിക്കുണ്ടാകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റുകൾ കാരണം തലയ്ക്കുണ്ടാകുന്ന പരിക്കോ തലച്ചോറിനെ ബാധിക്കുകയും ചെയ്തെന്നിരിക്കാം, അതും മറ്റൊരു കാരണമാണ്. ജനിതക കാരണങ്ങളാലും എപ്പിലെപ്സി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാം. ചില അവസ്ഥയിൽ പൂർവ്വ സൂചനകൾ ഒന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ എപ്പിലെപ്സി എന്ന് പറയുന്ന അവസ്ഥയിലേക്കും വന്നിരിക്കാം, അത് അൺനോൺ ഫാക്ടർ എന്ന രീതിയിൽ നമുക്ക് പറയാറുണ്ട്. പൊതുവെ എപ്പിലെപ്സിയെ തിരിച്ചറിയാനായിട്ടുള്ള ചില ചികിത്സാ മാർഗങ്ങൾ എന്ന് പറയുന്നത് EEG അഥവാ ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന ഒരു ഉപാധിയാണ്. തലച്ചോറിന്റെ വൈദ്യുത പ്രവർത്തനങ്ങളെ പരിശോധിക്കുക എന്നുള്ളതാണ് EEGയിൽ ചെയ്യുന്നത്. തലച്ചോറിന് ചുറ്റുമുള്ള നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ചാർജസുകളുടെ സംക്രമണം, അതിനുണ്ടാകുന്ന വേരിയേഷൻസ് എന്നിവ EEGയിലൂടെ നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് MRI അഥവാ CT സ്കാൻ, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കാം. അത് കൂടുതലും ചികിത്സയ്ക്ക് മാത്രമായി എന്നുള്ളതിലുപരി തലയിലുണ്ടാകുന്ന എന്തെങ്കിലും അണുബാധയോ വളർച്ചയോ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കാനുമാണ് കൂടുതലും ഉപകരിക്കാറുള്ളത്. അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയാനായി ബ്ലഡ് ടെസ്റ്റുകളും നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഈ അസുഖം മനസ്സിലാക്കാൻ കൂടുതൽ സഹായിക്കുന്നത് EEG എന്ന് പറയുന്ന പരിശോധന മാർഗം തന്നെയാണ്. ഇനി ചികിത്സാ മാർഗങ്ങളെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ ഏതൊരു വ്യക്തിയും ഈ പറഞ്ഞ രീതിയിലുള്ള ജെർക്കിംഗ് മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുള്ളവരോ അതല്ലെങ്കിൽ പെട്ടെന്ന് മയങ്ങി വീഴുകയും അതിനുശേഷം തിരിച്ച് പ്രതികരണമില്ലാതിരിക്കുന്ന രീതിയിലുള്ള അവസരങ്ങളിലൂടെയൊക്കെ പോയിട്ടുള്ള വ്യക്തികൾ, അത്തരം ആൾക്കാർ തൊട്ടടുത്തുള്ള ഡോക്ടറിനെ സമീപിച്ച് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ചികിത്സ തേടേണ്ടത് വളരെ ആവശ്യമാണ്. ചികിത്സാ രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മരുന്നുകൾ കഴിക്കുന്നത് വഴി നമുക്ക് ഇവയെ തടയാനായേക്കും, സർജറി കൊണ്ട് തടയാനായേക്കും, നെർവ് സ്റ്റിമുലേഷൻ വഴി ചെയ്യാൻ സാധിച്ചു.

ശരിക്കും നമ്മുടെ ഭക്ഷണത്തിലുള്ള നിയന്ത്രണം പോലും നമുക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരിൽ എപ്പിലെപ്സി കണ്ടിന്യൂസ് ആയി വരുന്നതിനെ തടയാനും അതിൽ നിന്ന് മുക്തി നേടാനും ഒക്കെ സഹായിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. ഹോമിയോപ്പതിയിൽ രോഗിയുടെ സവിശേഷതകൾക്കും സ്വഭാവ രീതികൾക്കും രോഗാവസ്ഥയുടെ പ്രകടനത്തെയും നിർണയിച്ചിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ചെയ്യപ്പെടുന്ന മരുന്നുകളാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇത് രോഗത്തിന് എന്നതിലുപരി വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന തരം മരുന്നുകളായിരിക്കും. അതുകൊണ്ട് തന്നെ രോഗിയുടെ ഡീറ്റെയിൽഡ് കേസ് ടേക്കിംഗ് വഴിയായിരിക്കും മരുന്നുകൾ നിശ്ചയിക്കപ്പെടുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രം മരുന്നുകൾ കഴിക്കണം. അതിനോടൊപ്പം ജീവിത സാഹചര്യത്തിലെ ചില മാറ്റങ്ങൾ വരുത്തുന്നതിലോടുകൂടി അപസ്മാരം എന്ന് പറഞ്ഞ കണ്ടീഷനിൽ നിന്ന് വെളിയിലേക്ക് വരാനായി സാധിക്കും. ആ പേഷ്യന്റിൽ വീണ്ടും എപ്പിലെപ്സിക്കുള്ള സാധ്യതകൾ ഉള്ളതിനെ തടയാൻ അയാളുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസും വളരെയേറെ ഹെൽപ്പ് ചെയ്യും. ഇനി മറ്റൊന്ന്, എപ്പിലെപ്സിയുമായി ബന്ധപ്പെട്ട് ചില സർജറികൾ ചെയ്തുകൊണ്ട് അവരുടെ റിസ്ക് ഫാക്ടേഴ്സിനെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഏതെങ്കിലും രീതിയിലുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ, ബിനൈൻ ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ചികിത്സിക്കപ്പെടാവുന്ന രീതിയിലുള്ള മാലിഗ്നന്റ് ട്യൂമേഴ്സ് ആണെങ്കിൽ പോലും അത് കൃത്യമായി സർജറി ചെയ്ത് മാറ്റുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാരിൽ എപ്പിലെപ്സി ഉണ്ടാകുന്ന അവസ്ഥയെ നമുക്ക് തടയാൻ സാധിച്ചെന്നിരിക്കും. മറ്റൊന്ന്, വാഗസ് നെർവ് സ്റ്റിമുലേഷൻ. വാഗസ് നെർവ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ക്രേനിയൽ നെർവ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെർവുകളിൽ ഒന്നാണ്. ശസ്ത്രക്രിയ വഴി ഒരു ചെറിയ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് വാഗസ് നാഡിയെ എപ്പോഴും സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അങ്ങനെ എപ്പിലെപ്സി ഉണ്ടാകുന്ന അവസ്ഥയെ തടയാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് മസ്തിഷ്കത്തിൽ സിഗ്നലുകൾ കൃത്യമായി അയച്ചുകൊണ്ട് ഈ എപ്പിലെപ്സിയുള്ള സാധ്യതകളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് വാഗസ് നെർവ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന രീതിയിൽ സാധാരണയായി ചെയ്യുന്നത്. ഇനി ഡയറ്റിനെ പറ്റി നോക്കുമ്പോൾ, കൂടുതലുള്ള കൊഴുപ്പ് അടങ്ങിയ ഡയറ്റുകളെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് എപ്പിലെപ്സിയുടെ സാധ്യതകളെ ഒരു പരിധിവരെ മാറ്റി നിർത്തിയെന്നിരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഉറക്കം എന്നുള്ളതാണ്. ഉറക്കത്തിന്റെ അളവ് വളരെ കൃത്യമായ രീതിയിൽ പരിപാലിക്കപ്പെടേണ്ടത് ഈ അപസ്മാരമുള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായ ജോലികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അമിതമായ ശാരീരിക അധ്വാനം ഒന്ന് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം കൃത്യമായ ഉറക്കവും കൃത്യമായ സമയത്തുള്ള ഭക്ഷണം, കൃത്യമായ അളവിലുള്ള വെള്ളം, ഇവയെല്ലാം അത്തരം രോഗികൾ കണ്ടിന്യൂ ചെയ്ത് ജീവിതശൈലിയിൽ കൊണ്ടുപോകേണ്ടത് വളരെ ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് കൃത്യമായി മരുന്ന് കഴിച്ച് എപ്പിലെപ്സി മാറ്റി നിർത്തുന്നതിനോടൊപ്പം പിന്നീട് ഒരിക്കലും ലൈഫിലേക്ക് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു സാധ്യത ഉണ്ടാവാതിരിക്കാനും ഈ ജീവിതശൈലി കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. രോഗനിയന്ത്രണത്തിന് നിർബന്ധമായും മരുന്ന് കഴിച്ച് അവയുടെ മരുന്നിന്റെ സമയം കൃത്യമായി പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് പ്രധാനമാണ്. അമിതമായ ചിന്ത കുറയ്ക്കുക. അമിതമായ ചിന്ത രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, മെന്റൽ ടെൻഷൻ കൂട്ടും, ഉറക്കം കുറയ്ക്കും. അപ്പം ഇത്തരം കാര്യങ്ങളെ മാറ്റി നിർത്തിയാൽ അവരുടെ ജീവിതശൈലിയിൽ ഒരു പരിധിവരെ മെന്റൽ ഹെൽത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വാഹനം ഓടിക്കുന്നതിൽ ശ്രദ്ധയും നിയമാനുസൃതമായ നിയന്ത്രണങ്ങളും കൃത്യമായി പാലിച്ചിരിക്കണം. ഒരു കാരണവശാലും മദ്യമോ പുകവലിയോ ഇത്തരം ആൾക്കാർ ഉപയോഗിക്കരുത് എന്നുള്ളതും പ്രധാനമായി പറയട്ടെ. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ, ചില കുട്ടികളിൽ അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ നിയന്ത്രിക്കപ്പെടാതെ പോകുന്ന ചില പനികൾ അവിടെ നിന്നായിരിക്കാം ഒരുപക്ഷെ അപസ്മാരം തുടങ്ങുന്നത്. അത്തരം കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കുകയും പിന്നീട് ഇടവിട്ടിടവിട്ട് ഇതുപോലുള്ള അപസ്മാര ലക്ഷണങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ആ കുട്ടിക്ക് ഒരു എപ്പിലെപ്റ്റിക് ട്രീറ്റ്മെന്റ് എടുത്തിരിക്കണം. വീണ്ടും പനി വരുമ്പോൾ അത്തരം കുട്ടികളിൽ എപ്പിലെപ്സി വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന അവസരത്തിൽ ഡോക്ടറിനെ ആ കാര്യം ഓർമ്മപ്പെടുത്തുകയും മരുന്നുകൾ അതിനുതകുന്ന രീതിയിലുള്ളതാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഡോക്ടറെ കാണേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആവർത്തിച്ചു വരുന്ന അപസ്മാര സാധ്യതകൾ അത് തന്നെയാണ് ഏറ്റവും വലിയ കാരണം. എപ്പിലെപ്സിക്കുള്ള മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ മരുന്നുകൾ കഴിക്കുമ്പോൾ അയാൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നതായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തി ഡോക്ടറുമായി അത് സംസാരിച്ചിരിക്കണം. പെരുമാറ്റത്തിൽ, ഓർമ്മയിൽ ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണപ്പെട്ടാലും ഡോക്ടറുമായി സംസാരിക്കുക തന്നെ വേണം. മരുന്നുകളും ചികിത്സകളും എന്നതിലുപരി ഫാമിലി കൌൺസിലിംഗും സെൽഫ് ഗ്രൂപ്പ് ഡിസ്കഷൻസും മാനസിക ആരോഗ്യ പിന്തുണയും ഇത്തരം ആൾക്കാർക്ക് വളരെ അത്യാവശ്യമാണ്. ഇത്തരം ആൾക്കാരെ ഒഴിവാക്കി നിർത്തപ്പെട്ടാൽ അവർ ഡിപ്രഷനിലേക്ക് പോവുകയും ആ ഡിപ്രഷനിൽ നിന്ന് ഒരുപക്ഷെ ആത്മഹത്യാ പ്രേരണ വരെ ഇത്തരം ആൾക്കാരിൽ ഉണ്ടായെന്നിരിക്കാം. അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ ഒരിക്കലും ഒറ്റപ്പെടുത്താതിരിക്കുക. അതുമല്ല, എപ്പിലെപ്സി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മറ്റൊരാളുടെ സഹായം ഇത്തരം ആൾക്കാരിൽ ആവശ്യമുണ്ട്. കാരണം ബ്രീത്തിംഗ് ചെയ്യാനുള്ള എയർവേ, വായ്, നാക്ക്, മൂക്ക് എന്നിവ ഒബ്സ്ട്രക്ഷൻ വരാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട് എപ്പിലെപ്സി ഉണ്ടാകുമ്പോൾ. അത്തരം സാധ്യതകളെ മാറ്റാൻ, എയർവേ ക്ലിയർ ആക്കി കൊടുക്കാനൊക്കെ മൂന്നാമതൊരാളുടെ സഹായം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയിലുള്ളതോ കൂടെ ജോലി ചെയ്യുന്നതോ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ
ആൾക്കാർക്കും ഇത്തരം കൗൺസിലിങ്ങുകളും ട്രെയിനിങ്ങുകളും ഉണ്ടാകുന്നത് അത് ഡോക്ടറെ കണ്ടുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതും വളരെ നന്നായിരിക്കും. ഹോമിയോപ്പതി മേഖലയെപ്പറ്റി നോക്കുമ്പോൾ പല എപ്പിലപ്റ്റിക് കേസുകളും ഫലപ്രദമായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്.

0: ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കേസുകൾ തീർച്ചയായും ഒരു ഹോമിയോപ്പതി ഡോക്ടറിനെ സമീപിച്ച് നിങ്ങൾക്ക് മരുന്നുകൾ സ്വീകരിക്കാവുന്നതാണ്.
1: അപസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രയോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര സമാപിക്കുന്നു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജനപ്രിയൻ എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാറും ജോത്സ്നയും പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, ഗൗതമിന്റെ സംഗീതം.

0: സംവിധാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
4: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
3: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ. പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്.
0: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന ചിത്രത്തിനു വേണ്ടി പ്രശാന്ത് പുതുക്കരെയും സംഗീതയും പാടിയത് ഹരിനാരായണന്റെ വരികൾ ബിജി പാലിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം കേൾക്കാം. സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ 19 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. പദ്ധതികൾ രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുമെന്നും മോദി പറഞ്ഞു. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെ നിലപാടിനെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അപലപിച്ചു. ബംഗാളിലെ ജനാധിപത്യ വിരുദ്ധതയുടെ ഉദാഹരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം LDFനെതിരായ ജനവികാരമല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ നടപടികൾക്കെതിരായ ജനവിധിയാണെന്നും ഇടതു സഹയാത്രികൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. തമിഴ്നാട് നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന് സംസ്ഥാനത്തിന്റെ അധിക ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ചെന്നൈയിലേക്ക് പോകും. ഉച്ചകഴിഞ്ഞ് അദ്ദേഹം ചെന്നൈ ലോക്ഭവനിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഫലം പുറത്തുവന്നതോടുകൂടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടുത്താനം ഡിവിഷനിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. തൃക്കൊടുത്താനം ഡിവിഷൻ അംഗം വിനു ജോബ് ചങ്ങനാശ്ശേരി MLA ആയതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ്. കണ്ണൂരിൽ നിന്ന് ഇന്ന് രാത്രി 10 350 ഹജ്ജ് തീർത്ഥാടകരുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെടും. 14 വരെയാണ് കണ്ണൂരിൽ നിന്നും ഹജ്ജ് സർവീസ്. ഭാരതീയ മസ്ദൂർ സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ. രാവിലെ ഗൃഹപ്രവേശനത്തിന് ശേഷം പൊതുസമ്മേളനം RSS മുൻ സർക്കാര്യവാഹ് സുരേഷ് ജോഷി ഉദ്ഘാടനം ചെയ്യും. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിനടുത്ത് ഷോപ്പിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും 36 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. FM News Headlines ഇനി 2 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. നക്ഷത്രങ്ങൾ പറയാതിരുന്നത് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

0: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: സന്തോഷ് വർമ്മയുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ സംഗീതം, സുദീപ് കുമാറും റെമി ടോമിയും പാടിയത് ചിത്രം ഒരു മരുഭൂമി കഥ.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനിഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനിഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
6: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
8: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
9: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
10: ഇനി കേൾക്കാം പപ്പയുടെ സ്വന്തം മപ്പൂസ് എന്ന ചിത്രത്തിനു വേണ്ടി S. ജാനകി പാടിയത്. ഗാനമെഴുതിയത് ബിച്ചു തിരുമല, ഈണം നൽകിയത് ഇളയരാജ.

അടുത്ത ഗാനം വെണ്ടർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ SP വെങ്കിടേഷിന്റെ സംഗീതം.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
0: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
5: ഇനി കേൾക്കാം. എസ് രമേശൻ നായർ വരികൾ എഴുതി, സുരേഷ് പീറ്റേഴ്സ് സംഗീതം നൽകി, MG ശ്രീകുമാറും മനോയും സംഘവും പാടിയത്. ചിത്രം പഞ്ചാബി ഹൌസ്.

ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി സുജാതയും നജീം അർഷാദും പാടിയത്. ഗാനമെഴുതിയത് റഫീഖ് അഹമ്മദ്, ഈണം നൽകിയത് വിദ്യാസാഗർ.

0: വിളയുന്നത്.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: കാവാലം നാരായണ പണിക്കരുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, എം ജി ശ്രീകുമാർ പാടിയത്, ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്.

അടുത്ത ഗാനം ഏയോട്ടോ എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻലാലും സുജാതയും പാടിയത്. ഗാനമെഴുതിയത് ബിച്ചു തിരുമല, ഈണം നൽകിയത് രവീന്ദ്രൻ.

0: നാളെ ശാസ്ത്രലോകത്തിൽ കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
1: പാശ്ചാത്യ ലോകത്ത് ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും കലനഗണിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തുന്നതിന് 300 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആധുനിക ഗണിതശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗണിത വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു. കേവലം സൈദ്ധാന്തികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം കൃത്യമായ നിരീക്ഷണങ്ങളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വളർന്ന ഒരു ശാസ്ത്രീയ ജ്ഞാനവ്യവസ്ഥയായിരുന്നു ഇത്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ഗാനമെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് SP വെങ്കിടേഷ്, ചിത്രയും സംഘവും പാടിയത് ചിത്രം ഹൈവേ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.

ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. രണ്ടു ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ TVK 118 എന്ന ഭൂരിപക്ഷത്തിലെത്താൻ കോൺഗ്രസ് ഉൾപ്പെടെ പാർട്ടികളുമായി ചർച്ച. TVK പിന്തുണ നൽകുന്ന കാര്യം യോഗത്തിനുശേഷം തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് ഗിരീഷ് ചോദങ്കർ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരം AKG സെന്ററിൽ പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചേരുന്ന ആദ്യ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. VD സതീശൻ നല്ല പ്രതിപക്ഷ നേതാവാണെന്നും KC വേണുഗോപാൽ അതികായനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിലും നിരവധി വ്യാജ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ സഹായിച്ചതായി നിയുക്ത MLA കോൺഗ്രസ് നേതാവുമായ മാത്യു കുഴൽനാടൻ. നടപടി ഏതാനും മണ്ഡലങ്ങളിലെങ്കിലും UDFനെ സഹായിച്ചതായി കുഴൽനാടൻ ഇയാൻസ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു. CPIMന്റെ തെറ്റ് തിരുത്തുമെന്ന് പറയുന്നത് വെറും പറച്ചിൽ മാത്രമാണെന്ന് തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 5 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്. സൂര്യഗായത്രി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, കൃഷ്ണചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയത്. ONV കുറിപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

നോക്കിത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്. ഗാനമെഴുതിയത് ബിജു തിരുമല, ഈണം നൽകിയത് ജെറി അമൽദേവ്.

0: വിളവുകൾ വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: അടുത്ത ഗാനം പൈതൃകം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചിച്ച് SP വെങ്കടേഷ് ഈണം നൽകി യേശുദാസും മിൻമിനിയും പാടിയത്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയെ എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495569631. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9495569631. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. അതിഥി ചലച്ചിത്ര താരം സോന നായർ.

101.9. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരൈപ്പൂക്കൾ. തിരൈപ്പൂക്കളിൽ ആദ്യം കാതൽ ദേവതൈ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും എസ് പി ബാലസുബ്രഹ്മണ്യവും പാടിയത്.

0: ഇതുവരെ കേട്ടത് തിരൈപ്പൂക്കൾ. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 3 മണി.
1: സഞ്ചാരി.

0: നിന്ന് ചുറ്റിലുമുള്ള പ്രകൃതി സൗന്ദര്യത്തിൽ മതിമറന്നു പോകുന്നവർ. തൊട്ടടുത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാറയിൽ തീർത്ത അമ്പലത്തിലേക്ക് കടന്നു വരുന്നവർ. പ്രകൃതി ഭംഗിയിൽ ലയിച്ചും ഭക്തിയിൽ അലിഞ്ഞും സന്ദർശകരെത്താൻ കൊതിക്കുന്ന തിരുവനന്തപുരത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം, അതാണ് മടവൂർ പാറ. സഞ്ചാരികളുടെ മനം കവരുന്ന കാഴ്ചകളിലേക്ക്. തിരുവനന്തപുരം നഗരത്തിലെ ശ്രീകാര്യം പോത്തൻകോട് റോഡിലൂടെ സഞ്ചരിച്ചാൽ കാട്ടായിക്കോണത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മടവൂർ പാറ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുഹാക്ഷേത്രത്തിനും മുളപ്പാലത്തിനും പേരുകേട്ടതാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം.
1: പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള മടവൂർ പാറയിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. സഞ്ചാരിയുടെ ടീം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോടൊപ്പം ചേരുന്നു
2: പുരാവസ്തു വകുപ്പിലെ ആർട്ടിസ്റ്റ് സൂപ്രണ്ട് രാജേഷ് കുമാർ. പുരാവസ്തു വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചരിത്ര സ്മാരകമാണ് മടവൂർ പാറ ഗുഹാക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്ന് 300 അടിയാണ് ഇതിന്റെ ഉയരം കണക്കാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയുടെ വളരെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഈ പാറമുകളിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ്.
0: ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ തന്നെ ഇതിന്റെ പ്രകൃതി സൗന്ദര്യം നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ ഈ പാറയും ഇവിടുത്തെ അന്തരീക്ഷവും എല്ലാം സഞ്ചാരികളെ ആകർഷിക്കുന്നത് തന്നെയാണ്. എങ്കിലും ചോദിക്കുവാണ്, ഇത് മാത്രമല്ലാതെ ഇനിയും എന്തെല്ലാം പ്രത്യേകത ഈ സ്ഥലത്തിനുണ്ട്?
2: സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു പ്രത്യേകത ഇവിടെ പാറ തുരന്നുണ്ടാക്കിയ ഒരു ഗുഹാക്ഷേത്രമാണ്. ശിവന്റെ ക്ഷേത്രമായിട്ടാണ് ഇന്ന് ഇപ്പോൾ ഇതിനെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുരാവസ്തു വകുപ്പ് 1974 മുതൽ ഈ ചരിത്ര സ്മാരകം വകുപ്പിന്റെ സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്.
0: ഈ ക്ഷേത്രത്തെ കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ?
2: ഈ ഗുഹാക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 9-10 നൂറ്റാണ്ടുകളിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന പാറ തുരന്നുണ്ടാക്കിയ ഒരു ശിവക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൽ ധാരാളം സഞ്ചാരികളും അതോടൊപ്പം തന്നെ ചരിത്ര പഠന വിദ്യാർത്ഥികളും എത്തിച്ചേരുന്നുണ്ട്.
0: സഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ സ്ഥലത്തിന് എത്രമാത്രം വിസ്തൃതിയുണ്ട്, അതുപോലെ തന്നെ ഇത്രയും പഴക്കമുള്ള ഒരു ക്ഷേത്രമാണല്ലോ, അപ്പോ ഇതിന് എന്തെങ്കിലും ഐതിഹ്യം കൂടി ഉണ്ടോ?
2: വകുപ്പ് 6.5 ഹെക്ടർ ഭൂമിയാണ് ഇതോടൊപ്പം വിജ്ഞാപനം ചെയ്തിട്ട് വകുപ്പിന്റെ സംരക്ഷിത സ്മാരക പ്രദേശമാക്കി മാറ്റിയിട്ടുള്ളത്. മടവൂർ പാറ എന്നുള്ള ചരിത്രപരമായ ഈ ഗുഹാക്ഷേത്രത്തിന് നിരവധി ഐതിഹ്യങ്ങളുടെയും മറ്റും പിൻബലമുണ്ട്. എങ്കിൽ പോലും ഒരു ശ്രദ്ധേയമായ ഐതിഹ്യമായി കരുതപ്പെടുന്നത് 9-10 നൂറ്റാണ്ടുകളിലുള്ള തദ്ദേശീയമായ ഒരു വാസ്തുവിദ്യ നിർമ്മാണത്തിൽ അടിസ്ഥിതമാക്കി പാറ തുരന്ന് ശിവക്ഷേത്രം ഉണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക. ഈ ക്ഷേത്രം ഇപ്പോഴും നിത്യപൂജ ഉള്ള ഒരു ക്ഷേത്രമായിട്ടാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അതിന്റെ ഭരണകർത്താക്കൾ വകുപ്പിന് വെളിയിലുള്ള ആളുകൾ തന്നെയാണ്. അത് ഇപ്പോഴും സന്ദർശകരെ ആകർഷിക്കുന്നതോടൊപ്പം തന്നെ പാറ തുരന്നിട്ടുള്ള ഇത്തരത്തിലുള്ള നിർമ്മാണ ശൈലിയുടെ ചരിത്രം നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ അത് പല്ലവ ചോള കാലഘട്ടത്തിലെ നിർമ്മാണ ശൈലിയുമായിട്ട് ഏറെ അടുത്തു നിൽക്കുന്നതാണെന്ന് കാണാൻ കഴിയും. ഒരു ഗുഹ തുരന്നിട്ടുണ്ടാക്കിയതിൽ ഒരു ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠയായിട്ട് ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഭിത്തിമേൽ കൊത്തിവെച്ചിട്ടുള്ള ദ്വാരപാലകരുടെയും രൂപങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും.

0: മടവൂർ പാറ. ഈ പാറക്കെട്ടുകളുടെ സൗന്ദര്യമാണ് സഞ്ചാരികളെ ഈ സ്ഥലത്തേക്ക് ആകർഷിക്കുന്നത്. ഒരുപാട് പ്രത്യേകതയുള്ളൊരു സ്ഥലം. ഈ മടവൂർ പാറ എന്ന് പറഞ്ഞിട്ട് ഈ പേര് വരാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ?
1: മടവൂർ പാറ എന്ന സ്ഥലനാമ ഉൽപ്പത്തി എങ്ങനെ വന്നു എന്നുള്ളതിൽ നിരവധി ഭാഷാഭേദങ്ങളുണ്ട്. മടയൻ എന്നുള്ളത് ശിവന്റെ ഒരു പര്യായമായിട്ട് പലരും കരുതി പോകുന്നുണ്ട്. മടയൻ എന്നുള്ള പേരിൽ നിന്നാണ് മടവൂർ എന്നുള്ള പേരിന്റെ നിഷ്പത്തി എന്ന് കരുതേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും നമുക്ക് അത്തരത്തിലുള്ള ചരിത്രപരമായ തെളിവുകളൊന്നും ഇവിടെ ലഭ്യമായിട്ടില്ല. അവിടെ ഒരു ലിഖിതം നമുക്ക് കാണാൻ കഴിയും. പാറയുടെ പുറം ഭിത്തിയിൽ തന്നെയാണ് അത് കൊത്തിവെച്ചിട്ടുള്ളത്. പക്ഷേ ലിഖിതത്തിന്റെ കാലം കുറച്ചുകൂടെ ഏർലിയസ്റ്റ് ആയിട്ടാണ് കണക്കാക്കിപ്പെട്ടിട്ടുള്ളത്. അത് തമിഴിൽ എഴുതി തീർത്ത ഒരു കേശവൻ ശാന്തി വാടാവിളക്ക് അമ്പലത്തിലേക്ക് നൽകിയിട്ടുണ്ട് എന്ന് പരാമർശിക്കുന്ന ഒരു ലിഖിതമാണ്. ഭാഷയും ലിപിയും തമിഴ് തന്നെയാണെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്.
0: അപ്പൊ ഈ പുരാതന ലിപി അമ്പലത്തിന്റെ മുൻവശത്ത് തന്നെ വരുന്ന സന്ദർശകർക്ക് കാണാൻ സാധിക്കും അല്ലേ?
1: അതെ, ഈ എഴുത്ത് അമ്പലത്തിന്റെ പുറം ഭിത്തിയിൽ തന്നെയാണ് കാണാൻ കഴിയുക. അകം ഭിത്തി സന്താര ടൈപ്പിൽ തീർത്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ആ ശിവലിംഗത്തിന് പുറകിൽ കൂടെ ചുറ്റി നടക്കാവുന്ന തരത്തിലുള്ള ഒരു വ്യാസവും അവിടെ കാണുന്നുണ്ട്. പാറയുടെ ഒത്ത നടുക്ക് തന്നെയാണ് ഈ ക്ഷേത്രം പണിത് കഴിപ്പിച്ചിട്ടുള്ളത്.
0: ഒരു വലിയ പാറയുടെ മധ്യഭാഗത്തായിട്ട് കൊത്തിയെടുത്ത ഒരു ഗുഹാക്ഷേത്രം, അതിന്റെ വാസ്തുശില്പ ചാരുത തന്നെ ഏറെ ആകർഷിക്കുന്നതാണ്. അപ്പൊ ഇതുപോലെ കേരളത്തിൽ മറ്റ് ഗുഹാക്ഷേത്രങ്ങളെ കുറിച്ച്?
1: സമാനമായ നിരവധി ഗുഹാക്ഷേത്രങ്ങൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രസിദ്ധമായതാണ് വിഴിഞ്ഞം ഗുഹാക്ഷേത്രം. വിഴിഞ്ഞം ഗുഹാക്ഷേത്രം കേന്ദ്ര പുരാവസ്തു വകുപ്പാണ് ഇപ്പോൾ സംരക്ഷിക്കുന്നത്. കൊല്ലം ജില്ലയിൽ തന്നെയുള്ള കോട്ടക്കലും സമാനമായ ഒരു ഗുഹാക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഒന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. അവിടെ കവിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ തൃക്കാക്കുടി ഗുഹാക്ഷേത്രം വളരെയധികം സമാനത പുലർത്തുന്ന ഒന്നാണ്. പെരുമ്പാവൂരിനടുത്തുള്ള കല്ലിലും ഇതേ മാട്ടിലുള്ള ഒരു ഗുഹാക്ഷേത്രം നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട്.

0: തിരുവനന്തപുരത്തു നിന്നും ഏകദേശം എത്ര ദൂരെയായിട്ടാണ് നമ്മുടെ ഈ വടവൂർ?
1: കഴക്കൂട്ടം ജംഗ്ഷനാണ് ഏറ്റവും അടുത്തുള്ള ഒരു മെയിൻ സിറ്റി ആയിട്ടുള്ളത്. അവിടെ നിന്നും 5 കിലോമീറ്റർ മാത്രം പോയാൽ കഴക്കൂട്ടം ജംഗ്ഷനിലെത്താം. തിരുവനന്തപുരം ജില്ലയുടെ ആസ്ഥാനത്ത് നിന്നും 15 കിലോമീറ്ററിനകത്താണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
2: ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രം പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണല്ലോ, അപ്പോൾ സഞ്ചാരികൾ വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെയുണ്ട്?
1: പുരാവസ്തു വകുപ്പ് സഞ്ചാരികൾക്കായി നിരവധി സൌകര്യങ്ങൾ ഈ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മുള കൊണ്ടുള്ള ഒരു ബ്രിഡ്ജ്. അതൊരു എലവേറ്റഡ് വാക്കുവേയാണ്. ഈ ബ്രിഡ്ജിൽ കൂടെ അല്ലെങ്കിൽ ഈ പാലത്തിൽ കൂടെ വളരെയധികം മുകളിൽ ചെന്നിട്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് ഒരുക്കിയിട്ടുണ്ട്. മുളയും മുളയുടെ അനുബന്ധ വസ്തുക്കളും കുടിലും എല്ലാം സഞ്ചാരികൾക്ക് ഒരു പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യാൻ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നിരവധി മുളകൾ കൊണ്ട് തീർത്തിട്ടുള്ള ഹട്ടുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കും ഈ സ്ഥാപനത്തിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകർക്ക് വേണ്ടിയുള്ള ഒരു ക്യാന്റീൻ, മറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റികൾ, കുടിവെള്ള സൌകര്യങ്ങൾ മുതലായവയും വടവർപ്പാറ പാർക്കിൽ പുരാവസ്തു വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്.

0: നോട്ടത്തിൽ തന്നെ കൗതുകമുണർത്തുന്ന മുള കൊണ്ടുള്ള ഒരു പാലം ഇവിടെയുണ്ട്. സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.
1: എലിവേറ്റഡ് വാക്ക്വേയാണ് അത്. സഞ്ചരിച്ച് ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ കഴക്കൂട്ടം നഗരത്തിന്റെയും തിരുവനന്തപുരം ജില്ലയുടെയും വളരെ വലിയൊരു പരിച്ഛേദം ഇവിടെ നിന്ന് എല്ലാവർക്കും കാണാൻ കഴിയും. അത്രയധികം പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് മടവൂർപ്പാറ. ഈ പ്രദേശത്തിന്റെ കടലിന്റെ തിരമാലകൾ അടിക്കുന്ന കാഴ്ചകൾ വരെയും ഇവിടെ നിന്നാൽക്കൊണ്ട് വളരെ വ്യക്തമായി കാണാൻ കഴിയും. അസ്തമയ സൂര്യന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സന്ദർശകർ കൂടുതലായി എത്തിച്ചേരുന്നത്. മറ്റ് മ്യൂസിയങ്ങളിൽ ഉള്ളതിനേക്കാൾ അധികം പ്രത്യേകതകൾ ഇവിടെ സന്ദർശകർക്ക് വേണ്ടി സമയം കൂടെ ഞങ്ങൾ ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട്. മറ്റ് മ്യൂസിയങ്ങൾ 4:30 അടയ്ക്കുമ്പോൾ ഇവിടെ 6:30 വരെയാണ് ഇവിടെ സമയം സന്ദർശകർക്കായി നീക്കി വെച്ചിട്ടുള്ളത്. ഈ മുളങ്കുടിലിന്റെ ഇരുവശത്തും പ്രകൃതി രമണീയമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഏവർക്കും കാണാം. നിരവധി ഔഷധ ചെടികൾ വളരുന്ന ഒരു ചെറുവനം തന്നെയാണ് ഈ പ്രകൃതിയുടെ ഏറ്റവും ആകർഷകമായ ഒരു ഭാഗം. പേരറിഞ്ഞതും അറിയാത്തതുമായ നിരവധി ഔഷധ സസ്യങ്ങൾ ഈ വനത്തിൽ സ്വാഭാവിക പ്രകൃതിയിൽ വളരുന്നുണ്ട്. അത് കൂടാതെ പന്നി, മയിൽ, മുള്ളൻ പന്നി, ചെവിയൻ തുടങ്ങിയ ചെറു ജീവികളും വനത്തിലിന്റെ ഭാഗമായിട്ട് ഇവിടെ സന്ദർശകർക്ക് കാണാൻ വേണ്ടി കഴിയും. ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ അസ്തമയം കാണാൻ വേണ്ടിയുള്ള ഒരു തിരക്കാണ്. പടിഞ്ഞാറ് ചക്രവാളത്തിൽ അസ്തമിക്കുന്ന സൂര്യനെ കാണാൻ വേണ്ടി എല്ലാ ദിവസവും ധാരാളം പേർ വന്നു ചേരുന്നുണ്ട്.
0: ഇതിന്റെ ടൈമിംഗ് കൂടി ഒന്ന് പറയാമോ?
1: ഈ സ്ഥാപനത്തിന്റെ സമയം പുരാവസ്തു വകുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് രാവിലെ 9:30 സ്ഥാപനം തുറന്നു കൊടുക്കുകയും വൈകുന്നേരം 6:30 അടയ്ക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. ഈ സ്ഥാപനത്തിൽ പ്രവേശിക്കുന്നതിന് നിലവിൽ ഫീസുകളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ഗുഹാക്ഷേത്രവും എലിവേറ്റഡ് വാക്ക്വേ, മുളം കുടിലുകൾ, മറ്റ് കാഴ്ചകളൊക്കെ കാണുന്നതിന് പൂർണ്ണമായും സന്ദർശകർക്ക് സൌജന്യമായിട്ടാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്.

0: കുട്ടികളുമായിട്ടാണ് കൂടുതലും പേര് വരിക. അപ്പോൾ അങ്ങനെ ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലുള്ള ഒരു സൗകര്യം ഇവിടെയുണ്ടോ?
1: പുരാവസ്തു വകുപ്പ് ഒരു ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ധാരാളം കുട്ടികൾക്ക് കളിക്കുന്നതിനും ഊഞ്ഞാലാടുന്നതിനും സീസ പോലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ അംഗങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു ക്യാൻറ്റീനും സന്ദർശകർ വരുന്ന സമയത്ത് തന്നെ തുറന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ചായ, ലഘുകടികൾ തുടങ്ങിയവയാണ് ക്യാൻറ്റീനിൽ പ്രധാനമായിട്ടും സന്ദർശകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ കുപ്പിവെള്ളം, ജ്യൂസ് ഐറ്റങ്ങളുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
0: അതുപോലെ തന്നെ നമ്മളിവിടെ വന്നിറങ്ങിയ ശേഷം അമ്പലത്തിലേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ, അതിനെന്തെങ്കിലും പ്രത്യേകത?
1: സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരിടമാണ് മടവൂർ പാറ. പാറയുടെ മുകളിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിന് കുത്തനെയുള്ള ഒരു പാറയാണ് കടന്നു പോകേണ്ടത്. അത് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ അനുയോജ്യമായ ഒരു രീതിയിലാണ് അത് വിഭാവന ചെയ്തിട്ടുള്ളത്. അവിടെ വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു കയറിൽ തൂങ്ങി വേണം താഴേക്ക് സഞ്ചരിക്കാൻ. സ്വാഭാവികമായും മഴക്കാലത്തിൽ പാറ വഴുകലുള്ളതുകൊണ്ട് ആളുകൾക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നതുകൊണ്ട് നേരിട്ട് വാഹനം വഴിയും ഈ ഗുഹാക്ഷേത്രത്തിലേക്ക് കടക്കാനുള്ള റോഡ് മാർഗം വികസിപ്പിച്ചിട്ടുണ്ട്.

0: മുള കൊണ്ടുള്ള ഈ പാലത്തിനടുത്ത് തന്നെ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം നമുക്ക് കാണാൻ പറ്റും. ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നിരവധി പരിപാടികൾ നടത്താറുണ്ടോ?
1: ടൂറിസം വകുപ്പിന്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം 5 വർഷം മുമ്പ് ഇവിടെ പണിതു നൽകുകയുണ്ടായി. പ്രധാനമായും ഓണക്കാലത്ത് ഓണപരിപാടികളൊക്കെ ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലാണ് വെച്ച് സംഘടിപ്പിക്കാറുള്ളത്. അത്തരം പരിപാടികൾ കാണുന്നതിന് വേണ്ടി ധാരാളം ജനങ്ങൾ ആ സമയത്ത് ഇവിടെ എത്തിച്ചേരുന്ന പതിവുണ്ട്. പുരാവസ്തു വകുപ്പിന്റെയും ടൂറിസം വകുപ്പിന്റെയും നിരവധി സാംസ്കാരിക പരിപാടികളുടെ വേദി കൂടിയാണ് മടവൂർപ്പാറ ഗുഹാക്ഷേത്രം. ഇവിടെ ധാരാളം പേർക്ക് ഇരുന്ന് നിന്നും ഒക്കെ കാഴ്ചകൾ കാണുന്നതിനുള്ള സൌകര്യം പ്രകൃതിയാ തന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാ പരിപാടികളും ഇവിടെ വൻതോതിലുള്ള വിജയം കണ്ടിട്ടുണ്ട്. അത്തരം സാംസ്കാരിക പരിപാടികൾ ഇവിടെ ധാരാളമായി നടക്കുന്ന ഒരിടം കൂടിയാണ്.
0: സഞ്ചാരികളെയും ഉൾപ്പെടുത്തി ഇങ്ങനെ പ്രോഗ്രാംസ് ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ടോ?
1: സഞ്ചാരികളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനിൽ കൂടെ നടക്കുന്ന പരിപാടികളാണ് പ്രധാനമായി ഇവിടുത്തെ ഹൈലൈറ്റ്.
0: ഏതെങ്കിലും ദിവസം ഇവിടെ അവധിയുണ്ടോ?
1: ഇവിടെ എല്ലാ തിങ്കളും അവധിയായിരിക്കും. അതോടൊപ്പം എടുത്തു പറയത്തക്കുള്ള ദേശീയ പ്രാധാന്യമുള്ള അവധി ദിവസങ്ങൾ കൂടെ ഈ സ്ഥാപനത്തിന് അവധിയായിരിക്കും. ബാക്കി സെക്കൻഡ് സാറ്റർഡേയും ഞായറുമെല്ലാം സന്ദർശകർക്ക് തുറന്നുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്.
0: നമുക്കറിയാം പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലും സേവ് ദ ഡേറ്റ് അല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ സീരിയൽ അങ്ങനെ ഒരുപാട് ഷൂട്ടിംഗ് നടക്കാറുണ്ട്. അങ്ങനെ പെർമിഷൻ ഇവിടെ കൊടുക്കാറുണ്ട്?
1: പുരാവസ്തു വകുപ്പിന്റെ അനുമതിയോടുകൂടി, മുൻകൂറുള്ള അനുമതിയോടുകൂടി സേവ് ദ ഡേറ്റ് പോലുള്ള പ്രോഗ്രാമുകൾക്ക് വകുപ്പ് അനുമതി നൽകുന്നുണ്ട്. അത്തരം പരിപാടികൾക്ക് നാമമാത്രമായ ഫീസ്, ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഫീസ് മാത്രമേ ഈടാക്കുകയുള്ളൂ. അത്തരം ധാരാളം പ്രോഗ്രാമുകൾ ഇവിടെ സാധ്യമാകുന്നുണ്ട്. അത്തരം ആളുകൾ ധാരാളം പേർ ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് മറ്റു തരത്തിലുള്ള നിയമതടസ്സങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ല.

0: ഒരുപാട് സാധ്യതകൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ മടവൂർപ്പാറ. ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്?
1: ഇവിടെ പ്രധാനമായും എത്തിച്ചേരുന്ന സന്ദർശകർക്ക് പാർക്കിംഗ് ഫെസിലിറ്റി ഒരുക്കുക എന്നുള്ളതാണ് വലിയൊരു വെല്ലുവിളി. പാർക്കിംഗ് ഫെസിലിറ്റി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലം ഏറ്റെടുപ്പൊക്കെ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്. കൂടാതെ നിരവധിയായ പദ്ധതികൾ സർക്കാർ തലത്തിലും പുരാവസ്തു വകുപ്പിന്റെ തലത്തിലും വിഭാവന ചെയ്തിട്ട് സർക്കാരിനെ സമർപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം വരും വർഷങ്ങളിൽ പ്രായോഗികമാകുമെന്ന് തന്നെയാണ് വിശ്വാസം. അതിൽ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു പദ്ധതിയായിട്ടുള്ളത് ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു വികസനം സാധ്യമാക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇതൊരു സ്മാരകമായതുകൊണ്ട് അതിന്റെ തനിമ ഒട്ടും ചോർന്നു പോകാത്ത തരത്തിലുള്ള ഒരു വികസന പദ്ധതിയാണ് പുരാവസ്തു വകുപ്പ് ഇവിടെ ലക്ഷ്യമിടുന്നത്. അത്തരത്തിലുള്ള പ്രപ്പോസലുകൾ ഗവൺമെന്റിന് മുമ്പാകെയുണ്ട്. അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് അത്തരം പദ്ധതികൾ പ്രാവർത്തികമാക്കുമെന്ന് തന്നെയാണ് വിശ്വാസം.

പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികൾ, പ്രാർത്ഥനയ്ക്കായി മാത്രം എത്തുന്ന സന്ദർശകർ, അങ്ങനെ സൗന്ദര്യത്തിലും ഭക്തിയിലും മനസ്സിന് ആനന്ദവും ശാന്തിയും പകരുന്ന സുന്ദരമായ ഒരു സ്ഥലം, അതാണ് മടവൂർപ്പാറ. നീലാകാശത്തിലൂടെ ഒഴുകി നീങ്ങുന്ന മേഘങ്ങളെ നോക്കിയിരിക്കാം, സൂര്യാസ്തമയം കാണാം, കാറ്റുകൊള്ളാം, അങ്ങനെ സുന്ദരമായൊരു സായാഹ്നം സ്വപ്നം കാണുന്നവർക്ക് മടവൂർപ്പാറ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഇവിടെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരനുഭവം തന്നെയായിരിക്കും.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിൽ പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളുന്ന വേനലിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ കാലാവസ്ഥയിൽ പാമ്പുകടി ഏൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാമ്പുകടി മൂലമുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ശ്രോതാക്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. പാമ്പുകടി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൌമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് വാർത്തകളിൽ നമ്മൾ പാമ്പുകടി മരണങ്ങളെപ്പറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകസ്മികമായി ഉണ്ടാകുന്ന ഈ ഇൻസിഡൻറ്റുകൾ കൊണ്ട് മരണം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. മുതിർന്നവരും പിഞ്ചു കുഞ്ഞുങ്ങളും എല്ലാം ഈ കാരണത്താൽ മരണമടയുന്നതായിട്ടാണ് നമ്മളിപ്പോൾ വാർത്തകളിൽ കണ്ടുവരുന്നത്. ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെ കരുതലുകൾ നമ്മൾ പാലിക്കണം, എന്തൊക്കെ അറിവുകൾ നമ്മൾ പങ്കുവയ്ക്കണം എന്നുള്ളതിനെ പറ്റി ഇന്ന് നമുക്കൊന്ന് ലളിതമായി ചർച്ച ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാം, ഉഷ്ണം വളരെ കൂടി നിൽക്കുന്ന നേരമാണ്. കേരളത്തിലെ ചൂട് ക്രമാതീതമായി പണ്ടെങ്ങും ഇല്ലാത്ത പോലെ കൂടുന്നുണ്ട്. എല്ലാ വേനൽക്കാലങ്ങളിലും ഇങ്ങനെ ചൂട് കൂടുമ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ ചൂട് കൂടുമ്പോൾ ഇഴജന്തുക്കൾ പ്രത്യേകിച്ചും പാമ്പുകൾ ഒക്കെ അകത്ത് വന്ന് തണുപ്പ് തേടി അകത്ത് വരും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് പണ്ടും ഉള്ള ഒരു കാര്യമായി ഈ ഒരു അറിവാണ്. ഇപ്പോൾ ഈ ചൂട് ഇത്രയും കൂടുമ്പോഴേക്കും ഇത് കുറേ കൂടെ രൂക്ഷമായിട്ടുണ്ടെന്നാണ് കരുതേണ്ടിയിരിക്കുന്നു. അപ്പോൾ പാമ്പുകടി എപ്പോഴും അപകടകരമാണോ? പാമ്പുകടി ഉണ്ടായാൽ എന്ത് ചെയ്യാം? പാമ്പുകടി ഏൽക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് സഹായ സ്രോതസ്സുകൾ? എന്താണ് ഇതിൻ്റെ ചികിത്സാ രീതി? സംശയങ്ങൾ തോന്നിയാൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, ആരെയാണ് വിളിക്കേണ്ടത് മുതലായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ച ചെയ്യാം. പാമ്പെന്ന് പറയുമ്പോഴേക്കും അതിനെ കണ്ടാൽ എല്ലാവർക്കും പേടിയാണ്. തീർച്ചയായിട്ടും അടുത്ത് വരികയോ നമ്മളെ നേരെ തിരിയുകയോ നമ്മുടെ നേരെ ചാടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും പേടിയാണ്. അപ്പോൾ പാമ്പുകൾ എല്ലാം കുഴപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരം പാമ്പുകളും ഉണ്ട്. വിഷമില്ലാത്ത ഒട്ടേറെ പാമ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ചേര, പച്ചില പാമ്പുകൾ, അങ്ങനെ ചെറിയ കുറേ പാമ്പുകൾ, വിഷമില്ലാത്ത ടൈപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതേസമയം പ്രശ്നം ഉണ്ടാകുന്നത് വിഷമുള്ള നാലഞ്ചിനം പാമ്പുകൾ ആണ് നമ്മൾ കരയിലെപ്പോഴും കാണാൻ സാധ്യതയുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ പാമ്പ് എന്നൊക്കെ പറയുമ്പോഴേക്കും കാട്ടുപ്രദേശത്തും അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ ധരിക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ ചൂടും പിന്നെ ഇപ്പോഴത്തെ ഈ എന്താണ് ഡീഫോറസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നു, ആൾക്കാരുടെ ജീവിത ശൈലികൾ മാറുന്നു, വനനശീകരണം നടക്കുന്നു, കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നു, ഇങ്ങനെ പല പല കാരണങ്ങളാൽ സാധാരണ കാട്ടിലും അവിടെ ഇവിടെയൊക്കെ അടങ്ങിയിരുന്ന പാമ്പുകൾ ഇപ്പോൾ ജനവാസ മേഖലയിലും കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇത് പാമ്പിൻ്റെ ബ്രീഡിംഗ് സീസണാണ്. പാമ്പുകളുടെ മുട്ടകളൊക്കെ വിരിയുന്ന സീസൺ. അങ്ങനെ മുട്ട വിരിയുമ്പോഴേക്കും വളരെയധികം പാമ്പുകളാണ്. ഒരു പാമ്പ് സാധാരണ മുട്ടയിട്ട് 10-30 പാമ്പ് കുട്ടികൾ വരെ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് പറയുന്നത്, എക്സ്പേർട്സ് പറയുന്നത്, ഈ പാമ്പിൻ്റെ കുട്ടികൾ വലിയ പാമ്പ് കാണിക്കുന്ന ബിഹേവിയർ അല്ല അത്. ചിലപ്പോൾ ഈ എന്താണ് നമ്മൾ ആട്ടുംകുട്ടി ചാടി കളിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അത് എല്ലാ ഭാഗത്തോട്ടും എഴിഞ്ഞു നടക്കാം. അപ്പോൾ സാധാരണ വലിയ പാമ്പുകൾ ഈ മനുഷ്യരെ പൊതുവെ അവോയ്ഡ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ശബ്ദമോ അനക്കമോ കേട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ അത് നമ്മൾക്ക് നമ്മളിൽ നിന്ന് അകന്ന് പോയി രക്ഷപ്പെടാനാണ് നോക്കുക. അണലി ഒഴികെ, അണലി ചിലപ്പോൾ അനങ്ങാതെ തന്നെ വഴിയിലൊക്കെ കിടന്നേക്കാം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു അറിവ്. ഇവിടെ നമുക്ക് വിഷമുള്ള പാമ്പുകൾ 3-4 ടൈപ്പാണുള്ളത് കേരളത്തിൽ. അത് പ്രധാനമായിട്ടും മൂർക്കൻ, പിന്നെ ഇപ്പോൾ രാജവെമ്പാല എന്ന് പറയുന്ന മൂർക്കൻ്റെ ഫാമിലിയിൽപ്പെട്ട അടുത്തൊരു വലിയ പാമ്പുണ്ട്. പിന്നെ അതുപോലെ അൺലി എന്ന് പറയുന്ന വൈപ്പർ, അതുണ്ട്. പിന്നെ ക്രെയ്റ്റ് എന്ന് പറയുന്ന 8-അടി വീരൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ പാമ്പുകളാണ് ഏറ്റവും കൂടുതൽ കരയ്ക്ക് കാണുന്നത്. ഇതിൻ്റെ എല്ലാം ഇനങ്ങളിൽ ചെറിയ ചെറിയ വേരിയേഷൻസും സബ് ഇനങ്ങളും ആ കൂട്ടത്തിലൊക്കെ ഉണ്ടാകാം. വെള്ളത്തിൽ കടൽ പാമ്പുകൾ പൊതുവെ വിഷമുള്ള ഇനങ്ങളാണ്. അത് പക്ഷേ സാധാരണഗതിയിൽ നമുക്ക് കോണ്ടാക്ട് വരാൻ സാധ്യതയില്ല. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വിഷമുള്ളതാണോ അല്ലേ എന്ന് അറിയാൻ സിമ്പിൾ വഴിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുമായിരുന്നു, പൊതുവേ വിഷമുള്ള പാമ്പുകളാണെങ്കിൽ രണ്ട് പല്ലടയാളങ്ങൾ ഷാർപ്പായിട്ട് കാണുമെന്നും അതിൻ്റെ ചുറ്റും ചിലപ്പോൾ പെയിനും മറ്റ് റിയാക്ഷൻസ് എല്ലാം ലോക്കലായിട്ടുള്ള നീരും തടിപ്പും ഒക്കെ കാണും എന്ന് പറയാറുണ്ട്. പൊതുവേ നമുക്ക് കോബ്ര എന്നുള്ള മൂർക്കൻ ഇനത്തിൽപ്പെട്ട പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് അടയാളങ്ങൾ കാണുക എന്നുള്ളത് സാധാരണയാണ്. പക്ഷേ അവിടെ ലോക്കൽ റിയാക്ഷൻ ഒന്നും കാണണമെന്നില്ല. അണലിയാണ് കടിക്കുന്നതെങ്കിൽ

അവിടെ പൊതുവെ ലോക്കലായിട്ട് നല്ല വേദന, നീര് മുതലായ കാര്യങ്ങൾ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും. ചിലപ്പോൾ ആ മുറിവ് കുറച്ചും കൂടെ ഒരു കീറിയ ടൈപ്പ് മുറിവായിരിക്കും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, കാരണം അതിൻ്റെ പല്ലിൻ്റെ രീതി അങ്ങനെയാണ്. ക്രെയ്റ്റ് എന്നുള്ള പാമ്പ് അല്ലെങ്കിൽ ശംഖുവരി എന്ന് അല്ല എട്ടടി വീരം എന്ന് പറയുന്ന പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ അതിൻ്റെ അടയാളങ്ങൾ കാണുന്നത് ചിലപ്പോൾ കുറച്ച് പ്രയാസമാണ്. അടയാളങ്ങൾ ചിലപ്പോൾ തീരെ കണ്ടെന്നിരിക്കില്ല എന്ന് പോലും പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോമൺ പാമ്പുകൾ. വിഷമില്ലാത്ത പാമ്പുകളാണ് സാധാരണ രണ്ട് സിംഗിൾ അടയാളങ്ങൾക്ക് പകരം ഒരു ഒരു പല്ലുകളുടെ ഒരു നിര ഒരു അടയാളം ചിലപ്പോൾ കണ്ടേക്കാം, ചിലപ്പോൾ ഒരു അടയാളം കണ്ടില്ലെന്നിരിക്കാം. പക്ഷെ മൊത്തമായി നോക്കിയാൽ അടയാളങ്ങളെ മാത്രം നോക്കി നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഒരാൾക്ക് പാമ്പുകടി ഏറ്റാൽ അത് വിഷമുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കാരണം ചികിത്സ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ എന്താണ് ഉടനെ ചെയ്യുക? ഉടനെ തന്നെ ആ വ്യക്തിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കണം. ഇതിനിടയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം വ്യക്തിയെ സമാധാനിപ്പിക്കുക, കാരണം ഭീതിപ്പെടുത്തോ എല്ലാവരും ചുറ്റും കൂടി വെപ്രാളം കൂട്ടാതെ സമാധാനിപ്പിച്ച് സ്വന്തമായി ഓടാനോ നടക്കാനോ സമ്മതിക്കാതെ നമ്മൾ ഇരുത്തിയോ കിടത്തിയോ തോളിലെടുത്തോ അങ്ങനെ ചലനങ്ങൾ മിനിമൈസ് ചെയ്തുകൊണ്ട് വേണം ആശുപത്രിയിൽ പോകാൻ. ഓടുകയോ നടക്കുകയോ ചാടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വിഷത്തിൻ്റെ വ്യാപനം ശരീരത്തിൻ്റെ അകംഭാഗത്തേക്ക് കുറച്ചുകൂടെ വേഗം ഉണ്ടായി അപകട സാധ്യത കൂട്ടാം. അപ്പോൾ ഇമ്മൊബിലൈസ് ചെയ്ത്, അതായത് ചലനങ്ങൾ മിനിമൈസ് ചെയ്തിട്ട് ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക. അപ്പോൾ ഒരു സംഭവം അറിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ ആംബുലൻസിൻ്റെ ഏർപ്പാട് ഒരു സൈഡിൽ ചെയ്യുക. പിന്നെ പണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ചേരെന്ന് പറയും. വളരെ മുറുക്കിയുള്ള കെട്ടുകൾ മുകളിലും താഴെയൊക്കെ കെട്ടുന്നത് അത്ര നല്ലതല്ല. അഥവാ ഒരു ടൂർണിക്കെ കെട്ടണത് തന്നെ ലൂസായിട്ടുള്ളൊരു ടൂർണിക്കെ മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ ഇപ്പോൾ. പിന്നെ അതിന് പുറമേ നമ്മൾ ലോക്കലായിട്ട് പണ്ടൊക്കെ അവിടെ മുറിക്കുക, അതിൽ നിന്നുള്ള വിഷം നമ്മൾ ചപ്പിയെടുക്കുക, ഉരച്ച് കഴുകുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളൊരു നിബന്ധനയും കൂടെ ഉണ്ട്. കാരണം അതൊക്കെ ചിലപ്പോൾ വിഷം ഉള്ളിൽ വ്യാപിക്കുന്നതിൻ്റെ സാധ്യത കൂട്ടിയെന്നും കൂടെ ഇരിക്കും. അപ്പോൾ രോഗിയെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. ഇനി പാമ്പ് കടിച്ച വ്യക്തിയെ നമ്മൾ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പാമ്പിനെയും കൂടെ പിടിച്ചു കൊണ്ടുപോയാലേ ഡോക്ടർക്ക് മനസ്സിലാവൂ എന്ന് വിചാരിച്ച് പാമ്പിനെ പിടിക്കാനോ ചാക്കിൽ കെട്ടാനോ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്ന മരുന്ന് പോളിവാലന്റ് ആന്റിവെനമാണ്, എല്ലാ കോമൺ പാമ്പുകൾക്കും എതിരായിട്ടുള്ള ഒറ്റ മരുന്നാണ് കൊടുക്കുന്നത്. മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് കാലതാമസം വരാം, ഡിലേ വരാം, അപകടവും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഏത് ആശുപത്രിയിൽ എത്തിക്കണമെന്ന് തീരുമാനിക്കാൻ രണ്ട് വഴിയുണ്ട്. ഒന്ന്, നമുക്ക് ദിശ സേവനങ്ങൾ ഉപയോഗിക്കാം. ദിശ 1056 അല്ലെങ്കിൽ 104 മുതലായ നമ്പറുകളിൽ വിളിച്ച് ഏതൊക്കെ ഏറ്റവും പരിസരത്തെ ഏറ്റവും അടുത്തുള്ള ആശുപത്രി ഏതിലാണ് ഇതിൻ്റെ ചികിത്സ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ വിളിക്കാം. വനം വകുപ്പിൻ്റെ ടീമുകളും സർപ്പ എന്നുള്ളൊരു ആപ്പ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും നമുക്ക് കുറേ അധികം ഡീറ്റെയിൽസും ഇതിനെപ്പറ്റി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു മേജർ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർമാരെന്താ ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും ലോക്കലായിട്ട് പരിശോധിക്കും, മുറിവിൻ്റെ രീതികൾ നോക്കും മുറിവുണ്ടെങ്കിൽ. പിന്നെ രോഗിക്ക് മറ്റ് ലക്ഷണങ്ങൾ, പാമ്പുകടി ഏറ്റ ആൾക്കാർക്ക് ചിലപ്പോൾ മയക്കം വരാം, തലചുറ്റ് വരാം, ചിലപ്പോൾ അമിതമായിട്ടുള്ള ഛർദി വരാം, വയറുവേദന വരാം, ചിലപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അവർക്ക് ബ്ലീഡിങ് ടെൻഡൻസീസ്, രക്തം പല സ്ഥലത്തുനിന്നും വാർന്നു വരുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണാം, മൂത്രത്തിൻ്റെ കുറവുണ്ടാകാം, ലോക്കലായിട്ടുള്ള നീര് വ്യാപിക്കുന്നതായിട്ടുണ്ടാകാം. ഇങ്ങനെ ഒരു റേഞ്ച് ഓഫ് ലക്ഷണങ്ങളാണ്, ഒരു സിംഗിൾ ലക്ഷണമല്ല. അപ്പോൾ ഇത് രോഗിയുടെ സൂക്ഷ്മ പരിശോധന, പിന്നെ അതിന് പുറമേ രക്തത്തിലുള്ള ചില പരിശോധന ഉപയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ ഇതിൻ്റെ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഉണ്ടെന്നുള്ളൊരു അനുമാനത്തിലാണ് എത്തുന്നതെങ്കിൽ ഉടനെ തന്നെ അത് ആൻറ്റി സ്നേക് വെനം എന്ന് പറഞ്ഞ് പാമ്പ് വിഷത്തിനെതിരായിട്ടുള്ള മരുന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സ. വ്യക്തമായിട്ടുള്ള ചികിത്സ അതാണ്. ഈ മരുന്ന് എല്ലാ ആശുപത്രികളിലും നമ്മൾ സൂക്ഷിക്കാറുണ്ട്, പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം സൂക്ഷിക്കാറുണ്ട്. പക്ഷേ അലക്ഷ്യമായിട്ട് കൊടുക്കാനും സാധിക്കാത്തൊരു മരുന്നാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമായി ഉള്ളൊരു തീരുമാനത്തിലെത്തിയാണ് ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം മരുന്നിനകത്തും അതിൻ്റെ രീതി, ആ മരുന്നിൻ്റെ പ്രോട്ടീൻ സ്വഭാവം കാരണം ചില വ്യക്തികൾക്ക് പണ്ട് കാലത്ത് പെൻസിലിൻ മുതലായ മരുന്ന് കുത്തിവയ്ക്കുമ്പോൾ റിയാക്ഷൻ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഈ മരുന്നിനെതിരായിട്ടും, അതായത് ജീവൻ രക്ഷാ മരുന്നിനെതിരായിട്ടും ചിലപ്പോൾ അപകടകരമായ രീതിയിലുള്ള റിയാക്ഷൻസ് ചിലർക്ക് ഉണ്ടാകാം. അത് ഡോക്ടർക്കോ മറ്റ് ആരോഗ്യ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ആർക്കും ട്രീറ്റ് ചെയ്യുന്ന ടീമിന് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇങ്ങനത്തെ സാധനങ്ങളും ഇങ്ങനത്തെ റിയാക്ഷൻസും ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കാൽക്കുലേറ്റഡ് റിസ്ക്കോടുകൂടി റിസ്ക് സാധ്യതയും കൂടെ മനസ്സിലാക്കിയാണ് ഈ ചികിത്സ തുടങ്ങുന്നത്. ലോക്കൽ ആശുപത്രികളിൽ സാധാരണ പ്രധാനപ്പെട്ട ഒരു മിഡ് ലെവൽ ആശുപത്രി അത് ചെയ്തിട്ട് അതിന് സൗകര്യങ്ങളും ഇല്ല, മെച്ചപ്പെട്ട സൗകര്യം വേണമെങ്കിൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ റെഫർ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും കുറച്ചും കൂടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെ കിടത്താൻ വേണ്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ ചികിത്സ തുടക്കം. തക്ക നേരത്ത് ഡിലേ

0: അരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കല്ല് വെച്ച് ചികിത്സ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിലൊന്നും വിശ്വാസം കൊടുക്കാതെ നമ്മൾ ആധുനിക ചികിത്സയ്ക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് പൊതുവായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവ്. ഇനി പാമ്പുകടി പ്രിവെൻ്റ് ചെയ്യാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീടും ചുറ്റുപാടും എപ്പോഴും വൃത്തിയായി വയ്ക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, മുറ്റത്തും വീടിനോട് ചേർന്ന് മാളങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സിമെൻറ്റ് ഇട്ട് അടയ്ക്കുക. പുറത്ത് ഈ സീസണിൽ കിടന്നുറങ്ങുന്നത് വരാന്തയിൽ കിടക്കുക. റെസ്റ്റ് ചെയ്യാനെങ്കിലും ചിലപ്പോൾ ഉച്ച നേരത്തൊക്കെ റെസ്റ്റ് ചെയ്യാൻ വരാന്തയിൽ കിടക്കുക, തറയിൽ കിടക്കുക മുതലായ കാര്യങ്ങൾ കുറച്ച് സൂക്ഷിക്കണം ആ കാര്യത്തിൽ. വാതിലൊക്കെ നമ്മളെപ്പോഴും പരിശോധിക്കണം, വാതിലും തറയും തമ്മിൽ ഗ്യാപ്പുണ്ടോ, ഇതിൽ കൂടെ വല്ല ചെറിയ പാമ്പുകൾക്കൊക്കെ, നമ്മൾ വലിയ പാമ്പല്ല ചെറിയ പാമ്പിനെ കൂടെ കരുതണം. അപ്പോൾ കുട്ടികൾക്കും വിഷമൊക്കെ ഉണ്ട്, പാമ്പിൻ്റെ കുട്ടികൾക്കും ചിലപ്പോൾ വിഷത്തിൻ്റെ ക്വാണ്ടിറ്റി നല്ലവണ്ണം കാണും. അപ്പോൾ ഇഴഞ്ഞു കയറാൻ പറ്റാത്ത രീതിയിൽ ഉള്ള സാധ്യത എപ്പോഴും നമ്മൾ നോക്കി ഉറപ്പ് വരുത്തണം ഇഴഞ്ഞു കയറാതെ. പിന്നെ വീടിനോടും ചുമരിനോടും ജനലിനോടൊക്കെ ചേർന്ന് കൊതുമ്പ് ചൂട്ട് മറ്റ് തടിക്കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് അതിൽ ഇഴഞ്ഞു കയറാനുള്ള കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ചുറ്റുമുള്ള കാട് പടലങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചെത്തി നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ കാണും. രാത്രിയൊക്കെ ലൈറ്റ് ഇട്ടേ പുറത്തിറങ്ങാവൂ. പടിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ സംസാരിച്ച് കെയർലെസ് ആയിട്ട് ഇറങ്ങാതെ എപ്പോഴും നല്ല ശ്രദ്ധയോടുകൂടി മാത്രമേ പടിയിലോട്ടൊക്കെ രാത്രി, പ്രത്യേകിച്ചും രാത്രി ഏർലി മോർണിംഗ് ഒക്കെ വീട് തുറന്ന് ഇപ്പോൾ പേപ്പർ തീർക്കാനൊക്കെ ഇറങ്ങുക, അത് സൂക്ഷിക്കണം. പിന്നെ പുറത്ത് വെച്ച സഞ്ചികൾ, ബാഗ്, വാഹനങ്ങൾ, സ്കൂട്ടർ, ബൈക്ക്, അതിൻ്റെയൊക്കെ പെട്ടികൾ തുറക്കുമ്പോഴും അതിൽ കയറിയിരിക്കുന്ന മുമ്പേ ഒന്ന് സീറ്റും ഒക്കെ ഒന്ന് പരിശോധിക്കണം. അതിൽ തൂക്കിയിട്ട് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് പരിശോധിക്കുക. റെയിൻകോട്ട് ഉണ്ടെങ്കിൽ ആ റെയിൻകോട്ടിനകത്തൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് എടുക്കാവൂ. രാത്രി അഥവാ നമ്മൾ കിടന്നുറങ്ങുന്ന മുമ്പേ നമ്മൾ മെത്ത ഷീറ്റ് പില്ലോ അതൊക്കെ ഒന്ന് കുടഞ്ഞെടുത്ത് ചെയ്യുന്നതാണ് വീട്ടിനകത്ത് നല്ലത്. പിന്നെ കട്ടിലൊക്കെ കിടന്നുറങ്ങുന്നത് നല്ലതെന്ന് പറയുന്ന കൂടെ തന്നെ മസ്കിറ്റോ നെറ്റ് ഇപ്പം നമ്മൾ കൊതുവിന് വേണ്ടി യൂസ് ചെയ്യുന്ന നല്ലൊരു അഡീഷണൽ പ്രൊട്ടക്ഷനാണ്. കാരണം നെറ്റിട്ട് നമ്മൾ സൈഡിൽ അത് തിരികെ വയ്ക്കുമ്പോൾ എന്തെങ്കിലും ബൈ ചാൻസ് ഒരു ഇഴജന്തു ഉണ്ടെങ്കിലും അതിന് നെറ്റിനകത്ത് പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് നെറ്റ് ഉപയോഗിച്ച് നല്ലോണം ഭദ്രമായിട്ട് അത് തിരികെ എല്ലാ സൈഡിലും തിരികെ വയ്ക്കുന്നത് കുറച്ചും കൂടെ നല്ല പ്രൊട്ടക്ഷനാണ്. പിന്നെ ടോർച്ച് ഉപയോഗിച്ച് നടക്കുക, നമ്മൾ കാട് പിടിച്ച സ്ഥലത്തും കരിയിലയിൽ കൂടെയൊക്കെ നടക്കാതെ പറമ്പിലൊക്കെ എല്ലാം വൃത്തിയായി വയ്ക്കുക, അങ്ങനത്തെ ഒന്ന് ചവിട്ടി നടക്കാതിരിക്കുക, കവറിംഗ് ഉള്ള ചെരുപ്പിടുക, ഇങ്ങനെ വളരെ വളരെ സിമ്പിൾ സാമാന്യ അറിവുകൾ പ്രയോഗിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് നമുക്ക് പാമ്പുകടിയെ വലിയ തോതിൽ പ്രിവെൻ്റ് ചെയ്യാനും സാധിക്കും. എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആവശ്യമുണ്ട്, എമർജൻസി സഹായങ്ങളോ സംശയങ്ങളോ ചോദിക്കാൻ ഏത് നേരത്തും ദിശ 10 56 104 എന്നീ നമ്പറുകളിൽ ദിശയിലേക്കൊരു ഫോൺ കോൾ കൊടുത്താൽ എമർജൻസി ആയിട്ടുള്ള എന്തൊക്കെ ഹെൽപ്പ്, എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്നുള്ളത് സാങ്കേതികമായിട്ടുള്ള മെഡിക്കൽ ഉപദേശവും ഹെൽത്ത് എക്സ്പേർട്സ് തരുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ചൂട് സീസണിൽ ഈ വാർത്തകളൊക്കെ കേൾക്കുന്ന നമ്മൾക്ക് ഏറ്റവും പ്രധാന ആയുധം നമ്മുടെ കയ്യിലുള്ളത് ജാഗ്രതയാണ്. ഇപ്പോൾ പാമ്പുകളുടെയോ ഇഴജന്തുക്കളുടെയോ മറ്റ് മൃഗങ്ങളുടെയോ പെരുമാറ്റം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതേസമയം അതിനെപ്പറ്റി ഒരു അറിവുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് നമ്മൾക്ക് അപകടം വരാതെയുള്ള രീതിയിൽ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ അറിവുകൾ, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ മേൽനോട്ടം, പ്രത്യേകിച്ചും കുട്ടികളും മറ്റ് പ്രായമായവരുടെ പുറത്തും കൂടെ കുറച്ച് എക്സ്ട്രാ മേൽനോട്ടമുണ്ട്, അവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കൊച്ചുകുട്ടികൾക്ക് പോലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അറിവ് തന്നെയാണ് ഇതിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആയുധം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സ്വന്തം സംഗീതത്തിൽ ഹേഷാം അബ്ദുൾ വഹാബ് പാടിയത് ചിത്രം മരുഭൂമിയിലെ മഴത്തുള്ളികൾ, രചന ഹരിനാരായണൻ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: രാജീവ് ആലുങ്കലിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം, സുദീപ് കുമാറും ശ്രേയ ഘോഷാലും പാടിയത്, ചിത്രം ചട്ടക്ക.

0: ചൂടകറ്റാൻ ഏസ് വേണം. എന്നാൽ കീശ കാലിയാകദേശി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഒ എൻ വി കുറിപ്പിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം, ഗുൽമോഹർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

അനിൽ പനച്ചൂരാന്റെ വരികൾ, ദീപാങ്കുരന്റെ സംഗീതം. വിനീത് ശ്രീനിവാസനും രാധികാ നാരായണനും പാടിയത് ചിത്രം തട്ടുംപുറത്ത് അച്യുതൻ.

അടുത്ത ഗാനം റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിനു വേണ്ടി സുജാതയും മധു ബാലകൃഷ്ണനും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: എസ് രമേശൻ നായർ വരികളെഴുതി ഔസേപ്പച്ചൻ ഈണം നൽകി. യേശുദാസ് പാടിയത് ചിത്രം സൂര്യപുത്രൻ.

വിനായക് ശശികുമാറിന്റെ വരികൾ, രാഹുൽ രാജിന്റെ സംഗീതം. കരിങ്കുന്നം സിക്സസ് എന്ന ചിത്രത്തിനുവേണ്ടി നജീം അർഷാദ് പാടിയത്.

അടുത്ത ഗാനം ദൈവത്തിൻ്റെ മകൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ രചിച്ച് വിദ്യാസാഗർ സംഗീതം നൽകി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി നമസ്തേ അനന്തപുരിയിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 2026 നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിന്റെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ IT പ്ലാറ്റ്ഫോമായ ഇസിനെറ്റ് നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ തിരിച്ചടി പരിശോധിക്കുമെന്നും ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേൾക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പശ്ചിമബംഗാളിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ ഊർജിതം. BJP MLA മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനും നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കുന്നതിനുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിൽ. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികളിലേക്ക് 10 ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് സുപ്രീംകോടതി കൊളീജിയം അംഗീകാരം നൽകി. ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതകക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. 40 വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധനാ സംരംഭത്തിന് ന്യൂഡൽഹിയിലെ ESIC മെഡിക്കൽ കോളേജിൽ നാളെ തുടക്കമാകും. ശശിശേഖർ വെമ്പതിയെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: എം ജി ശ്രീകുമാർ, നിഖിൽ, സംഗീത സജിത് എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപൻ ചാറ്റർജി. ചിത്രം കാക്കക്കുയിൽ.
1: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: നമസ്തേ അനന്തപുരിയിൽ. ഇനി
3: ചരിത്രത്തിൽ ഇന്ന് മനോവിശ്ലേഷണ ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് 1856 May 6 ജനിച്ചത്. മനുഷ്യ മനസ്സിന്റെ അബോധ തലങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം നടത്തിയ പഠനങ്ങൾ മനഃശാസ്ത്ര രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. മനുഷ്യന്റെ പെരുമാറ്റത്തിന് പിന്നിലെ മാനസിക പ്രേരണകളെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് അദ്ദേഹം ലോകത്തിന് നൽകി. 1939 September 23 ഈ വിഖ്യാത ശാസ്ത്രജ്ഞൻ അന്തരിച്ചത്. മനുഷ്യ സാധ്യമാകില്ലെന്ന് ലോകം കരുതിയിരുന്ന ഒരു റെക്കോർഡ് 1954 May 6 റോജൻ ബാനിസ്റ്റർ തകർത്തു. 1 mile ദൂരം 4 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഓടിത്തീർത്ത ആദ്യ വ്യക്തിയായി അദ്ദേഹം മാറി. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ വെച്ചായിരുന്നു 3:59.4 അദ്ദേഹം ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. കായിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മുഹൂർത്തങ്ങളിൽ ഒന്നായി ഇത് ഇന്നും കണക്കാക്കപ്പെടുന്നു. കഠിനാധ്വാനത്തിലൂടെ ഏത് വലിയ ലക്ഷ്യവും നേടാമെന്ന് അദ്ദേഹം ലോകത്തിന് തെളിയിച്ചുകൊടുത്തു. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന ചാനൽ ടണൽ 1994 May 6 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ്വ മിത്രാങ്ങും ചേർന്നാണ് ഈ എഞ്ചിനീയറിംഗ് അത്ഭുതം ലോകത്തിന് തുറന്നുകൊടുത്തത്. ഇംഗ്ലീഷ് ചാനലിനടിയിലൂടെയുള്ള ഈ തുരങ്കം രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള യാത്രയും വ്യാപാരവും അതീവ ലളിതമാക്കി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കടലിനടിയിലെ തുരങ്കങ്ങളിൽ ഒന്നാണിത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്ത് തെളിയിച്ച ഒരു നിർമ്മിതിയാണിത്. ഹോളിവുഡിലെ വിഖ്യാത നടനും സംവിധായകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ജോർജ് ക്ലൂണി 1961 May 6 ജനിച്ചത്. 2 Oscar പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖ നേതാവും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവുമായ മോത്തിലാൽ നെഹ്റു 1861 May 6 ജനിച്ചത്. കോൺഗ്രസ് അധ്യക്ഷനായി 2 സേവനമനുഷ്ഠിച്ച അദ്ദേഹം നെഹ്റു റിപ്പോർട്ടിലൂടെ ഇന്ത്യയുടെ ഭരണഘടനാ തത്വങ്ങൾക്ക് അടിത്തറ പാകി. അഭിഭാഷകൻ എന്ന നിലയിൽ വലിയ പ്രശസ്തി നേടിയ അദ്ദേഹം പിന്നീട് തന്റെ സമ്പത്തും ജീവിതവും രാജ്യത്തിനായി ഉഴിഞ്ഞുവെച്ചു. സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. 1931 February 6 അദ്ദേഹം അന്തരിച്ചത്. മുംബൈ ഭീകരാക്രമണം

0: ആക്രമണ കേസിലെ ഏകപ്രതിയായിരുന്ന അജ്മൽ കസബിന് പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ചത് 2010 May 6 പിന്നീട് 2012 അദ്ദേഹത്തെ തൂക്കിലേറ്റി. 2008 ആ ഭീകരാക്രമണത്തിൽ 100+ പേർ കൊല്ലപ്പെട്ട കേസിന്റെ വിധി രാജ്യത്തിന് നീതി ലഭ്യമാക്കുന്നതായിരുന്നു. ഭാരതീയ നിയമവ്യവസ്ഥയുടെ കരുത്തും സുതാര്യതയും ഈ വിധിയിലൂടെ ലോകം ദർശിച്ചു. ആധുനിക ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ സുരക്ഷാ വെല്ലുവിളിയുടെ നിയമപരമായ പരിസമാപ്തിയായിരുന്നു ഇത്.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: ഇനി കേൾക്കാം ആയുരാരോഗ്യം. ആയുരാരോഗ്യത്തിൽ നിന്ന് ജങ്ക് ഫുഡ്സും ജീവിതശൈലി രോഗങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ സുനി മേരി വർഗീസ് സംസാരിക്കുന്നു.
5: ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ വെല്ലുവിളിയിലൊന്നാണ് ജങ്ക് ഫുഡ്സിന്റെ അമിത ഉപയോഗവും അതുവഴി ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളും. വേഗത്തിൽ തയ്യാറാക്കാവുന്നതും രുചികരവുമായ ഭക്ഷണങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ നെട്ടോട്ടം ആരോഗ്യകരമായ ഒരു തലമുറയെ രോഗികളാക്കി മാറ്റേണ്ടി വരികയാണ്. നാവിനെ സന്തോഷിപ്പിക്കുക, ശരീരത്തെ നശിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ഭക്ഷണ സംസ്കാരം. ജങ്ക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉപയോഗശൂന്യമായി കളയുന്ന വസ്തു എന്നതാണ്. വളരെ ഉയർന്ന തോതിൽ കലോറി അടങ്ങിയതും ഉയർന്ന അളവിൽ പഞ്ചസാര, ഉപ്പ്, പൂരിത കൊഴുപ്പ് അഥവാ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്നിവ അടങ്ങിയതും, എന്നാൽ വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ, നാരുകൾ തുടങ്ങിയ പോഷകങ്ങൾ തീരെ കുറഞ്ഞതുമായ ഭക്ഷണമാണ് ജങ്ക് ഫുഡ്സ് എന്ന് വിളിക്കുന്നത്. പിസ്സ, ബർഗർ, ചിപ്സ്, ശീതളപാനീയങ്ങൾ, മൈദ ചേർത്ത പലഹാരങ്ങൾ എന്നിവ ഇതിൽ പ്രധാനമാണ്. ആകർഷകമായ നിറവും രുചിയും നൽകുന്നതിനായി ഇവയിൽ ചേർക്കുന്ന കൃത്രിമ രാസവസ്തുക്കൾ ശരീരത്തിന് ഏറെ ദോഷം ചെയ്യുന്നതാണ്. ജങ്ക് ഫുഡ് ഒരിക്കലും വയറ് നിറഞ്ഞു എന്ന തോന്നൽ ഉണ്ടാക്കുന്നതേയില്ല. ആയതിനാൽ നമ്മൾ ആവശ്യത്തിലധികം കഴിക്കുന്നു. തെറ്റായ ഭക്ഷണക്രമവും വ്യായാമമില്ലായ്മയും കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ജങ്ക് ഫുഡ്സിന്റെ ഉപയോഗം ഇവയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ജങ്ക് ഫുഡ്സിലെ ഉയർന്ന കലോറിയും കൊഴുപ്പും ശരീരഭാരം അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കുന്നു. ഇത് മറ്റു പല രോഗങ്ങളുടെയും പ്രവേശന കവാടമാണ്. പ്രമേഹം, മധുര പലഹാരങ്ങളുടെയും മൈദ വിഭവങ്ങളുടെയും അമിത ഉപയോഗം രക്തത്തിലെ ഇൻസുലിന്റെ അളവിനെ ബാധിക്കുകയും 2 പ്രമേഹത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഹൃദ്രോഗങ്ങൾ, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളിലെ ട്രാൻസ് ഫാറ്റ് രക്തക്കുഴലിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു. ഇത് ഉയർന്ന രക്തസമ്മർദ്ദത്തിനും ഹൃദയാഘാതത്തിനും വഴിതെളിക്കുന്നു. ദഹന പ്രശ്നങ്ങൾ, നാരുകൾ കുറഞ്ഞ ആഹാരം, മലബന്ധം, ഗ്യാസ് ട്രബിൾ തുടങ്ങിയ ദഹന സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ജങ്ക് ഫുഡ്സിന് ഏറ്റവും വലിയ ഇരകൾ ഇന്നത്തെ കുട്ടികളാണ്. പരസ്യങ്ങളുടെ സ്വാധീനത്താൽ പോഷക സമൃദ്ധമായി വീട്ടിലെ ഭക്ഷണത്തെക്കാൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് പുറത്തെ ഭക്ഷണങ്ങളാണ്. ഇത് കുട്ടികളിൽ ഏകാഗ്രത കുറയ്ക്കുവാനും അലസതയ്ക്കും കുട്ടിക്കാലത്തെ അമിതവണ്ണത്തിനും കാരണമാകുന്നു. ആരോഗ്യം സംരക്ഷിക്കുക എന്നത് വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി വീട്ടിൽ പാചകം ചെയ്യുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന് പ്രാധാന്യം നൽകുക. ജങ്ക് ഫുഡ്സിന് പകരമായി സാലഡുകൾ, പഴങ്ങൾ, നട്സ് എന്നിവ ശീലമാക്കുക. ശീതളപാനീയങ്ങൾ ഒഴിവാക്കുക. പഞ്ചസാര അടങ്ങിയ കോളകൾക്ക് പകരം സംഭാരം, കരിക്കിൻ വെള്ളം, ശുദ്ധജലം എന്നിവ കുടിക്കുക. ദിവസവും കുറഞ്ഞത് 30 എങ്കിലും വ്യായാമം ചെയ്യുന്നത് ശരീരത്തിലെ അനാവശ്യ കലോറി ഇരിച്ചു കളയുവാൻ സഹായിക്കും. ഭക്ഷണം ആസ്വദിക്കുന്നതിന് മാത്രമുള്ളതല്ല, മറിച്ച് ശരീരത്തിന്റെ നിലനിൽപ്പിനുള്ള ഇന്ധനമാണ്. നാവിലെ രുചിയേക്കാൾ ശരീരത്തിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്ന ഒരു സംസ്കാരം നാം വളർത്തിയെടുക്കണം. ജങ്ക് ഫുഡ് സംസ്കാരത്തോട് വിട പറഞ്ഞ് ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ പിന്തുടർന്നാൽ മാത്രമേ ജീവിതശൈലി രോഗങ്ങളെ

0: അകറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ജങ്ക് ഫുഡ്സും ജീവിതശൈലീ രോഗങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സുനി മേരി വർഗീസ്.
2: ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം, രചന ബിജു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: വീട്ടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
4: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
5: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
4: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ. പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
6: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
7: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
8: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: തൊഴിൽ ദർശനം.
11: വിവിധ കാറ്റഗറികളിലായി PSC വിജ്ഞാപനം. കാറ്റഗറി നമ്പർ 21/2026. ഇലക്ട്രിസിറ്റി വർക്കർ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്. ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിൽ: തിരുവനന്തപുരം 101, കൊല്ലം 49, പത്തനംതിട്ട 24, ആലപ്പുഴ 70, കോട്ടയം 64, ഇടുക്കി 96, എറണാകുളം 139, തൃശൂർ 62, പാലക്കാട് 68, മലപ്പുറം 64, കോഴിക്കോട് 117, വയനാട് 26, കണ്ണൂർ 73, കാസർഗോഡ് 32. പ്രായപരിധി 18-40 വയസ്സിനും ഇടയിൽ. യോഗ്യതകൾ: SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം. കൂടാതെ ഇലക്ട്രീഷ്യൻ, വയർമാൻ ട്രേഡിലുള്ള 2 വർഷത്തെ സർക്കാർ അംഗീകൃത നാഷണൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ്. കാറ്റഗറി നമ്പർ 20/2026, ജൂനിയർ അസിസ്റ്റന്റ്, കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ്. ഒഴിവുകളുടെ എണ്ണം 10. പ്രായപരിധി 18-40 വയസ്സിനും ഇടയിൽ. യോഗ്യതകൾ: ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കുറഞ്ഞത് 6 മാസം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 3. പാലക്കാടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അനലോഗ് എഞ്ചിനീയറുടെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2 ഒഴിവുണ്ട്. യോഗ്യത: ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷനിലുള്ള BTech, MTech, BSc, MSc അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 31 വയസ്സ് കവിയരുത്. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC ST OBC വിഭാഗക്കാർക്കും നിയമാനുസൃത ഇളവ് ഉണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 7. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iitpkd.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.iitpkd.ac.in. കോഴിക്കോടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സീനിയർ പ്രോഗ്രാം ലീഡ്, ജൂനിയർ ലൈബ്രറി പ്രൊഫഷണൽ അസിസ്റ്റന്റ്, ലൈബ്രറി അറ്റൻഡന്റ്, റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 8 ഒഴിവുണ്ട്. സീനിയർ പ്രോഗ്രാം ലീഡ്, ഡിജിറ്റൽ ലേണിംഗ്, ഒഴിവ് 1. യോഗ്യത: ബിരുദാനന്തര ബിരുദം, MBA, PG, BM. ബന്ധപ്പെട്ട മേഖലയിൽ 8 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 40 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 8. ജൂനിയർ ലൈബ്രറി പ്രൊഫഷണൽ അസിസ്റ്റന്റ്, ഒഴിവ് 3. യോഗ്യത: ലൈബ്രറി സയൻസിലുള്ള ബിരുദാനന്തര ബിരുദവും ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യവും. യോഗ്യത 2022-23-24 നേടിയതായിരിക്കണം. പ്രായം 30 വയസ്സ് കവിയരുത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 10. ലൈബ്രറി അറ്റൻഡന്റ്, ഒഴിവ് 2. യോഗ്യത: +2 ജയം അല്ലെങ്കിൽ തത്തുല്യം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 14. റിസർച്ച് അസിസ്റ്റന്റ്, ഒഴിവ് 2. യോഗ്യത: MA കൾച്ചറൽ സ്റ്റഡീസ്, മീഡിയ സ്റ്റഡീസ്, ജോഗ്രഫി, ആന്ത്രപ്പോളജി, എൻവയൺമെന്റൽ സ്റ്റഡീസ് അല്ലെങ്കിൽ MBA, ബിരുദാനന്തര ബിരുദം, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അനുബന്ധ വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 14. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iimk.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി ഡബ്ല്യൂ ഡബ്ല്യൂ

0: www.iimk.ac.in.
1: തൊഴിൽ ദർശനം.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
5: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
4: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
6: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
7: ഇനി കേൾക്കാം കാലം സാക്ഷി.
8: അക്കാമ ചെറിയാൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരവനിത, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്ന അക്കാമ ചെറിയാൻ 1909 ഫെബ്രുവരി 14 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ ജനിച്ചു. കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവർ എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ നിന്ന് ബിരുദം നേടി. തുടർന്ന് കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി ജോലി നോക്കി. ഉത്തരവാദിത്വ ഭരണത്തിനായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നടത്തിയ പോരാട്ടങ്ങളിൽ ആകൃഷ്ടയായ അവർ സംഘടനയുടെ ഭാഗമായി പ്രക്ഷോഭ രംഗത്തേക്കിറങ്ങി. 1938 നിരോധനാജ്ഞ ലംഘിച്ച് കവടിയാർ കൊട്ടാരത്തിലേക്ക് നടന്ന ചരിത്ര പ്രസിദ്ധമായ മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാനായിരുന്നു. 1939 അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. 1948 മുതൽ 1951 തിരുവിതാംകൂർ നിയമസഭയിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട് അംഗമായി സേവനമനുഷ്ഠിച്ചു. 1967 സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച ശേഷം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പെൻഷൻ ഉപദേശക സമിതിയിൽ അംഗമായി പ്രവർത്തിച്ചു. ജീവിതം ഒരു സമരം എന്ന ആത്മകഥയും അവർ എഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരം വെള്ളയമ്പലത്ത് അക്കാമ ചെറിയാന്റെ സ്മരണാർത്ഥം പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിലെ ഉജ്ജ്വല വ്യക്തിത്വമായ അക്കാമ ചെറിയാൻ 1982 മെയ് 5 അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് അക്കാമ ചെറിയാന്റെ ശബ്ദം.
9: 114 തുലാം 7 വെളിച്ച ആയപ്പോഴത്തേക്ക് ശുഭ്ര ഖദർവസ്ത്രധാരികളും ഗാന്ധി തുപ്പിയും ധരിച്ച ആയിരക്കണക്കിന് വോളണ്ടിയർമാർ തിരുവനന്തപുരം പട്ടണത്തിലേക്ക് ഒഴുകി വന്നു. 12-ാമത്തെ പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ഞാനും എൻ്റെ സഹോദരി റോസമ്മയും എൻ്റെ സഹോദരൻ വർക്കിയും ഒന്നിച്ച് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് തീവണ്ടി മാർഗം മധുര വഴി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്ക് തമ്പാനൂർ മൈതാനം നിരന്തപുരമായിരുന്നു. ജനങ്ങളോട് ഒരു ചെറു പ്രസംഗം ചെയ്ത ശേഷം പ്രസംഗത്തിൻ്റെ ചുരുക്കം ഇതായിരുന്നു: മഹാരാജാവിനെ കാണുവാൻ നാം ജാഥയായി കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. നേതാക്കന്മാരെ വിമുക്തരാക്കിയതുകൊണ്ട് മാത്രം നാം തൃപ്തിപ്പെടുന്നില്ല. പരിപൂർണ ഉത്തരവാദിത്വ ഭരണമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമുക്ക് ജാഥയായി കൊട്ടാരത്തിലേക്ക് നീങ്ങാം. അങ്ങനെ ഞങ്ങൾ വെട്ടിമുറിച്ച കോട്ടവാതുക്കളിലേക്ക് നീങ്ങി. അവിടെ ആ ഗേറ്റിൽ ചെന്നപ്പോൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു. ഉദ്ദേശം അറിയിച്ചു. 10 മിനിറ്റിനകം മറുപടി പറയാമെന്ന് പറഞ്ഞ് അവരുള്ളിലേക്ക് പോയി. അപ്പോഴാണ് പട്ടാള മേധാവിയായ കേണൽ വാട്ട്കിസ് കിഴക്കേ കോട്ടവാതുക്കളിൽ നിന്ന് നടന്ന് എൻ്റെ അടുത്ത് വന്നത്. മഹാരാജാവിനെ കാണാൻ പോവുകയാണെന്നും ഞങ്ങളുടെ ഉദ്ദേശം രാജാവിനെ അറിയിക്കാമെന്നും അദ്ദേഹം ഏറ്റു. അങ്ങനെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ പട്ടാള ലോറി ജനങ്ങൾക്കിടയിലേക്ക് കയറി വന്നു. വോളണ്ടിയർമാർ കവിഴ്ന്നു കിടന്ന് പ്രവേശനത്തെ തടഞ്ഞു. ലോറി ഇവരുടെ പുറത്തുകൂടി ഓടിക്കുമെന്നുള്ള നിലയായി. എല്ലാവരും വളരെ ഉത്കണ്ഠാഭരിതരായി വേദനയോടുകൂടി നോക്കിയിരുന്നു. പക്ഷേ ആ ലോറി അവിടെ നിന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് വാട്ട്കിസ് ഇറങ്ങി വരുന്നത്. വാട്ട്കിസ് ഇറങ്ങി വന്ന് പറഞ്ഞു, മഹാരാജാവിനെ കാണാൻ നിവൃത്തിയില്ല, മുൻകൂട്ടി അപേക്ഷ കൊടുത്ത് അതിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ട് മാത്രമേ രാജാവിനെ കാണാൻ നിവൃത്തിയുള്ളൂ. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ വലത്തുവശത്ത് തൂക്കിയിരുന്ന ആ റിവോൾവറിൽ കൈവച്ചുകൊണ്ട് പിരിഞ്ഞു പോയില്ലെങ്കിൽ എന്ന നിലയ്ക്ക് ഐ വിൽ ഷൂട്ട് ദ ക്രൗഡ് ആൻഡ് ഡിസ്പേഴ്സ് ദം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ആം ലീഡിങ് ദം, ഷൂട്ട് മീ ഫസ്റ്റ് ആൻഡ് ദെൻ ഷൂട്ട് മൈ വോളണ്ടിയേഴ്സ്. അപ്പോൾ അയാളുടെ കൈ റിവോൾവറിൽ നിന്ന് എടുത്തിട്ട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വളരെ മര്യാദയോടുകൂടി അതേക്ക് കയറിപ്പോയി.

0: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് അക്കാമ ചിറയന്റെ ശബ്ദം.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
7: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം, രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
8: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
7: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
9: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് എ ബി രഘുനാഥൻ നായർ.
10: എഴുത്തിൽ ചില പദങ്ങളുടെ സങ്കുചിത രൂപം സ്വീകരിക്കാറുണ്ടെങ്കിലും വാമൊഴിയിൽ പൂർണ്ണ രൂപമേ ഉപയോഗിക്കാറുള്ളൂ. ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് ഉദാഹരിച്ചാൽ ഇത് കുറേ കൂടി വ്യക്തമാകും. കുറേ കാര്യങ്ങൾ എണ്ണിപ്പറയാനുണ്ടാകുമ്പോൾ അവയിൽ ഏതാനും എണ്ണം മാത്രം പറഞ്ഞ ശേഷം മുതലായവ, ആദിയായവ, മറ്റും എന്നൊക്കെ അർത്ഥം വരുന്ന എക്സെട്ര എന്ന പദത്തിൻ്റെ സങ്കുചിത രൂപമായ ETC എന്നെഴുതുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ വാമൊഴിയിൽ ETC എന്നല്ല എക്സെട്ര എന്ന് തന്നെയാണ് പ്രയോഗിക്കുക. മലയാളത്തിൽ നിന്ന് അളവിനെ സംബന്ധിക്കുന്ന ചതുരശ്ര മീറ്റർ എന്ന പ്രയോഗം ഉദാഹരിക്കാം. വരമൊഴിയിൽ അതിൻ്റെ സങ്കുചിത രൂപമായ ച മീ എന്നാണ് എഴുതുന്നത്. എന്നാൽ സംസാരിക്കുമ്പോൾ നമ്മൾ ച മീ എന്ന് പറയുന്നില്ല. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഇംഗ്ലീഷിൽ ഒരു വിഷയം ഉദാഹരിച്ച് കാട്ടുന്നതിന് ഫോർ എക്സാമ്പിൾ എന്നെഴുതിയിട്ട് ഉദാഹരണം നൽകുകയാണ് ചെയ്യുന്നത്. വരമൊഴിയിൽ എക്സംബ്ലി ഗ്രാഷ്യ എന്ന ലാറ്റിൻ പദത്തിൻ്റെ സങ്കുചിത രൂപമായ EG എന്ന് പ്രയോഗിക്കും. വാമൊഴിയിലാകട്ടെ EG എന്നല്ല ഫോർ എക്സാമ്പിൾ എന്നോ ഫോർ ഇൻസ്റ്റൻസ് എന്നോ ആണ് പറയുക. ഈ രീതി തന്നെയാണ് മലയാളവും പിന്തുടരുന്നത്. എഴുത്തിൽ ഉദാഹരണത്തിന് എന്നെഴുതുന്നതിന് പകരം അതിൻ്റെ സങ്കുചിത രൂപമായ ഉദാ എന്നെഴുതും. എന്നാൽ സംസാരിക്കുമ്പോൾ ആരും ഉദാ എന്ന് പറയുന്നില്ല. മലയാളത്തിൽ വരമൊഴിയിൽ പ്രയോഗിക്കാത്തതും വാമൊഴിയിൽ പറയുന്നതുമായ കുറേ പദങ്ങളുണ്ട്. എപ്പം എന്നൊരു ഗ്രാമ്യപദം ആരെങ്കിലും എഴുത്തിൽ ഉപയോഗിക്കുമെന്ന് കരുതുന്നില്ല. അതുതന്നെയാണ് ഇപ്പം എന്ന പദത്തിൻ്റെ കാര്യവും. നിങ്ങൾ എപ്പം വന്നു എന്ന ചോദ്യത്തിന് ഇപ്പം വന്നേയുള്ളൂ എന്ന ഉത്തരം പ്രതീക്ഷിക്കാം. എപ്പോൾ, ഇപ്പോൾ എന്നീ പദങ്ങളുടെ പ്രാകൃത രൂപങ്ങളാണ് എപ്പവും ഇപ്പവും. അപ്പോൾ എന്നതിന് അപ്പം എന്നും പറയും. പക്ഷേ എഴുത്തിൽ അപ്പോൾ എന്നേ വരൂ. അതേപടി എന്നതിന് അപ്പടി എന്ന് പറയും. ഇതിന് അപ്പിടി എന്ന പാഠഭേദവുമുണ്ട്. എമ്പുരാൻ എന്നൊരു പ്രയോഗമുണ്ട്. എൻ്റെ നാഥൻ എന്നും എംബ്രാൻ എന്നുമുള്ള പ്രയോഗങ്ങൾക്ക് പഴയ മലയാളത്തിൽ എമ്പുരാൻ എന്ന് പറഞ്ഞിരുന്നു. എന്മാൻ എന്നൊരു പ്രയോഗവും പഴയ മലയാളത്തിലുണ്ടായിരുന്നു. എന്നു പറയാൻ എന്നതിൻ്റെ പ്രാകൃത രൂപമാണത്. ആചാരമല്ലെന്മാൻ എന്തുമൂലം എന്ന് ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ആചാരമല്ലെന്ന് പറയാൻ എന്തടിസ്ഥാനമാണുള്ളത് എന്നാണ് ചെറുശ്ശേരി ഉദ്ദേശിച്ചിരിക്കുന്നത്. നളചരിതത്തിൽ ഉണ്ണായി വാര്യർ ഈ പദം അതിമനോഹരമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാണാം. കുണ്ടിനത്തിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ് ദമയന്തി. നളൻ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാനുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ദേമയന്തി സുദേവബ്രാഹ്മണനെ ഋതുവർണ രാജധാനിയിലേക്ക് അയക്കുന്നു. ഋതുവർണ രാജധാനിയിലെത്തിയിട്ട് താൻ എന്തു പറയുമെന്ന് സുദേവൻ ദമയന്തിയോട് പറയുന്നതാണ് സന്ദർഭം. ആളയച്ചിട്ടുണ്ടന്മാനില്ല, ഇല്ലന്മാനില്ല, നീളനിന്നു വന്നു കളിയല്ല, ആളകമ്പടികളോടും മേളവാദ്യ ഘോഷത്തോടും വാളുമാടമ്പുള്ളോരെത്തി വേളി നാളെയെന്നും ചൊല്ലാം. ആളയച്ച് അന്വേഷിച്ചതിൽ നളനുണ്ടെന്നോ ഇല്ലെന്നോ പറയാനാവില്ല എന്നാണ് ഉണ്ടന്മാനില്ല ഇല്ലന്മാനില്ല എന്ന പ്രയോഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആശയം. പരിവാരങ്ങളോടും മേളവാദ്യ ഘോഷങ്ങളോടും കൂടി രാജാക്കന്മാരെത്തിക്കഴിഞ്ഞു. നാളെയാണ് വേളി എന്നുകൂടി പറയാമെന്ന് സുദേവൻ അറിയിക്കുന്നു.
9: നല്ല മലയാളം അവതരിപ്പിച്ചത്.

0: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 288 3856.
2: മനോയാനം.
3: തിരക്കേറിയ ഒരു മാളിലോ ഉത്സവപ്പറമ്പിലോ വെച്ച് പെട്ടെന്നൊരു നിമിഷം നിങ്ങളുടെ കുഞ്ഞ് കൺമുന്നിലൊന്ന് മറയുന്നത് സങ്കല്പിച്ചു നോക്കൂ. ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചും ലോകം തകിടം മറിയുന്ന നിമിഷമാണത്. ഇത്തരം സാഹചര്യങ്ങളിൽ നാം പണ്ട് പഠിച്ചു വെച്ചിട്ടുള്ള പല ഉപദേശങ്ങളും ഫലപ്രദമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. തിരക്കുള്ള ഒരിടത്തു വെച്ച് കുഞ്ഞ് അമ്മേ എന്ന് വിളിച്ചു കരഞ്ഞാൽ അവിടെയുള്ള ഡസൻ കണക്കിന് അമ്മമാർ തലതിരിക്കുമെങ്കിലും തന്റെ കുഞ്ഞാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടുതന്നെ പരമ്പരാഗതമായ ചില ശീലങ്ങൾ മാറ്റി കുട്ടികളെ കൂടുതൽ ഫലപ്രദമായ രീതികൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു അപകടമുണ്ടാകുമ്പോൾ കുട്ടി പേടിച്ച് മറഞ്ഞു നിൽക്കുകയോ ലക്ഷ്യമില്ലാതെ ഓടുകയോ ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ടുതന്നെ അമ്മേ എന്ന് വിളിക്കുന്നതിന് പകരം സ്വന്തം അമ്മയുടെയും അച്ഛന്റെയും മുഴുവൻ പേര് ഉറക്കെ വിളിച്ചു പറയാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. ഒരു ആൾക്കൂട്ടത്തിൽ ഒരാൾ തന്റെ പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്രദ്ധ മറ്റൊന്നിനും ലഭിക്കില്ല. ഇത് കുട്ടിയെ തിരിച്ചറിയുന്നതിന് എളുപ്പമാക്കും. അതുപോലെ തന്നെ പേടിച്ചു നിൽക്കാതെ സഹായത്തിനായി ആരോടാണ് ചോദിക്കേണ്ടതെന്ന് കുട്ടികൾക്ക് കൃത്യമായ ധാരണ നൽകണം. യൂണിഫോം ധരിച്ച സുരക്ഷാ ജീവനക്കാരെയോ കടകളിലെ കൗണ്ടറിലിരിക്കുന്ന ജീവനക്കാരെയോ കണ്ടെത്താൻ അവരോട് പറയണം. ഇതിലും ഒക്കെ ഏറെ പ്രായോഗികമായ മറ്റൊരു വഴികൂടെ പറയാം. കുട്ടികളുള്ള മറ്റൊരു അമ്മയെ കണ്ടെത്തി സഹായം ചോദിക്കുക എന്നതാണ്. സാധാരണഗതിയിൽ മറ്റൊരു അമ്മ കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളെ വീട്ടിലിരുത്തി പേടിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം നൽകുകയാണ് വേണ്ടത്. അമ്മയെ കാണാതായാൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അവരുടെ പക്കൽ ഉണ്ടായിരിക്കണം. അതിനായി ശാന്തമായ സമയങ്ങളിൽ കുട്ടികളെക്കൊണ്ട് ഇത് പരിശീലിക്കണം. അവർ നിൽക്കുന്ന സ്ഥലത്തുനിന്നും അധികം ദൂരേക്ക് മാറാതെ ഒരു നിശ്ചിത സ്ഥലത്ത്, ഉദാഹരണത്തിന് അവസാനമായി കണ്ടുമുട്ടിയ കടയുടെ മുന്നിൽ, അങ്ങനെ എവിടെയെങ്കിലും നിൽക്കാൻ പഠിപ്പിക്കണം. കുട്ടികളുടെ പോക്കറ്റിലോ ബാഗിലോ അച്ഛന്റെയോ അമ്മയുടെയോ ഫോൺ നമ്പർ അടങ്ങിയ ഒരു ചെറിയ കാർഡ് വയ്ക്കുന്നതും വലിയ സഹായമാകും. മറ്റൊരു പ്രധാന തന്ത്രമാണ് ലൗഡ് കോൾ ഔട്ട് എന്നത്. അതായത് കുഞ്ഞിനെ കാണാതായാൽ ഉടൻ തന്നെ മാതാപിതാക്കൾ നിശബ്ദമായി തിരയാതെ കുഞ്ഞിന്റെ പേരും അവൻ അല്ലെങ്കിൽ അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറവും അടയാളങ്ങളും ഉറക്കെ വിളിച്ചു പറയണം. ചുവന്ന ഷർട്ട് ധരിച്ച 4 വയസ്സുള്ള രാഹുലിനെ കാണാനില്ല എന്ന് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വച്ച് വിളിച്ചു പറയുന്നത് അത് കേൾക്കുന്നവർ പെട്ടെന്ന് ജാഗ്രതയുള്ളവരാവുകയും കുഞ്ഞിനെ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ലജ്ജയോ മടിയോ വിചാരിച്ച് നിശബ്ദമായി തിരയുന്നത് സമയം നഷ്ടപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ. സാങ്കേതിക വിദ്യകളുടെ സഹായവും ഇന്ന് നമുക്ക് ലഭ്യമാണ്. സ്മാർട്ട് വാച്ചുകളോ GPS ട്രാക്കറുകളോ കുട്ടികളുടെ പക്കലുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നത് എളുപ്പമാകും. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി കുട്ടിക്ക് നമ്മൾ നൽകുന്ന മാനസികമായ ധൈര്യമാണ് പ്രധാനം. അമ്മ വരും, അതുവരെ നീ സുരക്ഷിതനായിരിക്കണം അല്ലെങ്കിൽ സുരക്ഷിതയായിരിക്കണം എന്ന ബോധം കുട്ടികളിൽ ഉണ്ടാക്കണം. കുട്ടികളെ സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തരാക്കുന്നത് അവരിൽ ഭയമല്ല, മറിച്ച് ഉത്തരവാദിത്ത ബോധമാണ് ഉണ്ടാക്കുന്നത്. ഭയത്തെ അറിവുകൊണ്ട് നേരിടാം. ഓരോ നിമിഷവും ജാഗ്രതയോടെയും കരുതലോടെയും ഇരിക്കുന്നതുവഴി നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി എന്നും നിലനിർത്താൻ നമുക്ക് സാധിക്കും. ആ സാധാരണ നിമിഷങ്ങളിൽ നാം നൽകുന്ന ഈ പാഠങ്ങൾ ഒരുപക്ഷെ ഒരു അസാധാരണ സാഹചര്യത്തിൽ അവരുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
0: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: നമസ്തേ അനന്തപുരിയുടെ സായാഹ്നാധ്യായം പൂർണ്ണമാകുന്നു. കൂടുതൽ അറിവുകളും വാർത്തകളും ചലച്ചിത്രഗാനങ്ങളും ഒക്കെയായി നമസ്തേ അനന്തപുരിയുടെ പ്രഭാതാധ്യായം നാളെ രാവിലെ 6:00. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 5:00 കഴിഞ്ഞ 45 മിനിറ്റ്.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
4: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
5: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
4: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
6: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

ഞാറ്റുവേല പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകറാണ്. കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ചക്ക. നമുക്ക് ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ മാഡത്തോട് ചോദിച്ചു മനസ്സിലാക്കാം.

0: നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: 2018 നമ്മുടെ സംസ്ഥാനത്തിന്റെ ഫലമായി പ്രഖ്യാപിക്കപ്പെട്ട ചക്ക ഒരു വിശിഷ്ട വിഭവമാണെന്ന് എങ്ങനെ നമുക്ക് കണക്കാക്കാം?
1: കേരളത്തിന്റെ സാഹചര്യത്തിൽ സമൃദ്ധമായി വളരുന്ന ചക്കയ്ക്ക് തീർച്ചയായും ഇവിടത്തെ മറ്റു പ്രചാരമുള്ള പഴങ്ങളായ പൈനാപ്പിൾ, മാങ്ങ, വാഴപ്പഴം എന്നിവയോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള ഗുണങ്ങളും പല ആരോഗ്യദായക ഘടകങ്ങളുടെ തോതിന്റെ കാര്യത്തിലും കുറച്ചുകൂടി മുൻപന്തിയിലുമാണ് ഇവയ്ക്ക് സ്ഥാനമുള്ളത്. ഉദാഹരണത്തിന് പ്രോട്ടീൻ അഥവാ മാംസ്യത്തിന്റെ കാര്യം തന്നെ നോക്കാം. 100 ഗ്രാം ചക്കയിൽ ഏകദേശം ഒരു 1.72 ഗ്രാം മാംസ്യമുള്ളപ്പോൾ പൈനാപ്പിളിൽ 0.5 ഗ്രാം മാത്രമേ കാണുന്നുള്ളൂ. വാഴപ്പഴത്തിലാണെങ്കിൽ 1 ഗ്രാം. അതുപോലെ തന്നെ വിറ്റാമിനുകളായ തയാമിൻ, നയാസിൻ, പിരിഡോക്സിൻ, ഫോളിക് ആസിഡ് ഇവയെല്ലാം തന്നെ ചക്കയിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ധാതുലവണങ്ങളായ പൊട്ടാസ്യം, സിങ്ക്, മഗ്നീഷ്യം എന്നിവയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് അവസ്ഥ. കൂടാതെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിൽ അണുനാശിനിയായും രക്തത്തിലെ പഞ്ചസാര ക്രമീകരിക്കാനും മുറിവുണങ്ങാനും പ്ലാവിൽ നിന്നുമുള്ള മരപുരി, പ്ലാവിലെ ഇല ഇവയുടെ എല്ലാം സത്ത് അടങ്ങുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഔഷധപരമായും പോഷകപരമായും ചക്കയ്ക്ക് മുതിർന്ന സ്ഥാനം തന്നെയാണ് ഉള്ളത്.
0: പിന്നെ എന്തുകൊണ്ടാണ് മാഡം ചക്കയുടെ പ്രചാരം കുറവായി പോയത്?
1: ചക്കയുടെ വലിപ്പം തന്നെയാണ് ഇവയുടെ ഉപയോഗം കുറയാൻ പ്രധാനമായിട്ടുള്ള ഒരു കാരണം. ഇന്ന് നമ്മളിൽ മിക്ക പേർക്കും ചക്ക മുറിച്ചെടുത്ത് ചുള നീക്കാനും അതിന്റെ അരക്ക് കൈകാര്യം ചെയ്യാനും നേരെയില്ല. ചക്കച്ചുളകൾ വേർതിരിച്ച് അരിഞ്ഞും കൂടി വച്ചിരുന്നാൽ തീർച്ചയായും നമ്മളത് വാങ്ങാൻ മുതിരും. ഇതുകൂടാതെ കേരളത്തിന്റെ സാഹചര്യത്തിൽ ചക്കയെ പ്ലാവിൽ നിന്നും താഴേക്ക് ഇറക്കുന്നതൊരു ചിലവേറിയ കർമ്മമാണ്. പ്ലാവിന്റെ ഉയർന്ന ശാഖകളിലാണല്ലോ ചക്ക പിടിച്ചിരിക്കുന്നത്. 1000 മുതൽ 1200 രൂപ കൊടുത്ത് ചക്ക താഴോട്ടിറക്കാൻ ആരും മടിക്കും? പിന്നീട് ഒരു കാരണം കൂടി കാണുന്നത് ഇവയിൽ നിന്നും വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്തതുമാകാം. ചക്ക അവിയൽ, ചക്കപ്പുഴുക്ക് പോലത്തെ വിഭവങ്ങളോട് ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും സ്വീകാര്യത കുറവായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്.
0: ചക്കയുടെ ഒരു ഭാഗവും കളയാനില്ല എന്നാണല്ലോ നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് പറയാമോ മാഡം?
1: നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് ചക്ക ചുളയും കുരുവും കഴിക്കുന്ന കാര്യമാണ്. മടലും ചകിണിയും കന്നുകാലികൾക്കുള്ളതാണെന്നാണ് കേട്ടിരിക്കുന്നത്. ചക്ക ചുളയുടെ കൂടെയുള്ള ചകിണി ഭക്ഷ്യനാരുകൾ കൊണ്ട് സമൃദ്ധമാണ്. തീർച്ചയായും ഇതിനെ പച്ചക്കറിയായി പാചകം ചെയ്ത് നമ്മുടെ തോരൻ, അവിയൽ എന്നിവയിൽ ഉൾപ്പെടുത്താം. കട്ട്ലറ്റ് വരെ ഉണ്ടാക്കാൻ സാധിക്കും. ചക്കയുടെ നടുവിലത്തെ കൂഞ്ഞുകൊണ്ട് ഇറച്ചിയെ വെല്ലുന്ന വിഭവങ്ങൾ തയ്യാറാക്കാം. ചക്ക മടൽ ജെല്ലി നിർമ്മാണത്തിന് ഉത്തമമായ അസംസ്കൃത സ്രോതസ്സാണ്. പേരക്കയിലും പപ്പായിലും മറ്റും അടങ്ങി കാണുന്ന പെക്റ്റിൻ ചക്ക മടലിലും ഉള്ളതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. നിശ്ചിത രീതിയിൽ തയ്യാറാക്കി ഉണക്കിപ്പൊടിച്ച മടലിന്റെ മാവ് കൊണ്ട് പപ്പടം, വേഫർ പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇവിടെ ഞങ്ങളുടെ കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗത്തിലെ ഒരു PG സ്റ്റുഡന്റിന്റെ പ്രോജക്റ്റ് ഈ ഒരു വിഷയത്തിലായിരുന്നു. അതുപോലെ തന്നെ ചക്കക്കുരുവിന്റെ മീതെയുള്ള പാട വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്ന ഒരു വിഭവം പണ്ട് തൊട്ടേ നമ്മൾ കഴിച്ചു വന്നിരുന്നതാണ്. ചക്കയുടെ മുള്ള് പ്രത്യേക രീതിയിൽ തയ്യാറാക്കി ഉണക്കി വെച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് ചേർത്ത് കുടിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് കാരണമാകുന്നുവെന്ന് പറയുന്നുണ്ട്.
0: അപ്പോൾ ചക്ക കൂടുതൽ ഭക്ഷിക്കാനും അതിന്റെ സ്വീകാര്യത കൂട്ടാനും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
1: ഇപ്പോഴത്തെ റെഡി ടു കുക്ക് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് വിഭവങ്ങളായി ചക്കയെ മാറ്റിയാൽ ഉപഭോക്താക്കൾ ഏറെ ഉണ്ടാകും എന്നത് തീർച്ച. പച്ച ചക്കച്ചുളകളെ ഇറുത്തെടുത്ത് നീറ്റായി കവറുകളിൽ പാക്ക് ചെയ്തു വെച്ചാൽ തന്നെ ആവശ്യക്കാർ എത്തും. ഒരു ചെറിയ അണുകുടുംബത്തിന് 4-5 ചുള മതിയാകുമല്ലോ. ചക്കച്ചുളയും കുരുവും വാട്ടി ഉണക്കി വെച്ചിരുന്നാൽ ചക്കയില്ലാത്ത കാലത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഉണക്കി പൊടിച്ചു വെച്ചിരുന്നാൽ പ്രാതൽ വിഭവങ്ങളായ പുട്ട്, ദോശ, ചപ്പാത്തി, പൂരി എന്നിവയുടെ മാവിൽ മിശ്രിതപ്പെടുത്തിയാൽ ശരിക്കും ഗുണമേറിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വറക്കുന്ന പലഹാരങ്ങളുടെ കൂട്ടിൽ ഇവ ചേർക്കുന്നത് അവ നന്നായി മുരിഞ്ഞു കിട്ടാനും ഇടയാക്കുന്നു. ഗ്ലൂട്ടൻ എന്ന ഘടകം ചക്കയിൽ ഇല്ലാത്തതുകൊണ്ട് മറ്റു മാവുകളുമായി മിശ്രിതപ്പെടുത്തേണ്ടി വരുന്നു.
0: ചക്കയിൽ നിന്നും പാനീയങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമോ?
1: ചക്കപ്പഴത്തിന്റെ പാനീയങ്ങൾ അധികം കമ്പോളത്തിൽ കാണുന്നില്ല. തീർച്ചയായും ഇവ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. കൂഴച്ചക്കയിലെ നാരുകളും വരിക്കച്ചക്കയുടെ ഉറപ്പുള്ള ഘടനയുമാണ് ഇതിന് ശരിക്കും തടസ്സമാകുന്നത്. ചക്കച്ചുള ധാരാളം ഉള്ളപ്പോൾ അവയെ മിക്സിയിൽ അടിച്ച് കുഴമ്പാക്കി, അതായത് വരിക്കച്ചക്കയെ നമുക്ക് ആവി കയറ്റി കുഴമ്പാക്കേണ്ടി വരും. ഈ പരുവത്തിൽ ഇവയെ ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. ആവശ്യാനുസരണം പഞ്ചസാരയും സിട്രിക് ആസിഡും ചേർത്ത് പാനീയം

0: ഉണ്ടാക്കി ഈ കൂട്ടിനെ അതുമായിട്ട് മിശ്രിതപ്പെടുത്താവുന്നതാണ്. ഏലക്കയുടെ സത്ത് കൂടി ചേർക്കാവുന്നതാണ്. അപ്പൊ ഇതിന് രുചി ഏറും.
1: ചക്ക പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്?
0: പച്ച ചക്ക പഴുത്ത ചക്കയെ അപേക്ഷിച്ച് പ്രമേഹ രോഗികൾക്ക് ഗുണപ്രദം തന്നെയാണ്. ഇവയിൽ 20% മാത്രം പഞ്ചസാര അടങ്ങുന്നുള്ളൂ. എന്നാൽ നാരുകളും മാംസ്യവും ഉയർന്ന തോതിലുമാണ്. ഇത് ദഹന പ്രക്രിയ സാവധാനത്തിലാക്കാനും പഞ്ചസാര രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന തോത് കുറയ്ക്കാനും ഇടയാക്കുന്നു. കൂടാതെ നാരുകളും പ്രോട്ടീനും നിറഞ്ഞ വിഭവങ്ങൾ കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞതായി അനുഭവപ്പെടുന്നു നമുക്ക്. നമ്മൾ കൂടുതൽ കഴിക്കാതിരിക്കാൻ ഇത് ഇടയാക്കുന്നു. ഇത് തടി കുറയാനും HbA1c എന്ന രക്തത്തിലെ പഞ്ചസാരയുടെ പ്രധാനപ്പെട്ട അളവുകോലിനെ കുറയ്ക്കാനും ഇടയാക്കുന്നു. കമ്പോളത്തിൽ ലഭിക്കുന്ന ചക്കപ്പൊടി 30 ഗ്രാം വീതം ദിവസേന കഴിച്ചതുവഴി പ്രമേഹ രോഗികളിൽ ഈ HbA1c കുറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
1: സാധാരണ പറയാറുണ്ടല്ലോ, ചക്ക കഴിക്കുന്നത് ദഹനക്കുറവും ഗ്യാസ് ട്രബിളിനുമൊക്കെ കാരണമാകാറുണ്ടെന്ന്. ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ?
0: അമിതമായി കഴിക്കുമ്പോൾ മാത്രമേ ചക്ക ദഹിക്കാൻ ബുദ്ധിമുട്ടാകുന്നുള്ളൂ. ദിവസേന ഒരു 3-4 ചക്കച്ചുള ഗുണമാണ് ചെയ്യുന്നത്. ആയുർവേദ വിധിപ്രകാരം ഏതെങ്കിലും കട്ടിയായി കഴിക്കുന്ന ആഹാരത്തിന് മുൻപായി, അതായത് പ്രാതലിനോ ഊണിനോ മുമ്പായി ചക്ക കഴിക്കുന്നതാണ് നല്ലത്. കുടലിലെ എൻസൈമുകൾ നന്നായി ദഹനത്തെ സഹായിക്കുന്നത് അപ്പോഴാണ്. പച്ച ചക്ക പാചകം ചെയ്യുകയാണെങ്കിൽ ധാരാളം ജീരകം, കുരുമുളക്, ഐമോദകം, മഞ്ഞൾ എന്നിവ ചേർക്കുന്നത് ദഹനത്തെ സഹായിക്കും. ചക്ക ചുളയേക്കാളും കുരുവിലാണ് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒളിഗോസാക്രൈഡുകൾ അടങ്ങുന്നത്. ചക്ക കുരുമാവിൽ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിക്കുന്നതുവഴി ഒളിഗോസാക്രൈഡുകളുടെ തോത് കുറഞ്ഞതായി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പഠനത്തിൽ തെളിയുകയുണ്ടായി.
1: ചക്ക കൊണ്ട് നമുക്ക് അച്ചാർ നിർമ്മിക്കാൻ സാധിക്കുമോ?
0: ചക്കയ്ക്ക് തനതായ പുളിരസം ഇല്ലാത്തതുകൊണ്ട് അവയെ നാരങ്ങാ നീരിലോ വിനാഗിരിയിലോ 2 ദിവസം മുക്കി വച്ചതിന് ശേഷം അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. അച്ചാറിന് ചക്കയുടെ കൂഞ്ഞാണ് ഉത്തമം. ഇറച്ചി അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ കൂഞ്ഞുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാം. ധാരാളം ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റും വഴട്ടിച്ചേർത്ത് ഇവയുടെ രുചി കൂട്ടാവുന്നതാണ്.
1: ചക്ക കൊണ്ട് നമുക്ക് എന്തെല്ലാം ബേക്കറി ഉത്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും?
0: ചക്ക ചുളയും കുരുവിന്റെയും മാവ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കടലമാവിന്റെ കൂടെ ചേർത്ത് മിക്സ്ചർ, പക്കാവട, മുറുക്ക് പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാം. മൈദാമാവിന്റെ കൂടെ 30% വരെ ഈ കൂട്ടുകൾ ചേർത്ത് ബ്രെഡ്, ബണ്ണ്, റസ്ക്, പിസ്സ ബേസ് പോലത്തെ വിഭവങ്ങൾ വരെ നിർമ്മിക്കാം. ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ 100% ചക്കമാവ് ചേർക്കാൻ സാധ്യമല്ല. കാരണം ഇതിൽ ഗ്ലൂട്ടൻ എന്ന ഘടകം തീരെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവ ഒന്നുകിൽ ഗോതമ്പ് മാവോ മൈദാമാവിന്റെ കൂടെ ചേർത്താണ് ഈ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്നത്. പിന്നെ ചക്ക കൊണ്ടുള്ള തേര, ചക്കയുടെ മാവ് ചേർത്ത് നമുക്ക് ബർഫി, ഹലുവ, ചക്കയുടെ ചുള വെളയിച്ച് കാൻഡി തുടങ്ങിയ ധാരാളം ഉൽപ്പന്നങ്ങൾക്കും സാധ്യതകളുണ്ട്. പിന്നെ നമ്മുടെ പരമ്പരാഗത പായസം, ചക്ക വരട്ടി, ചക്കയട എന്നിവയെല്ലാം ഇന്നും നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ പ്രിയമുള്ള വിഭവങ്ങളാണ്.
1: മേഡം, ഇപ്പൊ തല്ലൻ ചക്കയ്ക്ക് പ്രചാരമേറുന്നു എന്നത് കേൾക്കുന്നുണ്ട്, അത് ശരിയാണോ?
0: ശരിയാണ്. പാലക്കാട്, മലപ്പുറം ഭാഗത്തു നിന്നും തല്ലൻ ചക്ക അല്ലെങ്കിൽ ഇടിച്ചക്ക എന്ന് നമ്മൾ പറയുന്ന ഇളം ചക്കകൾ പുറം രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ സസ്യാഹാരത്തിനും മേളില് വീഗൻ ആഹാരം രീതിയിലേക്ക് നല്ലൊരു 1% ആൾക്കാർ തിരിയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇടിച്ചക്ക കഷ്ണങ്ങളാക്കി വേവിച്ച് ഇറച്ചി തയ്യാറാക്കുന്നത് പോലെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകുന്നത്. അതായത് കട്ട്ലറ്റ്, റോൾസ്, ഹാംബർഗർ, പിസ്സ തുടങ്ങിയതിലെല്ലാം ഇറച്ചിക്ക് പകരം ഈ തല്ലൻ ചക്കയെ വേവിച്ച് മസാല ചേർത്ത് ചേർക്കുന്നതാണ്.
1: ഇത്രയും നേരം നമ്മൾ ചക്കയെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ ഈ ചക്കക്കുരു നമുക്ക് ആരോഗ്യദായകമാണോ അതോ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഘടകം അതിലുണ്ടോ?
0: മറ്റ് ഏത് പഴങ്ങളുടെ കുരുവിനേക്കാളും ഗുണങ്ങൾ ഏറെ ചക്കക്കുരുവിനാണുള്ളത്. ഇതിലടങ്ങിയിട്ടുള്ള നാരുകളെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇവ കുടലിന്റെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നു. ചക്കക്കുരുവിന്റെ സത്ത് ഇന്ന് വളരെയേറെ പഠനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇവയ്ക്ക് അണുനാശക സ്വഭാവം, രോഗപ്രതിരോധ ശേഷി, എന്തിന് ക്യാൻസറിനെ വരെ തടയാൻ കഴിവുള്ളതായി തെളിഞ്ഞിരിക്കുന്നു. അവയിലടങ്ങുന്ന ഫീനോളുകളും ഫ്ലേവനോയിഡുകളും ടാനിനുകളുമാണ് ഇതിന് കാരണമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്.
1: കൂഴച്ചക്കയ്ക്ക് നാരുകൾ കൂടിയിരിക്കുന്നത് കൊണ്ട് ഇവയുടെ സ്വീകാര്യത വരിക്ക ചക്കയെ അപേക്ഷിച്ച് കുറവാണല്ലോ. പോഷക ഗുണങ്ങളുടെ കാര്യത്തിൽ ഇവ തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ?
0: 2018 നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നടന്ന ഒരു PhD ഗവേഷണ റിപ്പോർട്ടിൽ കൂഴച്ചക്കയിൽ വരിക്കച്ചക്ക ഇനങ്ങളെക്കാൾ കൂടുതൽ അന്നജം, മാംസ്യം, നാരുകൾ, കാൽസ്യം, കോപ്പർ, ബീറ്റാ കരോട്ടിൻ വരെ അടങ്ങുന്നതായിട്ടാണ് കണ്ടത്. ഇരുമ്പ്, പൊട്ടാഷ്യം, സിങ്ക് എന്നിവയിൽ കുറച്ച് പുറകോട്ടാണെങ്കിലും താരതമ്യപ്പെടുത്താവുന്ന തോതിൽ തന്നെയാണ് ഇവയിൽ അടങ്ങുന്നത്. കൂടാതെ ഈ പോളിഫീനോളുകൾ, അതായത്

0: ഇടക്കാല സംസ്കരണമുണ്ടെങ്കിൽ, സീസൺ അല്ലാത്തപ്പോൾ ഇവ കൊണ്ട് വൈവിധ്യമാർന്ന വിഭവങ്ങൾ നിർമ്മിക്കാനും സാധിക്കും. ഉദാഹരണത്തിന്, പഴുത്ത ചക്ക കുഴമ്പായും പച്ച ചക്ക ഉണക്കിയും സൂക്ഷിച്ചു വച്ചാൽ പിന്നീട് അവയെ ഡിമാൻഡിനൊത്ത് പാനീയങ്ങളോ പലഹാരങ്ങളോ ആക്കി മാറ്റാവുന്നതാണ്.
1: ചക്ക ഭക്ഷ്യ സുരക്ഷയ്ക്കായി പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
0: ഒരു കാലത്ത് ചക്ക നെല്ലരിയെപ്പോലെ നമ്മുടെ പ്രധാന ഭക്ഷണമായിരുന്നു. പച്ച ചക്കച്ചുള ഉപ്പുവെള്ളത്തിൽ വേവിച്ച് തേങ്ങയും കാന്താരി ചതച്ചതും ചേർത്ത് കഴിക്കുന്നവർ ധാരാളമുണ്ടായിരുന്നു. നെല്ലരി, ഗോതമ്പ് എന്നിവ കമ്പോളങ്ങളിൽ സുലഭമായപ്പോൾ ഈ ഭക്ഷണരീതി മാറി. ചക്കയുടെ പ്രത്യേകത ഇതിനെ നമുക്ക് പച്ചയായിട്ടും പഴുത്തതായിട്ടും ഭക്ഷിക്കാം എന്നുള്ളതാണ്. ഇതിലെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. വർഷത്തിൽ മിക്ക ഇടങ്ങളിലും 6 മാസം വരെ ചക്ക ലഭ്യമാകുന്നുമുണ്ട്. ഇവയെ സംസ്കരിച്ച് സൂക്ഷിച്ചു വച്ചാൽ വർഷം മുഴുവൻ ഇവയെ ലഭ്യമാക്കാനും സാധിക്കും. ഇതിനെല്ലാം പുറമെ ജൈവമായി വളർന്നു വരുന്ന ഈ വൃക്ഷം തരുന്ന ചക്കയ്ക്ക് കീടനാശിനികളുടെയും മറ്റും ദൂഷ്യവശങ്ങളും ഉണ്ടാകുന്നില്ല. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് ചക്കയെ പ്രചരിപ്പിക്കേണ്ടി വരുന്നത്.
1: കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യ സുരക്ഷയ്ക്കും ചക്ക. ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 2026 നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിന്റെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐടി പ്ലാറ്റ്ഫോമായ ഇസിനെറ്റ് നിർണായക പങ്ക് വഹിച്ചതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ. തിരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ തിരിച്ചടി പരിശോധിക്കുമെന്നും ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേൾക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് നിയുക്ത MLA പ്രഥമ പാർലമെന്ററി പാർട്ടി യോഗം നാളെ KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും പങ്കെടുക്കും. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികളിലേക്ക് 10 ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് സുപ്രീംകോടതി കൊളീജിയം അംഗീകാരം നൽകി. പൈതൃക സംരക്ഷണ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളെയും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഹെറിറ്റേജ് ഓഫ് കേരള ജില്ലാ സീരീസ് ഔദ്യോഗികമായി പുറത്തിറക്കി. ശശിശേഖർ വെമ്പതിയെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആദ്യം ഇന്ന് ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ജൈവകർഷകയായ ശ്രീജ എംഎസുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:20 സംഗീതസുധ ബിരാജമയ്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:00 മൊഴിയാം ഒരു കഥ, രാജലക്ഷ്മി എഴുതിയ കഥ മാപ്പ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിക്കുന്നു. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകുന്നേരം 5:00, 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ടാഗോറിന്റെ ഗീതാഞ്ജലി, ജി ശങ്കരകുറുപ്പിന്റെ വിവർത്തനത്തിൽ നിന്നൊരു ഭാഗം, ആലാപനം കല്ലറഗോപൻ, ഉദയഗീതം KS സുദീപ് കുമാർ പാടിയത്, പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ബാലരാമപുരം സുബയ്യ ജോലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 10, തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഹലോ സന്ദേശഗാനം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം ഹലോ സന്ദേശഗാനം തുടരും. 11:02 ഹലോ ആകാശവാണി, വിവിധ തരം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് ഡോ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം. 12:02 ശാസ്ത്രലോകം, കേരളീയ ഗണിത ജ്ഞാന വ്യവസ്ഥ, എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് പ്രിൻസിപ്പലും മാത്തമാറ്റിക്സ് പ്രൊഫസറുമായ ഡോ ഇന്ദുലാൽ ജി നടത്തുന്ന പ്രഭാഷണം. 12:20 ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 പ്രകാശധാര, ഷിഗല്ല അണുബാധയെക്കുറിച്ച് ഡോ റിനി മേരി തോമസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഒരു വട്ടം കൂടി, 2:02 നാടകം രാജാധിരാജൻ, രചന സാജൻ തിരുവനന്തപുരം, സംവിധാനം എസ് നാരായണൻ നമ്പൂതിരി, ശബ്ദം നൽകിയവർ സുദർശനൻ കുടപ്പനമൂട്, ഡോ രാജവാര്യർ, തെങ്ങുകോട് മോഹനൻ, ബിജു കല്ലുവാതുക്കൽ, ബിജു മാത്യു, ശ്രീകുമാർ മുഖത്തല, KS ശ്രീകുമാർ, NJ ജോഷിലാൽ, സുഷമ അനിൽ, സജികുമാർ പോത്തൻകോട്, ശ്യാം VS. 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3:00 ഹലോ പ്രിയഗീതം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 5:02 നമസ്തേ അനന്തപുരി, ഇതിൽ ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗുഡ് ഇംഗ്ലീഷ്, ആയുരാരോഗ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കന്നുകാലി പരിചരണം, വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോ ശുഭ പരമേശ്വരനുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:02 സംഗീതസുധ, രാജ്കുമാർ ഭാരതി അവതരിപ്പിച്ച സംഗീത കച്ചേരി, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ ഇടിയോടുകൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.1 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 7.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.1 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 7.8 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, ജോൺസന്റെ സംഗീതം, യേശുദാസും എം ജി ശ്രീകുമാറും പാടിയ ഗാനം, ചിത്രം പിൻഗാമി.
1: ൊരു മാറിപ്പെണ് നീരാടി വരും ഒരു പുഴയോരത്തുമോ വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീതിരുമാലിക്കാറ്റ്
2: പന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളിരണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറും ഒരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാൽ.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: തേജിന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, ചിത്രം മാണിക്യം.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താരൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ചിത്രം ആക്രമണം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം. പാടിയത് യേശുദാസും, S. ജാനകിയും.

സന്ധ്യാഗീതം. ഗാനരചന കെ ജയകുമാർ, സംഗീതം വിജയ് ചമ്പത്ത്, പാടിയത് മാതംഗി അജിത് കുമാർ. ചിത്രം കൈലാസത്തിലെ അതിഥി.

0: സന്ധ്യാഗീതം തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പേയ്മെന്റ്, സംസ്കാരം, ടൂറിസം, പൊതുമേഖലാ ഓഡിറ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിന് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ്, ഇൻഡോ പസഫിക് നയങ്ങളിൽ വിയറ്റ്നാമിന് വലിയ പ്രാധാന്യമുണ്ടെന്നും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായി ഇരുരാജ്യങ്ങളും നിലകൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
1: കൾച്ചർ കണക്ടിവിറ്റി ഓർ കപ്പാസിറ്റി ബിൽഡിംഗ് സെക്യൂരിറ്റി, സസ്റ്റൈനബിലിറ്റി ഓർ സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഹർ ക്ഷേത്രമേ ഹമാര സഹയോഗ് നയ സ്തര പർ പഹുഞ്ചേഗാ. ഫ്രണ്ട്സ്, ഭാരത് ഓർ വിയറ്റ്നാം കാ ബയലിട്രൽ ട്രേഡ് പിച്ചലേ ഏക ദശക് മേ ഡബൽ ഹോക്കർ 16 ബില്യൺ ഡോളർ തക് പഹുഞ്ച് ചുക്കാ ഹൈ. 2030 തക് ഇസേ 25 ബില്യൺ ഡോളർ തക് പഹുഞ്ചാനേ കേ ലിയേ ഹംനെ ആജ് കൈ മഹത്വപൂർണ നിർണയ ലിയേ ഹൈ.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ

0: രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. നിയുക്ത എംഎൽഎമാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം കെപിസിസി ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ ചേരുമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിരീക്ഷകർ നിയുക്ത എംഎൽഎമാരുമായി ചർച്ചകൾ നടത്തി അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയ ശേഷമായിരിക്കും ഔപചാരിക നിയമസഭാ കക്ഷിയോഗം. അതിനിടെ മന്ത്രിമാരുടെ കാര്യത്തിൽ മറ്റ് ഘടകകക്ഷികളുമായും നിരീക്ഷകർ ചർച്ച നടത്തും. ഇവയ്ക്കെല്ലാം ശേഷമാകും യു ഡി എഫിന്റെ നിയമസഭാ കക്ഷിയോഗം ചേർന്ന നേതാവിനെ തെരഞ്ഞെടുക്കുകയും തുടർന്ന് ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുക. നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ്, മുൻ പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല, നിലവിലെ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉണ്ടെന്നത് ശ്രദ്ധേയമാണ്. അതേസമയം മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ സി വേണുഗോപാൽ നിലവിൽ പാർലമെന്റ് അംഗമാണ്.
0: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ ടി വി കെ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 108 സീറ്റിൽ വിജയിച്ച് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ടി വി കെക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118. ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 5 സീറ്റുകളിൽ വിജയിച്ച കോൺഗ്രസ് ടി വി കെക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഡി എം കെ നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി. ടി വി കെയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്ന് ഡി എം കെ സഖ്യകക്ഷിയായ വി സി കെയും അറിയിച്ചിട്ടുണ്ട്. എ ഐ എ ഡി എം കെയിലെ ഒരു വിഭാഗം എംഎൽഎമാരും ടി വി കെയെ പിന്തുണയ്ക്കാൻ താൽപര്യപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും യോഗം ചേരുമെന്നും പ്രവർത്തകർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15 കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണറുടെ വിജ്ഞാപനം പുറത്തിറങ്ങി. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 174(2)(b) പ്രകാരമാണ് നടപടിയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ഗാർഹിക എൽ പി ജി വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതക ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരായി തുടരുന്നുവെന്നും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളിൽ ഒരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2 യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 യോഗത്തിൽ ബ്രിക്സ് സംഘരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമുണ്ടാക്കിയെന്നാണ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശി ശേഖർ വെമ്പതിയെ നിയമിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 3 വർഷത്തേക്കാണ് നിയമനം. പ്രസാർഭാരതി സിഇഒ അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രസൂൺ ജോഷി പ്രസാർഭാരതി ചെയർപേഴ്സണായതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ശശി ശേഖർ വെമ്പതിയുടെ നിയമനം. പത്തനംതിട്ട ജില്ലയിൽ വേനൽ കടുത്തതോടെ വഴിയോരങ്ങളിൽ സജീവമായി കരിമ്പിൻ ജ്യൂസ് വിൽപ്പനക്കാർ. കടുത്ത വേനലിൽ സംസ്ഥാനം വലയുമ്പോൾ യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണിവർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: വേനൽ കടുത്തതും നാരങ്ങയ്ക്കും തണ്ണിമത്തനും വില വളരെ കൂടിയതും പത്തനംതിട്ട ജില്ലയിൽ കരിമ്പിൻ ജ്യൂസ് വഴിയോര വിൽപ്പനക്കാർ സജീവമാകുന്നതിന് കാരണമായിട്ടുണ്ട്. ജില്ലയിൽ കരിമ്പിൻ കൃഷി ഇപ്പോൾ പല സ്ഥലങ്ങളിലും വ്യാപകമാണെങ്കിലും ഓണം വിപണി ലക്ഷ്യമിട്ട്

0: ശർക്കര ഉൽപാദനത്തിനായാണ് കൃഷി നടത്തുന്നത്. കരിമ്പിൻ ജ്യൂസിനായുള്ള കരിമ്പെത്തുന്നത് കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കരിമ്പിൻ ജ്യൂസ് വിൽപ്പനയിൽ ആരോഗ്യവകുപ്പിന്റെ അടക്കം പരിശോധന കൃത്യമായി നടക്കേണ്ടതുണ്ട്.
1: തൃശൂർ ചെറുതുരുത്തിയിൽ കുഴഞ്ഞു വീണു മരിച്ച 7 വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിലെ സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹ്റിനാണ് കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചത്. വയനാട്ടിൽ പാമ്പ് കടിയേറ്റ യുവാവ് മരിച്ചു. വയനാട് തൊണ്ടർനാട് പുതുശ്ശേരി ഉന്നതിയിലെ സുനിലാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സുനിലിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മരണകാരണം പാമ്പ് കടിയേറ്റാണെന്ന് വ്യക്തമായത്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ എഫ്സിയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 941 പോയിന്റ് ഉയർന്ന് 77,959, നിഫ്റ്റി 298 പോയിന്റ് നേട്ടത്തിൽ 24,331 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 2,160 രൂപ ഉയർന്ന് 111,560 രൂപയും ഗ്രാമിന് 13,945 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാനെതിരെയുള്ള യുദ്ധവും ഉപരോധവും കരാറോടെയാകും അവസാനിക്കുകയെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമാകുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നടപടി അവസാനിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

സന്ധ്യാഗീതം തുടരുന്നു. സുലേഖ മൻസിൽ എന്ന ചിത്രത്തിനു വേണ്ടി സ്വന്തം സംഗീതത്തിൽ വിഷ്ണു വിജയ് പാടിയ ഗാനം. രചന മുഹസിൻ പരാരി.

0: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
1: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
0: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി തിരുവനന്തപുരം ആറ്റിങ്ങൽ പോനലൂർ എറണാകുളം.
3: കിലുകിൽ പമ്പരം എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് SB വെങ്കിടേഷ് സംഗീതം നൽകി ചിത്രപാടിയ ഗാനം.

0: സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയനും വീടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
0: മിത്രത്തിൽ നിന്ന് ശത്രുവിലേക്കുള്ള ദൂരം നാം അകാരണമായി എടുത്തുപയോഗിക്കുന്ന ഒരു വാക്കാവാം. അതേസമയം ശത്രുതയിൽ നിന്ന് സമാധാനത്തിലേക്ക് സഞ്ചരിക്കാൻ ഒരു പുഞ്ചിരി മതി. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ജൈവ കർഷകയായ ശ്രീജ MSമായി അഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: തെങ്ങോലയിൽ നിന്ന് കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് ഏതിനം മണ്ണിരയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ജീവിത വേഗം കൂടുമ്പോൾ ആ വേഗത്തിനൊത്ത് സഞ്ചരിക്കേണ്ടി വരുന്ന നമുക്ക് പല നല്ല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരും. പലതും പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. ഉപഭോഗ സംസ്കാരം കൂടി വന്നതോടെ ഉൽപ്പാദിപ്പിച്ചു കഴിക്കാനുള്ള ആഗ്രഹം നമുക്ക് നഷ്ടമായി. ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന സാധനം വീട്ടുവാതിൽക്കൽ എത്തുന്ന കാലത്ത് ഉൽപ്പാദിപ്പിച്ചു കഴിക്കുക എന്നത് ഔട്ട് ഓഫ് ഫാഷനാണ്. പ്രത്യേകിച്ച് നഗരങ്ങളുടെ തിരക്കിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കൃഷി ചെയ്തോ തേനീച്ച വളർത്തിയോ ഒക്കെ ഒഴിവ് സമയം ചിലവഴിക്കുന്നു എന്നത് ആലോചിക്കാനാവാത്ത കാര്യമാണ്. ഈ സന്ദർഭത്തിലാണ് തിരുവനന്തപുരം വഴയില സ്വദേശിയായ ശ്രീമതി ശ്രീജ MS മാതൃകയാകുന്നത്. ഗവൺമെന്റ് ജോലിയുടെ തിരക്കുകൾക്കിടയിൽ വൈവിധ്യമാർന്ന കൃഷിക്ക് വേണ്ടി തന്റെ ഒഴിവു സമയം ചിലവഴിക്കുന്ന ശ്രീജ ടെറസിലും പറമ്പിലും കൃഷി ചെയ്യുക മാത്രമല്ല, തേനീച്ചയും മത്സ്യവും വളർത്തുന്നുമുണ്ട്. കൃഷിയെ തനിക്ക് അത്രക്കിഷ്ടമാണ് എന്ന് പറയുന്ന ശ്രീജ കൃഷി മൂലം തനിക്ക് കിട്ടിയ സന്തോഷങ്ങളെക്കുറിച്ചും മനസ്സ് തുറക്കുന്നു. ഷിബു ജോർജ് ആണ് ശ്രീമതി ശ്രീജ MSമായി സംസാരിക്കുന്നത്.
3: ശ്രീജ മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
4: താങ്ക് യു സർ.
3: താങ്കൾ വീട്ടുവളപ്പില് കൃഷി ചെയ്യുന്നുണ്ട്, ടെറസ് ഫാമിംഗ് മട്ടുപ്പാവിലും കൃഷി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്തു വരുന്നത്?
4: ഞാൻ 1996 ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫറായി വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തോമസ് സാറ് കൊണ്ടുവരുന്ന കറികളുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ സാറിനോട് ചോദിച്ചു, സാറ് എവിടെ നിന്നാണ് പച്ചക്കറികളൊക്കെ വാങ്ങുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ വാങ്ങുന്നതല്ല, ഞാൻ എൻ്റെ വീട്ടിലിതെല്ലാം വളർത്തിയെടുക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഇതെങ്ങനെ, അതിനുള്ള സ്ഥലം ഉണ്ടോ സാറിന്? 5 സെൻറ് സ്ഥലമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ സാറ് പറഞ്ഞു, ടെറസിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര അതിശയമായി, എനിക്കും അതുപോലെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹമായി. പിന്നെ സാറ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നു. സാറ് വിത്തും തൈകളൊക്കെ കൊണ്ട് തന്നു.
3: അപ്പോഴും
4: മട്ടുപ്പാവ്, എനിക്ക് മട്ടുപ്പാവ് ഇല്ലായിരുന്നു. അപ്പം മുറ്റത്താണ് ഞാൻ കവറുകളിലും പ്ലാസ്റ്റിക് ചാക്കിലും ഒക്കെ ചെയ്ത് തുടങ്ങിയത്. പിന്നെ വീട് വെച്ചു, 2000 മുതൽ ടെറസിലേക്ക് മാറി. സത്യം പറഞ്ഞാൽ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ടെറസ് വീട് വേണമെന്നുള്ള ആഗ്രഹം വന്നത്.
3: അപ്പോൾ ഈ വീട്ടുവളപ്പില് കൃഷി ചെയ്ത് തുടങ്ങിയപ്പോൾ പച്ചക്കറി മാത്രമായിരുന്നോ ചെയ്തത് ആദ്യമൊക്കെ?
4: പച്ചക്കറി മാത്രമാണ് ചെയ്തത്. സാറ് കൊണ്ടുവന്ന വിത്തുകളും സാറ് പറഞ്ഞെന്ന അറിവ് മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ
3: എന്തെങ്കിലും പ്രശ്നം ആദ്യമൊക്കെ നേരിട്ട്?
4: ആദ്യമൊന്നും ഒരു പ്രശ്നം ഇല്ലായിരുന്നു, കാരണം വീട്ടിൽ പശു ഉണ്ടായിരുന്നു. ഈ പശുവിൻ്റെ തൊഴുത്ത് കുറച്ച് പൊക്കത്തിലായിരുന്നു. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ആ പശുവിൻ്റെ മൂത്രം വന്ന് വീണ് തെറിച്ച് വീഴുന്നത് ഈ ചെടികളിലേക്കായിരുന്നു. അതൊരു കാരണമാവാം, എല്ലാം നല്ല വിളവ് കിട്ടി, അതാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ കാരണം.
3: ഗവൺമെന്റ് സർവന്റ് ആയിരുന്നല്ലോ താങ്കള്. അപ്പൊ ഈ സർവീസും ഈ പച്ചക്കറി കൃഷി ഇതെല്ലാം കൊണ്ടുപോയി ഒന്നിച്ച്?
4: എനിക്ക് അത്രക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ രാവിലെ വിളവെടുക്കാൻ വേണ്ടി മാത്രമേ ടെറസിൽ കയറുള്ളൂ. എടുത്തുകൊണ്ട് വന്ന് കറികൾ വെച്ച് മക്കളെ സ്കൂളിൽ വിട്ട് ഞാൻ ഓഫീസിൽ പോയി. വൈകുന്നേരം വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ പഠിക്കാൻ ഇരുത്തിയതിന് ശേഷം അവർ രണ്ടുപേരും തനിയെ പഠിച്ചോളൂ, അങ്ങനെ ആക്കിയെടുത്തു ഞാൻ. എന്നിട്ട് ഒരു 7-7.5 ആകുമ്പം ടെറസിലേക്ക് കയറും. പിന്നെ 9-9.5 വരെ നിന്ന സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്.
3: അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് തന്നെ ധാരാളമാണ്. 30 വർഷം കൊണ്ട് താങ്കൾ ഈ കൃഷി ചെയ്യുന്നുണ്ട്, വീട്ടുവളപ്പിലും ഇപ്പം മട്ടുപാവിലും ചെയ്യുന്നുണ്ട്. ഇപ്പം ടോട്ടൽ എത്ര ബാഗ്സ് ഒക്കെ കാണും?
4: ഇപ്പൊ ഒരു 1600 ഗ്രോ ബാഗ് ടെറസിലുണ്ട്. പിന്നെ ഇപ്പം ഒരു 5 സെന്റ് സ്ഥലവും കൂടെ വൃത്തിയാക്കി എടുത്ത് അവിടെയും കൂടെ ചെയ്യുന്നുണ്ട്. കുറച്ച് ഗ്രോ ബാഗ് ഇപ്പൊ താഴേക്ക് മാറ്റി.
3: എല്ലാം പച്ചക്കറിയാണോ അതോ മറ്റു കൃഷിയോ ഉണ്ടോ?
4: പച്ചക്കറികളും ഫ്രൂട്ട് പ്ലാന്റ്സും ഉണ്ട്,
3: രണ്ടുമുണ്ട്.
4: ഫ്രൂട്ട് പ്ലാന്റ്സിൽ ജാമ്പ പലവിധമുണ്ട്, സപ്പോട്ട, പേര പലവിധമുണ്ട്, മാവ്, പ്ലാവ്, നാരകം പല ടൈപ്പുണ്ട്.
3: ഈ പല ടൈപ്പ് എന്ന് പറയുമ്പോൾ ചെടികളൊക്കെ പോയി തിരഞ്ഞു കൊണ്ടുവരുവോ അതോ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുവോ എങ്ങനെയാണ്?
4: നമ്മള് ഓരോ സ്ഥലത്ത് ഇങ്ങനെ കാണുമ്പോൾ ഓരോ ഇതിനൊക്കെ ഓരോ കായ്ക്കും ഓരോ വ്യത്യാസമല്ലേ, ടേസ്റ്റ് വ്യത്യാസമാണ്. അത് അന്വേഷിച്ച് വാങ്ങും. പിന്നെ കൃഷിഭവനിൽ നിന്ന് കുറെ തൈകൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടി, അങ്ങനെ ഒരു 10 തൈകൾ ഇപ്രാവശ്യം കിട്ടി. ഇതിന് മുന്നേയൊക്കെ ഓരോ നഴ്സറി പോയി വാങ്ങും.
3: ഫലവൃക്ഷങ്ങൾ നമ്മൾ നടുമ്പോൾ എന്തായാലും കുറെ വർഷം കഴിഞ്ഞല്ലേ കാതരുത്തുള്ളൂ. അപ്പൊ ആ ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ അത് നല്ലതാവോ ഇല്ലയോ അങ്ങനത്തെ ഒരു ആശങ്ക എപ്പോഴെങ്കിലും മനസ്സിൽ വന്നിട്ടില്ല?
4: ഇതെല്ലാം ഹൈബ്രിഡ് തൈകളാണ് വാങ്ങുന്നത്. ഇത് ലെയർ ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതും അങ്ങനെയുള്ള തൈകളാണ്. അപ്പൊ അത് 3 വർഷം കഴിയുമ്പോൾ കായ്ക്കും. റംബൂട്ടാനൊക്കെ 3ാമത്തെ വർഷം നിറയെ കായ്ച്ചു.
3: വീട്ടുവളപ്പിൽ മറ്റേ നാടൻ
4: ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. പ്ലാവ്, വരിക്കപ്ലാവിന് പല ടൈപ്പ്, മാവ്, ശീമപ്ലാവ്, സീതപ്പഴം, പലതരം വാഴകളെല്ലാം വേറെ പറമ്പിലുണ്ട്.
3: ഇതെല്ലാം സ്വന്തം മാനേജ് ചെയ്യുവോ അതിനുവേണ്ടി?
4: പറമ്പിലുള്ള എല്ലാം ഹസ്ബൻഡ്, ടെറസിലുള്ള എല്ലാം ഞാൻ.
3: അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത്. അപ്പൊ നമുക്ക് ഈ മട്ടുപാവ് കൃഷി അല്ലെങ്കിൽ വീട്ടുവളപ്പിലെ കൃഷിയുടെ താങ്കളുടെ എക്സ്പീരിയൻസ് കുറച്ച് സംസാരിക്കാം. ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെ അടുത്തും ഈ കാര്യം ചോദിക്കാറുണ്ട്, ഈ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നത് പറഞ്ഞാൽ അതിലായിരിക്കും നമ്മുടെ വിജയത്തിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ താങ്കളുടെ രീതി എന്തുവാണ്?
4: ഞാൻ ചെയ്യുന്നത് വീടിന് ചുറ്റുമുള്ള കരിയിലകള്, കളസസ്യങ്ങള്, പറമ്പിലുള്ള കരിയിലകള്, കളസസ്യങ്ങള്, പിന്നെ റോഡിലുള്ള, വീടിന് ചുറ്റും 2 സൈഡ് റോഡുണ്ട്.

0: അഞ്ഞുള്ളം ശർക്കരയിട്ട് വെച്ചിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് ഇതിലൊഴിച്ചു കൊടുക്കും. ഈ ഈർപ്പം നിൽക്കണം. ഈർപ്പം നിന്നാലേ മൈക്രോ ഓർഗാനിസംസ് വളരുകയുള്ളൂ, ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ട് മാറുള്ളൂ. അപ്പം 2 മാസം കറക്റ്റ് ഡേറ്റ് എഴുതി വെക്കും, എന്നിട്ട് 2 മാസം ഇട്ടേക്കും. അത് നല്ല വളമായിട്ട് മാറും.
1: നല്ലൊരു കരി
0: ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു സ്പോഞ്ചി സബ്സ്റ്റൻസ് ആയിട്ട് വരും അത്.
1: നല്ല ശ്രീജാ മേഡം, ഇത് ആക്ച്വലി എല്ലാവരും പറയാറുണ്ട്, പക്ഷേ സാധാരണയായി ഒരാൾ ശ്രമിക്കുമ്പോൾ ഇതേമാതിരി കറുത്ത പൗഡറായിട്ട് അല്ലെങ്കിൽ സ്പോഞ്ചി ആയിട്ട് കിട്ടാറില്ല.
0: അത് എന്ന് പറഞ്ഞാൽ 2 മാസം നമ്മൾ ഇടണം. അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ മൈക്രോ ഓർഗാനിസം ആഡ് ചെയ്ത് കൊടുക്കണം. പച്ച ചാണകം വെള്ളം തളിച്ചു കൊടുക്കണം, പിന്നെ ഗോമൂത്രം തളിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല വെയിലോ മഴയോ കൊള്ളാതെ ഇതിനെ സംരക്ഷിക്കണം. അപ്പം മൈക്രോ ഓർഗാനിസം വളർന്ന് ഇത് നല്ല, അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ, നല്ല കറുത്തിട്ട്. ഈ വളവും കൂടെ ഇടണം, കോഴിവളം ചാണകപ്പൊടി ഇതെല്ലാം ഇടുകയാണ്.
1: അപ്പം നല്ല
0: ലെയർ ലെയർ ആയിട്ട് ഇടുമ്പോൾ ഇത് താന്ന് വരും. ഇത് കമ്പോസ്റ്റ് ആകുമ്പോൾ ഈ ഇത്രയും ഹൈറ്റൊന്നും കാണത്തില്ല. അതിനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടാണ് ഗ്രോ ബാഗുകളിൽ നിറച്ചിട്ട് വീണ്ടും അതിൽ ഡോളോമൈറ്റ് വീണ്ടും വളങ്ങളും എല്ലാം ആഡ് ചെയ്യണം.
1: ഡോളോമൈറ്റ് നമ്മുടെ ഒരു പുളിപ്പ് മാറ്റാൻ,
0: പി എച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പച്ചക്കൊക്കെയോ ഡോളോമൈറ്റോ. അതിൽ വീണ്ടും നമ്മൾ ഫിഷ് വളം ആഡ് ചെയ്യണം. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും കരിയില സെപ്പറേറ്റ് കമ്പോസ്റ്റ് ആക്കും, പിന്നെ കോഴിവളം സെപ്പറേറ്റ് കമ്പോസ്റ്റ് ആക്കും, ഇത് ഒരുമിച്ച് എനിക്ക് കമ്പോസ്റ്റ് ആയി വരും.
1: കിട്ടുന്ന എല്ലാം ഈ പറഞ്ഞമാതിരി
0: ലെയറായിട്ട് ഇടും,
1: അതിന്റെ മേളിൽ മണ്ണിടും, പിന്നെ കിട്ടുന്ന വളം, കോഴിവളം ഉണ്ടെങ്കിൽ കോഴിവളം, ചാണകം ഉണ്ടെങ്കിൽ
0: അതേ ഇടും. എല്ലാ ജീവികളുടെ അവശിഷ്ടങ്ങളും ഇടാം, എല്ലാ സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങളും ഇടാം. വൈവിധ്യമാർന്ന കളകൾ, അത് രവീന്ദ്രസാറിന്റെ അടുത്ത് പഠിച്ചതാണ്. കയ്പുള്ളത്, പുളിപ്പുള്ളത്, കറയുള്ളത്, അങ്ങനെയുള്ള സസ്യങ്ങളുടെ കളകൾ ഇതിലിടാം. അത് വെള്ളത്തിലിട്ടും നമുക്ക് ഉപയോഗിക്കാം.
1: അപ്പൊ ഇങ്ങനെ നല്ലതായിട്ടൊരു കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും.
0: കമ്പോസ്റ്റ് ആയിട്ട് അത് 2 മാസം 60 ദിവസം എടുക്കും. അതിനോടൊപ്പം തന്നെ ഫിഷ് വേസ്റ്റ് കളക്ട് ചെയ്ത്
1: ഇതിന്റെ കൂടെ ഇടുവോ?
0: കൂടെയല്ല, അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതെടുത്തിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യണം. ലാസ്റ്റ് ചെടി നടുന്നതിന് മുമ്പ് ഒരു മിക്സിംഗ് ഉണ്ട്.
1: ഫിഷ് വേസ്റ്റ് എങ്ങനെ, ഫിഷ് അമിനോ ഉണ്ടാക്കുവോ? അത്
0: ഫിഷ് അമിനോ നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി വേണം, അത് കുറച്ചും ഉണ്ടാക്കും. ഫിഷ് വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ചാരത്തില് മിക്സ് ചെയ്ത് അത് ബക്കറ്റിൽ ഇങ്ങനെ ലെയർ ആയിട്ട് ഇട്ട് വെച്ച് അതും 2 മാസം വേണം. അപ്പൊ ഈ മണ്ണിനോടൊപ്പം തന്നെ 2 മാസം കൊണ്ട് ഫിഷ് വേസ്റ്റും വളമായി വരും. ഫിഷ് വേസ്റ്റ് ഇങ്ങനെ കളക്ട് ചെയ്യുകയും ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പറമ്പ് ക്ലീനാവും, നമ്മുടെ വീടിന് ചുറ്റും ക്ലീനാവും. ഓരോ വീട്ടുകാരും അങ്ങനെ ചെയ്താലുള്ള അവസ്ഥ എന്നാലോചിച്ചൊക്കെ സാറേ.
1: ശരിയാണ്.
0: ഞാൻ ഓരോ മാസവും ഇതിങ്ങനെ കളക്ട് ചെയ്യും. ആരെങ്കിലും നിർത്തി എല്ലാം എടുത്ത് ചാക്കിൽ കെട്ടി വെച്ചേക്കും. ഒരു ചാക്ക് വേണം ഒരു ലെയർ ഇടാൻ, അതും അളവ് നോക്കി വെച്ചിട്ടുണ്ട്.
1: ഇതെല്ലാം കൃത്യമായിട്ട്
0: അളവുണ്ട്. കാരണം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ കരിയിലേ ഇതും ഇട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ലെയർ ആയിട്ട്.
1: ഓക്കെ, അപ്പൊ ഇങ്ങനെ കമ്പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫിഷിന്റെയും അതേമാതിരി കമ്പോസ്റ്റിംഗ് ചെയ്ത് ഇത് രണ്ടും മിക്സ് ചെയ്യും, പിന്നെ ഡോളോമൈറ്റ് ഇടും.
0: ഡോളോമൈറ്റ് അല്ലെങ്കിൽ പച്ചക്കൊക്കെ, കാരണം കുമ്മായം ഇതിലിടാൻ പറ്റില്ല. ഇതിൽ മൈക്രോ ഓർഗാനിസം ധാരാളം ഉണ്ട്, മണ്ണിരയും ധാരാളം കാണും. കുമ്മായം ഇടുമ്പോൾ ഇതെല്ലാം ചത്തുപോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള മണ്ണിൽ ഡോളോമൈറ്റോ പച്ചക്കൊക്കെയോ ഇടാൻ പറ്റുള്ളൂ. പി എച്ച് കറക്റ്റ് ചെയ്യണം.
1: അപ്പൊ അത് ഒരു 10-15 ദിവസം അതും അങ്ങനെ മിക്സ് ചെയ്ത്,
0: അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് 7 ദിവസം വയ്ക്കും.
1: 7 ദിവസം
0: അത് കഴിഞ്ഞിട്ട് തൈ നടാം. അപ്പൊ അതിനോടൊപ്പം തന്നെ ഇത് 2 മാസം ഇടുമ്പോൾ തന്നെ 1 മാസം കഴിയുമ്പോൾ വിത്ത് പാകി വയ്ക്കും. അപ്പൊ 1 മാസം കൊണ്ട് വിത്തും വളർന്നു വരും.
1: ഇതെല്ലാം ഒരു പ്ലാനിങ്ങിൽ
0: ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴേ നമുക്ക് എല്ലായ്പ്പോഴും നടാൻ പറ്റുള്ളൂ.
1: തൈകളൊക്കെ എങ്ങനെയാണ്, നിങ്ങൾ വിത്ത് പുറത്തുനിന്ന് വാങ്ങുവോ അതോ നിങ്ങളുടെ കൂട്ടായ്മ വല്ലതും ഉണ്ടോ, തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുവോ, എങ്ങനെയാണ് ചെയ്യുന്നത്?
0: ഫേസ്ബുക്ക് കൂട്ടായ്മകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഹോപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പൊക്കെ. അവർ ഫ്രീ ആയിട്ട് ഒരുപാട് വിത്ത് തരും,
1: തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും
0: തരും. ഗ്രൂപ്പുകൾ വഴി വിതരണം ചെയ്യും. അവർക്ക് വിത്ത് വരുമ്പോൾ കവർ അയക്കാൻ പറയും. അങ്ങനെ നമ്മൾ കവർ അയക്കാൻ നമുക്ക് ആവശ്യമുള്ള വിത്തുകൾ അയച്ചു തരും. കൃഷിഭവനിൽ നിന്ന് തൈകൾ കിട്ടും, വിത്ത് കിട്ടും. അത് കുറച്ചേ കിട്ടുള്ളൂ നമുക്ക്. ഒരു ഈ 600 ഗ്രോബാഗിലത്തേക്കൊന്നും കൃഷിഭവനിൽ നിന്ന് അത്രയും കിട്ടൂല, എല്ലാവർക്കും കൊടുക്കണ്ടേ അവർക്ക്. അപ്പം ഇങ്ങനെ വിത്തുകൾ ധാരാളം കിട്ടും. പിന്നെ നല്ല വിത്തുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നാടൻ വിത്തുകൾ വാങ്ങുകയും ചെയ്യും.
1: നാടനാണെങ്കിൽ നമ്മൾ തന്നെ ശേഖരിച്ച് വെക്കുമോ?
0: അതെ, വിത്ത് വയ്ക്കും. വിത്ത് നാടൻ വിത്തുകളാണെങ്കിൽ നമുക്ക് അങ്ങനെ അടുത്ത തലമുറ നമുക്ക് നടാൻ പറ്റുള്ളൂ. ഹൈബ്രിഡിന് അത് പറ്റത്തില്ല, ഒരു വിളവ് കൊണ്ട് അങ്ങ് നിൽക്കും. അപ്പൊ നാടൻ വിത്തുകൾ ശേഖരിക്കുന്നതിൽ ഒരു പ്രത്യേക രീതിയുണ്ട്. അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ മണ്ണിൽ നട്ടു കഴിഞ്ഞാൽ ഹൈബ്രിഡ് വിത്തുകൾ എങ്ങനെയാണ് വിളവ് തരുന്നത്, അതേപോലെ ഇതിൽ നിന്ന് വിളവ് കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത് സീഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ജൈവ കർഷകനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും, അതുവഴി നമ്മുടെ കാർഷിക അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കാനും പറ്റും. ഇപ്പൊ ഒരാൾക്കൊരു വിത്ത് കൊടുത്താൽ ഇതെങ്ങനെ നടണം, എന്ത് ചെയ്യണം, എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കാനും പറ്റും. ചിലരതങ്ങ് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവും.
1: പച്ചക്കറിയിലെ എല്ലാ ഇനങ്ങളും നിങ്ങൾ ചെയ്യാറുണ്ടോ?
0: എല്ലാ ഇനങ്ങളും ഉണ്ട്, കിട്ടുന്ന വിത്തുകളെല്ലാം ചെയ്യും.

0: പച്ചമുളക്, വെണ്ട,
1: പച്ചമുളക്, വെണ്ട, തക്കാളി, വഴുതന, വഴുതന പല ടൈപ്പ്, പച്ചമുളക്, തക്കാളി, വെണ്ട, പിന്നെ പടവലം, പാവല്, കോളിഫ്ലവർ, ക്യാബേജ്, അങ്ങനെയുള്ള ഇലക്കറികളെല്ലാം ചെയ്യും, എല്ലാം ചെയ്യാറുണ്ട്. സ്ട്രോബെറി ധാരാളം ഉണ്ടാവും,
0: സ്ട്രോബെറി
1: ഒക്കെ നിറയെ കഴിക്കും.
0: അപ്പൊ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്? നമ്മള്
1: അതാണ് ആ ടേസ്റ്റ് ആണ് എന്നെ കൃഷിയിലേക്ക് ഇറക്കിയത്. നല്ല ടേസ്റ്റ്
0: അല്ല സ്ട്രോബെറിക്ക് വേണ്ടി? സ്ട്രോബെറി കാലാവസ്ഥയൊക്കെ അനുയോജ്യമാണോ?
1: ആണ്, പ്രത്യേക ടേസ്റ്റ് ആണ് സ്ട്രോബെറി. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സ്ട്രോബെറി അല്ല, അതല്ല ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് 10-40 ചോടുണ്ട്. അതും കടയിൽ നിന്ന് വാങ്ങുന്നവരോ എനിക്ക് ഈ ഫ്രൂട്ട് ഇഷ്ടമല്ല എന്ന് പറയും, പക്ഷെ നമ്മളെ ഉണ്ടാക്കുന്ന കഴിച്ചു നോക്കണം.
0: ഡ്രാഗൺ ഫ്രൂട്ട് ടെറസിലാണ് വെച്ചിരിക്കുന്നത്?
1: ടെറസിലുണ്ട്, തറയിലുണ്ട്.
0: നല്ല വെയിൽ വേണം,
1: നല്ല വെയിൽ വേണം, നിറയെ പൂത്തും ഇപ്പോൾ പഴുത്തു തുടങ്ങി.
0: അപ്പൊ ഇതൊക്കെ ഇത്രയും ചെയ്യുമ്പോൾ മിച്ചം വരാറുണ്ട്?
1: ഈ ഒരു വർഷമായിട്ട് കുറച്ച് മിച്ചം വരാറുണ്ട്. പണ്ട് അങ്ങനെ അത്രയും മിച്ചം വരുന്നതിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ഉപയോഗിക്കും. ഇപ്പോ ഗാന്ധി സ്മാരക നിധിയിലൊരു വിപണിയുണ്ട്, അവിടെ കൊണ്ടുപോകും. പിന്നെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ്, നമ്മുടെ അയൽവാസികൾക്കും കൂടെ കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. കുറച്ച് പേരാ ചേർത്ത് റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിലിടുമ്പോൾ അപ്പോഴും തന്നെ അത് പോവും. ചീരയൊക്കെ ഇപ്പം KVK എന്ന ഒരു ചീര വിത്ത് തന്നിരുന്നു, അതെല്ലാവരും റിപ്പീറ്റ് ചെയ്ത് വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചീര. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നത്.
0: വൈകാവെറൈറ്റി
1: ഒരു 5 മാസം ആയപ്പോൾ 5 പ്രാവശ്യം വിളവെടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പൂക്കാൻ തുടങ്ങി. അപ്പൊ ഇനി അതിന്റെ വിത്ത് ശേഖരിക്കണം, എന്നിട്ട് എല്ലാവർക്കും കൊടുക്കണം.
0: ഈ ചീരയൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് ഒത്തിരി ഇലതീനി പുഴുകളൊക്കെ ഒത്തിരി വരാറുണ്ടല്ലോ?
1: അത് ഒരു ജീവി, ഒരു കീടമാകുന്നത് അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ വംശവർദ്ധന ഉണ്ടാവുമ്പോഴാണ്. നമ്മൾ അതിനെ അനുവദിക്കരുത്. നമ്മൾ ചെടി നട്ട് ഒരു 2-3 ഇല വരുമ്പോൾ തന്നെ നമ്മൾ നിരന്തരം നിരീക്ഷിക്കണം. ഒരു കീടത്തിനെയും വരാൻ സമ്മതിക്കരുത്, അകറ്റി നിർത്തണം. അതിനാണ് നമ്മുടെ രവീന്ദ്ര സാറ് പറഞ്ഞതുപോലെ പച്ചിലകൾ, കറയുള്ളത്, കയ്പുള്ളത്, അങ്ങനെയുള്ള പച്ചിലകൾ വെള്ളത്തിയിട്ട്, ശീമക്കൊന്നയില പോലെയുള്ളതൊക്കെ വെള്ളത്തിയിട്ട് ആ വെള്ളം കൂടി ഈ 4 ഇല പരുവം വരുമ്പോഴേ തളിച്ചു കൊടുക്കും. അപ്പോൾ ഒരു കീടവും അടുക്കൂല.
0: അങ്ങനെ ചെയ്യാറുണ്ട്,
1: അങ്ങനെയാണ് ചെയ്യുന്നത്.
0: ഇപ്പൊ നമ്മുടെ രവീന്ദ്രൻ സാറ് നടത്തുന്ന ക്ലാസ് താങ്കൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്?
1: അറ്റൻഡ് ചെയ്തു കഴിഞ്ഞ വർഷം.
0: ഓൾമോസ്റ്റ് ഒരു 30 വർഷം കൊണ്ട് നിങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എന്തെങ്കിലും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കത്തില്ല?
1: സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എന്റെ ഒരു കൃഷിയുടെ സെക്കൻഡ് ഫേസിലേക്കാണ് പോയത്. അതായത് അതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതിൽ ഒരുപാട് സംശയങ്ങൾ തീർന്നു. അപ്പൊ എനിക്ക് ഗുരുനാഥനെ കിട്ടി. സാറിനോട് എന്ത് സംശയം നമുക്ക് എപ്പോഴും ചോദിക്കാം. പിന്നെ ഒരുപാട് കൃഷി സുഹൃത്തുക്കളെ കിട്ടി.
0: ഇപ്പൊ താങ്കൾ പൂർണ്ണമായ ജൈവ കൃഷിയാണല്ലോ ചെയ്യുന്നത്. ഇപ്പം സൂചിപ്പിച്ച് നമ്മൾ ഈ കീടങ്ങളെയൊക്കെ അകത്താൻ വേണ്ടി ഒന്നും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഈ കയ്പുള്ള കറിയുള്ള അങ്ങനത്തെ ഇലയൊക്കെ വെച്ചിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി സ്പ്രേ ചെയ്യും. ഇതൊഴിച്ച് നമ്മളൊരു കീടനിയന്ത്രണത്തിന് വേണ്ടി നിരന്തരമായി വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടത്?
1: അപ്പൊ നമ്മുടെ മണ്ണാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ പലവിധ കളകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ കയ്പുള്ളതും കറയുള്ളതും ആട് തൊടാത്ത ഇലകളാണ് കൂടുതലും ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിലെ കീടങ്ങളും പോവും, അതുവഴി ചെടിക്ക് നല്ല ഹെൽത്തി ആവും. അപ്പം ഈ തണ്ടുതുരപ്പനൊക്കെ വരുന്നത് കാൽസ്യം കുറവുള്ളതുകൊണ്ടാണ്. pH കറക്റ്റ് ആയിരിക്കണം. നമ്മൾ അത് ശ്രദ്ധിച്ച്
0: വളർച്ച കിട്ടിയാൽ സ്വയം
1: നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റിനെ കീടങ്ങൾ വരില്ല.
0: ശ്രീജ മേഡം, താങ്കൾ ഈ എല്ലാവിധ പച്ചക്കറികളും ചെയ്യുന്നുണ്ട്, സീസണലി ക്യാബേജ്, കോളിഫ്ലവർ അതൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് എക്സോട്ടിക് പച്ചക്കറികളും ഉണ്ടല്ലോ, ലെറ്റ്യൂസ് ഉണ്ട്, അങ്ങനത്തെ
1: ചെയ്യാറുണ്ട്. കെയില്, ലെറ്റ്യൂസ് ഒക്കെ ചെയ്യാറുണ്ട്, നന്നായിട്ട് കിട്ടുന്നുണ്ട്. സുക്കിനി അങ്ങനെയുള്ള,
0: പിന്നെ ഈ ട്രൈക്കോഡർമ, സുഡോമോനാസ്, ഇങ്ങനത്തെ
1: ജൈവ
0: ബാക്ടീരിയ ഉണ്ട്, ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ടോ?
1: ഉണ്ട്, യൂസ് ചെയ്യാറുണ്ട്. സ്യൂഡോമോണോസ് നമ്മളൊരു 15 ദിവസം കൂടുമ്പം സ്പ്രേ, ഇപ്പം ചീരയ്ക്ക് സ്യൂഡോമോണോസ് സ്പ്രേ ചെയ്ത് കൊടുക്കണം, അതിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. എല്ലാ ചെടികൾക്കും അങ്ങനെ ചെയ്യണം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, ബാക്ടീരിയ ഫംഗസോ ഉണ്ടെങ്കിൽ അത് നശിക്കുന്നതിന് സ്യൂഡോമോണോസ് നല്ലതാണ്. പിന്നെ ബിവേറിയ, ചാഴി പോലുള്ള കീടങ്ങൾക്ക് നല്ലതാണ്. അത് ഇതിന്റെ ദേഹത്ത് ഒരു പാരസൈറ്റ് പോലെ പറ്റിയിരുന്ന് അതിനെ കൊല്ലും. ബിവേറിയും നല്ലതാണ്. സ്യൂഡോമോണോസും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്.
0: കെണികൾ ഉപയോഗിക്കാറുണ്ട്,
1: കെണികൾ, മഞ്ഞക്കെണി ഉപയോഗിക്കാറുണ്ട്, കായിച്ചക്കെണി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്.
0: അപ്പൊ ഇത്രയും പച്ചക്കറിയൊക്കെ ഉണ്ട്, ഫലവൃക്ഷങ്ങളുണ്ട്, നമ്മുടെ തേനീച്ച കൂടുവെല്ലാം വെച്ചിട്ടുണ്ട്?
1: ഉണ്ട്, തേനീച്ച
0: ഉണ്ടോ? ഓക്കെ, എത്ര ഉണ്ട്?
1: 3 കൂടുണ്ട്.
0: ഇതിനു വേണ്ടിയും പരിശീലനം
1: ഉണ്ട്. KVK ഒരു വർഷത്തെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, അത് പോയി പഠിച്ചു. തേനീച്ച വെച്ചു, 3-4 കിലോ തേൻ കിട്ടി, അത് സെയിൽ ചെയ്തു.
0: അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
1: ഫിഷ് ഉണ്ട്,
0: ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. ഫിഷ് ഉണ്ട്. വലിയ കുളമാണോ?
1: 2 വലിയ സിമന്റ് ടാങ്ക് കെട്ടിയിട്ടുണ്ട്, അത് 2 ലക്ഷം. ഫിഷ് ഉണ്ട്, പണ്ട് പോലെ സിമന്റ് ടാങ്ക് ഉണ്ട്, ഒരു 10-15 വർഷം മുമ്പേ ഉണ്ട്. ആസാം വാള എന്നുള്ള അതൊക്കെ നല്ലതായിട്ട് വളരും.
0: അതിന്റെ എങ്ങനെയാണ് പരിപാലിക്കുന്നത്?
1: അതില് നമ്മള് വെള്ളം നിറച്ച്

0: കൊടുക്കുക, പി എച്ച് കറക്റ്റ് ചെയ്യുക, വെള്ളത്തിന്റെ പി എച്ച് കറക്റ്റ് ചെയ്യണം. രാവിലെയും വൈകുന്നേരം കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇലകളൊക്കെ, ചേമ്പല, പപ്പായ ഇല, ഇതൊക്കെ ഇവര് കഴിക്കും.
1: അപ്പൊ അതൊക്കെ ഇടുമ്പോ വെള്ളം
0: ഞാൻ അക്വാപോണിക്സ് വെച്ചിട്ടുണ്ട്. കോഴിയുണ്ട്, കോഴിക്ക് വേണ്ട കുടങ്ങല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ അക്വാപോണിക്സിന്റെ ഈ ബെഡിലാണ് വെച്ചേക്കുന്നത്.
1: ഷീജ മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: ജൈവ കർഷകയായ ശ്രീമതി ശ്രീജ എം എസ് എമ്മായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ശ്രീമതി ശ്രീജ എം എസിന്റെ ഫോൺ നമ്പർ 9497 68 86 24.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: നമ്മുടെ ആഹാരക്രമത്തിൽ വെളുത്തുള്ളിക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട്. ഔഷധ ഗുണമേറെയുള്ള വെളുത്തുള്ളി കേരളീയരുടെ പല ഭക്ഷണങ്ങളിലെയും ഒരു പ്രധാന ഘടകമാണ്. ആഹാരത്തിലെ വിഷാംശങ്ങളെ അകറ്റുവാനും മനുഷ്യ ശരീരത്തിലെ ദഹനേന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുവാനും വെളുത്തുള്ളിക്കുള്ള കഴിവ് പ്രസിദ്ധമാണ്. ഉദരരോഗങ്ങളെ അകറ്റുവാനും വായുക്ഷോഭം ഇല്ലാതാക്കുവാനും വെളുത്തുള്ളി സിദ്ധ ഔഷധമാണ്. വാദസംബന്ധമായ അസുഖങ്ങൾക്ക് വെളുത്തുള്ളി അരച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ച് കഴിക്കുന്നതും ഗുണം ചെയ്യുമെന്ന് പഴമക്കാർ പറയുന്നു. വെളുത്തുള്ളി ചതച്ച് വെള്ളത്തുണിയിൽ കിഴികെട്ടി രണ്ടു മൂന്ന് തുള്ളി കണ്ണിലിട്ടിക്കുന്നത് നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ചുരുക്കത്തിൽ അമൃത് തുള്ളി പോലെ തന്നെ ഗുണകരമാണ് വെളുത്തുള്ളിയും. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: അന്തരീക്ഷ താപനില വർദ്ധിച്ചിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കാർഷിക രംഗത്ത് അനുവർത്തിക്കാവുന്ന മുൻകരുതലുകളും പരിപാലന മുറകളും ഇനി പറയുന്നു. കാർഷിക പ്രവർത്തനങ്ങൾ പകൽ 12 മുതൽ 3 വരെയുള്ള സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. രാസകീടനാശിനികൾ ഒരു കാരണവച്ചാലും ഈ സമയത്ത് പ്രയോഗിക്കാൻ പാടുള്ളതല്ല. വിവിധ വിളകൾക്കുള്ള പ്രത്യേക ശുപാർശകൾ ഇനി പറയുന്നു. കമുക്. കമുകിൻ തടികളിൽ പ്രത്യേകിച്ച് സൂര്യപ്രകാശം നേരിട്ട് തട്ടുന്ന സ്ഥലങ്ങളിൽ കുമ്മായം പൂശുക. കണിക ജലസേചന രീതി, അതായത് 15 മുതൽ 20 ലിറ്റർ ഒരു ദിവസം കമുകൊന്നിന് എന്ന രീതിയിൽ അവലംബിക്കുക. കമുകിൻ തടങ്ങളിൽ കരിയിലയും മറ്റും ഉപയോഗിച്ച് പുതയിടുക. കമുകിൻ തൈകൾക്ക് തണൽ കൊടുക്കേണ്ടതാണ്. കുരുമുളക്. ഒരാഴ്ച ഇടവിട്ടുള്ള ജലസേചനം, തടങ്ങളിൽ പുതയിടൽ തുടങ്ങിയവ അനുവർത്തിക്കുക. ചെറിയ കൊടികൾക്ക് തണൽ നൽകേണ്ടതാണ്. കണിക ജലസേചന രീതി കഴിയുന്നതും അവലംബിക്കുക. കടുത്ത വരൾച്ച അനുഭവപ്പെടുന്ന മേഖലകളിൽ ചെടികളിൽ ഇടയ്ക്ക് വെള്ളം തളിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ജാതി. ജാതിയിൽ ജലദൌർലഭ്യത്തിന്റെ ആദ്യ ലക്ഷണമായ കായ് ചുങ്ങൽ, കായ് വാടി വീഴുക എന്നീ ലക്ഷണങ്ങൾ കാണുന്ന ഘട്ടത്തിൽ ജലസേചനം അത്യന്താപേക്ഷിതമാണ്. ജാതിയുടെ ചുവട്ടിൽ പുതയിടൽ നിർബന്ധമായും അനുവർത്തിക്കുക. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിച്ചു കൊടുക്കുന്നത് വരൾച്ചയെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നു. വേനൽക്കാലത്ത് ജാതിയിൽ ഉണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ കായകൊഴിച്ചിലും കൊമ്പുണക്കലും കരിമ്പൂപ്പ് രോഗവുമാണ്. അവയ്ക്കായുള്ള സംയോജിത നിയന്ത്രണ മാർഗ്ഗങ്ങൾ ഇനി പറയുന്നവയാണ്. രോഗം ബാധിച്ച ഇലകളും കായകളും നശിപ്പിക്കുകയും ഉണങ്ങിയ കൊമ്പുകൾ വെട്ടിനശിപ്പിക്കുകയും ചെയ്ത് തോട്ടത്തിൽ മുഴുവനായും ശുചിത്വം പാലിക്കുക. ജാതിയിൽ കായ്പിടുത്തം കൂട്ടുന്നതിനും കായകൊഴിച്ചിൽ തടയുന്നതിനും കുമിൾ രോഗബാധ നിയന്ത്രിക്കുന്നതിനും സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കായ്പിടുത്ത സമയത്ത് തളിച്ചുകൊടുക്കുക. 20 ഗ്രാം ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയുടെ തെളിയിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ചേർത്ത് തളിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. പൊട്ടാഷ് കുറവിന്റെ ലക്ഷണം കാണിക്കുന്ന മരങ്ങളിൽ കൃത്യമായി വളപ്രയോഗം നടത്തുക. കരിമ്പൂപ്പ് രോഗങ്ങൾ കാണുന്ന ഇലകളിൽ കഞ്ഞിവെള്ളം തളിക്കുക. അന്തരീക്ഷ ഊഷ്മാവ് കൂടിയതിനാൽ തെങ്ങിൽ വെള്ളീച്ചയെ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കാനായി 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തയ്യാറാക്കിയതിലേക്ക് 20 ഗ്രാം ലെക്കാനിസീലിയം എന്ന മിത്രക്കുമിൾ ചേർത്ത് നന്നായി കലക്കി ഇലകളുടെ അടിവശത്ത് പതിയത്തക്ക വിധം തളിച്ചുകൊടുക്കുക. തെങ്ങിന്റെ കൂമ്പുചീയൽ, ഓലചീയൽ തുടങ്ങിയ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ ഈ മാസം തന്നെ ആരംഭിക്കണം. മണ്ട വൃത്തിയാക്കിയതിനുശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം ഓലകളിലും കൂമ്പോലകളിലും മണ്ടയിലും നന്നായി തളിക്കണം. വിത്ത് തേങ്ങ ഈ മാസം പാകാം. തവാരണയ്ക്ക് 1.5 മീറ്റർ വീതിയും സൌകര്യം പോലെ നീളവുമാകാം. തടത്തിൽ 30 സെന്റിമീറ്റർ ഇടയകലത്തിൽ ചാലുകീറി വിത്തുതേങ്ങ പാകി ഇടയ്ക്കുള്ള സ്ഥലം മണ്ണിട്ടു മൂടുക. മേൽഭാഗം ആകെ മണലിട്ടു മൂടണം. തേങ്ങയുടെ മുകൾഭാഗം മാത്രം മണലിന് വെളിയിൽ കണ്ടാൽ മതി.

0: തവാർണയിൽ നിന്നും മണ്ണൊലിപ്പ് തടയാനും തണൽ നൽകാനും ഉണങ്ങിയ തെങ്ങോല കൊണ്ട് പുതയിടുക. മഴ കുറവാണെങ്കിൽ ഒന്ന് രണ്ട് തവണ നനയ്ക്കണം. വിത്തുതേങ്ങ ചെരിച്ചോ കുത്തനെയോ പാകാം.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, തെങ്ങോലയിൽ നിന്ന് കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് ഏതിനം മണ്ണിരയാണ്? ഉത്തരം, യൂട്രീലിയസ് ഇനത്തിൽപ്പെട്ട മണ്ണിരയാണ് തെങ്ങോലയിൽ നിന്നും കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
2: വയലും വീടും സമാപിക്കുന്നു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഫൈവ് ഫിംഗേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം. രചന സച്ചിദാനന്ദൻ പുഴങ്കര, സംഗീതം വിന്നി ജോൺസൺ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ചിത്ര മേഘസന്ദേശം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: മുല്ലനേഴിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം, ജി വേണുഗോപാൽ പാടിയ ഗാനം, ചിത്രം നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക.

0: ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9495964321. അതിഥി ചലച്ചിത്ര താരം സോന നായർ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അലക്സ് പോളിന്റെ സംഗീതത്തിൽ MG ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. ഗാനമെഴുതിയത് രഞ്ജിത്. ചിത്രം ബ്ലാക്ക്.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ചിത്രം പച്ചക്കുതിര. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ. പാടിയത് മധു ബാലകൃഷ്ണനും ജോത്സ്നയും.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിനോ ആപ്പ്, www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 1-4-4-5-4 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: വരികൾ കനീഷ് പൂനൂർ, സംഗീതം ജെയ്സൺ ജെ നായർ, ഗായകർ നസ്നീൻ, മധു ബാലകൃഷ്ണൻ, ചിത്രം ആനച്ചന്തം, രാകേഷ് ബ്രഹ്മാനന്ദൻ.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച് മോഹൻ സിതാര സംഗീതം നൽകി മഞ്ചരി പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. അമേരിക്കയുമായുള്ള കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തൃശൂർ ചെറുതുരുത്തിയിൽ 7-വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹറിനാണ് മരിച്ചത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

സംഗീതസുധ. ഇപ്പോൾ ശ്രീ ബി രാജം അയ്യരുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ ബി ശശികുമാർ, മൃദംഗം ശ്രീ ടി വി ഗോപാലകൃഷ്ണൻ. ആനന്ദഭൈരവി രാഗത്തിൽ വർണ്ണത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. ആദിതാളം.

Ma ma ga di da ba ma ga da ba ma ga ma ba.

Pada pada ni da ge di ge li da da.

0: സംഗീത കച്ചേരി. വയലിൻ ശ്രീ ബി ശശികുമാർ, മൃദംഗം ശ്രീ ടി വി ഗോപാലകൃഷ്ണൻ.
1: സംഗീതസുധ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് അനന്തപുരി FM-ൽ.
2: നാളെ ശാസ്ത്രലോകത്തിൽ കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
3: പാശ്ചാത്യ ലോകത്ത് ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും കലനഗണിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തുന്നതിന് 300 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആധുനിക ഗണിതശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗണിത വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു. കേവലം സൈദ്ധാന്തികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം കൃത്യമായ നിരീക്ഷണങ്ങളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വളർന്ന ഒരു ശാസ്ത്രീയ ജ്ഞാനവ്യവസ്ഥയായിരുന്നു ഇത്.
2: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: സമയം 9 മണി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇതാ ഒരു സ്നേഹഗാഥ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: മാനസം എന്ന ചിത്രത്തിന് വേണ്ടി പ്രദീപ് സോമസുന്ദരവും മിൻമിനിയും പാടിയ ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം കാലാപാനി.

ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321, 9496593321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9496593321. അതിഥി ചലച്ചിത്ര താരം സോന നായർ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. കൈതപ്രവും ജോൺസണും ചേർന്നൊരുക്കിയ മറ്റൊരു ഗാനം, പാടിയത് മിൻമിനിയും സംഘവും. ചിത്രം വാചാലം.

0: നാളെ ശാസ്ത്രലോകത്തിൽ കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
1: പാശ്ചാത്യ ലോകത്ത് ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും കലനഗണിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തുന്നതിന് 300 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആധുനിക ഗണിതശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗണിത വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു. കേവലം സൈദ്ധാന്തികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം കൃത്യമായ നിരീക്ഷണങ്ങളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വളർന്ന ഒരു ശാസ്ത്രീയ ജ്ഞാനവ്യവസ്ഥയായിരുന്നു ഇത്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രം ദി കാർ. ഗാനമെഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം സഞ്ജീവ്, പാടിയത് യേശുദാസും ചിത്രയും.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ലേഖ ആർ നായർ പാടിയ ഗാനം, ചിത്രം കളിയൂഞ്ഞാൽ, രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഇളയരാജ.

0: മൊഴിയാം ഒരു കഥ.
1: മൊഴിയാം ഒരു കഥയിൽ ഇന്ന് രാജലക്ഷ്മി എഴുതിയ കഥ മാപ്പ് അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
2: സോ ദ മോസ്റ്റ് ഡിസ്ഗസ്റ്റിംഗ് ഓഫ് പ്രൊനൗൺസ് ഇസ്. അവൾ നിർത്തി. ഷീ പുറകിലെ ബെഞ്ചിൽ നിന്നാണ്. ക്ലാസ് നിശബ്ദമായി. ആ ചെറുപ്പക്കാരിയായ അധ്യാപിക വിളർത്തു. ഭാഷയിലെ ഏറ്റവും വെറുക്കപ്പെട്ട സർവനാമ ശബ്ദമാണ് അവൾ. 20 കുട്ടികൾ മാത്രമുള്ള ക്ലാസ്. ആകെ ഒരു പെൺകുട്ടിയേയുള്ളൂ. അത് അന്ന് വന്നിട്ടുമില്ല. ഒരു ചെറിയ മുറിയിൽ 19 ആൺകുട്ടികളെ കൂടാതെ സ്ത്രീയായി ആകെയുള്ളത് ചെറുപ്പക്കാരിയായ ആ അധ്യാപിക മാത്രമാണ്. ഏറ്റവും കുത്സിതമായ ശബ്ദം അവൾ. അത് പറഞ്ഞ ഒച്ച സുപരിചിതമാണ്. അയാളെ എഴുന്നേൽപ്പിച്ചു നിർത്തി ശാസിക്കുകയാണ് വേണ്ടതെന്ന് അവൾക്ക് അറിയായികയല്ല. ആ കുട്ടികളുടെ മുൻപിൽ കടലാസ് പോലെ വെളുത്ത മുഖവുമായി അവൾ ഒരു നിമിഷം നിന്നു. എന്നിട്ട് മേശപ്പുറത്ത് കിടന്ന പുസ്തകം എടുക്കുക കൂടി ചെയ്യാതെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് കടന്നു. പിരീഡിന്റെ നടുക്ക് അവൾ മുറിയിലേക്ക് തിരിച്ചു കയറി ചെന്നപ്പോൾ അവിടെ മറ്റധ്യാപകരെല്ലാം ഉണ്ട്.
3: ആ തോന്നുമ്പോ തോന്നുമ്പോ ക്ലാസ്സും വിട്ടോണ്ട് വരിക അല്ലേ? കൊള്ളാം, പണി കൊള്ളാം. പ്രിൻസിപ്പല് കാണാത്തത് ഭാഗ്യം.
2: കർത്താവ് മാസ്റ്റർ പകുതി കളിയും പകുതി കാര്യവുമായി പറഞ്ഞു. അവൾക്ക് സഹിക്കാൻ വയ്യാതെയായി. മേശമേൽ തലവെച്ച് അവൾ തേങ്ങാൻ തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും അടക്കാൻ കഴിയാത്ത തേങ്ങലുകൾ.
3: അയ്യോ എന്തു പറ്റി ടീച്ചർ?
2: എല്ലാവരും എണീറ്റു.
3: കർത്താവ് മാഷ എന്താണ് അതിനോട് പറഞ്ഞത്?
2: ഓരോരുത്തരുടെ ഷൈവൽറി ഉണരുകയാണ്. ഇത് മഹാകുറച്ചിലാണ്. ഈ പുരുഷന്റെ മുമ്പിൽ വച്ച് ഇങ്ങനെ കരയുന്നത് നാണക്കേടാണ്. നല്ലവരാണെങ്കിലും അവർ അന്യരാണ്. ഇതൊക്കെ ആലോചിച്ചെങ്കിലും അവൾക്ക് തേങ്ങലടക്കാൻ കഴിഞ്ഞില്ല.
3: ആരോ ഒരാൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ പോയി അവിടെയുള്ള ഒരു ടീച്ചറെ വിളിച്ചുകൊണ്ടുവന്നു.
2: പുരുഷന്മാരെല്ലാവരും ഇറങ്ങിപ്പോയി. 3 കുട്ടികളുടെ അമ്മയായ ആ നല്ല സ്ത്രീ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. അവർ ആ കസേര വലിച്ചിട്ട് അവളുടെ തല പതുക്കെ തടവിക്കൊണ്ട് അടുത്തിരുന്നു. പതുക്കെ പതുക്കെ തേങ്ങൽ നിന്നു. അവർ ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി വന്നു.
3: മുഖം കഴുകൂ.
2: അവൾ ജനാലയ്ക്കൽ ചെന്നിരുന്ന് മുഖം കഴുകി. ടീച്ചറിന്റെ ലോലമായ കർച്ചീഫിൽ തുടച്ചെന്ന് വരുത്തി.
3: ഞാനങ്ങ് പോയിക്കോട്ടെ ടീച്ചർ,
2: എനിക്കിന്ന് ഇനി ക്ലാസ്സിൽ പോകാൻ വയ്യ.
3: രമ പോയിക്കോളൂ, ഞാൻ പറഞ്ഞോളാം.
2: ചെന്നു കിടന്നൊന്ന് ഉറങ്ങ്, നാളെ വന്നാ മതി. ക്ലാസ്സൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യിച്ചോളാം.
3: പടിവരെ അവർ കൂടെ വന്നു.
2: കുട കൊണ്ട് മുഖം മറച്ച് അവൾ ഇറങ്ങിപ്പോകുന്നത് വരാന്തയിലും മുറ്റത്തുമുള്ളവർ ശ്രദ്ധിച്ചു.
3: എന്താണ് സംഭവിച്ചത്?
2: കോളേജ് മുഴുവൻ ബഹളമായി. കർത്താവ് മാസ്റ്റർ തന്നെ ക്ലാസ്സിലെ കുട്ടികളിൽ ഒരാളെ വിളിച്ച് ചോദിച്ച് കാര്യം മനസ്സിലാക്കി. വർത്തമാനം കാട്ടുതീ പോലെ പടർന്നു.
3: ആ കോളേജിന്റെ ചരിത്രത്തിൽ ഇതൊരു സംഭവമാണ്.
2: ഒരു ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്ന് കരയുക. അതും ആ പാവം രമ ടീച്ചർ.
3: അവർ പഠിപ്പിക്കുന്നതിനെ പറ്റിയാണെങ്കിൽ ഇതുവരെ അങ്ങനെ പരാതിയൊന്നും കേട്ടിട്ടില്ല.
2: പറഞ്ഞു പറഞ്ഞ് സംഭവത്തിന് നാടകീയത വർദ്ധിച്ചു വന്നു. ടീച്ചർ ക്ലാസ്സിൽ നിന്നേ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത്.
3: ഒരു കുട്ടി ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് സഭ്യമല്ലാത്ത എന്തോ പറഞ്ഞു.
2: അവർ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നു.
3: ആർക്കും ഒരു ഉപദ്രവത്തിനും ചെല്ലാത്ത ആ പാവൻ രമ ടീച്ചർ.
2: അതും പറഞ്ഞതോ? പോൾ വർഗീസ്, കോളേജ് യൂണിയന്റെ പ്രസിഡന്റ്.
3: പോൾ വർഗീസിനെ പറ്റി അതുവരെ കേട്ടിട്ടില്ലാത്ത പരാതികൾ ഓരോന്നായി പുറത്തു വന്നു.
2: ആൾ സ്വല്പം പിഴയാണ്. പ്രസിഡന്റൊക്കെ ആയതിനുശേഷം ഈയിടെ അഹങ്കാരവും കുറെ കൂടുതലാണ്.
3: അയാൾ എപ്പോഴും പെൺകുട്ടികളുടെ വെയിറ്റിംഗ് റൂമിന്റെ പരിസരങ്ങളിലുണ്ട്.
2: ആരോ ഒരാൾ കണ്ടുപിടിച്ചു. അയാൾ മദ്യശാലയിലേക്ക് പുറകിലത്തെ വാതിലിൽ കൂടി കടന്നുപോകുന്നത് കണ്ടവരുണ്ട്.
3: 24 മണിക്കൂർ കൊണ്ട് പോൾ വർഗീസ് ഒരു തെമ്മാടിയായി. ക്ലാസ്സിൽ വെച്ച് എന്താണുണ്ടായത് ശരിക്ക്?
2: ഇത്രയുമേ നടന്നുള്ളോ?
3: മറ്റു പിള്ളേർ ഇവനെ രക്ഷിക്കാൻ കളവ് പറയുന്നതാണോ?
2: ഇത്രയുമേ സംഭവിച്ചുള്ളൂ എങ്കിൽ ആ ടീച്ചർക്ക് ഇത്രയ്ക്കുള്ളിൽ തട്ടാൻ?
3: ചുമ്മാ ആരെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ വന്നിരുന്ന് കരയുമോ?
2: എന്താണ് സംഭവിച്ചത് ഇത്രയ്ക്കുള്ളിൽ തട്ടാൻ?
3: അതാണ് രമയും ആലോചിച്ചിരുന്നത്.
2: താൻ അവിടെയിരുന്ന് അങ്ങനെ കരഞ്ഞുപോകാൻ കാരണമെന്താണ്?
3: ആ കുട്ടി പറഞ്ഞതിനാണോ?
2: അത്രയ്ക്ക് കൊള്ളരുതാത്തവളാണോ?
3: ഒരു കുട്ടിയെ നിലയ്ക്ക് നിർത്താൻ കൊള്ളില്ല എങ്കിൽ?
2: കർത്താവ് മാസ്റ്റർ കളിയാക്കിയതിന്?
3: ഛേ,
2: അങ്ങനെ തൊട്ടാവാടിയൊന്നുമല്ല. പോൾ വർഗീസിനെ തനിക്ക് കുറച്ച് കാര്യമായിരുന്നു.
3: ശരിയാണ്,
2: ചൊടിയും ചുണയുമുള്ള ഒരു മിടുക്കൻ കുട്ടി. അയാളുടെ ശബ്ദത്തിൽ അങ്ങനെ കേട്ടപ്പോൾ, എന്നാലും ഇത്രയ്ക്ക്
3: തനിക്ക് നഷ്ടം.

0: ഇഷ്ടപ്പെട്ടു പോയതിനെ, തിരിച്ചിനി കിട്ടാത്ത വിധം കൈവിട്ടു പോയതിനെ പെട്ടെന്നങ്ങ് സ്മരിച്ചുപോയി എന്നോ? താൻ ജീവിതമെന്ന് വിളിക്കുന്ന ഇതിന്റെ പൊള്ളത്തരം, ഒരു നിർദയമായ വെളിച്ചത്തിന്റെ പ്രഭയിൽ ആവരണമൊക്കെ നീങ്ങി ഒരു നിമിഷത്തിൽ വ്യക്തമായി കണ്ടു എന്നോ? ഇന്നലകളുടെ വേദന, ഇന്നിന്റെ വ്യർത്ഥത, നാളെകളുടെ അർത്ഥശൂന്യത, ഇതെല്ലാം ആ ഒരു ഞൊടി നേരത്തേക്ക് മറയില്ലാതെ കണ്ടു എന്നോ? അതാണോ കരഞ്ഞുപോയത്? പിറ്റേ ദിവസം തല ഉയർത്താതെ അവൾ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കയറി. എല്ലാവർക്കും വളരെ കാര്യം. ഫൈനൽ മെയിന്റെ ആ ക്ലാസ് മെയിലിൽ എടുക്കേണ്ട എന്ന് പ്രൊഫസർ വന്നു പറഞ്ഞു. ഇനി ആ ക്ലാസ്സിൽ പോകണ്ടേ? സന്തോഷിക്കുകയാണ് വേണ്ടത്. താൻ അധിക്ഷിപ്തയായത് അവിടെ വെച്ചാണ്. അവിടെ ഇനി ചെല്ലണ്ട, അവരെ ഇനി കാണണ്ട എന്ന് വന്നാൽ അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. പോൾ വർഗീസ് ഇത്രയ്ക്ക് വലിയ കേസാകുമെന്ന് ആ കുട്ടി വിചാരിച്ചു കാണില്ല. എന്തായിരിക്കും ഇപ്പോൾ അയാളുടെ മനസ്സിൽ തന്നെപ്പറ്റിയ വിചാരം? അവര് കയറി നിലവിളിക്കാൻ പോയതുകൊണ്ടല്ലേ ഈ കുഴപ്പമൊക്കെ എന്നായിരിക്കുമോ? എന്തിനാണ് ആ കുട്ടി അത് പറഞ്ഞത്? മനഃപൂർവ്വം തന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയാണോ? ശ്രീച്ചിയുടെ ഉപന്യാസത്തിൽ ഏറ്റവും കുത്സിതമായ സർവനാമ ശബ്ദം എന്നുപയോഗിച്ചിരിക്കുന്നത് ഉത്തമ പുരുഷൻ ഏകവചനത്തിന് പകരമാണ്. താൻ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. ഞാൻ എന്ന പദത്തിനോടുള്ള സ്നേഹം, ഏറ്റവും മനം മടുപ്പിക്കുന്ന സർവനാമ ശബ്ദം, ഒരു വലിയ ഞാൻ മുമ്പിലുണ്ടായതല്ലേ തന്റെ കുഴപ്പം. ഞാൻ എന്ന ഭാവമിഹ തോന്നായിക വേണം. സായിപ്പിന്റെ ആ ആശയത്തിന് ഹിന്ദു വേദാന്തത്തിനോട് അടുപ്പമുണ്ട് എന്നൊക്കെ ആലോചിച്ചാണ് ക്ലാസ്സിൽ പോയത്. എന്നിട്ട് അവിടെ ചെന്ന് മുഖപുരയുമൊക്കെ കഴിഞ്ഞ് കാര്യമായി തുടങ്ങിയപ്പോൾ പോൾ വർഗീസ് ചടച്ച് കൊലുന്നനെ സുമുഖനായ ആ കുട്ടി തന്നെ ആക്ഷേപിച്ചിട്ട് അയാൾക്ക് എന്തു കിട്ടാൻ? കേസ് വലുതായി വരികയാണ്, പ്രിൻസിപ്പലിന്റെ അടുത്തെത്തി എന്ന് കേട്ടു. അങ്ങേരിത് വളരെ ഗൗരവമായിട്ടാണ് പോലും എടുത്തിരിക്കുന്നത്. രക്ഷാകർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഓഹ്, തീർന്നല്ലോ, രമ സമാധാനിച്ചു. രക്ഷാകർത്താവ് വരും, വല്ലതും കുറച്ച് വർത്തമാനം പറഞ്ഞു പോകും, കേസും തീരും. സമാധാനം. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നിരുന്നെങ്കിൽ. പക്ഷേ വിചാരിച്ചതുപോലെ തീർന്നില്ല. പോൾ രക്ഷാകർത്താവിനെ കൊണ്ടുവന്നില്ല. പ്രിൻസിപ്പലിന് ശുണ്ഠി കൂടി വരികയാണ്. ഇപ്പോൾ ഒരു ക്ലാസ്സിലും കേറ്റുന്നില്ല. പഠിക്കാൻ മിടുക്കനായ കുട്ടി താൻ കാരണം ഒരു ക്ലാസ്സിലും കയറാതെ. അതിനങ്ങ് അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നൂടെ? അവൾ കേൾക്കെ കേസിന്റെ കാര്യം ഡിപ്പാർട്ട്മെന്റിൽ ആരും പറയാറില്ല. ആ സ്ത്രീ മൂങ്ങും എന്നായിരിക്കും അവരുടെയൊക്കെ മനസ്സിലിപ്പോൾ. ഛേ, പക്ഷേ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം ഇതാണ് സംസാര വിഷയം. അവിടെയൊക്കെ സ്ത്രീകളുമുണ്ട്, അവർ കേൾക്കെ സംസാരിച്ചുകൂടെന്ന് ആർക്കും നിർബന്ധവുമില്ല. അങ്ങനെ ന്യൂസ് എല്ലാം ചൂടോടെ രമയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അച്ഛനെ വിളിച്ചുകൊണ്ടുവരാത്തത് പോളിന്റെ കുറ്റം മാത്രമല്ല, അയാളുടെ അച്ഛനും അമ്മയും തമ്മിൽ അത്ര രസമല്ലത്രേ. അച്ഛനാണ് പഠിപ്പിക്കുന്നത്, പണം കൊടുക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നും അങ്ങേർ അന്വേഷിക്കാറില്ലത്രേ. ഇയാളുടെ കേസ് തീർക്കാനൊന്നും അങ്ങേർ വരികയുണ്ടാവില്ല. കേസും വഴക്കുമൊക്കെ ആണെന്നറിഞ്ഞാൽ ഉടനെ പഠിപ്പ് നിർത്തിക്കൊള്ളാൻ പറയും, അത്രയേ ഉള്ളൂ. അച്ഛനല്ലാതെ വേറെ അടുത്ത ബന്ധുക്കൾ ആരുമില്ല അയാൾക്ക്. അങ്ങനെ അയാൾ രക്ഷാകർത്താവിനെ കൊണ്ടുവന്നില്ല. പ്രിൻസിപ്പളിന് വൈരാഗ്യം കൂടിക്കൂടി വരികയും ചെയ്തു. രണ്ടോ മൂന്നോ രൂപ കൊടുത്താൽ ഇഷ്ടം പോലെ രക്ഷാകർത്താക്കളെ കിട്ടുന്ന നാടാണിതെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് പോലും അവിടെ സാധാരണ കുട്ടികളുടെ പതിവ്. ഇയാൾക്കും അങ്ങനെ വല്ലതും ചെയ്തുകൂടെ? അമ്മാവന്മാർ ആർക്കും ഉണ്ടാകാമല്ലോ. അയാൾ അതൊന്നും ചെയ്തില്ല. യൂണിയന്റെ പ്രസിഡന്റ് ഒരാഴ്ചയിലധികമായി ക്ലാസ്സിൽ നിന്ന് പുറത്താണ്. ആ കൊല്ലം ഫൈനൽ ഇയർ പരീക്ഷയാണ് ആ കുട്ടിക്ക്. താൻ കാരണം ഒരു കുട്ടിക്ക് ചക്രം ഉരുട്ടിവിടാൻ മാത്രമേ തന്നെ കൊണ്ട് കഴിഞ്ഞുള്ളൂ. ഇനി അത് പിടിച്ചു നിർത്താൻ താൻ വിചാരിച്ചാൽ ഒക്കില്ല എന്നോ? എന്തോ വികൃതി തരം മനസ്സിൽ കണ്ട് ആലോചിക്കാതെ പറഞ്ഞുപോയതായിരിക്കും ആ കുട്ടി. അതിന് താൻ കാരണം. പ്രിൻസിപ്പളിനെ ചെന്ന് കണ്ടു പറഞ്ഞാലോ ആ കുട്ടി പറഞ്ഞതിനൊന്നുമല്ല താൻ കരഞ്ഞതെന്ന്. പിന്നെ എന്തിനു കരഞ്ഞു എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ലല്ലോ. ആലോചിച്ച് അവസാനം എന്തും വരട്ടെ എന്ന് നിശ്ചയിച്ച് അവൾ ചെന്നു. അവളെ കണ്ട് അദ്ദേഹം വെളുക്കെ ചിരിച്ചു. മധ്യവയസ്സ് കഴിഞ്ഞ ആ മനുഷ്യനെ കുട്ടികൾ കടുവ എന്നാണ് വിളിക്കാറ് എന്ന് അവൾ ഓർത്തു. കുശല പ്രശ്നങ്ങൾ കഴിഞ്ഞു, ഇനി വന്ന കാര്യം പറയണ്ടേ? സർ, ആ പോൾ വർഗീസ് എന്താണ്, അയാൾ പിന്നെയും കുഴപ്പം വല്ലതും ഉണ്ടാക്കിയോ? ഇല്ല, അയാൾ ക്ലാസ്സിലൊന്നും കയറാതെ നടക്കുകയാണ്. ഞാൻ കയറരുതെന്ന് പറഞ്ഞിട്ടാണ്. അയാൾ മിടുക്കനാണ്. അതുമാത്രം പോരല്ലോ, ഇത്രയും കൊണ്ടും മതിയാക്കി അയാളെ കയറാൻ പറഞ്ഞുകൂടെ സർ? അദ്ദേഹം ചിരിച്ചു. മുറിയിൽ കൂടെ ഉണ്ടായിരുന്ന വേറെ ഒന്ന് രണ്ട് മാസ്റ്റർമാരും ചിരിച്ചു. താൻ ഒരു പമ്പര വിഡ്ഢിയാണ് എന്നാണോ കരുതുന്നത്? ഒരു കുട്ടി എന്തോ പറഞ്ഞെന്ന് വെച്ച് ആദ്യം കയറി കരയുക, പിന്നെ അയാളെ വെറുതെ വിടണമെന്ന് പറയാൻ വരിക. രമയ്ക്ക് കമ്പങ്ഷൻ ഒന്നും വേണ്ട ഇതിൽ. ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ആണ് ഇവരുടെ ജനറേഷന്റെ കുഴപ്പം. അതും അയാൾ യൂണിയൻ പ്രസിഡന്റ് ആണ്, കുട്ടികളുടെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്. അയാൾ മറ്റുള്ളവർക്ക് വഴി കാട്ടേണ്ടവനാണ്. നല്ല പണിഷ്മെന്റ് കൊടുക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഒരു പാഠമാവണം. അയ്യോ സാർ, ഞാൻ കാരണം ഒരു കുട്ടി. ആ രമ വന്ന് ഇത്രയും പറഞ്ഞതുകൊണ്ട് ഒന്ന് ചെയ്തേക്കാം, അയാൾക്കൊരു ചോയ്സ് കൊടുക്കാം. അയാൾ ഹോൾ കോളേജിന്റെ മുൻപിൽ വെച്ച് അപ്പോളജൈസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ TC മേടിച്ച് പോയിക്കോട്ടെ. സർ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച്? രമയ്ക്ക് എംബാരസിംഗ് ഒന്നും ആവില്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും, രമ വന്നാൽ മാത്രം മതി. എന്നാലും സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ച് ആ കുട്ടി പ്രിൻസിപ്പൽ തന്നെ വല്ലാത്ത മട്ടിൽ നോക്കുകയാണ് എന്നവൾക്ക് തോന്നി. ദൈവമേ, എനിക്ക് അടുത്ത അവർ ക്ലാസ്സുണ്ട്, ഞാൻ പോകട്ടെ. ശരി. ഇതും കോളേജ് മുഴുവൻ അറിഞ്ഞു. പോൾ വർഗീസ് മാപ്പ് ചോദിക്കാൻ സമ്മതിച്ചു എന്ന് കേട്ടു. അയാൾക്ക് വോട്ട് കൊടുത്ത് അയാളെ അവരുടെ നേതാവായി തിരഞ്ഞെടുത്ത ആ 2000-ലധികം കുട്ടികളുടെ മുൻപിൽ വെച്ച് തിങ്കളാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കൃത്യം 4 കോളേജ് വിട്ട ഉടൻ എല്ലാവരും മെയിൻ ഹാളിൽ എത്തണമെന്ന് നോട്ടീസ് വന്നു. അവൾ ചെല്ലാതെ പറ്റുമോ? 4:10 പ്രിൻസിപ്പൽ എത്തി. പ്ലാറ്റ്ഫോമിൽ ആ കോളേജിലെ 70-ൽ മീതെ വരുന്ന അധ്യാപകർ, താഴെ കുട്ടികളുടെ സമുദ്രം. ആ 2000 കണ്ണുകളും തന്നിലാണോ തറച്ചിരിക്കുന്നത്? 4:15 വരെ പ്രിൻസിപ്പൽ അക്ഷമനായി കാത്തുനിന്നു. പോൾ വർഗീസ് വന്നില്ല. നമ്പർ 3572 3rd DC പോൾ വർഗീസിനെ അച്ചടക്ക രാഹിത്യത്തിന് കോളേജിൽ നിന്ന് പുറത്താക്കിയെന്ന നോട്ടീസ് എല്ലാ നോട്ടീസ് ബോർഡുകളിലും അന്ന് തന്നെ വന്നു. പിറ്റേ ദിവസം കൂട്ടുകാർ പറഞ്ഞതൊന്നും കൂട്ടാക്കാതെ അവൾ 1 ലീവ് എടുത്ത് നാട്ടിൽ പോയി. കുറച്ചൊക്കെ തണുത്ത മനസ്സുമായാണ് തിരിച്ചു വന്നത്. മുറി തുറന്ന് അകത്ത് കയറിയപ്പോഴേക്കും വാച്ചർ രാമൻ നായർ ഒരു പൊതിയും കൊണ്ടുവന്നു. പോയന്റെ പിറ്റേ ദിവസം ഒരു കുട്ടി കാണാൻ വന്നിരുന്നു. ഇവിടെ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ദേ ഇത് ഏൽപ്പിച്ചിട്ട് പോയി. കയ്യിൽ തന്നെ തരണം എന്ന് പറഞ്ഞു. പുസ്തകമാണ്. പൊതിഞ്ഞിങ്ങ് തരികയാണ് ചെയ്തത് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ. പുഷ്കിന്റെ കവിതകളുടെ ഒരു സമാഹാരം. ആദ്യത്തെ പേജിൽ വടിവുള്ള അക്ഷരത്തിൽ ഞാൻ മുട്ടുകുത്താൻ വന്നപ്പോൾ അങ്ങ് വാതിലടച്ചു കളഞ്ഞു. പോൾ.
1: മൊഴിയാം ഒരു കഥയിൽ ഇതുവരെ കേട്ടത് രാജലക്ഷ്മി എഴുതിയ കഥ മാപ്പ്, അവതരിപ്പിച്ചത് ഐശ്വര്യ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ചിത്രം വർണ്ണപ്പകിട്ട്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി നിശ സുരഭിയിൽ തുടർന്ന് കേൾക്കാം. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321 9495964321. അതിഥി ചലച്ചിത്ര താരം സോന നായർ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: നാളെ ശാസ്ത്രലോകത്തിൽ കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
2: പാശ്ചാത്യ ലോകത്ത് ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും കലനഗണിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തുന്നതിന് 300 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആധുനിക ഗണിതശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗണിത വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു. കേവലം സൈദ്ധാന്തികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം കൃത്യമായ നിരീക്ഷണങ്ങളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വളർന്ന ഒരു ശാസ്ത്രീയ ജ്ഞാനവ്യവസ്ഥയായിരുന്നു ഇത്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
3: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
4: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
3: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
0: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

നിശാസുരഭി. ആദ്യം CID നസീർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

ചിത്രം ലോറ നീ എവിടെ. ഗാനരചന വയലാർ, സംഗീതം MS ബാബുരാജ്. പാടിയത് AM രാജയും B വസന്തയും.

0: നാളെ ശാസ്ത്രലോകത്തിൽ കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
1: പാശ്ചാത്യ ലോകത്ത് ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും കലനഗണിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തുന്നതിന് 300 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആധുനിക ഗണിതശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗണിത വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു. കേവലം സൈദ്ധാന്തികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം കൃത്യമായ നിരീക്ഷണങ്ങളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വളർന്ന ഒരു ശാസ്ത്രീയ ജ്ഞാനവ്യവസ്ഥയായിരുന്നു ഇത്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: നിശാസുരഭിയിലെ അടുത്ത ഗാനം യേശുദാസും പി സുശീലയും പാടിയത്, രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ, ചിത്രം ആഭിജാത്യം.

0: സമയം 11 മണി. സുഭാഷിതം അവതരിപ്പിച്ചത് അരവിന്ദൻ കണിച്ചുകുളങ്ങര.
1: പടന്തോ നാമാനി പ്രമദബര സിന്ധോ നിപതിദാഹ സ്മരന്തോ രൂപം ദേവരദ കഥയന്തോ ഗുണകഥ ചരന്തോ യേ വക്തസ്ത്വയി ഖലൂരമന്ദേ പരം മമുന്നഹം തന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഗുരുവായൂരപ്പൻ്റെ ഭക്തനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച നാരായണീയം 3-ാം ദശകത്തിലെ ഭക്തി പ്രാർത്ഥനയാണിത്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ രൂപം സദാസമയവും മനസ്സിൽ ധ്യാനിക്കുകയും നാമകീർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്ന ഭക്തമനസ്സുകൾക്ക് അഭീഷ്ടവരങ്ങൾ നൽകുന്ന ബ്രഹ്മസ്വരൂപമായ ഭഗവാനെ ഞാൻ വണങ്ങുന്നു. അങ്ങയുടെ അനുഗ്രഹകടാക്ഷം നേടിയ പരമഭക്തരുടെ സൗഭാഗ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ജന്മസുഹൃതം ഒന്നുകൊണ്ട് മാത്രമാണ് അത് സാധിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യജന്മമെടുക്കുന്ന ഏതൊരാൾക്കും ആനന്ദസാഗരനും സ്നേഹസാഗരനും കൃപാസാഗരനുമായ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ മുഴുകി ജീവിക്കാൻ ഇടവരുന്നതിൽ കവിഞ്ഞൊരു അനുഗ്രഹവും സാധിക്കാനില്ല. ഭഗവാനെ ആശ്രയിച്ച് ഇവിടെ ഭജനമിരിക്കുന്ന എനിക്കും അതിനുള്ള ഭാഗ്യവും കൃപാകടാക്ഷങ്ങളും ആരോഗ്യവും തരണയെന്ന് നാരായണീയ രചനയിലൂടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. വേദവ്യാസ വിരചിതമായ ശ്രീ മഹാഭാഗവതം കഥ 100 ദശകങ്ങളും 1000-ലധികം ശ്ലോകങ്ങളിലൂടെ വിവരിക്കുന്നതാണ് നാരായണീയം. ഭക്തിരസപ്രധാനമായ മൂലം ഭാഗവതം പ്രഥമസ്കന്ധം മുതൽ ദ്വാദശസ്കന്ധത്തിലെ മാർക്കണ്ഡേയ ചരിതം വരെയുള്ള ഭാഗം നാരായണീയത്തിൽ ഉൾപ്പെടുത്തിയെങ്കിലും അതിനിടയിലുള്ള ഒരു പ്രധാന ഭാഗം ഭട്ടതിരിപ്പാട് അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കിയതാവാം. അത് ഏകാദശ സ്കന്ധത്തിലെ ഭഗവാന്റെ സ്വർഗാരോഹണമാണ്. ഭഗവാൻ ഒരിക്കലും പരമഭക്തരായ നമ്മളെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. സാക്ഷാൽ ഗുരുഭവനപുരിയിൽ തന്നെയുണ്ട്. തൻ്റെ മുന്നിലെത്തുന്ന ഭക്തരെ കാണുകയും അവരുടെ സങ്കടങ്ങൾ പറയാതെ തന്നെ അറിഞ്ഞ് ഭക്തർക്ക് അനുഗ്രഹമേകി വാഴുകയാണ്. മേൽപ്പത്തൂരിൻ്റെ നിർവ്യാജ ഭക്തിയാണ് അദ്ദേഹത്തിന് പിടിപെട്ട വാദരോഗ ശമനത്തിന് ഭഗവാന്റെ അടുത്ത് എത്തിച്ചത്. അതൊരു നിമിത്തമായിരുന്നു. കാര്യവും കാരണവും ഭഗവാൻ തന്നെയാണ് നിശ്ചയിക്കുന്നത്. നാരായണീയം എന്ന മഹത്തായ കൃതി രചിക്കുവാൻ യോഗ്യതയുള്ള ആളിനെ തന്നെയാണ് ഭഗവാൻ കണ്ടെത്തിയത്. അതിനുള്ള കാരണമായിരുന്നു ഭട്ടതിരിയുടെ വാദരോഗം. മേൽപ്പത്തൂരിന് വാദരോഗം വന്നത് യാദൃശ്ചികമല്ല, അറിഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത മഹാത്യാഗമാണ്. തൃക്കണ്ടിയൂർ അച്യുത പിഷാരടിയുടെ അരുമശിഷ്യനും കൂടിയായിരുന്നു മേൽപ്പത്തൂർ. വിവാഹം കഴിച്ചത് ഗുരുവിൻ്റെ ചെറുമകളെ തന്നെയായിരുന്നു. കാലകർമ്മദോഷങ്ങളാൽ പിഷാരടിക്ക് വാദരോഗം പിടിപെട്ടു. ചികിത്സകളൊന്നും ഫലിക്കാതെ വന്നപ്പോൾ സ്വന്തം ജാതകദോഷം കണ്ടെത്താൻ സ്വയം കവിട നിരത്തിയപ്പോൾ കണ്ട ജന്മാന്തര കർമ്മദോഷങ്ങളെ അകറ്റാൻ തിലഹവനവും സുഹൃദഹോമങ്ങളും കർമ്മവിഭാഗ ദാനവും നടത്താൻ നിശ്ചയിച്ചു. വാദരോഗം മാറ്റുവാൻ അതേ വഴിയുണ്ടായിരുന്നുള്ളൂ. ശാരീരിക ആവശ്യകതകൾ അനുഭവിക്കുന്ന പിഷാരടിക്ക് വേണ്ടി അനന്തരവനായ മേൽപ്പത്തൂരിൻ്റെ മേൽനോട്ടത്തിൽ കർമ്മങ്ങൾ ചെയ്തു. എന്നാൽ കർമ്മവിഭാഗദാനം പരിസമാപ്തിയിൽ ദാനം വാങ്ങുവാൻ ആരും തയ്യാറായില്ല. ദാനം വാങ്ങുന്നയാൾ ശുദ്ധ ബ്രഹ്മജ്ഞാനി അല്ലെങ്കിൽ കൊടുക്കുന്നയാളിൻ്റെ പാപം മുഴുവൻ വാങ്ങുന്നയാളിൽ പതിക്കും. സ്വന്തം മാതുലിൻ്റെ ദുരവസ്ഥ അറിഞ്ഞ ഭട്ടതിരി ദാനം ഏറ്റുവാങ്ങി. തുടർന്ന് പിറ്റേന്ന് മുതൽ പിഷാരടിയുടെ വാദരോഗം ശമിക്കുകയും ഭട്ടതിരിയിലേക്ക് വാദരോഗ ലക്ഷണങ്ങൾ കണ്ടു. ഓരോ ദിവസവും രോഗം മൂർച്ഛിച്ചു വന്നു. ചികിത്സകളൊന്നും ഫലിക്കാതെ വന്നപ്പോഴാണ് ഗുരുവായൂർ ഭജനമിരിക്കാൻ തീരുമാനിച്ചത്. മേൽപ്പത്തൂരിൻ്റെ സമകാലികനായിരുന്ന എഴുത്തച്ഛൻ ഉപദേശിച്ചു, ഭാഗവത കഥകൾ എഴുതുമ്പോൾ മത്സ്യം തൊട്ട് കൂട്ടണം. ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് തൻ്റെ രോഗശമനത്തിനായി നിത്യവും ഭജനവും പ്രാർത്ഥനകളുമായി അതോടൊപ്പം ഭാഗവതത്തെ ആധാരമാക്കി ഓരോ ദിവസവും ഓരോ ദശകങ്ങൾ 10 ശ്ലോകങ്ങൾ വീതം ഭഗവത് വർണ്ണനകളായി നാരായണീയം രചിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും രോഗം കടുപ്പത്തിലേക്ക് വരികയും ദശകം 99-ൽ എത്തുമ്പോൾ രോഗം പരമകാഷ്ഠയിലുമെത്തി. ഇനിയും എൻ്റെ ഭക്തനെ കഷ്ടപ്പെടുത്തേണ്ട, എൻ്റെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുന്നതിനാൽ ഒടുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ചേതോമോഹനമായ തിരുസ്വരൂപം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് ദർശനമേകി വിളങ്ങി ശ്രീലകത്ത് നിറഞ്ഞു നിന്നു. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തൻ്റെ സകലവിധമായ ശാരീരിക ആവശ്യകതകളും ഭഗവാൻ നേരിട്ട് ഏറ്റെടുത്ത് പരമഭക്തനായ ഭട്ടതിരിക്ക് ദർശനം നൽകി അനുഗ്രഹിച്ചപ്പോൾ താൻ കണ്ട ഭഗവാന്റെ ദിവ്യ കോമള രൂപമാണ് 100-ാം ദശകത്തിൽ സകല ഭക്തർക്കും മനസ്സിൽ ദർശിക്കാനായി അഗ്രേവശ്യാമി തേജോ നിബിടതരകളായ ആവലീലോപനീയം എന്ന ആദ്യ ശ്ലോകത്തിലൂടെ തുടങ്ങിയ കേശാദിപാദ വർണ്ണന.
0: സുഭാഷിതം അവതരിപ്പിച്ചത് അരവിന്ദൻ കണിച്ചുകുളങ്ങര. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ ഇടിയോടുകൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

Casey.

यादों का मीठा राग, जज्बात की नरम छांव, प्यार की चुवन।

अज समझे।

Yeah.